ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 26 സെക്കൻഡ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ആഷാഢം 5, കൊല്ലവർഷം 1201 മിഥുനം 12, 2026 ജൂൺ 26 വെള്ളിയാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ. തുടർന്നു കേൾക്കാം പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ചെണ്ടുമല്ലി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർകോയ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 എഫ് എം ശുഭദിനം. ഇതിലാദ്യം കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. എലിപ്പനി ലക്ഷണങ്ങളും ചികിത്സയും. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നു. 7:15 എ ബി സി ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസേ മൌരോദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ്

മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. അടുക്കള ഔഷധങ്ങളുടെ കലവറ. ഇഞ്ചിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം KP സംസാരിക്കുന്നു. 7:45 ദൃശ്യമൈ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. PP രാമചന്ദ്രൻ എഴുതിയ പട്ടാമ്പി പുഴമണലിൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം സജ്ജന ദേവ്. 7:50 IQ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ സമകാലികം. ഇന്ന് June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. സമകാലികത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPS സംസാരിക്കുന്നത് കേൾക്കാം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആന്റ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപുരം അസബ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് CM സംസാരിക്കുന്നത് കേൾക്കാം. 8:10 റയാൻ സോപ്സ് ആന്റ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകുളം. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 മൈൻഡ് റീചാർജ് തത്സമയ ഫോണിൻ പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 മൈലാഞ്ചി മുഞ്ച് അവതരിപ്പിക്കുന്നത് ഗായിക അനുഷിത ജാസ്മിൻ. 9:55 ഇന്നത്തെ പരിപാടികൾ FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. പത്ത് മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 12:00 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3:00 നാടക ഗാനങ്ങൾ. 3:30 മൈലാഞ്ചി മുഞ്ച് പുനഃപ്രക്ഷേപണം. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. തുടർന്ന് 4:00. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

0: with members of the Indian diaspora. Union Home Minister Amit Shah will chair the 10th apex level meeting of the Narco Coordination Center in New Delhi today. The meeting, being organized by the Narcotics Control Bureau, NCB, will bring together representatives of central ministries, state governments and drug law enforcement agencies to review and strengthen efforts to combat drug trafficking and drug abuse across the country. On the occasion, Mr. Shah will release the vision document on Narcotics Control 2026-2029, which has been prepared through extensive consultations with various stakeholders. The Home Minister will also release the NCB Annual Report 2025 and inaugurate newly built NCB zonal offices in Jammu and Guwahati. In a major relief to industrial and commercial LPG consumers, government has removed all sectoral restrictions on the supply of non-domestic packed LPG and restored supplies to the levels prevailing prior to the West Asia crisis. Ministry of Petroleum and Natural Gas said in a statement that the supply of bulk LPG, which had been suspended at the onset of the crisis, has been relaxed by 50% of the pre-crisis consumption levels, providing significant relief to commercial and industrial consumers. The restoration follows the recent improvement in the LPG supply situation. National Testing Agency, NTA, has opened a window for candidates to challenge the provisional answer keys for the NEET UG 2026 re-exam, which was held on 21st of this month. The NTA announced that the answer keys are now available at www.neet.nta.in. Students can challenge questions for a fee of 200 rupees per question until the 28th of this month. This fee is fully refundable if the challenge is accepted. Further, the NTA has opened a portal for candidates who appeared for the re-exam to confirm and update their bank account details for fee refunds. The deadline to update bank details is 30th of this month. Venezuela's National Assembly President, George Rodriguez, has announced that the death toll from two powerful earthquakes has risen to 188, with 1,520 others injured and 200 still trapped. Mr. Rodriguez stated that at least 2,927 families lost their homes after powerful back-to-back 7.2 and 7.5 magnitude earthquakes struck around 160 kilometers west of the capital, Caracas. In the ICC Women's T20 World Cup, India defeated Bangladesh by 5 wickets in a Group A clash in Manchester, England last night. Opting to bat first, Bangladesh posted 136 for 8 in the stipulated 20 overs. For India, Radha Yadav picked up 3, while Sri Charani took 2 wickets. In reply, India comfortably overhauled the target, losing 5 wickets in 16.5 overs. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 10 സെക്കൻഡ്. പ്രിയമുള്ളവരെ, ശുഭചിന്തകളോടെ ആരംഭിക്കാം. കേൾക്കാം.
2: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ.
3: കൊഴിയുന്നു കരിയിലകൾ, നാഴിക വിനാഴികകൾ, കഴിയുന്നു നിറമുള്ള കാലം. കാലം പിന്നിടുകയാണ്, കാലചക്രം തിരിയുകയാണ്, കാലം മുന്നോട്ടു പോവുകയാണ്. ഇന്ന് പുതുവർഷാരംഭം. കാലത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, പഴയ കാലം എത്ര നല്ലതായിരുന്നു, സുഖകരമായിരുന്നു, ശാന്തമായിരുന്നു. ഇന്ന് എല്ലാം തകർന്നു, തരിപ്പണമായി. കാലം കലികാലം തന്നെ എന്ന് വർത്തമാനത്തെ ശപിക്കുകയും ഭൂതത്തെ പുണരുകയും ചെയ്യുന്നവരുണ്ട്. അത് ശരിയാണോ? പുതിയ കാലമാണോ പഴയ കാലമാണോ നല്ല കാലം? മനുഷ്യ പുരോഗതിയെ വിലയിരുത്താൻ നമുക്ക് ഓരോ മേഖലയെയും പരിഗണിക്കാം. മനുഷ്യൻ്റെ ആയുസ് തന്നെയാകട്ടെ ആദ്യം.
4: 1900

0: 1950 മനുഷ്യന്റെ ശരാശരി ആയുസ് 48 ആയിരുന്നെങ്കിൽ ഇന്ന് ശരാശരി ആയുസ് 70 മുകളിൽ എത്തിയിരിക്കുന്നു. ഈ മികവിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരോഗ്യരംഗത്തെ കുതിച്ചുചാട്ടം തന്നെയാണ്. ഡോക്ടറും ആശുപത്രിയും മരുന്നും പഴയ കാലത്തിൽ നിന്ന് പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ മാറിയ മാറ്റം ഒന്ന് വെറുതെ കണ്ണോടിക്കുക. പഴയ പട്ടിണിക്കാലം ഒന്ന് ഓർത്തുനോക്കൂ. മഹാഭൂരിപക്ഷത്തിനും വയറു നിറച്ച് ആഹാരം കഴിക്കാൻ പറ്റാതെ നിലവിളിച്ച് മുണ്ടുമുറുക്കിയുടുത്ത ദുരിതകാലം. വിശപ്പ് ഒരു പുലിയായി വന്ന് കുട്ടികളെപ്പോലും കടിച്ചു കീറി കശാപ്പു ചെയ്തിരുന്ന കഷ്ടകാലം. ഇന്ന് വറുതിക്ക് അറുതി വരികയും അതിദാരിദ്ര്യമുക്ത കേരളത്തിന് ജന്മം കൊടുക്കാൻ കഴിഞ്ഞിരിക്കുകയുമാണ്. മനുഷ്യന്റെ പാർപ്പിടം പണ്ടത്തേതിൽ നിന്ന് പരിവർത്തനം ചെയ്തത് എങ്ങനെയാണ്? പുല്ലും വൈക്കോലും മേഞ്ഞ വീട് വർഷക്കാലത്ത് ചോർന്നൊലിക്കുകയും ചിലപ്പോൾ കുത്തിയൊലിക്കുകയും ചെയ്തിരുന്നു. മഴയത്ത് വിദ്യാലയങ്ങളിൽ പോകാൻ ചേമ്പിലയും വാഴയിലയും കുടകളാക്കിയ ഓർമ്മകൾ പലർക്കും അയവിറക്കാനുണ്ടാകും. നടക്കാൻ പാതകളില്ലാതെ ഉള്ള വഴികളിൽ ചെളി പിടിച്ചും കാടുപിടിച്ചും കിടന്ന അവസ്ഥകൾ ആലോചിച്ചു നോക്കുക. റോഡുകളില്ല, പാലങ്ങളില്ല, വാഹനങ്ങളില്ല. അങ്ങനെ അങ്ങനെ ഇല്ലായ്മകളുടെ ഒരു വല്ലാത്ത കാലം. വിനോദോപാധികളുടെ കാര്യം പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. വർഷങ്ങളിൽ വല്ലപ്പോഴും വന്നെത്തുന്ന ഉത്സവങ്ങളും ആഘോഷങ്ങളും മാത്രം. പിന്നെ റേഡിയോ കടന്നുവരുന്ന കാലഘട്ടം. വൈദ്യുതിയും സിനിമയും എത്ര സാവകാശമാണ് നാട്ടിൻപുറങ്ങളിലേക്ക് കാലെടുത്തു വെച്ചത്. ടിവിയും കമ്പ്യൂട്ടറും ഇന്ന് കൈക്കുള്ളിൽ ലോകം അടക്കിപ്പിടിക്കുന്ന മൊബൈൽ ഫോണും പണ്ട് ഉണ്ടായിരുന്നില്ലെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. ഇന്നു നാം കഴിക്കുന്ന രുചികരമായ ഭക്ഷണം, താമസിക്കുന്ന രമ്യഹർമ്മ്യങ്ങൾ, നാം ധരിക്കുന്ന വർണ്ണശബളമായ വസ്ത്രങ്ങൾ, സഞ്ചരിക്കുന്ന ആഡംബര വാഹനങ്ങൾ, വിനോദോപാധികൾ, വാർത്താവിനിമയ ശൃംഖലകൾ, രോഗികളെ വരവേൽക്കുന്ന പഞ്ചനക്ഷത്ര ആശുപത്രികൾ, വിനോദയാത്രാ കേന്ദ്രങ്ങൾ, അതെ, കാലം മുന്നോട്ട് കുതിക്കുകയാണ്. പുതുകാലം ഒട്ടും മോശമല്ല. പോരാ, നമുക്ക് അഭിമാനിക്കാനുള്ള, നമുക്ക് ആവേശപൂർവം ആഘോഷിക്കാനുള്ള വക നൽകുന്നതു തന്നെയാണ്. പുതുവർഷത്തെ ആഹ്ലാദപൂർവം വരവേൽക്കാം. പുതിയതിനെ സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരം ഒന്ന് ഓർത്തുനോക്കുക. പുതുവസ്ത്രമുടുക്കുമ്പോൾ, പുത്തരിച്ചോർ ഉണ്ണുമ്പോൾ, പുതിയ വീട്ടിൽ താമസിക്കുമ്പോൾ, പുതിയൊരു വാഹനം ഓടിക്കുമ്പോൾ, അങ്ങനെ പുതുതായി ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമുക്ക് കിട്ടുന്ന ഒരു ഉണർവ്, ഉത്തേജനം, ഉത്സാഹം ഓർത്തുനോക്കുക. അത് മുന്നോട്ടു കുതിക്കാനുള്ള മനുഷ്യ ചോദനയുടെ പുത്തൻ നാമ്പുകൾ വിടർത്തുന്നു. അത് പുരോഗതിയിലേക്കുള്ള കാൽവെപ്പാണ്. ശക്തി സംഭരിച്ച് ഇനിയും എത്തിപ്പിടിക്കാനുള്ള ആകാശങ്ങളിലേക്ക് ചിറകുവിടർത്തലാണ്. നമ്മൾ ധാരാളം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. അതിലേക്കുള്ള ആസൂത്രണത്തിനും കഴിഞ്ഞ കാലങ്ങളിലെ പോരായ്മകൾ വിലയിരുത്തി പരിഹാരം നേടുന്നതിനുമാകട്ടെ ഈ പുതുവർഷം. പുതിയൊരു വർഷം, പുതിയൊരു ഹർഷം, പുതിയൊരു കാലം, പുതിയൊരു ലോകം. എല്ലാവർക്കും ആനന്ദപൂർണമായ നവവത്സര ആശംസകൾ.
1: എടപ്പാൾ സി സുബ്രഹ്മണ്യൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 944647221. സുഭാഷിതം.

പ്രഭാതഗീതം. പ്രഭാതഗീതത്തിൽ ആദ്യം കേൾക്കാം പുതുപ്പണം ഗഫൂർ പാടിയ ഗാനം മുഹറമാസ ചരിത്രമെങ്ങും എന്നു തുടങ്ങുന്നു.

പ്രഭാതഗീതത്തിൽ അവസാനമായി ഉദയവും അസ്തമനവും ദേവി നിൻ തിരുനടയിൽ എന്നാരംഭിക്കുന്ന ഗാനം കേൾക്കാം. പാടിയത് പി. ജയചന്ദ്രൻ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയ താളം.
1: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 1260 ചെന്നൈ സെൻട്രൽ മംഗലൂരു സെൻട്രൽ സൂപ്പർഫാസ്റ്റ് മെയിൽ 5 മിനിറ്റ് വൈകി 6:33. 1627 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 6:48. 1208 കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജൻശതാബ്ദി 5 മിനിറ്റ് വൈകി 6:49. 1638 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:33 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50. 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.

0: കേൾക്കാം ഇന്നത്തെ വിശേഷം. മയക്കുമരുന്ന് ദുരുപയോഗത്തിനും മനുഷ്യക്കടത്തിനുമെതിരായ അന്താരാഷ്ട്ര ദിനം. ലഹരിമരുന്നിന്റെ ദുരുപയോഗവും അനധികൃത കടത്തും തടയുന്നതിനായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന ദിനമാണിത്. ലഹരിമുക്തമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ലോകമെമ്പാടും ഈ ദിവസം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇന്നത്തെ വിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
3: ചരിത്രപഥം.
0: ചരിത്രത്തിൽ ഇന്നാണ്. 1842 ചൈനയിൽ ക്വിങ് രാജവംശക്കാലത്ത് ഒന്നാം ഓപ്പിയം യുദ്ധം നയിച്ച ലിൻസെസു ബ്രിട്ടീഷ് ഓപ്പിയം കപ്പൽ വ്യൂഹത്തെ തകർത്ത് വൻ കറുപ്പ് ശേഖരം പിടിച്ചെടുത്ത് ചരിത്രം സൃഷ്ടിച്ചത്. ഈ ദിനം ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ അമിതാവ് ഘോഷിന്റെ റിവർ ഓഫ് സ്മോക്ക് എന്ന നോവലിൽ ലിൻസെസു പരാമർശിക്കപ്പെടുന്നു.
3: ചരിത്രപഥം.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
2: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: ചെണ്ടുമല്ലി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ടി ഉമ്മർഗോയ. വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസറാണ് അദ്ദേഹം.
4: സാധാരണ

0: ഗുണകരമായ രോഗകീടങ്ങളൊന്നും മല്ലികയിൽ വരാറില്ല. മല്ലിക നമുക്ക് ഉപകാരപ്രദമായ മിത്രപ്രാണികളുടെ ഒരു ഉറവിടം കൂടിയാണ്. നമ്മുടെ വിളകളിൽ രോഗകീടബാധകൾ ഉണ്ടാക്കുന്ന ഒട്ടനവധി ജീവികളെ തിന്ന് ജീവിക്കുന്ന നമ്മുടെ മിത്രപ്രാണികൾ വസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മല്ലിക ചെടി. ആയതിനാൽ മല്ലികയിൽ ജീവികളെ കാണുന്ന മുറയ്ക്ക് ഉപകാരികളാണോ ഉപദ്രവകാരികളാണോ എന്ന് നാം ഉറപ്പുവരുത്തുന്നതിന് കൃഷിഭവൻ്റെ സഹായം തേടേണ്ടതാണ്. ചാണക സ്ലറി ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. മഴക്കാലത്ത് വാട്ടരോഗം വരാതിരിക്കാനുള്ള മരുന്നും അതുപോലെ വൈറസ് രോഗം പിടിപെടാതിരിക്കാനുള്ള പ്രതിരോധ മരുന്നും മുൻകൂട്ടി ചെയ്യേണ്ടതാണ്. കൃത്യമായി പരിപാലിക്കുന്ന ചെടികളുടെ മുകൾ ഭാഗം 20 മുതൽ 25 ദിവസത്തിനകം നുള്ളിക്കളയേണ്ടതും തുടർന്ന് വരുന്ന തലകളും 30 ദിവസത്തിനുള്ളിൽ വീണ്ടും നുള്ളി കൊടുക്കേണ്ടതുമാണ്. ഒരു ചെടിയിൽ ശരാശരി 80 മുതൽ 100 ലധികം തലപ്പുകളുള്ള ചെടികളാക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുമിച്ച് പൂക്കുന്നതിനും പൂവിൻ്റെ നിറവും തൂക്കവും നിലനിർത്തുന്നതിനുമുള്ള സൂക്ഷ്മമൂലകങ്ങൾ യഥാസമയം പ്രയോഗിക്കേണ്ടതാണ്. സൂക്ഷ്മമൂലകങ്ങൾ യഥാസമയം പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ പൂവിൻ്റെ വലുപ്പവും പൂവിൻ്റെ കളറും പൂവിൻ്റെ കാണാനുള്ള ഭംഗിയും ഇല്ലാതാകും. മൈക്രോന്യൂട്രിയൻ്റ് എന്നറിയപ്പെടുന്ന സൂക്ഷ്മമൂലകങ്ങൾ മല്ലിക കൃഷിയിൽ വളരെ പ്രധാനമാണ്. 100 രൂപ മുതൽ 200 രൂപ വരെ ഓണവിപണിയിൽ മല്ലികപ്പൂവിന് വില ലഭിക്കുന്ന ഈ കാലത്ത് ശരാശരി നല്ലപോലെ പരിപാലിക്കുന്ന ഒരു ചെടിയിൽ 700 ഗ്രാം മുതൽ 1 കിലോ വരെ പൂക്കൾ ഒരു ചെടിയിൽ നിന്നും ലഭിക്കുന്നു. അതിന് ഗുണമേന്മയുള്ള ഹൈബ്രിഡ് ചെടികളാണ് തിരഞ്ഞെടുക്കേണ്ടത്. പുരാതന കാലം മുതൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന മല്ലികൾ ചെടിയിൽ നിന്നുള്ള പൂക്കൾ ശേഖരിച്ച് നട്ടാൽ നമ്മൾ ഉദ്ദേശിച്ച അത്ര വിളവ് ഉണ്ടാകാറില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഇത്തരം കൃഷികളിലേക്ക് കർഷകർ മുന്നിട്ടിറങ്ങുക, നല്ല വരുമാനമാർഗവും ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ലഭിക്കുക എന്നുള്ളതും പുതിയ കൃഷിരീതിയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ ഏതുവിധ സംശയത്തിനും നിങ്ങളെ സഹായിക്കാനും കൃഷിഭവനും കൃഷിവകുപ്പും നിങ്ങളോടൊപ്പമുണ്ട്.
1: കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത് ടി ഉമ്മർഗോയ, വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസറാണ് അദ്ദേഹം. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ:
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744550424.

0: കാലാവസ്ഥാ അറിയിപ്പ്. അടുത്ത 3 ദിവസം സംസ്ഥാനത്ത് ചില പ്രദേശങ്ങളിൽ ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു.
1: കുറഞ്ഞ ചെലവിൽ പ്രഗൽഭ നേത്ര രോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
2: എന്റെ മുത്തശ്ശിക്കിപ്പോ എന്നെക്കാളും നന്നായി കാണാല്ലേ.
3: മോനെ, ഞാൻ കൊണ്ടോട്ടി അൽറേഹാൻ കണ്ണാശുപത്രിയിൽ നിന്ന് തിമിർ ഓപ്പറേഷൻ ചെയ്തില്ലേ, അപ്പൊ എനിക്കെല്ലാം നന്നായി കാണാം.
2: ഓപ്പറേഷനോ? നല്ല വേദന എടുത്തിണ്ടാവില്ലേ?
3: അവിടെ വേദനരഹിത താക്കോൽ ദ്വാര ശസ്ത്രക്രിയല്ലേ, അത് ചെയ്തു കഴിഞ്ഞാ ഇപ്പൊ തന്നെ വീട്ടിക്ക് പോരാം.
1: അൽറേഹാൻ കണ്ണാശുപത്രി.
4: ദൃഷ്ടി.
0: നമസ്കാരം. വെനിസ്വേലയിൽ ഇരട്ട ഭൂകമ്പം, വൻ നാശം, 158 മരണം, ആയിരങ്ങളെ കാണാതായി. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണവും അമൂല്യ വസ്തുക്കളും അപഹരിച്ചെന്ന ആരോപണത്തിൽ അയോധ്യ പോലീസ് കേസെടുത്തു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി, ധനബില്ലിൽ നിന്ന് ഒഴിവാക്കില്ല. അന്ത്യോദയ അന്നയോജന പദ്ധതിക്ക് കീഴിലുള്ള മഞ്ഞക്കാട് കുടുംബങ്ങളിലെ ഓരോ അംഗത്തിനും ഓരോ മാസവും 7 കിലോ അരി വീതം നൽകുന്നത് പരിഗണനയിൽ. ഒരു കുടുംബത്തിന് 35 കിലോ അരി പരമാവധി ലഭിക്കുന്ന വിധത്തിൽ പരിമിതപ്പെടുത്തും. പാസ്പോർട്ടിനും അനുബന്ധ യാത്രാരേഖകൾക്കും ഈടാക്കുന്ന ഫീസ് കേന്ദ്ര സർക്കാർ കൂട്ടി. വാണിജ്യ LPG നിയന്ത്രണം നീക്കി, വില കുറഞ്ഞിട്ടില്ല. CMRL എക്സാലോജിക് വിവാദ സാമ്പത്തിക ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ ED വീണ്ടും ചോദ്യം ചെയ്തു.

0: കേരള എൻട്രൻസ് ഫലം നാളെ. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ, മൊറോക്കോ, മെക്സിക്കോ, ദക്ഷിണാഫ്രിക്ക ടീമുകൾ നോക്കൌട്ടിൽ കടന്നു.
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് പി ആർ പി പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
7: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
6: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ?
5: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400181000.
0: സ്വർണം പവന് 1160 രൂപ കുറഞ്ഞ് 1,03,640 രൂപയായി. തങ്കം 10 ഗ്രാമിന് 1,42,100 രൂപ. വെള്ളി കിലോഗ്രാമിന് 2,24,000 രൂപ. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 23,300, വടകര 23,970, മാനന്തവാടി 26,800. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 13,000. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 3,700. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 21,500, പൊന്നാനി 15,000, കോഴിക്കോട് 15,240. ക്വിന്റലിന് മഞ്ചേരി 4,000, മാനന്തവാടി 5,600. റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 27,000, മാനന്തവാടി 23,500. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,800, മാനന്തവാടി 3,500. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,750, പൊന്നാനി 4,000, ക്വിന്റലിന് കോഴിക്കോട് 7,500, മഞ്ചേരി 7,500. കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 67,500, കോഴിക്കോട് നാടൻ 66,500, കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് ക്വിന്റലിന് പാലക്കാട് 27,500, കോഴിക്കോട് 26,000, മാനന്തവാടി 22,500. ഇഞ്ചി ക്വിന്റലിന് കോഴിക്കോട് പുതിയത് 11,000, മാനന്തവാടി പഴയത് 6,700, മാനന്തവാടി പുതിയത് 9,500. നിലക്കടല ക്വിന്റലിന് പാലക്കാട് 17,000, ചിറ്റൂർ 16,500, കോഴിക്കോട് 13,000. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 720, മാനന്തവാടി ലഗോൺ 730. കൈതച്ചക്ക ക്വിന്റലിന് കോഴിക്കോട് 8,000, മാനന്തവാടി 6,800. പഞ്ചസാര ക്വിന്റലിന് പാലക്കാട് 4,440, കോഴിക്കോട് 4,400, മാനന്തവാടി 4,450. നേന്ത്രക്കായ ക്വിന്റലിന് പാലക്കാട് 4,300, മഞ്ചേരി 2,200, കോഴിക്കോട് 4,300, മാനന്തവാടി 3,400. അരി കോഴിക്കോട് ക്വിന്റലിന് മീഡിയം ജീരകശാല 18,300, പാലക്കാട് മട്ട 4,700, ബോധന 3,750.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
0: കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജോൺസൺ, പാടിയത് എസ് ജാനകി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്കുകൂടി ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ. ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്തമായ ഒരു രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ 2023-2024 ബാച്ചുകളിലെ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് ഓഫീസർ ട്രെയിനികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യരക്ഷാ മേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തന്ത്രപ്രധാന പ്രതിരോധ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനും സായുധ സേനയുടെ പ്രവർത്തനശേഷി ശക്തിപ്പെടുത്തുന്നതിനും ഈ വിഭാഗം നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും ദ്രൌപദി മുർമു പറഞ്ഞു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 29 വരെ സീഷെൽസിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. 2015

ബീച്ചിലാണ് പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും രണ്ട് ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്യും. സീഷെൽസിന്റെ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികളുമായും സംവദിക്കും. ഇന്ത്യയും സീഷെൽസും തമ്മിൽ നിലനിൽക്കുന്ന സൌഹൃദം വീണ്ടും ഉറപ്പിക്കാനും എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും സന്ദർശനം സഹായകമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിന്റെ സാമ്പത്തിക കാര്യ പ്രത്യേക ഉപദേശക നെതർലാൻഡ്സ് രാജ്ഞി മാക്സിമയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം, സാമ്പത്തിക സേവനങ്ങൾ കൂടുതൽ പ്രാപ്യവും താങ്ങാനാവുന്നതും ജീവിതം എളുപ്പമാക്കുന്നതും ജനങ്ങളെ ശാക്തീകരിക്കുന്നതുമായത് എങ്ങനെയെന്ന് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി മോദി ഒരു സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വീട് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. ഈ മാസം 21 നീറ്റ് പുനഃപരീക്ഷയുടെ ഉത്തരസൂചികൾ www.neet.nta.in ലഭ്യമാണെന്ന് NTA സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് ഒരു ചോദ്യത്തിന് 200 രൂപ നിരക്കിൽ ചോദ്യങ്ങൾ വിലയിരുത്താം. ചലഞ്ച് സ്വീകരിച്ചാൽ ഫീസ് പൂർണ്ണമായും തിരികെ ലഭിക്കും. പുനഃപരീക്ഷയ്ക്ക് ഹാജരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് തിരികെ ലഭിക്കുന്നതിനും ബാങ്ക് അക്കൌണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനും NTA പോർട്ടലിൽ ഈ മാസം 30 സൌകര്യം ലഭ്യമാണ്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്ത് ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗവും ലഹരി കടത്തുമെന്ന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചത്. ലഹരിയെ തുടച്ചു നീക്കാം അതിജീവനത്തിന്റെ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതലയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനാണ് യോഗം. യോഗത്തിൽ കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ, മയക്കുമരുന്ന് നിയമനിർവ്വഹണ ഏജൻസികൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. രാജ്യത്തുടനീളം പിടിച്ചെടുത്ത ഏകദേശം 6,000 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് വസ്തുക്കൾ നിയമപരമായ നടപടികൾക്കനുസൃതമായി നശിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഓൺലൈൻ മയക്കുമരുന്ന് നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് അമിത്ഷാ തുടക്കം കുറിക്കും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കുന്നു. നശാമുക്ത ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി. വൈകിട്ട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ഇന്ന് രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കൂട്ടയോട്ടം നടത്തും. TO മോഹനൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. ശ്രീകണ്ഠപുരത്ത് ഉച്ചയ്ക്ക് സന്ദേശ റാലി സംഘടിപ്പിക്കും. കണ്ണൂർ സിറ്റി പോലീസും തലശ്ശേരി പോലീസ് സബ് ഡിവിഷനും ചേർന്ന് 5K Run Season 2 എന്ന പേരിൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ലഹരി വിരുദ്ധ റണ്ണും സംഘടിപ്പിക്കും. രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടുന്ന വിപത്താണ് ലഹരിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാസർകോട്ട് പറഞ്ഞു. നശാമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി ജില്ലാ സാമൂഹ്യനീതി വകുപ്പും ജില്ലാ പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച അയാമെ തൂഫാൻ വാരിയർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. വ്യാവസായിക വാണിജ്യ LPG വിതരണത്തിലെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കം ചെയ്തതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ചിരുന്ന LPGയുടെ വിതരണം പ്രതിസന്ധിക്ക് മുന്നത്തെ നിലവാരത്തിലേക്ക് പുനഃസ്ഥാപിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ 2 തിരുവനന്തപുരം, വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ 248 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിപ റിപ്പോർട്ട് ചെയ്ത ഈ മാസം 10 ശേഷം ഇതുവരെ പുതിയ രോഗബാധയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിലെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ 15 പേരെ പരിശോധിച്ചതിൽ ആർക്കും

0: രോഗബാധയില്ലെന്നും സ്ഥിരീകരിച്ചു. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 52 പേരുടെ ഫലവും നെഗറ്റീവാണ്. എങ്കിലും രോഗനിരീക്ഷണ നടപടികൾ ശക്തമായി തുടരുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 64 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഇയിൽ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും ഒന്നാം സ്ഥാനക്കാരായി ജർമ്മനി നോക്കൌട്ടിലെത്തി. മൂന്നാം മത്സരത്തിൽ ഇക്വഡോർ 1-2 രണ്ട് ഗോളുകൾക്ക് ജർമ്മനിയെ തോൽപ്പിച്ച് നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. ഐവറി കോസ്റ്റ് മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കുറസോവയെ പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: തുടങ്ങി രണ്ടാം മിനിറ്റിൽ തന്നെ ജർമ്മനി ഗോൾ നേടി ലീഡ് പിടിച്ചെങ്കിലും 9-ാം മിനിറ്റിൽ മറുപടി നൽകി തെക്കേ അമേരിക്കൻ കരുത്തര ഇക്വഡോർ വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് സൂചന നൽകി. ഒപ്പത്തിനൊപ്പം പൊരുതി കളിച്ച ഇക്വഡോർ ഒടുവിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ അട്ടിമറിച്ച് പുറത്താകലിന്റെ വക്കിൽ നിന്ന് നോക്കൌട്ട് റൌണ്ടിന്റെ പടിവാതിൽ. ഇതാദ്യമായാണ് ലോകകപ്പിൽ ഇക്വഡോർ ജർമ്മനിയെ വീഴ്ത്തുന്നത്. 77-ാം മിനിറ്റിൽ ഗോൺസാലോ പ്ലാറ്റയാണ് ഇക്വഡോറിന്റെ വിജയ ഗോൾ നേടിയത്. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ കൊറസോവയെ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് മറികടന്ന് ഐവറി കോസ്റ്റ് നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. മത്സരത്തിന്റെ 7:64 മിനിറ്റുകളിൽ നിക്കോളസ് പെപ്പയുടെ ഇരട്ട ഗോളുകളാണ് ഐവറി കോസ്റ്റിനെ മിന്നും ജയം സമ്മാനിച്ചത്. ലോകകപ്പിലെ ഏറ്റവും കുഞ്ഞൻ രാജ്യമായ കൊറസോവ ഒരു മത്സരം പോലും ജയിക്കാതെയാണ് ടൂർണമെന്റിൽ നിന്നും പുറത്തായത്.
0: പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ നെതർലാന്റ് 1-3 ഗോളുകൾക്ക് ടുണീഷ്യയെ തോൽപ്പിച്ചു. ജപ്പാൻ സ്വീഡൻ മത്സരം സമനിലയിൽ. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാൻ മന്ത്രി സി പി ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളുടെ തകരാറുകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഇ ചലാൻ ഏകോപനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. കേരളം ഉന്നയിച്ച ആവശ്യങ്ങളോടെ കേന്ദ്രമന്ത്രി തികച്ചും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആന്റ് ഫൌണ്ടേഷന്റെ പുതൂർ സ്മാരകത്തിന് സ്മാരക പുരസ്കാരത്തിന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണ്ണി അർഹനായി. ഡോക്ടർ എം ലീലാവതി, സി രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 94-ാം ജന്മവാർഷിക സ്മൃതിദിനമായ ജൂലൈ 15 ഗുരുവായൂരിൽ പുരസ്കാരം സമ്മാനിക്കും. 11,111 രൂപയും വെങ്കലശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ട്രസ്റ്റ് ആന്റ് ഫൌണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അറിയിച്ചു. കോതമംഗലം, പിണ്ടിമന, കോട്ടപ്പടി പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയ കാട്ടാനയെ മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടു. ഇന്നലെ രാവിലെ മയക്കുവെടിവെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു. ചീഫ് വൈൽഡ് വാർഡന്റെ അനുമതിയോടെ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ആനയെ വനത്തിലേക്ക് തിരിച്ചുവിട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ, ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: FM ശുഭദിനത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവം. ആദ്യം കേൾക്കാം
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സാ രീതികൾ.
3: സർജറിയെ അപേക്ഷിച്ച് ചിലവ് കുറവ്,
2: അഡ്മിഷൻ ആവശ്യമില്ല.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ.

0: എഡ്രിക്കോട് കോട്ടയ്ക്കൽ.
1: ഫോൺ 9961333400. കോട്ടെക് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എഡരിക്കോട് കോട്ടയ്ക്കൽ.
2: എം ജി സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിവിധ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിനായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയപരിധി ഇന്ന് അവസാനിക്കും. അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. ഈ മാസം 30 പ്രവേശനം നേടണം. ഒന്നാം സെമസ്റ്റർ ബിരുദ ക്ലാസുകൾ അടുത്ത മാസം 1 ആരംഭിക്കും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മഞ്ചേരി ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ ദ്വിവത്സര ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയിട്ടുള്ളവർക്ക് പ്രായപരിധിയില്ലാതെ ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ www.polyadmission.org/gci എന്ന പോർട്ടലിൽ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തി അടുത്ത മാസം 12 ഓൺലൈനായി അപേക്ഷിക്കണം. ഫോൺ നമ്പറുകൾ 04832765565, മറ്റൊരു നമ്പർ 7306849908. എം ജി സർവകലാശാലയിലെ അഫിലിയേറ്റഡ് കോളേജുകളിൽ ഈ അധ്യയന വർഷം ആരംഭിക്കുന്ന PG BEd കോഴ്സുകളിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിന്റെ രണ്ടാം അലോട്ട്മെന്റ് ആരംഭിച്ചു. ഈ മാസം 30 ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം. നിലവിൽ പ്രവേശനം നേടിയവർക്കും ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും ഉൾപ്പെടെ പങ്കെടുക്കാം. പുഴക്കാട്ടിരി ഗവൺമെന്റ് ITIയിൽ 2026 പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 www.itiadmissions.kerala.gov.in എന്ന പോർട്ടൽ വഴി അപേക്ഷിക്കണം. അപേക്ഷാ ഫീസ് 100 രൂപ. അപേക്ഷ ഓൺലൈനായി അപേക്ഷിച്ചതിനു ശേഷം സമീപത്തുള്ള സർക്കാർ ITIകളിൽ അസൽ രേഖകളുമായി നേരിട്ടെത്തി അടുത്ത മാസം 3 വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ഫോൺ നമ്പർ 04933254088, 04933254088. ലോ കോളേജുകളിലെ ഒന്നാം സെമസ്റ്റർ LLM 2022 പ്രവേശനം മുതൽ LLM ക്രിമിനൽ ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ഡബിൾ സ്പെഷ്യലൈസേഷൻ 2024 പ്രവേശനം മുതൽ ജൂൺ 2026 റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകൾ അടുത്ത മാസം 13 തുടങ്ങും. വിശദമായ സമയക്രമം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കാണാം.
0: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.

0: ചിന്താ വിഷയം. നിങ്ങൾക്ക് എല്ലാവരെയും ചില സമയത്തും ചിലരെ എല്ലായ്പ്പോഴും വിഡ്ഢികളാക്കാം. പക്ഷേ എല്ലാവരെയും എല്ലായ്പ്പോഴും വിഡ്ഢികളാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എബ്രഹാം ലിങ്കൺ. ചിന്താവിഷയം ആവർത്തിക്കാം. നിങ്ങൾക്ക് എല്ലാവരെയും ചില സമയത്തും ചിലരെ എല്ലായ്പ്പോഴും വിഡ്ഢികളാക്കാം. പക്ഷേ എല്ലാവരെയും എല്ലായ്പ്പോഴും വിഡ്ഢികളാക്കാൻ കഴിയില്ല. ഇത് എബ്രഹാം ലിങ്കന്റെ വാക്കുകൾ.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
0: ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ആരാണ്? ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്നാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കൂ FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.

0: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
3: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
4: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
5: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
6: പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
9: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: സ്നേഹമെന്ന വിത്ത് ഒരു തൊടുമണിമുത്ത്. ഇന്ന് KP ഉദയഭാനു സംഗീതം നൽകിയ ഗാനം. പാടിയത് KS ചിത്ര, രചന കാവാലം നാരായണ പണിക്കർ.

0: കെ പി ഉദയഭാനു സംഗീതം നൽകി. കെ എസ് ചിത്രപാടിയ ഗാനമാണ് കേട്ടത്. രചന കാവാലം നാരായണ പണിക്കർ.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
7: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
8: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ. നമുക്കും വേണ്ടേ സോളാർ?
10: അതിനൊക്കെ ലക്ഷ്യം.

0: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
1: അതെങ്ങനെ?
0: ഒരു ആശ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
2: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
3: ദേശീയപാത 966 ഗ്രീൻഫീൽഡ് ഹൈവേ വികസനത്തിന് ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്ത ആർബിട്രേഷൻ പരാതികളിൽ ഇന്ന് നിശ്ചയിച്ച വിചാരണ അടുത്ത മാസം 3 മാറ്റി. രാവിലെ 10:30 കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ചേംബറിലാണ് വിചാരണ.

കോഴിക്കോട് ജില്ലയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി നടപ്പാക്കി വരുന്ന സഹമിത്ര മൊബൈൽ ആപ്ലിക്കേഷൻ പദ്ധതിയിൽ 60 ദിവസത്തേക്ക് കോർഡിനേറ്റർ നിയമനത്തിനുള്ള അഭിമുഖം ഈ മാസം 30 രാവിലെ 10 സിവിൽ സ്റ്റേഷനിലെ ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ ഓഫീസിൽ നടക്കും. യോഗ്യത മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് MSW, സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖയും സഹിതം എത്തണം. വിശദവിവരങ്ങൾ ദേശീയ ആരോഗ്യ ദൌത്യം ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 0495 237 4990.

0: കോഴിക്കോട് ഗവൺമെന്റ് വനിതാ ഐ ടി ഐയിൽ 2021 2022 2023 അധ്യയന വർഷം അഡ്മിഷൻ നേടുകയും കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തവർക്ക് കോഷൻ ഡെപ്പോസിറ്റ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ വിതരണം ചെയ്യുന്നതിനായി ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ഈ മാസം 30-നകം നൽകണം. ഫോൺ നമ്പർ 9495353976, 9495353976.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
5: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
4: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
5: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
6: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
7: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
8: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16308, കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 2261 കോയമ്പത്തൂർ മംഗലൂരു സെൻട്രൽ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607, പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
8: ട്രെയിൻ സമയം.
9: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
10: രംഗഗീതം
9: ബുധൻ രാവിലെ 8:20.
11: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
9: 9847341588.
12: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
13: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: മണ്ണ.
1: 4-0-4-9-3-2-6-2-2-6-2.
2: എടാ സണ്ണി, നിന്റെ ഈ തടിയൊന്ന് കുറച്ചുകൂടെ.
3: കുറയ്ക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടുള്ള ചേച്ചി പലതും പരീക്ഷിച്ചു. മാത്രല്ല ഇപ്പൊ നടക്കാൻ ബുദ്ധിമുട്ട്, ശ്വാസ തടസ്സം, ഹൃദ്രോഗം, പ്രമേഹം ഒക്കെ ഉണ്ട്.
2: നീ ബെരിയാട്രിക് ശസ്ത്രക്രിയയെ കുറിച്ച് കേട്ടിട്ടില്ലേ? നീ മൗലാന സർജിക്കൽ സെന്ററിലേക്ക് വരൂ, അവിടെ അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്.
4: മൗലാന ഒബീസിറ്റി ആൻഡ് ഡയബറ്റിക് സെന്റർ, പെരിന്തൽമണ്ണ.
5: എലിപ്പനിയുടെ ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ.
6: പ്രത്യേകിച്ച് എലിപ്പനിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നേരിടുന്നൊരു കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ ഒരു 2 ദിവസം സ്വയം ചികിത്സ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആദ്യമായിട്ട് ഡോക്ടറെ കാണാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ആ ഡോക്ടറെ സമയത്തോളം ആ രോഗിക്ക് അപ്പോൾ എലിപ്പനി സംശയിക്കാനുള്ള ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം സാധാരണ പനിക്കുള്ള ചികിത്സ നൽകിയിട്ട് വിടും. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് അത് ലിവറിനെയോ കിഡ്നിയോ ബാധിക്കുന്ന സമയത്തായിരിക്കും എലിപ്പനി സംശയിക്കുന്നത്. ഇപ്പോൾ ചില തൊഴിലുകൾ ഏർപ്പെടുന്ന ആൾക്കാർ ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളിലോ അല്ലെങ്കിൽ കന്നുകാലി പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇത്തരം മേഖലകളിലൊക്കെ അവർ ഇടപഴകുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അതൊരു കണ്ട്യൂസീവ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ മൊത്തമായിട്ട് ഈ ഒരു എലിപ്പനിക്കുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ അവരവരുടെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ അവിടെ സ്വയം ചികിത്സ അപകടമാണെന്ന് മനസ്സിലാക്കുകയും അത് എലിപ്പനിയല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെട്ടെന്ന് തന്നെ ചികിത്സ തേടാനുള്ളൊരു ആ ഒരു ബോധ്യമാണ് ആദ്യം വേണ്ടത്. എലിപ്പനിക്കുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കണ്ണിന് ചോപ്പ് കാണുന്നൊരു ഇതുണ്ട്, അതുപോലെ കാഫ് മസിലിന് ഉള്ള പെയിൻ വരിക, അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷണമാണ്. പക്ഷെ അത് വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രമാണ് ആ ഒരു ലക്ഷണം കാണുക. ബാക്കിയുള്ള ആൾക്കാരിലൊക്കെ പനി, മേലുവേദന അല്ലെങ്കിൽ ക്ഷീണം ഇങ്ങനെയൊക്കെ ആയിട്ടാണ് പനി ആദ്യം തന്നെ വരിക. അപ്പോൾ ആ സമയത്ത് ഏത് തരത്തിലുള്ള പനിയാണെന്ന് തിരിച്ചറിയാനുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാം കൂടി നോക്കിയിട്ടാണ് ഏത് തരം പനിയാണെന്നുള്ളത്. കാരണം ഇപ്പോൾ ഒരു എലിപ്പനിയോ ഡെങ്കുവോ ഉള്ള ഒരു മേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണ് അയാൾക്ക് പനി മേലുവേദന ഉണ്ടെങ്കിൽ ഇത് എലിപ്പനിയോ ഡെങ്കുവോ അല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡോക്ടേഴ്സ് ചെയ്യുക. കാരണം നമുക്കറിയില്ലത് എന്ത് തരത്തിലുള്ള പനിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ അത് ഡോക്ടറാകുമ്പോൾ അയാളുടെ പല കാര്യങ്ങളും നോക്കിയിട്ട്, അയാളുടെ ജോലിയുടെ സാഹചര്യം, അയാൾ വരുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത, അയാളുടെ ലക്ഷണങ്ങൾ, ഡോക്ടർ പരിശോധിക്കുമ്പോൾ കിട്ടുന്ന സൈൻസ്, ഇതെല്ലാം നോക്കിയിട്ടാണ് അതിൻ്റെ കൂടെ തന്നെ ലാബ് ടെസ്റ്റുകളും ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ചെയ്ത് നോക്കിയിട്ടാണ് ഈ ഒരു രോഗനിർണയം നടത്തുന്നത്. അത് നമുക്കിപ്പോൾ നമ്മളെ സമയത്തോളം പനിയെല്ലാം ഒരേ പനിയായിരിക്കും. അതിൽ ചുമയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഛർദ്ദിയ വയറുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ വേർതിരിച്ച് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. അപ്പോൾ അതൊരു ഡോക്ടറുടെ സഹായം വളരെ അത്യാവശ്യമാണ്. ആ ഒരു തുടക്കത്തിൽ തന്നെ കാണിക്കുകയാണെങ്കിൽ കുറേയും കൂടിയും ഡയഗ്നോസ് നേരത്തെ ആവുമ്പോൾ പല ചികിത്സയും നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാലേ ഫലിക്കുകയുള്ളൂ. എലിപ്പനി ആണെങ്കിൽ തന്നെ ലിവറിനെയും കിഡ്നിയൊക്കെ ബാധിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ അത്ര എഫക്റ്റീവ് ആയിക്കൊള്ളുന്നില്ല. അതുപോലെ ഈ ഷിഗെല്ലോസ് ആണെങ്കിൽ തന്നെ തുടക്കത്തിൽ നമുക്ക് ഷിഗെല്ലാണ് സംശയം തോന്നി മരുന്ന് ആൻറ്റിബോഡി കൊടുത്താൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് കിട്ടുകയുള്ളൂ.
5: എലിപ്പനിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജികർ
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0-4-9-3-2-6-2-2-6-2.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
9: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
10: ഈ മഴ എത്ര ദിവസം നിൽക്കും?
11: 4 ദിവസം നിർത്താതെ പെയ്യും.
12: മൈ ജി ലാഭമഴ 4 ഡേ സെയിൽ എത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
11: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
8: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
13: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
14: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
15: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
14: ഫോൺ 0483280500.
15: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
14: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം.

0: ABC Hospital near Kairali Theatre, Kozhikode Road, Manjiri.
1: Phone 0483-280-500.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോ ദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
3: എന്റെ മുഖത്ത് ഒരു അടി പൊട്ടി വീണു.
4: ഇനിയും പാടടാ.
3: ഇന്നീ രാവിൽ വേണം എനിക്കൊരു നഗ്ന സുന്ദരിയെ. പിന്നെയും അടി പൊട്ടി. പിന്നെയും പിന്നെയും പിന്നെയും. എന്റെ കണ്ണിൽ നിന്ന് ഞാൻ പോലും അറിയാതെ കണ്ണുനീർ കുതിച്ചൊഴുകി.
4: പാടടാ പാടടാ.
3: ഇന്നീ രാവിൽ എനിക്കെന്റെ മുഖം അനക്കാൻ പോലും പറ്റുന്നില്ല. രണ്ടു വശത്തുനിന്നും അടി വീണുകൊണ്ടിരുന്നു. ഞാൻ ഒന്ന് തുറക്കും, അടിയുടെ കനം കൊണ്ട് കണ്ണ് താനേ അടയും. ഞാൻ പാടണോ അതോ പാടാതിരിക്കണോ?

0: നീ രാവിൽ വേണം എനിക്കൊരു നഗ്ന സുന്ദരിയെ. പിന്നെയും അടിപൊട്ടി, പിന്നെയും പിന്നെയും പിന്നെയും. എന്റെ കണ്ണിൽ നിന്ന് ഞാൻ പോലും അറിയാതെ കണ്ണുനീർ കുതിച്ചൊഴുകി. പാടടാ പാടടാ, ഇന്നീ രാവിൽ എനിക്കെന്റെ മുഖം അനക്കാൻ പോലും പറ്റുന്നില്ല. രണ്ടു വശത്തു നിന്നും അടി വീണുകൊണ്ടിരുന്നു. ഞാൻ ഒന്ന് തുറക്കും, അടിയുടെ കനം കൊണ്ട് കണ്ണ് താനെ അടയും. ഞാൻ പാടണോ അതോ പാടാതിരിക്കണോ എന്നെനിക്ക് മനസ്സിലായില്ല. ഏതാവും അനുസരണ? വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ ചത്തുപോയാലും ഇതായിരിക്കണം എനിക്ക് കിട്ടുന്ന അവസാന പുതുക്കൽ. അടി നിർത്തി വീണ്ടും അത് പാടാൻ അപ്പൻ ആവശ്യപ്പെട്ടു. ഞാൻ പാടിയില്ല. പുച്ഛത്തോടെ അപ്പന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, കൊലയാളി, നിർത്തണ്ട, എന്നെ കൊന്നോ, നിങ്ങൾക്ക് വേണ്ടത് ജയിലിൽ നിന്ന് കിട്ടും. അപ്പോ മാത്രേ അപ്പൻ കസേരയിൽ നിന്ന് എണീറ്റുള്ളൂ. അപ്പൻ കോപം കൊണ്ട് തിളച്ചു. രണ്ട് ലോഹവളയമുള്ള തന്റെ ബെൽറ്റ് അപ്പൻ ഊരി. പിന്നെ എന്നെ ചീത്തയും തെറിയും കൊണ്ട് അഭിഷേകം ചെയ്തു. എടാ പട്ടി, വെറും സ്ഥലം മുടക്കി, ഒന്നിനും കൊള്ളാത്തവനെ എന്നൊക്കെ വിളിച്ചു. ഞാൻ അപ്പനെ അങ്ങനെയൊക്കെ വിളിച്ചെങ്കിൽ എന്താവും സംഭവിക്കുക? അദ്ദേഹം ആ ബെൽറ്റ് ഒരു ചാട്ടവാറു പോലെ ചുഴറ്റി. എന്റെ ശരീരം മുഴുവനും അടിക്കാവുന്ന 1000 വിരലുകൾ അതിനുണ്ട് എന്ന് തോന്നി. അപ്പൻ എന്നെ കൊല്ലാൻ പോവുകയാണ് എന്നെനിക്ക് തോന്നി. ഗ്ലോറിയ എന്നെ രക്ഷിക്കാൻ വന്നപ്പോൾ എനിക്ക് ബോധമുണ്ടായിരുന്നു. അവൾക്കും എനിക്കും മാത്രമേ ചെമ്പിച്ച മുടിയുള്ളൂ. ആരും അവളെ അടിക്കാൻ ധൈര്യപ്പെടില്ല. അടിക്കുന്നത് നിർത്താനായി അവൾ അപ്പന്റെ കൈപിടിച്ചു വലിച്ചു. അപ്പ അപ്പ, എന്നെ തല്ലിക്കോ, ദൈവത്തെ ഓർത്തി കുഞ്ഞിന് ഇനിയും തല്ലല്ലേ. അപ്പൻ ബെൽറ്റ് മേശപ്പുറത്തേക്ക് എറിഞ്ഞു, കൈകൊണ്ട് മുഖം മാടി. എനിക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയും കരയുകയായിരുന്നു അപ്പൻ. ഓ, എന്റെ ബോധം നശിച്ചുപോയി. അവനെന്നെ കളിയാക്കാന്നാ ഞാൻ വിചാരിച്ച്, തന്റെ ഇടം തെമ്മാടിത്തം കാട്ടുകയാന്ന്. ഗ്ലോറിയ എന്നെ തറയിൽ നിന്ന് എടുക്കുമ്പോഴേക്കും എന്റെ കണ്ണിൽ ഇരുട്ട് കയറിയിരുന്നു. എനിക്ക് ബോധം വീണപ്പോൾ ചുട്ടുപൊള്ളുന്ന പനി. ഗ്ലോറിയയും അമ്മയും എന്റെ കിടക്കക്കരികെ എന്നെ ലാളിച്ചുകൊണ്ടിരുന്നു. സ്വീകരണമുറിയിൽ ഒരുപാട് ആളുകൾ നടക്കുന്നു. അമ്മൂമ്മ പോലും അവിടെയുണ്ട്. ഒന്ന് തിരിഞ്ഞു കിടന്നാൽ പോലും ഭയങ്കര വേദന. അവർക്ക് ഡോക്ടറെ വിളിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അത് അത്ര ശരിയായി തീരില്ലല്ലോ. ഗ്ലോറിയ എനിക്ക് വേണ്ടി പ്രത്യേകം കാച്ചിയ ഒരു തരം കഞ്ഞി കൊണ്ടുവന്നു. എന്നിട്ട് പതുക്കെ പതുക്കെ സ്പൂണിലാക്കി തരാൻ തുടങ്ങി. എനിക്ക് അതിറക്കാൻ പോയിട്ട് ശ്വസിക്കാൻ പോലും വിഷമമായിരുന്നു. ഉറങ്ങണം, ഉറങ്ങണം, ഉറങ്ങണം. ഓരോ പ്രാവശ്യവും ഉറങ്ങുമ്പോൾ വേദന സ്വല്പം കുറഞ്ഞതായി തോന്നും. അമ്മയും ഗ്ലോറിയയും എന്നെ എപ്പോഴും നോക്കി. അമ്മ രാത്രി മുഴുവൻ എന്റെ കൂടെ ഉണ്ടായി. അതിരാവിലെ ആദ്യ വെളിച്ചം വീഴുമ്പോൾ ജോലിക്ക് പോവാൻ മാത്രമേ എന്നെ വിട്ടുപോയുള്ളൂ.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483-280-5000.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
5: ശനിയും ഞായറും രാവിലെ 7:50.
4: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
6: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി. മൈജി ലാഭമഴ 4-day sale.
7: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, TV, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
6: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ, June 28 വരെ.
8: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
9: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
8: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744555-0424.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
13: മഞ്ചേരി സർക്കാർ പോളിടെക്നിക് കോളേജിലെ ഇൻസ്ട്രുമെന്റേഷൻ

0: എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലെ ഒഴിവുള്ള ലക്ചറർ തസ്തികകളിലേക്ക് താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖവും എഴുത്തുപരീക്ഷയും ഈ മാസം 29 രാവിലെ 9:30 നടക്കും. 60% മാർക്കോടുകൂടി ഫസ്റ്റ് ക്ലാസ് ബിടെക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 04832763550, 04832763550. തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഫിസിക്സ് വിഭാഗത്തിലെ പ്രതീക്ഷിത അതിഥി അധ്യാപക ഒഴിവിലേക്ക് അടുത്തമാസം 2 രാവിലെ 10 അഭിമുഖം നടത്തും. UGC റെഗുലേഷൻ പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നേടുന്നതിനുള്ള യോഗ്യതയുള്ളവരും സംസ്ഥാനത്തെ ഏതെങ്കിലും കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 04942630027, 04942630027. കോഴിക്കോട് ഗവൺമെന്റ് ദന്തൽ കോളേജ് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ഓർത്തോഡോണ്ടിക്സ് വിഭാഗത്തിൽ ദന്തൽ മെക്കാനിക് ട്രെയിനി നിയമനത്തിന് അടുത്തമാസം 15 രാവിലെ 11 പ്രിൻസിപ്പൽ ഓഫീസിൽ അഭിമുഖം നടക്കും. യോഗ്യത, കേരള ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ DME. ദന്തൽ മെക്കാനിക് ഡിപ്ലോമ, ആധാർ കാർഡ് ഡിപ്ലോമയാണ് യോഗ്യത. ആധാർ കാർഡ്, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, ജാതി തുടങ്ങിയവ തെളിയിക്കുന്ന അസൽ രേഖകളുമായി എത്തണം. കാലടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ HMC മുഖേന താൽക്കാലികമായ ദിവസവേതനാടിസ്ഥാനത്തിൽ സ്റ്റാഫ് നഴ്സ് നിയമനത്തിനുള്ള അഭിമുഖം ഈ മാസം 29 രാവിലെ 10 കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. യോഗ്യതയുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പറുകൾ 04942688600, മറ്റൊരു നമ്പർ 94960511830.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയാകും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക പങ്കാളിത്തവും വ്യാപാര കരാറും ആഗോള സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം UK ഇന്ത്യ വീക്കിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് UKയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറെന്നും

0: കേന്ദ്രമന്ത്രി പറഞ്ഞു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകത അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ദക്ഷിണ കൊറിയയിൽ ജെജു ഫോറം ഫോർ പീസ് ആന്റ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ആഗോള സുസ്ഥിരത ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: The global south should be enabled with greater capacity and greater opportunities. This would also create new factors of global growth and provide global goods through common and shared endeavors. We cannot rely on a few to uphold rules and norms. The world must take more control over its own future.
0: ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരത്താനുമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി മാഫിയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിക്കും. ജമ്മു ഗുവാഹത്തി എന്നിവിടങ്ങളിലെ എൻസിപി മേഖലാ ഓഫീസുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ദേശീയതലത്തിൽ ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര എൽപിജി വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
2: ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് തടസ്സം നീങ്ങിയതോടെ രാജ്യത്ത് പാചകവാതക ലഭ്യത മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഗാർഹികേതര എൽപിജി വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുമ്പുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ബൾക്ക് എൽപിജി വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. എൽപിജി നിർമ്മാണത്തിനായി C3 C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന എൽപിജി ഉൽപാദനം 40 TMT കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. അതേസമയം PNG കണക്ടിവിറ്റി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ പ്രകാരം 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 രൂപയായി ഉയരും. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന്റെ നിരക്ക് 2000 രൂപയിൽ നിന്ന് 3500 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ അടുത്തമാസം 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തൽക്കാൽ സംവിധാനത്തിലൂടെ 36 പേജിന്റെ പാസ്പോർട്ട് എടുക്കാൻ ഇനി മുതൽ 5000 രൂപയും 60 പേജിന്റെ പാസ്പോർട്ടിന് 6000 രൂപയും ചെലവ് വരും. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പകരം പുതിയത് ലഭിക്കുന്നതിനുള്ള ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 36 പേജുള്ള പാസ്പോർട്ടിന് 5000 രൂപയും 60 പേജുള്ളതിന് 6000 രൂപയുമാണ് ഈടാക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധിയായ നെതർലൻഡ്സ് രാജ്ഞി മാക്സിമയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ വിപ്ലവം സാമ്പത്തിക സേവനങ്ങൾ ലളിതവും ചെലവ് കുറഞ്ഞതുമാക്കുന്നത് എങ്ങനെയെന്ന് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഡിജിറ്റൽ രംഗത്തെ ഇന്ത്യയുടെ വിജയകരമായ അനുഭവങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം 21 നടന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ പരിശോധിക്കാൻ അവസരമൊരുക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഉത്തരസൂചികകൾ www.neet.nta.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും ഈ മാസം 28 വരെ ഓരോ ചോദ്യത്തിനും 200 രൂപ വീതം ഫീസ് അടച്ച് വിദ്യാർത്ഥികൾക്ക് പരാതികൾ ഉന്നയിക്കാമെന്നും NTA അറിയിച്ചു. പരാതി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഫീസ് പൂർണ്ണമായും തിരികെ നൽകും. കൂടാതെ പുനഃപരീക്ഷ എഴുതിയവർക്ക് ഫീസ് റീഫണ്ട് നൽകുന്നതിനായി തങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള പോർട്ടലും NTA സജ്ജമാക്കിയിട്ടുണ്ട്. ബാങ്ക് വിവരങ്ങൾ പുതുക്കാനുള്ള അവസാന തീയതി ഈ മാസം 30. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ വമ്പന്മാരെ ഞെട്ടിച്ചും ആവേശ പോരാട്ടങ്ങൾ സമ്മാനിച്ചും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാന ദിനങ്ങളിലേക്ക്. ഗ്രൂപ്പ് ഇയിൽ നിന്ന് ജർമ്മനിയും ഐവറി

0: ഓഗസ്റ്റും ഗ്രൂപ്പ് എഫിൽ നിന്ന് നെതർലൻഡ്സും ജപ്പാനും നോക്കൌട്ട് റൗണ്ടിലേക്ക് യോഗ്യത നേടി. ഒരു റിപ്പോർട്ട്.
1: ഇന്നലെ രാത്രി നടന്ന നിർണായക മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾ കട്ടിമറിച്ചാണ് ലാറ്റിൻ അമേരിക്കൻ പോരാളികളായ ഇക്വഡോർ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കിയത്. ഇതേ ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കുറസോവയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിൽ ടുണീഷ്യയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഡച്ച് പട തകർത്തത്. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ജപ്പാനും സ്വീഡനും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ഡിയിലെ അവസാന മത്സരങ്ങളിൽ ഇപ്പോൾ അമേരിക്ക തുർക്കിയെയും പരാഗ്വേ ഓസ്ട്രേലിയയെയും നേരിടുകയാണ്. ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാളന്റിന്റെ നോർവേയും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം ലോകകപ്പിൽ അരങ്ങേറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ICC വനിതാ 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 5 വിക്കറ്റ് ജയം. ബംഗ്ലാദേശ് ഉയർത്തിയ 137 റൺ വിജയലക്ഷ്യം 19 പന്ത് ബാക്കി നിൽക്കെ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക നെതർലൻഡ്സിനെ 88 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലന്റിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 188. 1520 പേർക്ക് പരിക്കേറ്റു. 200 പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണുണ്ടായത്. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.

0: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 24 സെക്കൻഡുമായിരിക്കുന്നു. FM ശുഭദിന പരിപാടികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ,
1: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
4: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
5: ഇനി തിമിരത്തിന് വിരാമം.
4: MES മെഡിക്കൽ കോളേജിൽ വളരെ കുറഞ്ഞ ചിലവിൽ തിമിരത്തിന് ഫാക്കോ എമൽസിഫിക്കേഷൻ ശസ്ത്രക്രിയ.
5: കുറഞ്ഞ ചിലവിൽ തിമിരത്തെ തുടച്ചു നീക്കാം.
4: വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0493-298300.
4: മൊബൈൽ 999-530-862.
6: ഇന്നത്തെ ഗാനം.
7: നാടകരംഗത്ത് സ്വന്തം പാത വെട്ടിത്തെളിച്ച ആചാര്യൻ, കവി, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, തിരക്കഥാകൃത്ത്, അഭിനേതാവ്, സംഗീതത്തിലും സാഹിത്യത്തിലും ഒരുപോലെ പ്രാഗൽഭ്യം തെളിയിച്ച അപൂർവ പ്രതിഭ, കാവാലം നാരായണ പണിക്കർ. ഇന്ന് June 26, കാവാലം നാരായണ പണിക്കരുടെ ഓർമ്മകൾക്ക് ഇന്നേക്ക് 10 വർഷം. കൂടിയാട്ടം എന്ന സംസ്കൃത നാടകവേദി മുതൽ എണ്ണമറ്റ നാടോടി കലാരൂപങ്ങൾ വരെയുള്ള വൈവിധ്യമാർന്ന പ്രകടന കലകളുടെ സൂക്ഷ്മതകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവ് ആഴമേറിയതായിരുന്നു.

താളത്തിനൊപ്പം മികച്ച വരികൾ ഇഴചേർന്ന സൗകുമാര്യം, രതി നിർവേദം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതി സിനിമാ രംഗത്തെത്തി. തുടർന്ന് തമ്പ്, കുമ്മാട്ടി, തമ്പുരാട്ടി, ചില്ലി, വേനൽ, ആരവം തുടങ്ങി 40 ചിത്രത്തിന് ഗാനരചന നിർവഹിച്ചു. 1978 വാടകയ്ക്കൊരു ഹൃദയം, 82 മർമ്മരം എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് മികച്ച ഗാന രചയിതാവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ചു. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിൽ അദ്ദേഹം തീർത്ത വിസ്മയം, ഹരിചന്ദന മലരിലെ മധുവോ എന്ന ഗാനം ആസ്വദിക്കാം ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സുഗ്രത.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: ഒരറിയിപ്പ്. ഇന്ന് June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ഇതോടനുബന്ധിച്ച് ഇന്ന് രാവിലെ 7:50 സമകാലികത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPS സംസാരിക്കുന്നത് കേൾക്കാം.

0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: അടുക്കള ഔഷധങ്ങളുടെ വലിയ ഒരു കലവറ തന്നെയാണ്. നിത്യജീവിതത്തിൽ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന പല സുഗന്ധവ്യഞ്ജനങ്ങൾ അടക്കമുള്ള വസ്തുക്കൾക്ക് ഔഷധഗുണങ്ങൾ ഏറെയുണ്ട്. അതേക്കുറിച്ചാണ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി

0: വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലിം KP സംസാരിക്കുന്നത്. ഇന്ന് ഇഞ്ചിയെ കുറിച്ചാണ്.
1: പണ്ടുകാലങ്ങളിൽ കുട്ടികൾക്കും വലിയവർക്കും ഉണ്ടാകുന്ന ജലദോഷം, ചുമ, പനി, വയറുവേദന, ഛർദി തുടങ്ങി നിരവധി അസുഖങ്ങൾക്ക് നമ്മുടെ മുത്തശ്ശിമാർ അടുക്കളയിൽ നിന്ന് തന്നെ പ്രതിവിധികൾ തയ്യാറാക്കി ഉപയോഗിച്ചിരുന്നു. ആഹാരത്തിന് ഉപയോഗിക്കുന്ന ഇഞ്ചി, മഞ്ഞൾ, ജീരകം, വെളുത്തുള്ളി തുടങ്ങിയ ചേരുവകൾ ഭക്ഷണത്തിന് രുചിയും ഗന്ധവും നിറവും വർദ്ധിപ്പിക്കുന്നതിനു പുറമെ ഇവയെല്ലാം തന്നെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും നിരവധി രോഗങ്ങളെ ചെറുക്കുന്നതിനും ശമിപ്പിക്കുന്നതിനും കഴിവുള്ളതാണ്. ഹിതമായും മിതമായ അളവിലും കൃത്യമായ സമയത്തും കഴിക്കുന്ന ആഹാരം തന്നെയാണ് ഔഷധം എന്നാണ് ആയുർവേദ മതം. നാം നിത്യേന ഉപയോഗിക്കുന്ന ചേരുവകളിൽ ചിലതിൻ്റെ ഔഷധഗുണം നമുക്കൊന്ന് പരിചയപ്പെടാം. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇഞ്ചി. ഏലം, മഞ്ഞൾ മുതലായ സസ്യവർഗ്ഗങ്ങൾ ഉൾക്കൊള്ളുന്ന സിഞ്ചിബറേസിയ സസ്യകുലത്തിലെ അംഗമായ ഇഞ്ചി സിഞ്ചിബർ ഒഫിഷനേൽ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്നു. സസ്യത്തിൻ്റെ മൂലകാണ്ഡമാണ് ഇഞ്ചി. ആയുർവേദത്തിൽ ആർദ്രക, ശുണ്ഠി, നാഗര, മഹൌഷധി തുടങ്ങിയ നാമധേയങ്ങൾ അറിയപ്പെടുന്ന ഇഞ്ചി ഉഷ്ണവീര്യപ്രധാനവും ദീപനപാചനവുമാണ്. ദഹനരസങ്ങളെ ഉത്തേജിപ്പിക്കുക വഴിയും കുടലിലെ ചലനങ്ങൾ ത്വരിതപ്പെടുത്തിയും ദഹനത്തെ സഹായിക്കുന്നു. ഇഞ്ചിയിൽ അടങ്ങിയിട്ടുള്ള ചില രാസഘടകങ്ങൾ പ്രോട്ടീൻ പോലുള്ള ആഹാരത്തെ വിഘടിപ്പിക്കുന്നതിന് കഴിവുള്ളതാണ്. ഉണങ്ങിയ ഇഞ്ചിയാണല്ലോ ചുക്ക്. ഇഞ്ചിയും ചുക്കും ഒരേ ഗുണമുള്ളതാണെന്ന് ആയുർവേദം വിവക്ഷിക്കുന്നു. ശ്വാസമുട്ടൽ, ചുമ തുടങ്ങിയ രോഗങ്ങളിലും ശരീരത്തിലെ നീര് കുറയ്ക്കുന്നതിനും വേദനാ സംഹാരിയായും ഇഞ്ചി ഉപയോഗിക്കുന്നു. നല്ലൊരു ആന്റി ഓക്സിഡന്റ് കൂടിയായ ഇഞ്ചിയിൽ 80% ജലാംശവും 3% പ്രോട്ടീനും നാരുകളും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ജിഞ്ചിറോൾ എന്ന വോളറ്റൈൽ ഓയിൽ, അയഡിൻ, വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, കാൽസ്യം, ഫോസ്ഫറസ് എന്നീ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു. ഗർഭിണികളിലും ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പി കൊണ്ടും ഉണ്ടാകുന്ന ഓക്കാനം, ഛർദി ഇവയ്ക്ക് ഇഞ്ചി ഫലപ്രദമാണ്. വയറിലെ ഗ്യാസ്, വയറുവീർപ്പ്, ദഹന സംബന്ധമായ വയറുവേദന എന്നിവയ്ക്കും ഇഞ്ചി ഉത്തമമാണ്. അകത്തേക്ക് കഴിക്കുന്നതിന് പുറമെ യുക്തമായ ദ്രവദ്രവ്യങ്ങൾ ചേർത്ത് ഇഞ്ചിയോ ചുക്കോ അരച്ച് പുറമെ ഉപയോഗിക്കാറുണ്ട്. ഇഞ്ചി ക്യാൻസർ കോശങ്ങളുടെ ദ്രുത വളർച്ച ഇല്ലാതാക്കുന്നതായി ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നു. വൻകുടലിലെ ക്യാൻസർ തടയുന്നതിന് ഇഞ്ചിക്ക് കഴിവുണ്ട്. കൂടാതെ ചീത്ത കൊളസ്ട്രോൾ അഥവാ LDL കുറക്കുക വഴി ഹൃദ്രോഗ സാധ്യത ഇല്ലാതാക്കുന്നു. ഇനി ഇഞ്ചി കൊണ്ടുള്ള ചില ഔഷധ പ്രയോഗങ്ങൾ പരിചയപ്പെടാം. അഗ്നിമാന്യം, ദഹനക്കുറവ് എന്നിവയ്ക്ക് ഇഞ്ചിനീരും ശർക്കരയും ചേർത്ത് ആഹാരത്തിന് മുമ്പ് ഉപയോഗിക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ഏലക്ക എന്നിവ കഷായം വെച്ച് 20 ml വീതം കഴിച്ചാൽ വയറുവേദന, ഓക്കാനം, ഛർദി എന്നിവ ശമിക്കും. അതുപോലെ തന്നെ ഇഞ്ചി, ജീരകം എന്നിവ അരച്ച് അല്പം പഞ്ചസാര ചേർത്ത് ചെവിച്ചാൽ ചുമ കുറയും. അസഹ്യമായ ചെവിവേദനയുള്ളപ്പോൾ ഇഞ്ചിനീരിൻ്റെ തെളി അല്പം ചൂടാക്കി 1-2 തുള്ളി ചെവിയിൽ ഒറ്റിച്ചാൽ ചെവിവേദനയ്ക്ക് ശമനം ലഭിക്കുന്നതാണ്. തൊണ്ടവേദന ഉള്ളവർക്ക് ഇഞ്ചിനീര് ഉപ്പും ചേർത്ത് സാവധാനം ഇറക്കുന്നത് തൊണ്ടവേദന കുറക്കാൻ സഹായിക്കുന്നു. ഇഞ്ചി, വെളുത്തുള്ളി, കുടമ്പുളി അല്ലെങ്കിൽ നെല്ലിക്ക എന്നിവ അരച്ച് ചമ്മന്തിയായി ഉപയോഗിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് നല്ലതാണ്. 2-3 gram വരെ ഇഞ്ചി നിത്യേന ഉപയോഗിക്കുന്നത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കൽ നീക്കം ചെയ്യുന്നതിനും സഹായകമാണ്. കൂടിയ അളവിൽ ഇഞ്ചിയുടെ ഉപയോഗം ചിലരിൽ ആമാശയ വ്രണങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു. ആർദ്രകാസവം, കൊട്ടൻചുക്കാദി ലേപചൂർണ്ണം, കൊട്ടൻചുക്കാദി തൈലം, ഗുളാർദ്രകം തുടങ്ങിയ ആയുർവേദ ഔഷധങ്ങളിൽ ഇഞ്ചിയോ ചുക്കോ ഒരു പ്രധാന ഘടകമാണ്.
0: ഇഞ്ചിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലിം KP.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946-8200.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
5: എന്നും രാവിലെ 7 മണിക്ക്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
5: തിങ്കൾ രാവിലെ 8:20.
6: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
7: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
8: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
9: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
8: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ, അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
7: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
5: ഫോൺ 7025-13119.
10: ൾ കാവ്യധ.

0: ആര്?
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
2: പി പി രാമചന്ദ്രൻ എഴുതിയ പട്ടാമ്പി പുഴമണലിൽ എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത് സജനാദേവ്.

0: പി പി രാമചന്ദ്രൻ എഴുതിയ പട്ടാമ്പി പുഴമണലിൽ എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് സജന ദേവ്.
1: കാവ്യധാര
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് പി ആർ പി പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
3: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
4: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ June 28 വരെ.
5: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: IQ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് സമർപ്പിക്കുന്നു
7: സമകാലികം. പ്രായോജികർ കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം IQ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
8: മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം.
6: മങ്ങിയ കാഴ്ചകൾക്ക് ഇനി വിട.
7: ഗുണനിലവാരമുള്ള സൗജന്യ നേത്ര പരിശോധനയുടെ നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം
6: IQ ഓപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് എതിർവശം, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
7: ഫോൺ 7510141215.
9: നമസ്കാരം, ഞാൻ ചൈത്ര, മലപ്പുറം ഡിസ്ട്രിക്ട് പോലീസ് ചീഫാണ്. June 26 അന്താരാഷ്ട്ര

0: ലഹരിവിരുദ്ധത്തിനുമാണ്. മയക്കുമരുന്ന് ദുരുപയോഗത്തിനും അനധികൃത മയക്കുമരുന്ന് വ്യാപാരത്തിനുമെതിരായി ബോധവൽക്കരണത്തിനും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ലോകമെമ്പാടും പ്രാധാന്യം നൽകുന്ന ദിവസമാണിത്. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ലഹരി മരുന്നുകളുടെ വ്യാപനവും അതിലൂടെ യുവജനങ്ങളിൽ ഉണ്ടാകുന്ന അടിമത്തവും. ഈ സാഹചര്യത്തിലാണ് കേരള സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി ശക്തമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. MDMA, മെത്താംഫെറ്റമിൻ തുടങ്ങിയ രാസലഹരി വസ്തുക്കൾ വളരെ ചെറിയ അളവിൽ പോലും വലിയ തോതിൽ ലഹരി സൃഷ്ടിക്കുന്നവയാണ്. ഇവയുടെ കടത്തു ശൃംഖലകൾ സംസ്ഥാന അതിർത്തികൾക്കും അപ്പുറത്തേക്ക് വ്യാപിച്ചു കിടക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ദുരുപയോഗം ചെയ്ത് ലഹരി ശൃംഖലകൾ യുവാക്കളെ ലക്ഷ്യമിടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിനാൽ ലഹരി വിരുദ്ധ പോരാട്ടം വെറും നിയമപാലന വിഷയമല്ല, സാമൂഹികവും ആരോഗ്യപരവും സുരക്ഷാപരവുമായ ഒരു ദൗത്യമായി മാറിയിരിക്കുകയാണ്. കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് യുവജനങ്ങളാണ്. എന്നാൽ ഇന്ന് യുവാക്കളാണ് ലഹരി മാഫിയകളുടെ പ്രധാന ലക്ഷ്യം. കൗതുകം, കൂട്ടുകാരുടെ സ്വാധീനം, പരീക്ഷാ സമ്മർദ്ദം, തൊഴിലില്ലായ്മ, ജീവിതശൈലിയിലെ മാറ്റങ്ങൾ തുടങ്ങിയ നിരവധി ഘടകങ്ങൾ യുവാക്കളെ ലഹരിയിലേക്ക് ആകർഷിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികളെ തന്നെ ലഹരി വിതരണ ശൃംഖലയുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ഓപ്പറേഷൻ തൂഫാൻ? ലഹരി വ്യാപനത്തെ സമഗ്രമായി നേരിടുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംസ്ഥാനതല പ്രത്യേക ദൗത്യമാണ് ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്. ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ലഹരി മാഫിയകളെ കണ്ടെത്തുകയും തകർക്കുകയും ചെയ്യുക, ലഹരിക്കടത്ത് ശൃംഖലകളെ ഇല്ലാതാക്കുക, യുവജനങ്ങളെ ലഹരിയിൽ നിന്ന് സംരക്ഷിക്കുക, പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുക, ബോധവൽക്കരണവും പുനരധിവാസ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുക, ലഹരി വ്യാപാരത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുക. ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തന പദ്ധതിയിൽ ശക്തമായ നിയമ നടപടികളും രഹസ്യവിവരണ ശേഖരണം, പൊതുജന പങ്കാളിത്തം, സാങ്കേതിക വിദ്യയുടെ പ്രയോജനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇടപെടൽ, പുനരധിവാസം, കൗൺസിലിംഗ്, സാമ്പത്തിക അന്വേഷണം എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിന് ശേഷം മലപ്പുറം ജില്ലയിൽ നിരന്തര പരിശോധനകൾ നടന്നു വരുന്നു. ആയതിൽ 407 ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 472 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഗണ്യമായ അളവിൽ MDMA, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ തുടങ്ങിയ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ഒരു താൽക്കാലിക പരിശോധനാ പരിപാടിയല്ല, ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ലഹരി വിരുദ്ധ ദൗത്യമാണ്. നിയമ നടപടികൾ, ബോധവൽക്കരണം, പുനരധിവാസം, പൊതുജന പങ്കാളിത്തം എന്നിവയിലൂടെ ഈ പ്രവർത്തനങ്ങൾ തുടർച്ചയായി മുന്നോട്ടു പോകും. ലഹരി എന്നത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, അത് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഭാവിയുടെയും പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ലഹരി വിരുദ്ധ പോരാട്ടം പോലീസിന്റെയും സർക്കാരിന്റെയോ മാത്രം ഉത്തരവാദിത്വമല്ല. മാതാപിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, സാമൂഹിക സാംസ്കാരിക സംഘടനകൾ, മതസ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങി എല്ലാവരും ഈ പോരാട്ടത്തിന്റെ ഭാഗമാകണം. ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കാം. ലഹരിയോടില്ല എന്ന് പറയാം, ജീവിതത്തോട് അതെ എന്ന് പറയാം. ലഹരിമുക്ത കേരളം, സുരക്ഷിത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നന്ദി.
1: മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPS ആണ് വിവരങ്ങൾ പങ്കിട്ടത്. നമ്മുടെ കുട്ടികളെയും യുവത്വത്തെയും സംരക്ഷിക്കുവാനുള്ള ഈ മഹാദൗത്യത്തിൽ നമുക്കും പങ്കാളികളാകാം.
2: IQ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
3: സമകാലികം, പ്രായോഗികർ, കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം IQ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: ചൂടിന് ചെറുക്കാൻ AC വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടി കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക AC കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും AC സ്വന്തമാക്കൂ.
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
8: പ്രായോജകർ
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
11: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
12: ആകെ പേടിയാവുന്നു ഡോക്ടർ.
13: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
11: പേടിക്കാനൊന്നും.

0: ഇല്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ഇന്ന് വട്ടപ്പാട്ട് കേൾക്കാം. ഒപ്പനയ്ക്കു സമാനമായ ഒരു മാപ്പിള കലാരൂപമാണ് വട്ടപ്പാട്ട്. ഒപ്പനയിൽ പെണ്ണുങ്ങൾ എന്നതുപോലെ ഇത് ആണുങ്ങളാണ് അവതരിപ്പിക്കുന്നത്. കല്യാണവുമായി ബന്ധപ്പെട്ട് ആളുകൾ കൂടിയിരുന്ന് സന്തോഷം പ്രകടിപ്പിക്കാനായി ചൊല്ലിയിരുന്ന പാട്ടാണ് വട്ടപ്പാട്ട്. യുവജനോത്സവ വേദികളിൽ ഇതൊരു മത്സര ഇനമാണ്. ഇന്ന് വട്ടപ്പാട്ട് KP അബുഹാജിയും സംഘവും അവതരിപ്പിക്കുന്നു.

0: കെ പി അബുഹാജിയും സംഘവും അവതരിപ്പിച്ച വട്ടപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
4: മഴയും ചായയും പിന്നെ OTTയിൽ ഒരു സൂപ്പർ സിനിമയും.
5: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
4: രസം നാലിരട്ടി.
5: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
7: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ.

0: രാവിലെ 8:23
1: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 8 മണി കഴിഞ്ഞ് 2:25. FM പ്രധാന വാർത്തകൾ. നമസ്കാരം. രാജ്യരക്ഷാ മേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2023-2024 ബാച്ചുകളിലെ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് ഓഫീസർ ട്രെയിനികളെ രാഷ്ട്രപതി ഭവനിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 135 പതിപ്പാണിത്. KSRTCയുടെ നവീകരണത്തിന് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കണമെന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശം ധനവകുപ്പിന് കൈമാറുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മുഹറം ആചരിക്കുന്നു. സത്യം, നീതി എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിന് ജീവൻ ബലിയർപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും കൂട്ടാളികളുടെയും രക്തസാക്ഷിത്വ ദിനമാണിത്. സംസ്ഥാനത്തെ കീം റാങ്ക് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചയ്ക്ക് എറണാകുളത്ത് മന്ത്രി RoG M John ഫലപ്രഖ്യാപനം നടത്തും. എറണാകുളം ജില്ലയിൽ കെട്ടിക്കിടക്കുന്ന ഭൂമി തരംമാറ്റ അപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കാൻ അടുത്ത മാസം 1 മുതൽ 30 വരെ നീളുന്ന കർമ്മപദ്ധതി നടപ്പാക്കും. തരംമാറ്റ നടപടികൾ വേഗത്തിലാക്കുന്നത് ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. കോതമംഗലത്ത് ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയ കാട്ടാനയെ മയക്കുവടി വെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയോടെ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ആനയെ തിരിച്ചയച്ചത്. ബെൽഫാസ്റ്റിൽ T20 ക്രിക്കറ്റ് ഇന്റർനാഷണലിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ അയർലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 6 മത്സരം.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും എങ്ങനെ? ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
3: ആ അതപ്പ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
2: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
6: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
5: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
7: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
0: ദിവസവും കാലത്ത് 6:35. വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
8: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ,
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: തീവണ്ടി സമയം. പ്രായോജകർ
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
10: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
9: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
9: ഫോൺ 8129110887.
1: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
9: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2260, കോയമ്പത്തൂർ മംഗലൂരു സെൻട്രൽ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27. 1667 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 4 വൈകി 8:37. 1669 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:46. 1635 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:54 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5623 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 9:44 എത്തിച്ചേരും.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.

0: തീവണ്ടി സമയം പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20 തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി
3: സുബ്നാപാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50
4: സുബ്നാപാം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു ഡോക്ടറുണ്ട്
3: സുബ്നാപാം
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
6: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി
7: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്
8: പ്രായോജകർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ
7: സി എച്ച് സെന്റർ മഞ്ചേരി മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന ഒപികൾ പ്രവർത്തിക്കുന്നു
8: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു
7: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിനാവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു
8: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി
7: ഫോൺ 9495777174
9: കരിയർ ടിപ്സ്
10: കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ ആർമി നാവികസേന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നിവയിൽ അഗ്നിവീർ ആകാം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസഹബാഗ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് സി എം സംസാരിക്കുന്നു
11: പ്രതിരോധ സേനകളിൽ 3 വിഭാഗങ്ങളാണുള്ളത് കരസേന വ്യോമസേന നാവികസേന എന്നീ 3 വിഭാഗങ്ങളിലായി ഓരോ വർഷവും നിരവധി ധീരരും സാഹസികരുമായ യുവാക്കളെ ഓഫീസർമാരായും സൈനികരായും തെരഞ്ഞെടുക്കാറുണ്ട് ഓഫീസർ കേഡറിലേക്ക് UPSC അഥവാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന +2 യോഗ്യതയുള്ളവർക്ക് നാഷണൽ ഡിഫൻസ് അക്കാദമി എക്സാമിനേഷൻ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ഓഫീസ് ട്രെയിനിംഗ് അക്കാദമി എക്സാമിനേഷൻ എന്നിവ വഴിയും നിയമനം നൽകുന്നു കൂടാതെ ഓരോ സേനാ വിഭാഗവും പ്രത്യേകം പരീക്ഷ നടത്തി യോഗ്യരായവരെ നിയമിക്കുന്നു സൈന്യത്തിലെ ഓഫീസർ കേഡറിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എഴുത്തു പരീക്ഷയ്ക്ക് ശേഷം ഓരോ വിഭാഗവും നടത്തുന്ന സർവീസ് സെലക്ഷൻ ബോർഡ് പരീക്ഷ കൂടി പാസ്സാകേണ്ടി വരും ഈ പരീക്ഷ 5 ദിവസം നീളുന്ന ആക്ടിവിറ്റി ഇന്റലിജൻസ് ടെസ്റ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് ഇന്റർവ്യൂ എല്ലാം ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു വ്യക്തിത്വ പരിശോധനയാണ് ഇപ്പോൾ സൈനികരായി 4 വർഷം സർവീസ് അനുവദിക്കുന്ന അഗ്നിവീർ ആയിട്ടാണ് 3 സേനാവിഭാഗങ്ങളിലും യുവാക്കളെ നിയമിക്കുന്നത് ഈ കോഴ്സിന്റെ പേര് അഗ്നിപഥ് എന്നാണ് 4 വർഷം അഗ്നിവീറായി സേവനം അനുഷ്ഠിക്കുന്ന സൈനികരിൽ 25% പേർക്ക് മികവിന്റെ അടിസ്ഥാനത്തിൽ സൈന്യത്തിൽ സ്ഥിരം നിയമനം നൽകും എന്നാൽ ഇങ്ങനെ പുറത്തുവരുന്ന അഗ്നിവീർ സൈനികർക്ക് കേന്ദ്ര പോലീസ് സേനയിൽ 10% സംവരണവും ഏതാണ്ട് എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ യൂണിഫോം സർവീസിലും 10% സംവരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്
10: സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസഹബാഗ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് സി എം സംസാരിക്കുകയായിരുന്നു ഇതുവരെ
8: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു
5: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി
8: ഫോൺ 9495777174

0: കരിയർ ടിപ്സ്. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
2: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിളിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഈസിയായി ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
2: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: ETU എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തോലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
5: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
4: ETU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്പ്.

0: ലിക്വിഡ് ഡിറ്റർജന്റ്.
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
1: മിലിക്സ് ഡിഷ് വാഷ്,
0: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
1: ലോവ വാഷിംഗ് സോപ്പ്,
0: പിങ്ക് വാഷിംഗ് പൗഡർ,
1: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
0: ഫോൺ 8078078540.
1: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജന്റ്സ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
2: സൈബർ ജാലകം.
3: ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ 48 രാജ്യങ്ങൾക്ക് പുറമെ അദൃശ്യനായ മറ്റൊരു പ്ലെയർ കൂടിയുണ്ട്. അതാണ് കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എങ്ങനെയൊക്കെയാണ് AI ഈ ലോകകപ്പിനെ സ്പെഷ്യൽ ആക്കുന്നത്?
4: ഫുട്ബോൾ ലോകകപ്പ് ഇപ്പോൾ അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി കത്തി കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസത്തെ കളിയിൽ ആ ഓഫ് സൈഡ് തീരുമാനം എത്ര പെട്ടെന്നാണ് വന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? പണ്ടൊക്കെ റഫറിമാർ TV സ്ക്രീനിൽ വര വരച്ചു നോക്കി മിനിറ്റുകൾ കളയുമായിരുന്നു. എന്നാൽ ഇപ്പോഴോ അതൊക്കെ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തീരുന്നു. എന്താണ് ഇതിന്റെ രഹസ്യം എന്നറിയാമോ? ഇത്തവണ കളിക്കളത്തിൽ കളിക്കാർ മാത്രമല്ല ഉള്ളത്, കളി നിയന്ത്രിക്കുന്നതിൽ പകുതിയും AI ആണ്, അഥവാ കൃത്രിമ ബുദ്ധി. റഫറിയുടെ കണ്ണിൽ പെടാതെ പോകുന്നത് പോലും ഈ AI എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇത്തവണ ക്രിക്കറ്റ് കളിക്ക് ഉപയോഗിക്കുന്ന അഡിഡാസ് ട്രയോണ്ട എന്ന പന്ത് കണ്ടിട്ടില്ലേ? സാധാരണ പന്ത് പോലെ കണ്ടാൽ തോന്നുമെങ്കിലും അതിനുള്ളിൽ ഒരു ഭയങ്കരൻ സെൻസറുണ്ട്. ഈ പന്ത് ഒരു സെക്കൻഡിൽ 500 തവണയാണ് അതിൻ്റെ ലൊക്കേഷൻ വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് കളിക്കാരൻ്റെ കാൽ പന്തിൽ മുട്ടുന്ന ആ കൃത്യമായ മൈക്രോ സെക്കൻഡ് റഫറിയുടെ റൂമിലിരിക്കുന്ന കമ്പ്യൂട്ടറിന് കൃത്യമായി അറിയുവാൻ പറ്റും. അപ്പോൾ കളിക്കാരുടെ ചലനങ്ങളോ? അതിനാണ് സ്റ്റേഡിയത്തിന് ചുറ്റും ഘടിപ്പിച്ചിരിക്കുന്ന അതിവേഗ ക്യാമറകൾ. ടൂർണമെന്റിന് മുമ്പ് എല്ലാ കളിക്കാരുടെയും ശരീരത്തിന്റെ ഒരു 3D ഡിജിറ്റൽ സ്കാൻ എടുക്കും. കളിക്കാരന്റെ തോളോ കാലോ അല്പമെങ്കിലും മുന്നോട്ട് നീങ്ങിയാൽ ക്യാമറകൾ ആ വിവരങ്ങൾ ശേഖരിച്ച് നിമിഷങ്ങൾക്കകം ഒരു 3D ആനിമേഷൻ ഉണ്ടാക്കും. ഇത് TVയിലും സ്റ്റേഡിയത്തിലെ വലിയ സ്ക്രീനിലും കാണിക്കും. അതുകൊണ്ട് അത് ഓഫ് സൈഡ് അല്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇനി ആർക്കും തർക്കിക്കുവാൻ കഴിയില്ല. റഫറിമാർക്ക് തെറ്റുപറ്റുമോ എന്ന് പേടിയേ വേണ്ട. വല്ലാത്തൊരു മാറ്റം തന്നെ അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരിക്കൽ അർജന്റീനയുടെ ഇതിഹാസ താരം മറഡോണ ലോകകപ്പിൽ ഗോളടിച്ചത് ദൈവത്തിന്റെ കൈകൊണ്ടടിച്ച ഗോൾ എന്ന പേരിൽ പ്രശസ്തമാണല്ലേ. ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ അത് ഗോളാകില്ലായിരുന്നു, ശരിയല്ലേ?
2: സൈബർ ജാലകം.
1: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ. സൈബർ ജാലകം. പ്രായോജകർ
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
6: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
7: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
6: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
7: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
8: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
0: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30.
0: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
9: നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാവയ്ക്കയുടെ കയ്പില്ലാതെ എങ്ങനെ രുചികരമായ ഒരു പാവയ്ക്ക തീയൽ തയ്യാറാക്കാം എന്നാണ്. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിച്ചു പോകും, അത്രയും രുചികരമായ ഒരു വിഭവമാണിത്. ഈ തീയൽ തയ്യാറാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നല്ലേ പറയാം. ഏകദേശം 250 ഗ്രാം തൂക്കത്തിലുള്ള ഒരു പാവയ്ക്ക, 1 കപ്പ് ചിരകിയ തേങ്ങ, ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ വാളൻപുളി, കുറച്ച് ചെറിയ ഉള്ളി, കൂടാതെ മല്ലിപ്പൊടി, മുളകുപൊടി എന്നിവ 1 ടേബിൾ സ്പൂൺ വീതം, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി എന്നിവ 1/2 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് പാവയ്ക്ക തീയൽ ഉണ്ടാക്കാൻ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ തീയലിന്

ആവശ്യമായ മസാല തയ്യാറാക്കാം. ഒരു പാനിൽ തേങ്ങ ചിരകിയത്, പകുതി ചെറിയ ഉള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി വറുത്തെടുക്കുക. തേങ്ങ കടും തവിട്ട് നിറമാകുന്നതുവരെ വറുക്കണം. പാകമാകുമ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് ചൂടാറിയ ശേഷം അടുപ്പിൽ നിന്ന് മാറ്റാം. ഇത് തണുത്ത് കഴിയുമ്പോൾ അല്പം വെള്ളം ചേർത്ത് ഒട്ടും ധരിയില്ലാതെ

0: ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർക്കാം. ചാറ് നന്നായി തിളച്ച് പാവയ്ക്കയുമായി യോജിച്ച് കുറുകി വരണം. തീലിൻ്റെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരുന്നതുവരെ ചെറിയ തീയിൽ വേവിക്കുക. അവസാനം ഒരു നുള്ള് ഉലുവ പൊടി കൂടി ചേർക്കാം. ഇനി മറ്റൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുകും വറ്റൽമുളകും കറിവേപ്പിലയും താളിച്ച് തീയലിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ ഒട്ടും കയ്പ്പില്ലാത്ത പാവയ്ക്ക തീയൽ തയ്യാറായി കഴിഞ്ഞു. ഉണ്ടാക്കുന്ന വിധം ഒരിക്കൽ കൂടി പറയാം. തേങ്ങ ചിരകിയത്, പകുതി ചെറിയ ഉള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് വറുത്തെടുക്കുക. പാകമാകുമ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് ചൂടാറിയ ശേഷം അടുപ്പിൽ നിന്ന് മാറ്റാം. ഇത് തണുത്ത് കഴിയുമ്പോൾ അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ഇനി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി നീളത്തിൽ അരിഞ്ഞ പാവയ്ക്ക കഷ്ണങ്ങളിട്ട് വഴറ്റുക. ഇതിലേക്ക് ബാക്കിയുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചേർക്കാം. ആവശ്യത്തിന് പുളി പിഴിഞ്ഞ വെള്ളവും ചേർത്ത് വേവിക്കണം. പാവയ്ക്ക ഏകദേശം പകുതി വേവാകുമ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർക്കാം. ചാറ് നന്നായി തിളച്ച് പാവയ്ക്കയുമായി യോജിച്ച് കുറുകി വരണം. അവസാനം ഒരു നുള്ള് ഉലുവ പൊടി കൂടി ചേർക്കാം. ഇനി മറ്റൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുകും വറ്റൽമുളകും കറിവേപ്പിലയും താളിച്ച് തീയലിലേക്ക് ഒഴിക്കുക. വളരെ രുചികരമായിട്ടുള്ള ഈ പാവയ്ക്ക തീയൽ ഉണ്ടാക്കുന്ന വിധം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് നിർമ്മല ഹരിദാസ്, മഞ്ചേരി.
1: രസമുകുളം. അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
2: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
3: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
4: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
3: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
4: മൈജി ലാഭമഴ,
3: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
3: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
4: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
3: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി,
1: പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
2: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
0: സാന്ത്വനത്തിന്റെ കരസ്പർശം.
3: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
4: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
4: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
5: വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തിൽ ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. സ്റ്റേറ്റ് സിലബസിൽ 10th ക്ലാസ്, +2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും A1 A+ ലഭിച്ചവർക്കും CBSE ICSE സ്ട്രീമുകളിൽ 90% മുകളിൽ മാർക്ക് ലഭിച്ചവർക്കുമാണ് അവസരം. അപേക്ഷകൾ സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായി നൽകാം. അവസാന തീയതി 31st. വിശദവിവരങ്ങൾ പാലക്കാട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ നിന്നും ലഭിക്കും. ഫോൺ നമ്പർ 0491-297-1633. 0491-297-1633.

0: ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
0: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിൽ.
3: പ്രശസ്ത നേത്രരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കണ്ണ് പരിശോധനയും ചികിത്സയും. ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
2: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
3: ശ്രീകാന്ത് നേത്രാലയ.
4: പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ചോദ്യം ഓർമ്മയുണ്ടോ? ചോദ്യം ഇതായിരുന്നു, ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ആരാണ്? ഉത്തരം കേട്ടോളൂ, ഭാനു അത്തയ്യ. 1982 പുറത്തിറങ്ങിയ ഗാന്ധി എന്ന ചിത്രത്തിലെ മികച്ച വസ്ത്രാലങ്കാരത്തിനാണ് ഭാനു അത്തയ്യയ്ക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ചത്. അക്കാദമി അവാർഡ് വേദിയിൽ ഇന്ത്യയുടെ പേര് ആദ്യമായി കുറിച്ചത് ഈ വനിതയാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ആരാണ്? ഭാനു അത്തയ്യ.
3: ഇതുവരെ കേട്ടത്
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
3: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
2: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
4: പ്രിയമുള്ളവരെ, FM ശുഭദിനത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭദിന പരിപാടികളുമായി ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സബാ മെഹബൂബ്, കൂടെ രവി മേലാറ്റൂർ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
2: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 25 മിനിറ്റ് 50 സെക്കൻഡ്.

0: ஆகாஷவாணி 102.7 மஞ்சேரி எஃப்எம்.
1: மைண்ட் ரீசார்ஜ்.
2: பிரிய சுஹத்துக்களே, மைண்ட் ரீசார்ஜிலேக்கு ஏவர்க்கும் സ്വാഗതം. നമ്മുടെ മനസ്സ് ഒരു ബാറ്ററി പോലെയാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? പല ജീവിത പ്രശ്നങ്ങളും നമ്മൾ നേരിടുമ്പോൾ അത് ഒന്ന് നേരെയാക്കാൻ ഒന്നുകൂടി റീചാർജ് ചെയ്താൽ പഴയതുപോലെ നമുക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കാം എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് നമ്മളുടെ മനസ്സ് ശാന്തമാണെങ്കിലും നമ്മുടെ കൂടെയുള്ളവരുടെ മനസ്സും കൂടെ ശാന്തമാക്കാൻ കൂടി നമുക്ക് എപ്പോഴും ശ്രമിക്കണം. അങ്ങനെ മനസ്സ് റീചാർജ് ചെയ്യാൻ ഇതാ എല്ലാവർക്കും ഒരു അവസരം. ആകാശവാണി മഞ്ചേരി എഫ്എമ്മിൽ മൈൻഡ് റീചാർജ് എന്ന ഈ പരിപാടിയിലേക്ക് വിളിച്ച് നമുക്ക് നമ്മളുടെ മൈൻഡ് ഒരിക്കൽ കൂടി റീചാർജ് ചെയ്യാം. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ആദ്യം പറയാം. 0483 2950300, മറ്റൊരു നമ്പർ 0483 2950800.

0: ഇന്നത്തെ മൈൻഡ് റീചാർജിൽ നിങ്ങളോടൊപ്പം ഞാൻ രവി മേലാറ്റൂർ. സ്റ്റുഡിയോ സഹായം നൽകുന്നത് സബാ മെഹബൂബ്. സാങ്കേതിക സഹായം ഒരുക്കുന്നു റോബിൻ വർഗീസ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് മുഹറം ആണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സമകാലിക വിഷയം കൂടി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ഇന്ന് ജൂൺ 26 ലോകമെമ്പാടും ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനം ആചരിക്കുന്നു. മയക്കുമരുന്ന് ദുരുപയോഗത്തിനും അനധികൃത കടത്തിനുമെതിരെ ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം ആചരിക്കുന്നത്. നമുക്കറിയാം, നമ്മളുടെ സമൂഹത്തിൽ നമുക്കറിയുന്ന ആളുകളിലും ലഹരിയുടെ ഒരു കടന്നാക്രമണം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ലഹരിയുടെ ഉപയോഗം കാരണം എത്രയോ കുടുംബങ്ങൾ, എത്രയോ ഭാവി, എത്രയോ കുരുന്നുകളുടെ, യുവാക്കളുടെ ഭാവി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇന്ന് ഈ ഒരു ലഹരിക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്യാമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രതിജ്ഞ എടുക്കാം. അതുപോലെ തന്നെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആശയങ്ങളും നിങ്ങൾ നേരിട്ട പ്രശ്നങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും നിങ്ങൾക്കറിയാവുന്ന സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ അറിയാവുന്നവർക്ക് പറ്റിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് ഈ മൈൻഡ് റീചാർജിലൂടെ ചർച്ച ചെയ്യാം എന്നുകൂടി കരുതുകയാണ്. അപ്പോൾ മൈൻഡ് റീചാർജിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് ആരാണ് എന്ന് നോക്കാം നമുക്ക്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. മൈൻഡ് റീചാർജിലേക്ക് സ്വാഗതം. ഇതാരാണ്? പേര് പറയൂ.
1: എന്റെ പേര് ശ്രീകല.
0: ശ്രീകല, എവിടെ നിന്നാണ് ശ്രീകല?
1: മേലാറ്റൂരാണ് വീട്. മേലാറ്റൂര്.
0: മേലാറ്റൂർ. നമസ്കാരം.
1: സാറിന്റെ പേര്?
0: എന്റെ രവി.
1: നമസ്കാരം.
0: രവി മേലാറ്റൂർ.
1: മേലാറ്റൂർ.
0: അപ്പൊ നമ്മൾ നാട്ടുകാരാണ്.
1: അതെ, ഒരേ നാട്ടുകാരാണ്. മേലാറ്റൂർ എന്ന് വെച്ചാല് വെള്ളിയഞ്ചേരിയാണ്.
0: വെള്ളിയഞ്ചേരിയാണ്. ശ്രീകല എന്താണ് ചെയ്യുന്നത്?
1: ഞാൻ റെയിൽവേ മെയിൽ സർവീസിലാണ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റില്.
0: റെയിൽവേ മെയിൽ സർവീസ്?
1: ആർഎംഎസ്
0: അല്ലേ?
1: ആർഎംഎസ്.
0: ഇപ്പൊ എങ്ങനെയാണ് നമ്മളുടെ
1: പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും.
0: അല്ല, അതൊക്കെ ഒരു കോമൺ ടേം അല്ലേ? ഉണ്ടല്ലോ, കാരണം ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോ എല്ലാവരും കാണുന്നില്ലേ?
1: കാണുന്നുണ്ട്, പക്ഷെ എല്ലാവരുടെ വിചാരം അത് റെയിൽവേയുടെ ഭാഗമാണെന്നാണ്. ഡിപ്പാർട്ട്മെന്റിലാണെന്ന് പറയുമ്പോ പിന്നെന്താ ഇങ്ങനെ ഒരു പേര് എന്നൊക്കെ ചോദിക്കും. അത് ഒരു ബാക്ക് ഓഫീസ് ആയതുകൊണ്ട് സാധാരണ ഗതിയിൽ ആർക്കും അറിയില്ല, പബ്ലിക്കുമായിട്ട് വലിയ ഇതില്ലാത്തത്. പക്ഷെ ഇപ്പൊ കുറെ ഒക്കെ മാറ്റം വന്നു, അറിയാൻ തുടങ്ങി.
0: അതെ അതെ, അറിയാതെ ആളുകള് പിന്നെ ആർഎംഎസിന്റെ കമ്പാർട്ട്മെന്റിൽ കേറുമ്പോഴാണ് അബദ്ധം പറ്റുന്നത് അല്ലേ?
1: അതെ അതെ അതെ, അപ്പോഴാണ് അബദ്ധം പറ്റുന്നത്. ഞാൻ പ്രതീക്ഷയില്ല കിട്ടും എന്നുള്ളത്. അന്നത്തെ ആദ്യ കോളർ തന്നെ ആവാൻ കഴിഞ്ഞാല് വളരെ സന്തോഷം,
0: വളരെ സന്തോഷം. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു കേട്ട് കാണുന്നു വിചാരിക്കുന്നു. അത് നമ്മളുടെ ലഹരിക്കെതിരായിട്ട് നമ്മൾ സന്ധിയില്ലാ സമരം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളുടെ ഗവൺമെന്റും ഒക്കെ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും, നമ്മൾ പറയില്ലേ, നമ്മളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നമ്മളിപ്പോ എല്ലാ ഗവൺമെന്റിന്റെ സർക്കാർ തലങ്ങളും ജനകീയം ആയിട്ടും ഒക്കെ നമ്മളെല്ലാവരും ഈ ആന്റി ഡ്രഗ് എന്നുള്ള ഒരു ഇതിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
1: അപ്പോ
0: ശ്രീകല, എന്താണ് ഇതിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്?
1: ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹൃദയം ഇങ്ങനെ ഒരു കാർന്ന് തിന്നണ, അവരുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളെയൊക്കെ കാർന്ന് തിന്നണ ഒരു വലിയൊരു മാരകമായിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. ഇപ്പൊ മുമ്പ് സർക്കാർ വിമുക്തി എന്നൊക്കെ പേരില് അവരുടെ ഓരോ പിന്നെ എഫേർട്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൽ എനിക്ക് തോന്നുന്നു അവര് ഇങ്ങനെ നമ്മള് ഈ ഇതില് തിരിച്ചറിഞ്ഞ ആളുകളുടെ പിന്നെ അവരുടെ വെൽബീയിങ് ആയിരുന്നു കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരുന്നതെന്ന്.
0: അതായത് ആ സമയത്ത് മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയിരുന്ന ആളുകളുടെ എണ്ണം കുറവായിരുന്നു,
1: കണ്ടുപിടിച്ച്
0: ചികിത്സയും സഹായവും കൊടുക്കേണ്ടിയിരുന്നു. പക്ഷെ ഇപ്പൊ സ്ഥിതി മാറി.
1: നമുക്കിത് സമൂഹത്തിൽ തന്നെ ഇല്ലാതെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ വേണ്ടത്.
0: തീർച്ചയായിട്ടും.
1: നമ്മുടെ ഒരു എന്താ പറയാ കുടുംബ ബന്ധങ്ങള് പിന്നെ ഒരു

0: സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി, പിന്നെ ആളുകൾ തമ്മിലുള്ള ഒരു എല്ലാ കമ്മ്യൂണിക്കേഷൻ എല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു വലിയ ഇതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ലഹരി എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളതാണ്,
1: വേരറുക്കണം, ലഹരിയുടെ വേരറുക്കണം എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ആ
0: അതെ, അതിന് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഈ ഇത് സക്സസ്ഫുൾ ആവണം. സക്സസ്ഫുൾ ആക്കേണ്ടത് നമ്മൾ ഓരോ പൗരന്മാരുടെ ഉത്തരവാദിത്വമാണ്. കാരണം നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ചുവരലിറക്കാൻ കഴിയുമെങ്കിൽ അതെങ്കിലും ചെയ്യണം. നമ്മള് നമുക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഓരോരുത്തരും അതിൽ ലിങ്ക്ഡ് ആണല്ലോ. അപ്പോ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും അതിനെപ്പറ്റിയുള്ള സോഴ്സുകളെ പറ്റി നമുക്ക് അറിയുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളെ മാനസികമായിട്ടൊക്കെ പിന്തുണ കൊടുത്ത് സഹായിക്കാൻ കഴിയുകയാണെങ്കിൽ അത്, അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ കഴിയുന്നോ അത് ചെയ്ത് നമ്മൾ ഇതിനെ തുടച്ചു നീക്കണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം.
1: തീർച്ചയായിട്ടും, കാരണം നമ്മളുടെ ഒരു ഒരു രാജ്യത്തിന്റെ ഭാവി എന്ന് പറയുന്നത് യുവ തലമുറയുടെ കയ്യിലാണ്,
0: യുവതയാണ്
1: അവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്.
0: ഇപ്പോഴത്തെ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആണോ ഒന്നുമില്ല. പണ്ട് നമ്മൾ പറഞ്ഞ കുടുംബ സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും വിദ്യാഭ്യാസം ഒന്നുമില്ല ഇല്ലാത്തവരാണ് ലഹരിക്ക് അടിമപ്പെടുന്ന പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നമ്മള്
1: നല്ല വിദ്യാഭ്യാസം ഉള്ളവരും
0: ഈ കേസുകളിൽ, അതെ, വിദ്യാഭ്യാസം ഉള്ളവർ, ഹൈ
1: പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഉള്ള ആളുകൾ അടക്കം,
0: അതെ, പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഉള്ള ആളുകളടക്കം, സിനിമാ രംഗം അടക്കം എല്ലാവരും ലഹരിക്ക് ഒന്നല്ലെങ്കിൽ ഒന്ന് ഒരു രീതിയിൽ അവര് അതിൽ കണ്ണികളാക്കപ്പെടുകയാണ്. അപ്പോ എന്താ, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മള് എന്തായാലും നല്ലോണം ബോധവാന്മാരായിക്കൊണ്ട് തന്നെ ഇതിന് നമ്മൾ പിന്നോട്ട് മാറാനും, നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ചോദന ഉണ്ടെങ്കിൽ പിന്നെ അത് അതിനെ പുറന്തള്ളിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ട് ഈ ഓപ്പറേഷൻ തുഫാനുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകണം തന്നെയാണ് എനിക്ക് അഭിപ്രായമുള്ളത്.
1: ശ്രീകല, താങ്കൾ പറഞ്ഞത് വളരെ വളരെ വ്യക്തവും സുവ്യക്തമായ വാക്കുകളാണ്. കാരണം ഇത് നമ്മളുടെ ആകാശവാണി മഞ്ചേരി FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഇതൊരു വലിയൊരു സന്ദേശമാണ് ഇപ്പം നൽകിയതും. നമുക്ക് നമ്മളുടെ ഈ ലഹരിയെ അകറ്റി നിർത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. നമ്മൾ കുട്ടികൾ സ്കൂൾ മുതൽ നമ്മൾ എല്ലാ രംഗങ്ങളിലും നമ്മളെ തൊഴിലിടങ്ങളിലും എപ്പോഴും നമ്മൾ ഓർമ്മ, ഇതൊരു ദിവസം കൊണ്ട് നമുക്ക് ഈ ഓപ്പറേഷൻ ഇത് തീരില്ലല്ലോ.
0: ഇല്ല, അതിന് മാത്രമല്ല, അതിന് സാമൂഹികമായിട്ടും നമ്മുടെ എന്താ പറയുക അടിസ്ഥാനപരമായിട്ട് തന്നെ ഒരുപാട് മാറ്റങ്ങളാണ്. ഈ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ മൈതാനങ്ങളൊക്കെ ഇഷ്ടംപോലെ
1: ഞാൻ പറഞ്ഞു വരാൻ തുടങ്ങിയിരിക്കുകയാണ്. സ്പോർട്സ്,
0: നമ്മൾ കളിസ്ഥലങ്ങൾ ഉണ്ടാവണം. പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് നമ്മള് ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോ മുതലേ നമ്മള് നമ്മളായിട്ട് ശീലിപ്പിക്കുന്നത് അവരെ അത്തരം കാര്യങ്ങളിൽ നിന്ന് അവരെ ഡിസ്ട്രാക്ട് ചെയ്യാനും, പിന്നെ സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലും അതുപോലെ കളിക്കളങ്ങളിലും ഒക്കെ അവരെ ഇറക്കാനും ഒക്കെ ഉള്ള ഒരു ഇത് അമ്മമാരെന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ തുടങ്ങണം.
1: കുടുംബത്തിലെ കുടുംബത്തിന്റെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് അമ്മമാരാണ്. അപ്പൊ തീർച്ചയായിട്ടും അമ്മമാരിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു സന്ദേശം വന്നതിൽ വലിയ സന്തോഷം.
0: ഞങ്ങൾ തന്നെ ഈ തുഫാനോടുള്ള ഞങ്ങളുടെ ഓപ്പറേഷൻ തുഫാനോടുള്ള അമ്മമാരുടെ ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ തന്നെ അതിനുള്ളൊരു ഇനിഷ്യേറ്റീവ് ആദ്യം തുടങ്ങാൻ കഴിയട്ടെ ഞങ്ങൾക്ക് എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു ആശംസ.
1: തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ സാധിച്ചത്. കാരണം ഒരുപാട് പരിപാടികൾ ജില്ല ഒട്ടാകെ ഒരുപാട് പരിപാടികൾ ഇന്ന് നടക്കുന്നുണ്ട്. സ്കൂളുകളിൽ റാലി, അതുപോലെ തന്നെ ഇപ്പം മേലാറ്റൂര് തന്നെ ഒരു ബൈക്ക് റാലി നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു നമ്മളുടെ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ. അപ്പം ഇതൊക്കെ ജനങ്ങളിലേക്ക് നമ്മളുടെ ഈ ഒരു ലഹരിയെ കുറിച്ചുള്ള ബോധവൽക്കരണം നടത്താനും പിന്നെ അവർക്ക് വേണ്ട ഒരു ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമുക്ക് കൊടുക്കാൻ കഴിയണം. അതായത് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളത് അല്ലേ. പിന്നെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ മാറ്റിയെടുക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കാൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇതിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ, ഇപ്പൊ അഥവാ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഈ പിന്നെ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും അവരെ മാറ്റി നിർത്താനുള്ള ഒരു പരിപാടികൾ അല്ലേ.
0: ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികളിലെ ഇത്തരം ശീലങ്ങൾ വളർത്തുക,
1: അല്ല ഇത് ബോധവൽക്കരണം ആദ്യം വേണം, പിന്നെ
0: അതിനുശേഷം ഈ ലഹരിക്ക് അടിമപ്പെട്ടതോ ഇത്തരം കേസുകളിൽ അകപ്പെട്ടതോ ആയ ആളുകളെ സമൂഹത്തിൽ നമ്മൾ മാറ്റി നിർത്താതെ അവരെയും കൂടെ ചേർത്ത് പിടിക്കാനുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് വേണം. കാരണം ഒരിക്കൽ അങ്ങനെ ഒരു കേസിൽ നമ്മൾ ഒരാൾ അകപ്പെട്ടു എന്ന് കഴിയുമ്പോൾ അയാളെ അങ്ങനെ അങ്ങോട്ട് മുദ്ര കുത്താതിരിക്കും.

0: നമുക്ക് അയാൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം തന്നെ അയാളെ കൂടെ ഒരു
1: ചേർത്ത് നിർത്തി ആ ലഹരിയിൽ നിന്ന് മുക്തി നേടാൻ നമ്മളും സഹായിക്കുക എന്നുള്ളതാണ്.
0: അതെ അതെ, സാഹചര്യങ്ങളാവാൻ ചിലപ്പോ അവിടെ എത്തിച്ചത്, പക്ഷെ നമ്മളെ നമുക്ക് കഴിയും, നമ്മൾ ചുറ്റുപാടുള്ള ആളുകൾക്ക് കഴിയും അവരെ രാഗ്യം എനിക്ക് എടുക്കാം. അപ്പൊ ആ രീതിയിൽ നമ്മള് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, മുഴുവൻ കുറ്റങ്ങളും അവർക്ക് മാത്രം അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമില്ല, സമൂഹത്തിനും ചെയ്യാനുണ്ട് ഇത്തരം.
1: നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അത് ഇന്നോ, അതാണ് നേരത്തെ നമ്മൾ സംസാരിച്ച ആ ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും ഇത് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. ഭാവിയിലും നമ്മളെല്ലാവരും ജാഗരൂകരായി ഇങ്ങനെയൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞ് അതിനെതിരായിട്ട് എപ്പോഴും. ശ്രീകലയുടെ ഫോൺ കട്ടായി എന്ന് തോന്നുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ഇതന്നെയായിരുന്നു, നമ്മളെപ്പോഴും ജാഗരൂകരായി ഇരിക്കണം സമൂഹത്തിന്. നമ്മളിപ്പോഴും കണ്ണു തുറന്നിരുന്നാലേ ഇത്തരം നമ്മുടെ സാമൂഹിക നന്മയ്ക്കെതിരായിട്ടുള്ള ഇത്തരം ലഹരി ഉപയോഗം നമുക്ക് തടയാൻ സാധിക്കുകയുള്ളൂ.

ഇന്ന് ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ നമ്മൾ വളരെ ജാഗരൂകരായി ഇരിക്കേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പം നമുക്ക് നമ്മളുടെ സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നമ്മളുടെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇന്നത്തെ ഈ ഒരു ദിവസം, ലോകമെമ്പാടും ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്ന ഈ ഒരു ദിവസം ആരംഭിച്ചത് 1987 December 7 UNO ഒരു മീറ്റിങ്ങിൽ വെച്ചാണ് ഇത് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ മൈൻഡ് റീചാർജിലേക്ക് നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0483295300. മറ്റൊരു നമ്പർ 0483295800.

നമ്മുടെ കേരള സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് ക്യാമ്പയിൻ തുടങ്ങി കുറച്ച് ദിവസങ്ങളായി. ഈ ഒരു സമയത്തിന് ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളുകളിലുമൊക്കെ ബോധവൽക്കരണമായിട്ട് ഇപ്പോൾ നമ്മളെ ലോകകപ്പും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനോടൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് തൂഫാൻ ഗോൾ ചാലഞ്ച് അങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. നമ്മളെ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പ്, എക്സൈസ് വകുപ്പ് എല്ലാവരും ചേർന്ന്, ഒരുമയോടെ എല്ലാവരും, ജനങ്ങളും ചേർന്ന് പ്രവർത്തിച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു തൂഫാൻ എന്ന് പറയുന്ന പരിപാടി വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നത്. നമുക്ക് അടുത്ത ശ്രോതാവിനെ സ്വാഗതം ചെയ്യാം. ഹലോ, നമസ്കാരം. മൈൻഡ് റീചാർജിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഹലോ, കോൾ കണക്റ്റായില്ലെന്ന് തോന്നുന്നു. ഹലോ

നമുക്കും ഈ തൂഫാൻ പദ്ധതിയിൽ പങ്കാളികളാവാം. നമുക്ക് എന്തെങ്കിലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ലഹരി പ്രവർത്തനങ്ങൾ, അതിൻ്റെ ലഹരി കടത്ത്, അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നമുക്ക് വിളിച്ചറിയിക്കാനുള്ള യോദ്ധ

0: ഹാവ് എന്ന നമ്പറുണ്ട്. ആ നമ്പറിൽ നമുക്ക് വാട്സാപ്പിൽ വിളിച്ച് പറയാം, അല്ലെങ്കിൽ നാർക്കോട്ടിക് ആൻറ്റി നാർക്കോട്ടിക് സെല്ലിൻ്റെ ഫോണുണ്ട്, ആ ഫോണിലേക്ക് വിളിച്ച് നമുക്ക് അറിയിക്കാം. അപ്പോൾ ഇതിൽ യോദ്ധാവ് എന്ന് പറയുന്ന വാട്സാപ്പ് നമ്പർ ഉണ്ട്, ആ നമ്പർ പറയാം. 999-666-666. അപ്പോൾ യോദ്ധാവ് എന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം, 999-666-666. അതാണ് വാട്സാപ്പ് നമ്പർ. പിന്നെ ആൻറ്റി നാർക്കോട്ടിക് സെല്ലിൻ്റെ ഫോൺ നമ്പർ 9497-927-7797. രണ്ടാമത്തെ നമ്പർ 9497-979794. ആൻറ്റി നാർക്കോട്ടിക് സെല്ലിൻ്റെ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 9497-927-7797. രണ്ടാമത്തെ നമ്പർ 9497-979794. ഈ നമ്പറിലേക്ക് ഒക്കെ വിളിച്ച് നമുക്ക് വിവരങ്ങൾ കൈമാറാം. അപ്പോൾ നമ്മളുടെ വ്യക്തിപരമായ ഒരു വിവരങ്ങളും അവർ ശേഖരിക്കില്ല. നമുക്ക് നമ്മളുടെ വ്യക്തിപരമായ ഇതൊന്നും നൽകാതെ തന്നെ നമുക്ക് വിവരങ്ങൾ വിളിച്ച് അറിയിക്കാനും സാധിക്കും. നമ്മളടുത്ത ശ്രോതാവ് ലൈനിലുണ്ട്, സ്വാഗതം ചെയ്യാം. ഹലോ, നമസ്കാരം, മൈൻഡ് റീചാർജിലേക്ക് സ്വാഗതം.
1: ഹലോ സാറേ, പാർത്ഥനാണ് വിളിക്കുന്നത്.
0: പാർത്ഥൻ? പാർത്ഥൻ എവിടുന്നാണ്? പാർത്ഥൻ
1: ആർ ഇ സി
0: കോഴിക്കോടാണോ?
1: കോഴിക്കോട് ആർ ഇ സി.
0: ആ പറയൂ പറയൂ, എന്തൊക്കെയാണ് പാർത്ഥൻ അവിടെ?
1: ഇവിടെ നല്ല കുറവാണ്.
0: നമ്മള് പിന്നെ ഇന്ന് മൈൻഡ് റീചാർജില് നമ്മള് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മനസ്സിലായല്ലോ അല്ലേ?
1: അത് നല്ല ഈ മയക്ക് മരുന്നിന് എല്ലാവരും ഒന്നിച്ച് നേരിടണം.
0: അതെ, തീർച്ചയായിട്ടും.
1: ഈ കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് പോരാടണം.
0: അതെ. പാർത്ഥൻ, താങ്കൾ എന്താണ് ചെയ്യുന്നത്?
1: എനിക്ക് ഷുഗർ ലൈനി.
0: അതെയോ? അപ്പൊ അതിന്റെ ഒരു തുടർ ചികിത്സയിലാണോ?
1: ആ
0: ശരി. താങ്കൾ എന്താണ് ജോലി, എന്താണ് ചെയ്തിരുന്നത്?
1: ഞാന് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലായിരുന്നു.
0: അവിടുന്ന് റേഡിയോന്റെ അടുത്തുനിന്ന് ഒന്ന് ഇത്തിരി വിട്ടു നിന്ന് സംസാരിക്കണം, അതിന്റെ ഒരു എക്കോ കേൾക്കുന്നുണ്ട്. ഒന്ന് ഇത്തിരി മാറി നിന്നിട്ട്. ആ പറയും. പ്രാദേശിക കോഴി വളർത്തലായിരുന്നു, ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? ആ, എത്ര കോഴികളുണ്ട്? അതെങ്ങനെയാ ഒരു?
1: അത് ഒരാറ്റില്ലാനും കോഴികൾ ഉണ്ടാവും. അത് മുട്ട വിരിപ്പിച്ച് ശ്രോതാക്കൾക്ക് കൊടുക്കരി.
0: അപ്പൊ അതില് ഇങ്ങനെ നാടൻ കോഴികളാണോ അതോ മിക്സ്? അങ്ങനെ
1: നാടൻ കോഴികളല്ല, സങ്കരയിനം കോഴികളാ.
0: സങ്കരയിനം? അതിലെന്തൊക്കെയാണ് സങ്കരയിനം? പ്രത്യേകിച്ച് ഉണ്ടോ? നമ്മള് എന്താ ഗ്രാമശ്രീ, അങ്ങനെ പല പേരുകളും പറയുന്ന കേട്ടു.
1: ഗ്രാമശ്രീ, പിന്നെ കാട.
0: ആ ശരി. അങ്ങനെ പല വിധത്തിലുള്ള,
1: അങ്ങനെ പല പല ഐറ്റംസ് ആയിട്ടാ. അതും മുൻകൂട്ടി കഴിഞ്ഞ് ബുക്ക് ചെയ്യണം.
0: ആ അത് ശരി.
1: എന്നാലേ കിട്ടുള്ളൂ.
0: ആ, നമുക്ക് ഒരുമിച്ച് ഉടനെ വന്ന് വാങ്ങിക്കൊണ്ടുപോവാൻ അത്ര എളുപ്പമല്ല അല്ലേ? അവൈലബിൾ ആണെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യാം.
1: ഒരു പ്രൈസ് ഉണ്ടാവുള്ളൂ.
0: ആ അത് ശരി.
1: അതിനനുസരിച്ച്.
0: അല്ല, ഇത് ഈ സ്ഥാപനം സ്വകാര്യ സ്ഥാപനമാണോ അതോ

0: സ്വകാര്യ സ്ഥാപനല്ലേ?
1: അല്ല, സ്ഥാപന
0: വ്യക്തമായില്ലോ, ഒന്നുകൂടി പറയൂ.
1: കേരള ഗവൺമെന്റിന്റെ സ്ഥാപന.
0: ആ ആ ആ, അത് ശരി. ആ, ഇവിടെ തിരുവഴങ്കുന്നൊക്കെ ഉണ്ടല്ലോ, അതുപോലെ അല്ലേ?
1: അപ്പൊ
0: ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ്? REC അടുത്ത് തന്നെയാണോ?
1: REC സ്റ്റേറ്റ് ബാങ്ക് ഒക്കെ ഉണ്ട്, അതിന്റെ അടുത്തായിട്ട് വരും.
0: ആ, അത് ശരി. അപ്പോ കോഴി വളർത്തൽ താല്പര്യമുള്ളവർക്ക് അവിടെ വന്ന് തങ്ങളെ കണ്ടാൽ അല്ലേ? പിന്നെ നമ്മളുടെ ഇന്നത്തെ വിഷയം നമ്മൾ പറഞ്ഞു തുടങ്ങിയുള്ളൂ, അപ്പോഴാണ് ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ. എന്തെങ്കിലും നമ്മൾ നേരിട്ടുള്ള അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പങ്കുവെക്കാൻ?
1: അതിനെ പറ്റിയൊക്കെ പറയാനുണ്ടായി സാറേ. ഈ അറ്റാക്കിന്റെ തറാറ് വന്നുകൊണ്ട് ശബ്ദം
0: ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അത് മനസ്സിലാവുന്നുണ്ട്. അല്ല, ഇതിങ്ങനെ നമ്മള് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മള് എന്തെങ്കിലും ഒരു അസുഖം വന്നു, അത് അതിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മൾ ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, പോസിറ്റീവായിട്ടാണല്ലോ അല്ലേ? അല്ല, ഇപ്പൊ നമ്മളെ അസുഖം വന്നു എന്നുള്ളത് ശരി, അതിനുശേഷം നമ്മൾ തിരിച്ച് നമ്മളുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയാണല്ലോ. അപ്പൊ അത് തന്നെ ഒരു ഒരു യോദ്ധാവിന്റെ ലക്ഷണമാണെന്ന് അറിയില്ലേ? പ്രയാസങ്ങൾ വരും, പക്ഷെ അത് സധൈര്യം നമ്മൾ നേരിടുന്നല്ലേ. ഹലോ, ആ, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ?
1: തന്നെയാണ് സാറേ. ഈ NIT അടുത്ത് കണ്ടമാനം ആൾക്കാര് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതാ. പോലീസ് സാറ് ഇടയ്ക്ക് വന്ന് പിടിച്ചിട്ടുണ്ട്.
0: അതൊന്നും
1: കൂടി ഊർജിതമാക്കുകയാണെങ്കില് പോലീസിന്റെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കണം.
0: അതെ, അതിപ്പോ നമ്മള് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് എല്ലാ വിഭാഗവും, നമ്മളുടെ പോലീസും എക്സൈസും എല്ലാ വിഭാഗം ആളുകളും പ്രവർത്തിക്കുന്നത്. അത് അതല്ല, ഇതിപ്പോ എന്താ പറയാ, നമുക്ക് ഏകദേശം ഒരു ഏരിയനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോൺ നമ്പറുകളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ആ നമ്പറുകളിലൊക്കെ നമുക്ക് വിളിച്ച് അവരെ ഇൻഫോം ചെയ്യാം. ഇതിൽ നമ്മളുടെ വ്യക്തിപരമായ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ആർക്കും കൊടുക്കേണ്ടതില്ല. നമ്മൾ ആ വിവരം അറിയിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്കെതിരായിട്ട് ഒന്നും സംഭവിക്കാനും സാധ്യതയില്ല. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് പിന്നെ പോലീസിനെ വിളിച്ച് പറയാം. കാരണം നമ്മളിത് എല്ലാവരും നമ്മളെ കൺമുന്നിൽ നമ്മളുടെ മക്കള് നമ്മളുടെ യുവാക്കള് നശിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ് അല്ലേ? നമ്മളെ ഭാവി തലമുറ എന്ന് പറയുന്നത് നമ്മളെ രാജ്യത്തിനെ കെട്ടിപ്പടുക്കാനുള്ള ആളുകൾ ലഹരിയിലേക്ക് വഴുതി നശിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് ആർക്കും ഭൂഷണമല്ല. അപ്പോ എന്തായാലും ഇങ്ങനെയുള്ള നമ്മളുടെ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിളിച്ച് പറയണം, അതിനൊട്ടും അടിക്കരുത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം എല്ലാ സ്ഥലത്തും നമുക്ക് പോലീസും എക്സൈസും വന്ന് തെരഞ്ഞ് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടല്ലേ? അപ്പൊ നമ്മളവരെ അറിയിക്കുക എന്നുള്ളതാണ് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. ഹലോ, ആയിക്കോട്ടെ. എന്തായാലും മൈൻഡ് റീചാർജിലേക്ക് വിളിച്ച് സംസാരിച്ചതിന് ഒരുപാട് സന്തോഷം. എന്തായാലും ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മളുടെ സമൂഹത്തിൽ കാണുന്ന വിപത്തുകൾക്കെതിരെ തീർച്ചയായിട്ടും ശക്തമായിട്ട് നമ്മളെല്ലാവരും പ്രതികരിക്കണം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപാട് സന്തോഷം ശ്രീ പാർത്ഥൻ, നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കാണാം. താങ്ക് യു.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
2: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിലിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
2: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
3: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
4: സ്വാഗതം ചെയ്യാം നമുക്ക് അടുത്ത ശ്രോതാവിനെ മൈൻഡ് റീചാർജിലേക്ക്. ഹലോ.
5: ഹലോ, എല്ലാവർക്കും നമസ്കാരം.
4: നമസ്കാരം, ഇതാരാണ്?
5: മുരുകേഷ് ബാബു ഫ്രം പാണ്ടിക്കാട്.
4: മുരുകേഷ് ബാബു
5: പാണ്ടിക്കാട്.
4: പാണ്ടിക്കാട് നിന്നാണ്. എന്താണ് ചെയ്യുന്നത് മുരുകേഷ് ബാബു?
5: ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ പെരിന്തൽമണ്ണ വർക്ക് ചെയ്യുന്നു.
4: പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്? ഇന്ന് ഒഴിവാണല്ലോ.
5: അതെന്തായാലും
4: നന്നായി. അങ്ങനെ എന്തായാലും മൈൻഡ് റീചാർജിലേക്ക് വിളിച്ചു കിട്ടും ചെയ്തു. ആകാശവാണി മഞ്ചേരി FM ഒരു സ്ഥിരം ശ്രോതാവാണോ?
5: ആ സർ, സ്ഥിരം ശ്രോതാവാണ്, കുറെ വിളിക്കാറുണ്ട്.
4: പരിചിതമാണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മളുടെ റേഡിയോ കേൾക്കുന്നത്?
5: നമ്മള് എനിക്ക് മൊബൈലുണ്ട്, വീട്ടില് FM റേഡിയോ ഉണ്ട്.
4: റേഡിയോ ഉണ്ട്.
5: എല്ലാവരും ശ്രോതാക്കളാണ്.
4: രാവിലെ വെച്ച് തുടങ്ങും അല്ലേ?
5: തുടങ്ങും സർ.
4: അപ്പൊ നമ്മളുടെ മനസ്സ് റീചാർജ് ചെയ്യുന്നതിന് നമ്മളുടെ ഇന്നത്തെ പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുന്നത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. അപ്പോ എന്താണ് താങ്കളുടെ അഭിപ്രായം ഇതിന്, ഈ ഒരു നമ്മളുടെ സമൂഹത്തിനെ കാർന്നു തിന്നുന്ന ഈ ഒരു ലഹരി എന്നുള്ളൊരു വിപത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ പറയൂ. ഹലോ, ഹലോ, ഹലോ മുരുകേഷ്. ആ കോൾ കട്ടായി എന്ന് തോന്നുന്നു. ഹലോ, മുരുകേഷ് ബാബു പാണ്ടിക്കാട് നിന്ന് വിളിച്ചതായിരുന്നു. സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ കോൾ കട്ടായിപ്പോയി. അപ്പോൾ നമുക്ക് ലഹരിക്കെതിരായിട്ട് പോരാടാൻ നമ്മളെ സഹായിക്കുന്ന പോലീസിനും എക്സൈസിനുമൊക്കെ നമുക്ക് വിളിച്ച് ഈ വിവരങ്ങൾ കൈമാറാം. നമ്മൾക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ത്രെട്ടായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് കൺട്രോൾ റൂമിലേക്കും വിളിക്കാം. അതിൻ്റെ ഫോൺ നമ്പർ 0741 273 0067 എന്ന നമ്പറാണ്. യോദ്ധാവിൻ്റെ ഫോൺ നമ്പർ നേരത്തെ പറഞ്ഞിരുന്നു, 999-666-666. അതുപോലെ തന്നെ ആൻറ്റി നാർക്കോട്ടിക് സെൽ 9497-927-7797 എന്ന നമ്പറുണ്ട്. രണ്ടാമത്തെ നമ്പർ 9497-979794. ഇതാണ് ആൻറ്റി നാർക്കോട്ടിക് സെല്ലിൻ്റെ നമ്പർ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം, ലഹരിക്കെതിരെ പോരാടാം. ഈ ഒരു ദിവസം നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കണം, ലഹരിയുടെ വേരറുക്കാം എന്നുള്ള ആ ഒരു പ്രതിജ്ഞയിലേക്ക്. നമ്മളുടെ അടുത്ത ശ്രോതാവ് ലൈനിലുണ്ട്, സ്വാഗതം ചെയ്യാം. ഹലോ,
6: ഹലോ,
4: നമസ്കാരം. മൈൻഡ് റീചാർജിലേക്ക് സ്വാഗതം. ഇതാരാണ്? സുമേഷ് അരീക്കോട് അല്ലേ? എന്താണ് സുമേഷ് ചെയ്യുന്നത്? ഹിറ്റാച്ചി അത് ശരി, ഹിറ്റാച്ചി ഓപ്പറേറ്റർ ആണ്. ഇപ്പൊ ഇന്ന് ഒഴിവാണ്? അത് ശരി. ഇപ്പോ തൃശ്ശൂരാണ്? ഇപ്പൊ ലൊക്കേഷൻ
6: അരീക്കോട്.
4: ആ ശരി.
6: നമ്മുടെ വീട് തൃശ്ശൂർ.
4: വീട് തൃശ്ശൂരാണ്. അത് ശരി. അപ്പോ വിളിക്കുന്നത് അരീക്കോട് നിന്നാണ്. നമ്മുടെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂർ എവിടെയാ?
6: തൃശ്ശൂരാണ്.
4: ചാലക്കുടിയാ. അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ

0: ആദ്യം വിൽപ്പന നടക്കുന്ന സ്ഥലം അല്ലേ?
1: അങ്ങനെ പറയണതല്ലേ, അത് നമ്മൾ ടൂറിസ്റ്റ് കേന്ദ്രം ആയതുകൊണ്ട് വരുന്നവരും പോകുന്നവരും കടന്ന് വാങ്ങണേ.
0: അത് ശരി, അങ്ങനെയാണ്. അല്ല, ചില സമയത്ത് നമ്മൾ പറയില്ല ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ
1: ടൂറിസ്റ്റ് കേന്ദ്രമാണ് അതിരപ്പള്ളി. ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്നത് നമുക്ക് ഏക ബ്യൂറേജ് ചാലക്കുടി വരുന്നത്.
0: അത് ശരി,
1: വരും പോകുന്നവരൊക്കെ അവിടെ വായിക്കും, നമുക്ക് പേര് കിട്ടും.
0: അതെ. അപ്പൊ നമ്മൾ ലഹരി എന്ന് പറയുമ്പോ നമ്മളുടെ ഈ മയക്കുമരുന്ന് എന്നുള്ള ഒരു വിപത്ത് മാത്രമല്ല അല്ലെ, മദ്യവും ഒരു ലഹരിയാണല്ലോ. അപ്പൊ അതിനെതിരെയാണ്, അതിനെതിരെ കൂടിയാണ് നമ്മള്, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടത്. കാരണം മയക്കുമരുന്ന് എന്ന പോലെ മദ്യം മൂലവും ഒരുപാട് കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട് അല്ലെ?
1: ഒരുപാട് കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട്.
0: സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും വളരെ നല്ല നിലയിൽ ജീവിച്ചിരുന്ന കുടുംബങ്ങളും തകർന്നു പോയിട്ടുണ്ട്, കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. അപ്പോ എന്തൊക്കെയാണ് സുമേഷ് താങ്കൾക്ക് പറയാനുള്ളത്?
1: നമ്മുടെ ഗവൺമെന്റ് ഇതിനെ സഹകരിക്കുന്നുണ്ട്, പക്ഷെ ഗവൺമെന്റ് നമ്മള് പി സി സി സാധനങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ലഹരികളാണ്, അതൊക്കെ ഗവൺമെന്റ് ബാൻ ചെയ്യാലോ. അതൊന്നും ഗവൺമെന്റ് ബാൻ ചെയ്യാണ്ട് പിന്നെ ഇതേപോലെ തൂഫാൻ എന്ന് പറഞ്ഞ പരിപാടിയെ കൊണ്ടുവന്നിട്ട് നമുക്ക് വലിയ പ്രയോജനം തോന്നുന്നില്ല. കുറെ ആൾക്കാർ ഒതുങ്ങും, പിന്നെ ഒരു സൈഡിൽ നിന്ന് ഇതിന്റെ ഇത് ചൂടാറുമ്പോ വീണ്ടും ഒരു സൈഡിൽ നിന്ന് പൊന്തി തുടങ്ങും.
0: അതെ, അത് അത് ഒരു നമ്മളൊരു സ്ഥലം ഒരു ഡേറ്റ് വെച്ചിട്ട് തുടങ്ങിയെങ്കിലും അത് നിർത്തുന്നില്ലല്ലോ. ഇത് നിർത്താൻ ഉദ്ദേശിച്ച് തുടങ്ങിയതല്ല, കാരണം ഇത് നമ്മളുടെ ലൈഫ് ലോങ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇതിനെ കുറിച്ച് ബോധവാന്മാരാവലും പിഴുതെറിയാൻ തന്നെ വേണം.
1: നമ്മളതിന്റെ ഗവൺമെന്റ് ഇപ്പൊ ഒരു ഇപ്പൊ സ്ട്രോങ് ആണ് ഗവൺമെന്റ്. സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഓരോ രാഷ്ട്രീയത്തിന്റെ ആൾക്കാരും ഇതിൽ പങ്കുചേർന്ന് ഒരു സൈഡ് കച്ചവടം തുടങ്ങും. നമ്മളിപ്പോ കുറെ കൊതിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലൊന്നും നമ്മള് വണ്ടി ഫീൽഡ് ആണ് ഹാൻഡ് സീൻസിംഗ് സാധനങ്ങളൊക്കെ തന്നെ ഒരു ഇതുമില്ല, ഓരോ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്.
0: അതെ, വളരെ വളരെ കർശനമായിട്ട് ഇപ്പൊ നമ്മുടെ പോലീസും എക്സൈസും വളരെ സ്ട്രിക്ട് ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
1: ഇതിന് മുന്നോട്ട് പോകണേ നമ്മുടെ എല്ലാവർക്കും നമ്മുടെ
0: ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യവും ഇത് തന്നെയാണ്. ഇതുപോലെ ശക്തമായി മുന്നോട്ട് പോകണം. ഇതിന്റെ വേറെ അത് ഒരു വിട്ടുവീഴ്ചയും പറ്റില്ല. പിന്നെ അതെ, നമ്മളുടെ യുവതലമുറ ഉണ്ടാവില്ല പിന്നെ. പക്ഷെ ഇതിന് ഏറ്റവും എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഈ ഒരു ലഹരിയുടെ ഒരു വിതരണത്തിനും ഇതിനും ആളുകളെ പ്രേമിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് എന്താണ് തോന്നുന്നത് സുമേഷിന്?
1: ഇതൊരു സൈഡ് ബിസിനസ്, തമിഴ്നാട്ടിനൊക്കെ ഹാൻഡ്സ് മുതലായ സാധനങ്ങളൊക്കെ 20 രൂപയ്ക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ വിൽക്കുന്നത് 60 രൂപ 70 രൂപ. ഇതൊരു സൈഡ് ബിസിനസ് ആണ്. പിന്നെ നമ്മുടെ ജോലിയുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് കുറെ പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എൻജോയ്മെന്റ്, പിള്ളേർ സെറ്റിന് ഒരു വൈബ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്.
0: ഈ താൽക്കാലിക നമ്മള് സുഖത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം ഹോമിക്കണ്ടല്ലോ.
1: ആ പിന്നെ സിനിമകളെ കാണുന്നില്ലേ, നമ്മൾ ഒരാൾ ഉപയോഗിച്ച് നല്ല വൈബായിട്ട് നടക്കാണെന്ന് നമുക്കും തോന്നും. ഇത് ഉപയോഗിച്ചാൽ നമുക്ക് അതുപോലെ നടക്കാം എന്നൊക്കെ തോന്നും.
0: അതെ,
1: അതാണ് ഓരോ പിള്ളേർ സെറ്റ് കൂടുതലും വഴി തട്ടാൻ വരുന്നത് ഇതിൽ. ഇതുകൊണ്ടാണ് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞോളൂ.
0: അല്ല, അത് പറയണം. കാരണം നമുക്ക് ലഹരിക്കെതിരെ നമ്മളുടെ ഈ ഒരു പോരാട്ടം തുടങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാ രീതിയിലും, അതിപ്പോ നമ്മളുടെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്ങനെ എല്ലാ മേഖലയിലും, അതുപോലെ സമൂഹത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമിച്ചാലേ ഇതിന് ഒരു പരിഹാരം കാണാൻ
1: സാധിക്കുള്ളൂ. പരിഹാരം ഉണ്ടാവുള്ളൂ. അവനും കിട്ടും, അതേ ദോഷം എനിക്കും കിട്ടുന്നുണ്ട്. നമുക്ക് അവനോട് പറയാൻ പറ്റില്ല,
0: സ്ഥലങ്ങളിൽ പുകവലി പാടില്ല എന്ന് തന്നെയാണ് നിയമം.
1: പൊതു സ്ഥലങ്ങളിലല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ഇപ്പൊ നമ്മുടെ വ്യക്തിപരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കുടുംബത്തിലായാലും ഇപ്പൊ അച്ഛൻ വലിക്കുന്നു, നമുക്ക് അച്ഛനോട് ഒന്നും പറയാൻ പറ്റും. അച്ഛൻ നിർത്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ള എനിക്കും എന്റെ പിള്ളേർക്കൊക്കെ ഇതിന്റെ അല്ലേ.
0: അതെ, അത് ഇതൊക്കെ കേൾക്കുന്ന അച്ഛന്മാരും അങ്ങനെയുള്ള ആളുകളും ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കൂടി വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ മൈൻഡ് റീചാർജിൽ നമ്മൾ ഇത്രയും കൂലങ്കഷമായിട്ട് ഇത് ചർച്ച ചെയ്യുന്നത്. നമ്മളെ കൊച്ചുകുട്ടികൾ വരെ ഇതിന്റെ യോദ്ധാക്കൾ തന്നെയാണ്. കാരണം വീട്ടില് അച്ഛനോ അല്ലെങ്കിൽ കൂടെയുള്ള ബന്ധുക്കളോ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവരതിൽ നിന്ന് പിൻവലിയാൻ നമ്മളെ കുട്ടികളടക്കം ഉള്ള ആളുകൾ യോദ്ധാക്കളാണ്. അവരും ശ്രമിക്കണം സ്നേഹത്തോടെ അവരെ ഇതിൽ നിന്നും അകറ്റി നിർത്താൻ. എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കണം. അപ്പൊ മക്കൾ പറയുമ്പോഴായിരിക്കും ചിലപ്പോ അച്ഛൻ കേൾക്കുക അല്ലേ? അതെ, നമ്മളെല്ലാവരോടും പറയണം. അവരെ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു നമ്മൾ ആ ഒരു കാര്യം അവരുടെ അടുത്ത് പറയണം. ഇത് നിനക്ക് ശരിയാവില്ല, നിന്റെ ആരോഗ്യവും പൈസയും എല്ലാം പോവും അല്ലെ. അപ്പൊ നമ്മൾ പറയേണ്ടത് നമ്മൾ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും പറയാൻ മടിക്കരുത്. അവര് അവസാന തീരുമാനം അവരെടുക്കുന്നതാണെങ്കിൽ പോലും
1: ഇപ്പൊ എന്റെ കൂടെ പാർട്ണറായിട്ട് വർക്ക്

0: ചെയ്യുന്ന ഓഫർമാര് എന്ത് അവർക്ക് ഇപ്പൊ ഹാൻഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് അവർ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവർ ഹാൻഡ്സ് മാറ്റും. കാരണം ഞാനത് തട്ടി കുറച്ച് വ്യക്തികളെയും
1: അതാണ് നല്ല സുഹൃത്ത്.
0: എന്നെ കാണുമ്പോ അവർക്ക് പേടിയായി. ഇപ്പൊ അവർക്ക് എന്നെ കാണുമ്പോ സാധനം മാറ്റി വയ്ക്കാണ്.
1: നല്ലൊരു കാര്യമാണ് തീർച്ചയായിട്ടും.
0: അവൻ അവന്റെ 60-70 പോകുന്നത് ഞാൻ പറയാം 70 ഞാൻ ചായകളൻ തരാം വൈകിട്ട് ചായകളം തരാം.
1: വലിയ കാര്യം. എല്ലാവരും എല്ലാവരും സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ഉള്ള ആളുകൾ ഇത് ഒറ്റ മനസ്സായിട്ട് ഇതുപോലെ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഇതിന്റെ ട്രാഫിക്കിങ്ങിനും. അപ്പൊ അതാണ് ഏറ്റവും വലിയ വിപത്ത്. കാരണം ഇത് പിന്നെ ആളുകളെ വഴിതെറ്റിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇങ്ങനത്തെ ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ ഭാവി നശിക്കും ഇല്ലേ. അപ്പോ ഇതിനിങ്ങനെ ഒരു കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്, ജയിലിനകത്ത് പോയി ക്രിമിനൽ കേസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വിദേശത്ത് ഒരു ജോലിക്കോ അങ്ങനത്തെ ഒരു കാര്യത്തിനും ഭാവി മൊത്തം പോയില്ലേ.
0: ഇപ്പൊ നമുക്ക് ഇത്രയും ഗ്രാമ കഞ്ചാവ് പിടിച്ചാൽ മാത്രമേ ശിക്ഷയുള്ളൂ, ഇത്രയും പിടിച്ചു കഴിഞ്ഞാൽ പോലീസ് ജാമ്യത്തിൽ വിടും. അതൊക്കെ ഫുള്ള് സ്ട്രിക്ട് ആയിക്കാൻ നമുക്ക് ഒന്നും കൂടി നമ്മുടെ നാട്ടിൽ മാറ്റം വരും, ജനങ്ങൾക്ക് പേടി ഉണ്ടായാൽ.
1: ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് നമ്മളുടെ അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾക്കും ഇത് മാറ്റണം എന്നുള്ള ഒരു ചിന്ത വരിക. അതിനനുസരിച്ചിട്ട് കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയാലേ നമ്മുടെ സമൂഹം നിലനിൽക്കുള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷം സുമേഷ് സംസാരിക്കാൻ സാധിച്ചതില്.
0: സ്ഥിരം സ്വഭാവമാണ് നമ്മുടെ വണ്ടികളിലൊക്കെ
1: സന്തോഷം. അത് മാത്രല്ല, പിന്നെ സുമേഷ് ലഹരിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്നുള്ളൂടി അഭിനന്ദനം അർഹിക്കുകയാണ്. അപ്പൊ ഒരുപാട് അല്ല ഉപയോഗിക്കുന്നില്ല, അതുപോലെ തന്നെ മറ്റുള്ളവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമം താങ്കളുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളതും വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ആകാശവാണി മഞ്ചേരി എഫ് എമ്മിന്റെ ഭാഗത്തുനിന്നും ഫുൾ സപ്പോർട്ടാണ് സുമേഷിന്. ഓക്കെ താങ്ക് യു. അപ്പൊ നല്ലൊരു സുദിനം
0: ആശംസിക്കാം.
1: ഒരുപാട് സന്തോഷം സുമേഷ്, നടക്കട്ടെ അപ്പൊ. ഓക്കെ താങ്ക് യു.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും,
2: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
4: മൈൻഡ് റീചാർജിലേക്ക് അടുത്ത ശ്രോതാവിനെ സ്വാഗതം ചെയ്യാം.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: ഞാൻ CK മുഹമ്മദ് വാണിയമ്പലം.
4: CK മുഹമ്മദ്, എന്താണ് ശ്രീ മുഹമ്മദ് താങ്കൾ ചെയ്യുന്നത്?
5: ഞാൻ ഇപ്പം ഒരു സർജറി കഴിഞ്ഞതിന്റെ കാരണത്താൽ ഫ്രീയാണ്.
4: ജോലി ചെയ്തിരുന്നത്?
5: വിദേശത്തായിരുന്നു.
4: നാട്ടിലെത്തിയിട്ട് കുറച്ചായോ?
5: ആ, ഒരു 5 വർഷത്തിലായി എന്റെ സർജറി കഴിഞ്ഞിട്ട്. അപ്പം ആ ഇതങ്ങനെയാണ് ഉള്ളത്.
4: ആ ഒരു സമയമാകുമ്പോ അങ്ങനെ നാട്ടിലേക്ക് പോകുന്നതാണോ?
5: ആ, ഏകദേശം അത് പറയണം. ക്യാൻസറിന്റെ സർജറി ആയിരുന്നു.
4: ആ, ശരി. പിന്നെ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു മനസ്സ്? എങ്ങനെയുണ്ട്?
5: മനസ്സുഷാറാണ്.
4: മനസ്സ് ഉഷാറാണ്, അപ്പൊ നമ്മുടെ ശരീരവും ഉഷാറാണ്. ഉഷാറാണ് ആയേ പറ്റൂ.
5: അതെ അതെ,
4: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് മൈൻഡ് റീചാർജിലേക്ക് സംസാരിക്കാൻ പറ്റിയ ഒരാളാണ് ഇപ്പൊ കിട്ടിയത്. കാരണം നമ്മളെ
5: മനസ്സെപ്പോഴും ഇന്നത്തെ വിഷയം പിന്നെ എന്താണ്,
4: ലഹരി വിരുദ്ധ,
5: ലഹരി വിരുദ്ധം. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഒരു ഇതിനൊരു അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരാളെ പിന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യം ആദ്യം
4: പറയാം. അപ്പൊ എന്താ പറയാ, ഒരു വലിയ
5: മുഴുകുടിയനായ ഒരാളെ അയാളെ കുടുംബമൊക്കെ ഏകദേശം ഒഴിവാക്കി അയാളെ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു തരുന്ന. കുറെ വർഷങ്ങളായിട്ട് കുടിക്കുന്ന ആളായിരുന്നു.
4: അത് ശരി.
5: ഇന്ന് പിന്നെ മദ്യപാനം അത്ര വലിയൊരു വലിയ വിഷയമല്ല, വലിയൊരു ലഹരിയായിട്ട് ആരും കാണുന്നുമില്ല.
4: അതെ.
5: പിന്നെ നമ്മളെ സിസ്റ്റം, നമ്മളെ എന്താ പറയാ, സംവിധാനത്തിന്റെയും പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ. ഏതായാലും അയാളെ പിന്നെ നമ്മളൊരു DUI അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി എന്റെ ഉത്തരവാദിത്തത്തിൽ അവരെ സ്വന്തം പ്രദേശമൊക്കെ അതെ പറഞ്ഞു, നീ ഇൻട്രസ്റ്റഡ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി.
4: കുടുംബം തന്നെ അയാളെ ഒഴിവാക്കിയിരുന്നു.
5: ഒഴിവാക്കെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് കഴിയില്ലെന്ന് പറഞ്ഞു. അവരൊക്കെ തിരക്കിയ ആൾക്കാരാണ്, ജോലിയും ബിസിനസ്സും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ആ, അപ്പൊ ഞാന് എന്റെ ഉത്തരവാദിത്തത്തിന് ഞാൻ കൂട്ടിക്കൊണ്ടുപോയ ആളെ നിർബന്ധിച്ചിട്ടാണ്, വളരെ എന്തൊക്കെ ഒരു പദ്ധതിയൊക്കെ ആസൂത്രണം ചെയ്ത കൊണ്ടുപോയത്.
4: ശരി. എവിടെയായിരുന്നു ഈ ഡി അഡിക്ഷൻ സെന്റർ? എവിടെയായിരുന്നു?
5: കോട്ടയം.
4: കോട്ടയം.
5: ആ, കോട്ടയത്ത്. ഒരു ക്രിസ്ത്യൻ സഭ നടത്തുന്ന ഒരു ഇതാണ്, വളരെ നല്ല സിസ്റ്റാണ് അവിടെ. അവിടെ കൊണ്ടുപോയി അവര് പറഞ്ഞു അത്തേക്ക് വിട്ടു. പിന്നെ അയാളൊരു ബന്ധമല്ല, ഒരു 3 മാസത്തെ ചികിത്സ ഉണ്ടാവും, നമ്മൾ കഴിഞ്ഞിട്ട് കൊണ്ടുപോക്കെന്ന് പറഞ്ഞു. അതടക്കം നമ്മളെ ഇതിന് വിളിക്കും, നമ്മൾ പോവും. അയാളുടെ വൈഫും ഒക്കെ ബന്ധുക്കളും ഞാനൊക്കെ കൂടിയിട്ട് പോയി അവിടെ ഇരിക്കും. ഒരു ക്ലാസ്സൊക്കെ ഉണ്ട്. ആ, അതൊക്കെ കണ്ടു പോലും 15 ദിവസത്തിലൊരിക്കൽ. എന്തായാലും അദ്ദേഹം രക്ഷപ്പെട്ടു.
4: കഴിഞ്ഞു വലിയൊരു സന്തോഷം. ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ അങ്ങനെ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം.

0: ദോഷമായി.
1: ആ അത് മദ്യപാനമാണ്, പക്ഷെ അതിന് ഇപ്പോ ഉള്ളത് അതിനെക്കാട്ടൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള പിന്നെ എന്താണ് മയക്കുമരുന്നുകളാണ് ഉള്ളത്. പിന്നെ അതിൽ പല കാര്യങ്ങളും നമ്മള് നിയന്ത്രണം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ പലരും ഓസ്ട്രേലിയ യു കെ പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പം ഇന്റർനെറ്റ് 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇന്റർനെറ്റ് നിരോധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുവരെ അതായിട്ടില്ല.

0: ഞമ്മ നാട്ടിൽ ഇതുവരെ അതായിട്ടില്ല. ഇന്റർനെറ്റും ഇതിന്റെ ഒരു പ്രധാന കാരണമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികളുടെ കയ്യിൽ പിന്നെ ഈ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അവർ പല ഇതിലും സെർച്ച് ചെയ്ത് ഇങ്ങനെയുള്ള പല പിന്നെ സാൻമാർഗിക മാർഗങ്ങളിലേക്കും കയറിക്കൊള്ളും. അതിലൊരു ഒന്നാണ് പിന്നെ ഇതും നാർക്കോട്ടിക് പ്രശ്നങ്ങൾ. ഏതായാലും അതിൽ ഒന്നിതാണ്. പിന്നെ രണ്ടാമത്തെ മദ്യത്തിൽ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് പുതിയ നിയമത്തിൽ ഞാൻ കേട്ടു പിന്നെ വീര്യം കുറച്ചിട്ടില്ല മദ്യം, അത് ഉപയോഗം കൂടുതലേ ചെയ്യും. അതുകൊണ്ട് അതൊരു നല്ല സിസ്റ്റം അല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.
1: മദ്യവും ഒരു ലഹരി തന്നെയാണല്ലോ.
0: തീർച്ചയായിട്ടും ലഹരിയാണ്, പക്ഷെ അത് അത് പൂർണ്ണമായി എന്തുകൊണ്ട് നിയന്ത്രണം എത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ആ വരുമാന മാർഗം ഗവൺമെന്റിന് കിട്ടേണ്ട, അതിൽ നിന്ന് കിട്ടേണ്ട പിന്നെ റവന്യൂ വേറെ ഏത് മാർഗത്തിൽ കിട്ടാൻ നോക്കണം. മദ്യത്തിന് തന്നെ വേണോ? പണ്ടൊരു ഗവൺമെന്റ് നമ്മുടെ ചാരായം നിരോധിച്ചിരുന്നു, ചാരായം നിരോധിച്ചിരിക്കുകയാണ്. പക്ഷെ അതുപോലെ മറ്റുള്ള മദ്യ
1: ലഹരി ഘട്ടം ഘട്ടമായിട്ട് നിരോധിക്കേണ്ടത് തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ മാറി വരുന്ന സർക്കാരുകൾ എല്ലാം ഇതിനുവേണ്ടി ശ്രമിക്കണം എന്നാണ് അല്ലെ?
0: അതെ അതെ, അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ സമൂഹത്തിന് ഉന്മൂലനം ചെയ്യണം.
1: തീർച്ചയായിട്ടും അതെ. അപ്പോ ഇതില് പിന്നെ നമ്മളുടെ മദ്യനയമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വിദേശികളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കൂടി ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും വരുന്നത്. പക്ഷെ നമ്മളുടെ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു രക്ഷ നേടണ്ടേ?
0: അതെ, തീർച്ചയായിട്ടും വേണം. അത് ഇല്ലെങ്കിൽ നമ്മുടെ പുതു തലമുറ പത്ത് വയസ്സില്, ഞാന് അറിയുന്ന ഒരു കേസുണ്ട് ഇവിടെ, ഒരു 8-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, അയാൾ ആ കുട്ടിയുടെ ബന്ധു എന്റെ അടുത്ത് പറഞ്ഞത് അവന് മരുന്ന് അടിക്കണം. എങ്ങനെയുണ്ട്? അപ്പൊ അത് 8-ാം ക്ലാസ് പഠിച്ച ഒരു കുട്ടിക്ക് മയക്കുമരുന്ന് കിട്ടണമെങ്കിൽ അതിന്റെ സ്രോതസ് എവിടെയാണ്, വീട്ടിൽ അവരുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
1: അതപ്പൊ കുട്ടികളുടെ മുകളിൽ നമ്മളുടെ ശ്രദ്ധ വളരെ കർശനമായിട്ട് നമുക്ക് കിട്ടണം അല്ലേ? നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാലേ ഈ ഒരു ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുള്ളൂ.
0: അതെ അതെ, വീട്ടിലെ സാഹചര്യം, മാതാപിതാക്കളും ഈ ഫോണുമെങ്ങനെ
1: മാതാപിതാക്കളും സുഹൃത്തുക്കളും എല്ലാവരും എല്ലാവരുടെ മേലിലും ഒരു കണ്ണ് വേണം. അറിയാതെ ആരെങ്കിലും ഇതിൽ പെട്ടുപോകുന്നുണ്ടോ എന്നുള്ളത്, നമ്മൾ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളതെല്ലാം നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കാരണം പല സമയത്തും പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുമ്പോഴാണ് സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നുള്ളത് പോലും പല ആളുകളും അറിയുന്നത്. അങ്ങനെ
0: പിന്നെ
1: ഇതിന്റെ ഒരുപാട് ദോഷവശങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഈ മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ആളുകൾ കൊലപാതകങ്ങളിൽ വരെ, സ്വന്തം വീട്ടിലുള്ള ആളുകളെ അവരെ വെട്ടിക്കൊല്ലുന്ന സിറ്റുവേഷൻ, കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ പൈസ സമ്പാദിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ആരോഗ്യം ജീവിതം നശിപ്പിക്കുന്ന സമൂഹത്തിലെ വളരെ മോശമായിട്ടുള്ള ആളുകൾ, അവര് അവരുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് സമൂഹത്തെ, നമ്മളെ രാജ്യത്തെയാണ്, നമ്മളെ യുവാക്കളെയാണ് നശിപ്പിക്കുന്നത് എന്നുള്ളത് ആലോചിക്കുന്നില്ല. അവർ സ്വയം നശിക്കുന്നു, കൂടെ മറ്റുള്ളവരെയും.
0: തീർച്ചയായിട്ടും ഞാൻ അന്ന് നമ്മുടെ ഞാൻ പറഞ്ഞ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകുമ്പോ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവിടെ, അവരുടെ മകൻ 16 വയസ്സിലൊരു കുട്ടി വളരെ കഠിനമായ മദ്യാസക്തിയിൽ ഇതായിരുന്നു. അവനോടുണ്ട്
1: അല്ല, ഇതൊക്കെ ശ്രീ മുഹമ്മദ്, നമ്മുടെ സമയം ഇവിടെ തീരാകാണ്, അതുകൊണ്ടാണ് വെച്ച് നിർത്തേണ്ടി വരുന്നത്. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ചുറ്റുവട്ടത്തും കാണാവുന്നതാണ്. എന്തായാലും മൈൻഡ് റീചാർജിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചതിനും സംസാരിച്ചതിനും ഒരുപാട് സന്തോഷം. മറ്റൊരവസരത്തിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. താങ്ക് യു ശ്രീ സി കെ മുഹമ്മദ് വാണിയമ്പലം.
0: ഓക്കെ, താങ്ക് യു.
1: മൈൻഡ് റീചാർജിൻ്റെ ഇന്നത്തെ ഈ ഒരു അധ്യായം, ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഒരുപാട് പേരോട് സംസാരിച്ചു, അവരുടെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ചു. സംസാരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ലഹരിക്കെതിരായിട്ടുള്ള ഈ ഒരു പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അണിചേരാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മൈൻഡ് റീചാർജിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ രവി മേലാറ്റൂർ. സ്റ്റുഡിയോ സഹായം സബാ മെഹബൂബ്, സാങ്കേതിക സഹായം ഒരുക്കിയത് റോബിൻ വർഗീസ്.

0: FM പ്രധാന വാർത്തകൾ.
1: നമസ്കാരം. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്തവും വ്യാപാര കരാറും ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലണ്ടനിൽ ഇന്ത്യ ഗ്ലോബൽ ഫോറം യുകെ ഇന്ത്യ വീക്കിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉത്തരാഖണ്ഡിലെ രുദ്രാപൂരിൽ ഇന്ന് ഖേത് ബച്ചാവ് അഭിയാൻ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പങ്കെടുക്കും. കാർഷിക മേഖലകൾ സന്ദർശിക്കുന്ന അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ കർഷകരുമായി ചർച്ച നടത്തും. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ പ്രകാരം 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 രൂപയായി ഉയരും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാന അലോട്ട്മെന്റ് ഞായറാഴ്ച പ്രസിദ്ധപ്പെടുത്തും. തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ബുധനാഴ്ച വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. 2 ദിവസത്തെ CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ യോഗം ചർച്ച ചെയ്യും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന കാഴ്ച പരിമിതരായ വനിതകളുടെ സംസ്ഥാന സമ്മേളനം നാളെയും മറ്റന്നാളും കോഴിക്കോട്ട് എസ് കെ പൊറ്റക്കാട് ഹാളിൽ നാളെ രാവിലെ മന്ത്രി പി കെ ബഷീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 135 പോയിന്റോടെ മുന്നിൽ. 110 പോയിന്റ് നേടി തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക്കാണ് രണ്ടാം സ്ഥാനത്ത്.
0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
2: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
8: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.
9: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
10: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം, ജാഗ്രത.
11: ശനിയും ഞായറും രാവിലെ 7:50.
10: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ് കുന്നംകുളം.
12: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 16345 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:28. ട്രെയിൻ നമ്പർ 16610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
12: ട്രെയിൻ സമയം.
13: നാട്ടുവൃത്താന്തം.
1: വായിക്കുന്നത് രവി മേലാറ്റൂർ. സിന്തറ്റിക് ഡ്രഗുകൾ, ഓൺലൈൻ ലഹരി വ്യാപാരം തുടങ്ങിയ വെല്ലുവിളികൾ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയും ബോധവൽക്കരണവും ലക്ഷ്യമിട്ട് മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ

0: നേതൃത്വത്തിൽ നശാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോസ്റ്ററുകൾ പ്രകാശനം ചെയ്തു. ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളിലും സമൂഹത്തിലും അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ജില്ലാ കലക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, സബ് കലക്ടർ സാക്ഷി മോഹൻ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ, അഡീഷണൽ എസ് പി പി ബിജുരാജ്, തിരൂർ ഡിവൈഎസ്പി എ എം സിദ്ദീഖ്, ഡോക്ടർ എ ഷിബുലാൽ, ഡോക്ടർ മർവ, പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എം ബി ലത്തീഫ്, ഡിഎഫ്ഒമാരായ ധനേഷ് കുമാർ, ധനിക്ലാൽ, ജില്ലാ എഡ്യൂക്കേഷൻ ഓഫീസർ പി വി റഫീഖ് തുടങ്ങിയവർ ഈ പരിപാടിയിൽ പങ്കെടുത്തു. നശാമുക്ത് ഭാരത് അഭിയാൻ, ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ലഹരിരഹിത സമൂഹം സൃഷ്ടിക്കാൻ ശ്രമങ്ങൾ ശക്തമാവുകയാണ്. യുവത്വത്തിന്റെ ശക്തി ലഹരിയിലല്ല, ലക്ഷ്യങ്ങളിലും സ്വപ്നങ്ങളിലുമാണ്. കായികം, കല, വിദ്യാഭ്യാസം, സാമൂഹിക സേവനം എന്നിവയിലൂടെ ജീവിതത്തെ അർത്ഥവത്താക്കാം തുടങ്ങിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബോധവൽക്കരണ പോസ്റ്ററുകൾ. നാട്ടുവൃത്താന്തം സമാപിച്ചു.
1: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിളിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
2: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഈസിയായി ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
1: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
2: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ.
5: അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ.
0: സമയം 9:30:17.
6: മൈലാഞ്ചി മുഞ്ച്,
7: മുഞ്ചോറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
6: മൈലാഞ്ചി മുഞ്ച്,
8: ഇന്നത്തെ മൈലാഞ്ചി മുഞ്ചിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം.

0: മലബാറിന്റെ തനത് മാപ്പിള കലകളെ നെഞ്ചോട് ചേർക്കുന്ന മലപ്പുറം ജില്ലയിലെ തൂവൂർ സ്വദേശിയായ കലാകാരി. കേൾക്കാം നമുക്ക് ഗായിക അൻഷിത ജാസ്മിൻ അവതരിപ്പിക്കുന്ന പാട്ടുകൾ.
1: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അൻഷിത ജാസ്മിൻ, മലപ്പുറം ജില്ലയിലെ തൂവൂർ നിന്നാണ് വരുന്നത്. അപ്പോൾ മൈലഞ്ചിമുഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ ആദ്യമായിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ആസ് എ സിംഗർ എന്നുള്ള നിലയിൽ ഈ ഒരു മൈലാഞ്ചിമുഞ്ച് പരിപാടി അവതരിപ്പിക്കാൻ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ വലിയ ആളുകൾ ചെയ്ത് വൻ വിജയമാക്കി തീർത്ത ഒരു പരിപാടിയാണ് മൈലാഞ്ചിമുഞ്ച്. അപ്പം അതിൽ എനിക്കും കൂടെ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. ചെറുപ്പം മുതൽ തന്നെ പാട്ടിനോട് ഭയങ്കര പ്രിയമായിരുന്നു. റിയാലിറ്റി ഷോകളിലൊക്കെ 6-7 ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്ത് ദർശന ടി വി കുട്ടിക്കുപ്പായം സീസൺ 4 പാടിയിട്ടുണ്ടായിരുന്നു. സെമി ഫൈനലിസ്റ്റൊക്കെ ആയി. ശേഷം പിന്നീട് ഇങ്ങനെ സ്റ്റേജ് പരിപാടികൾ, അതുപോലെ തന്നെ കലോത്സവങ്ങൾ, നാട്ടിലുള്ള ക്ലബിൻ്റെ പരിപാടികൾ, അങ്ങനെ ഒരുപാട് പരിപാടികളിലൊക്കെ പാട്ടുപാടുക, പിന്നെ അതുപോലെ തന്നെ ആൽബങ്ങളിലൊക്കെ ശബ്ദം കൊടുക്കുക, അതൊക്കെയായിരുന്നു ഇഷ്ടം. അപ്പം അതെല്ലാം ഇപ്പോഴും പാടുന്നുണ്ട്, പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനേക്കാളും അധികം സന്തോഷവതിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിലെ ഡിപ്ലോമ ഇൻ മാപ്പിള മ്യൂസിക്കിലെ ടീച്ചറായിട്ടും കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചെറിയൊരു പ്രായത്തിൽ ആ ഒരു വലിയ പോസ്റ്റ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ പാട്ടിൻ്റെ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മാപ്പിളപ്പാട്ടിനോട് തന്നെയായിരുന്നു ചെറുപ്പം മുതലേ ഉള്ളൊരു താല്പര്യം എന്ന് പറയുന്നത്. കൂടുതലായിട്ടും മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളോട് വളരെയധികം ആഴത്തിലുള്ള ഇഷ്ടമായിരുന്നു. ഞാനീയൊരു മേഖലയിലേക്ക് ആദ്യമായിട്ട് എത്തിയപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ഇറങ്ങുന്നത് നമ്മൾ റിയാലിറ്റി ഷോയിലൂടെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ആദ്യമായിട്ട് യുവർ ചോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള റൗണ്ടിൽ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു ഗാനം, അതിൽ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നത് എരഞ്ഞോളി മൂസൊക്കെ പാടി ഹിറ്റാക്കിയിട്ടുള്ള ഒരു ഗാനമാണ്. അത് ഏത് വേദിയിലും ആളുകൾ എന്നോടൊരു പാട്ട് പാടുമോ എന്ന് ചോദിക്കുകയാണ്

ആ പാട്ട് ആ വേദിയിൽ പാടി അന്ന് വളരെയധികം ജഡ്ജസിൻ്റെ അടുത്തു നിന്നൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ട് വളരെയധികം സന്തോഷമായി. പിന്നീട് ആ പാട്ട് തന്നെ എരഞ്ഞോളി മൂസ ഫൗണ്ടേഷൻ കണ്ണൂർ വെച്ച് നടത്തിയിട്ടുള്ളൊരു മത്സരത്തിൽ പാടുകയും അതിലെനിക്ക് ഒന്നാം സ്ഥാനമൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെയധികം സന്തോഷമാണ്, കാരണം വളരെയധികം മാപ്പിള കലാഫീൽഡിൽ ഇഷ്ടപ്പെടുന്ന കണ്ണൂർ ഷെരീഫ് ഖാൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് അത് എനിക്ക് പാടാനുള്ളൊരു അവസരം കിട്ടിയത്. അതുപോലെ തന്നെ ആ ഒരു പരിപാടിയിൽ ഒരു വട്ടമെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ച കെ ജെ മാർക്കോസ് ഏട്ടൻ്റെ കയ്യിൽ നിന്നാണ് സമ്മാനം എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ മദീന റൗള എന്നും വളരെയധികം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു മാപ്പിളപ്പാട്ടാണ്.

പിന്നെ അക്കാലത്ത് തന്നെ നമ്മൾ ഒരുപാട് സ്റ്റേജ് പരിപാടികളിലൊക്കെ പാടുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ തന്നെ നമ്മൾ എപ്പോഴും പാടുന്ന ഒരു പാട്ട് എന്ന് പറയുമ്പോൾ മക്കത്ത് പൂത്തൊരു ഈത്തമരം, ബാപ്പു വെള്ളിപ്പറമ്പിൻ്റെ. ഒരുപാട് വേദികളിൽ പാടി നടക്കാറുള്ളൊരു പാട്ടാണ് ഈ മക്കത്ത് പൂത്തൊരു ഈത്തമരം എന്ന് പറയുന്നത്. ബാപ്പു വെള്ളിപ്പറമ്പ് സാർ എഴുതിയിട്ടുള്ള പാട്ടാണ്, രഹനത്തെ പാടി. അപ്പോൾ ഒരുപാട് വേദികളിൽ ഈ പാട്ട് ഞാൻ റിപ്പീറ്റായിട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത് ചില ആളുകൾ പറഞ്ഞു കേട്ടതാണ് മക്കത്ത് പൂത്തൊരു ഈന്തമരം എന്ന് പലരും പാടുന്നുണ്ട് എന്ന്. പക്ഷെ അതിൻ്റെ ഒറിജിനൽ ലിറിക്സിൽ ഈത്തമരം എന്നാണ് എന്നൊരു തിരുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ വളരെയധികം ജന മനസ്സുകൾക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. നമ്മൾ പോകുമ്പോൾ തന്നെ പല ആളുകളും സജസ്റ്റ് ചെയ്യാറുള്ളൊരു പാട്ടും കൂടെയാണ്.

പ്രണയഗാനങ്ങൾ, ട്രഡീഷണൽ ആയിട്ടുള്ള മാപ്പിളപ്പാട്ടുകൾ, അതുപോലെ തന്നെ മാലപ്പാട്ട്, സർക്കീട്ട് പാട്ട്, പടപ്പാട്ട് തുടങ്ങിയ ഒരുപാട് വിവിധങ്ങളായിട്ടുള്ള ശാഖകൾ ഈ മാപ്പിളപ്പാട്ടിലുണ്ട്. അപ്പോൾ അതിൽ തന്നെ നാടകത്തിൽ ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നിലമ്പൂർ വെച്ച് നടന്നിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു, കെ ജി ഉണ്ണീൻ അനുസ്മരണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രചനയിൽ പിറന്ന ഒരുപാട് പാട്ടുകൾ ആ ഒരു വേദിയിൽ പല ആളുകളും പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടിയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്നെ സംബന്ധിച്ച് എന്താന്ന് വെച്ചാൽ, അക്കാദമിയിലേക്ക് ആദ്യമായിട്ട് ഞാൻ എൻട്രി ചെയ്യുന്നത് ഈ ഒരു പരിപാടിയിലൂടെയാണ്. കാരണം എന്നെ അക്കാദമിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് പരിപാടി ചെയ്തത് ഈ കെ ജി ഉണ്ണീൻ അനുസ്മരണ പരിപാടിയിലാണ്. അപ്പോൾ അതിൽ ഞാൻ പാടിയിട്ടുള്ളൊരു പാട്ടുണ്ട്, അത് നാടകഗാനത്തിലെ ഭയങ്കരമായിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്, ഈ ദുനിയാവിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറയുന്ന നാടകത്തിൽ കെ ജി ഉണ്ണീൻ എഴുതിയിട്ടുള്ള പൂച്ചെടിപ്പൂവിൻ്റെ മുട്ട്. ഒരുപാട് വേദികളിൽ ഞാൻ പോകുമ്പോൾ അവിടുത്തെ ആളുകൾ കൂടുതലായിട്ടും എന്നോട് പാടാൻ പറയുന്നൊരു പാട്ടാണ് ഈ പൂച്ചെടിപ്പൂവിൻ്റെ മുട്ട്. പൊതുവെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം.

അപ്പം ഇങ്ങനെ നാടകഗാനത്തിലെ പാട്ടുകളൊക്കെ ഒരുപാട് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. കാരണം ഇന്നൊന്നും നാടകങ്ങൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്നും അങ്ങനെ നാടകങ്ങൾ കണ്ടിട്ടില്ല. പണ്ടത്തെ കാലത്തെ ഒരുപാട് പാട്ടുകൾ ഇന്ന് മഹാകവി മോയിൻകുട്ടി വേദർ അക്കാദമി പോലുള്ള അക്കാദമികളൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമാണ് ഇപ്പോൾ ഇതുപോലത്തെ ഒരുപാട് പാട്ടുകൾ കേൾക്കാനും പഠിക്കാനും അതൊക്കെ വേദിയിൽ അവതരിപ്പിക്കാനും പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിലൊരു വെറൈറ്റി ഭാഗമാണ് കല്യാണപ്പാട്ട്. ഏതൊരു കല്യാണം വന്നാലും അവിടെ മാപ്പിളപ്പാട്ടുണ്ടാക്കുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പണ്ട് കാലത്തുള്ള സ്കൂൾ വാർഷികങ്ങളിലൊക്കെ നമ്മൾ ഒപ്പന കളിക്കാറുള്ള ഒരു ഒപ്പനപ്പാട്ട്, ഐ മീൻ കല്യാണത്തിന് ഉള്ള ഒപ്പനപ്പാട്ട്, എൻ്റെ നാട്ടുകാരനും കൂടെയായ ഒ എം മാഷ് എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ്. കെ വി അബൂട്ടി മാഷ് സംഗീതം ചെയ്ത മധുവംഗക്കാതരമാരൻ.

അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം കേട്ടത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച കുറച്ച് മാപ്പിളപ്പാട്ടുകളാണ്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഒരുപാട് വേദികളിൽ പാടാൻ പറ്റിയത്, ഞാൻ പാടുന്നത് മറ്റുള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയാവുന്ന കുറച്ച് പാട്ടുകളാണ് നിങ്ങളിപ്പോൾ എല്ലാവരും കേട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നന്ദി, നമസ്കാരം.

ഗായിക അൻഷിത ജാസ്മിൻ അവതരിപ്പിച്ച മൈലാഞ്ചി മൊഞ്ചാണ് നിങ്ങൾ കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 8606231597. ഫോൺ നമ്പർ ആവർത്തിക്കാം, 8606231597. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ഹാരിസ് കാരശ്ശേരി.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9 മണി കഴിഞ്ഞ് 55:33. നമസ്കാരം. ലഹരി മാഫിയയ്ക്കെതിരെ പോരാട്ടം ശക്തമാക്കി. നാർക്കോ കോഓർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലഹരി നിയന്ത്രണത്തിന് പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ അമിത്ഷാ പ്രകാശിപ്പിക്കും. കേരളത്തെ ലഹരിവിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി മാഫിയയുടെ അടിവേര് തകർക്കുകയാണ് ലക്ഷ്യമെന്നും ജനങ്ങളെ അണിനിരത്തി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച 2 ദിവസത്തെ 11-ാമത് ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ ഉച്ചകോടി ഹരിയാനയിലെ ഗുരുഗ്രാമിൽ സമാപിച്ചു. ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, തുല്യത എന്നിവ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന അംഗീകരിച്ചാണ് ഉച്ചകോടി അവസാനിച്ചത്. വ്യോമസേനയുടെ ഇതിഹാസ മാർഷൽ അർജൻ സിംഗിന്റെ 107-ാം ജന്മവാർഷിക ദിനം ഇന്ന്. ഡൽഹിയിലെ വ്യോമസേനാ ഓഡിറ്റോറിയത്തിലെ അനുസ്മരണ പരിപാടിയിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജീത് സിംഗ് സന്ധുവും എയർ ചീഫ് മാർഷൽ AP സിംഗും പങ്കെടുക്കും. വെനിസ്വേലയിൽ ശക്തമായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 235 ആയി. 1500-ലധികം പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ തുടരുകയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ രാത്രി മലപ്പുറം കൊണ്ടോട്ടി അരൂരിൽ 780 ഗ്രാം MDMA പിടികൂടി. സംഭവത്തിൽ അരൂർ സ്വദേശി രതീഷിനെ അറസ്റ്റ് ചെയ്തു. കൊച്ചി ചക്കരപ്പറമ്പ് ഭാഗത്തെ ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് സ്ഥാപനം കുത്തിത്തുറന്ന് 500,000-ലേറെ രൂപ കവർന്ന മഹാരാഷ്ട്ര സ്വദേശി അറസ്റ്റിൽ. ഔറംഗാബാദ് സ്വദേശി സലീം സിക്കന്ദർ ഷെയ്ഖ് എന്നയാളെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 16.5 ഓവറിലാണ് ഇന്ത്യ ലക്ഷ്യം നേടിയത്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 1635 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28

0: ടിക്കറ്റിനും ട്രെയിൻ നമ്പർ 16610 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59 ട്രെയിൻ നമ്പർ 16160 മംഗളൂരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.
2: എത്ര ദിവസം നിൽക്കും?
3: 4 ദിവസം നിർത്താതെ പെയ്യും.
4: മൈ ജി ലാഭമഴ 4 ഡേയ്സ് സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
3: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ഇന്നത്തെ ഗാനം
5: എന്നും രാവിലെ 7:35.
6: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 9 മണി കഴിഞ്ഞ് 59:47. ഇനി അല്പസമയത്തിനകം കേൾക്കാം റേഡിയോ ഹെൽത്ത്, ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി.
7: ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
8: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
9: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് June 26 ആഗോള ലഹരി വിരുദ്ധ ദിനം. ഈ ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രോതാക്കൾക്ക് ലഹരി വിരുദ്ധ ദിന സന്ദേശം നൽകുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ.
10: 1989 മുതൽ എല്ലാ വർഷവും June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ലോകമെമ്പാടും ആചരിക്കപ്പെട്ടു വരുന്നുണ്ട്. ലഹരി വ്യാപനവും അനധികൃതമായ ലഹരി വിപണനവും നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനാചരണം എല്ലാ വർഷവും ആചരിക്കപ്പെട്ടു വരുന്നത്. ഈ വർഷത്തെ 2026 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ആഗോള ലഹരി പ്രശ്നം, നിലനിൽക്കുന്ന വിഷയങ്ങൾ, തുടരുന്ന വെല്ലുവിളികൾ, നൂതനമായ പ്രതികരണങ്ങൾ എന്നിവയാണ്. ലഹരി ഉപയോഗം എന്നത് കേവലം മദ്യമോ പുകയില ഉൽപ്പന്നങ്ങളോ മാത്രമല്ല, രാസലഹരികൾ അടക്കമുള്ള വിപുലമായ ലഹരി വസ്തുക്കളുടെ ഉപഭോഗവും വിനിമയവും ലോകമെമ്പാടും നടന്നു വരുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പുതിയ പ്രമേയം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. ചെറുപ്പക്കാരായ ആളുകളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കണ്ടുവരുന്നുണ്ട്. ലഹരി ഉപയോഗത്തെ തുടർന്ന് പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന വ്യക്തികൾ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നത് മൂലം നാടിന്റെ ക്രമസമാധാനം തകരുന്ന സാഹചര്യം പല രാഷ്ട്രങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ തുടർന്ന് HIV പോലെയുള്ള ലൈംഗിക ജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യവും നിലവിലുണ്ട്. കഞ്ചാവും സിന്തറ്റിക് ലഹരികളും വ്യാപകമായി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പഠനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ലഹരി വസ്തുക്കളുടെ വിനിമയം തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുകയും അതിനുവേണ്ടി ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നൂതനമായിട്ടുള്ള പ്രതികരണ മാർഗങ്ങൾ തേടുന്നതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ ദിനാചരണം സംഘടിപ്പിക്കപ്പെടുന്നത്. കൗമാരപ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗം ആരംഭിക്കുന്നു എന്നാണ് ലോകവ്യാപകമായി പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളുമാണ് ലഹരിയുടെ മായാലോകത്തേക്കുള്ള ആദ്യ പടിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ സിഗരറ്റിനെ അഥവാ പുകയില ഉൽപ്പന്നങ്ങളെ ഗേറ്റ്വേ ഡ്രഗ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിൽ കുറച്ചുനാൾ മുൻപ് നടന്നൊരു പഠനം സൂചിപ്പിച്ചത് ശരാശരി 12 വയസ്സിൽ സിഗരറ്റിന്റെ ഉപയോഗം കേരളത്തിലെ കൗമാരപ്രായക്കാരിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സിഗരറ്റിന്റെ ഉപയോഗം തുടങ്ങുന്ന കുട്ടികൾ അധികം വൈകാതെ മദ്യത്തിലേക്കും പിന്നീട് കഞ്ചാവിലേക്കും തുടർന്ന് കൗമാരം അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ രാസലഹരികളുടെ ഉപയോഗത്തിലേക്കും പോകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ.

തന്നെയാണ്. പഠനത്തിലും പെരുമാറ്റത്തിലും ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങൾ ഇത്തരം കുട്ടികളിൽ കണ്ടുവരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഏതൊക്കെ വിഭാഗം വ്യക്തികളാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് അടിമത്തത്തിലേക്കും പോകാൻ സാധ്യത കൂടുതലുള്ളത്? ഇവരെ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ഇവർ ലഹരി ഉപയോഗത്തിലേക്ക് പോകാതെ പ്രതിരോധിക്കാൻ കഴിയും? അഥവാ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിയെ നാം കാണാനിടയായാൽ അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അദ്ദേഹത്തെ ലഹരി വിമോചനത്തിന്റെ പാതയിലേക്ക് എങ്ങനെ നയിക്കാൻ സാധിക്കും? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നാം പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലഹരി ദുരുപയോഗത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള വൾണറബിൾ ഗ്രൂപ്സ് അഥവാ സാധ്യത കൂടുതലുള്ള വിഭാഗങ്ങളെ നാം പരിശോധിക്കുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ആരംഭിക്കുന്ന ചില പഠന പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ ഇക്കൂട്ടത്തിൽ ഉള്ളതായി നാം മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് വളരെ പ്രകടമായി കാണുന്ന പിരിവിരിപ്പും അമിത വികൃതിയും എടുത്തുചാട്ട സ്വഭാവവും അടക്കമുള്ള ലക്ഷണങ്ങളുള്ള ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന പ്രശ്നമുള്ള കുട്ടികളിൽ ഭാവിയിൽ ലഹരി അടിമത്തത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനങ്ങൾ ഈ കുട്ടികളുടെ തലച്ചോറിൽ തകരാറിലാണ് എന്നതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള നമ്മുടെ ആത്മനിയന്ത്രണത്തിന്റെ കേന്ദ്രമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെ ഡോപ്പമിന്റെ അളവ് കുറയുന്നതാണ് ഈ കുട്ടികളിൽ ശ്രദ്ധക്കുറവിനും പിരിവിരിപ്പിനും ഒക്കെ കാരണമായി മാറുന്നത്. ഈ ഡോപ്പമിൻ തന്നെയാണ് ലഹരി അടിമത്തത്തിനുള്ള അടിസ്ഥാന കാരണമായി മാറുന്ന ഒരു സംഗതിയും. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് സാവധാനമായി കൂടി പാരമ്യത്തിലെത്തി കുറെ നേരം അങ്ങനെ നിന്ന് വളരെ കുറഞ്ഞു വരുന്ന ഒരു സ്വാഭാവികമായ അവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഫേസിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ അഥവാ ഡോപ്പമിന്റെ ക്രമമായുള്ള വർധനവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിനെ സഹായിക്കുന്ന ഒട്ടേറെ സ്വാഭാവികമായ ആരോഗ്യകരമായ കാര്യങ്ങൾ നിലവിലുണ്ട്. ചിട്ടയായ വ്യായാമം, സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, താല്പര്യമുള്ള വ്യക്തികളുമായി സംസാരിക്കുക, യാത്രകൾ പോവുക, കലാരൂപങ്ങൾ ആസ്വദിക്കുക, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നിവയൊക്കെ ഡോപ്പമിൻ ക്രമമായി വർദ്ധിച്ച് പാരമ്യത്തിലെത്തുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതിലൂടെ ആരോഗ്യകരമായ ഒരു ആഹ്ലാദവും സുഖവും ആ വ്യക്തികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡോപ്പമിന്റെ അളവ് കുത്തനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിനെ തുടർന്ന് പൊടുന്നനെ വല്ലാത്ത ഒരു സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു. ലൈംഗിക ആസക്തി വർദ്ധിക്കുന്നതടക്കമുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇത്തരം അനുഭവങ്ങൾ പെട്ടെന്ന് ഡോപ്പമിൻ വർദ്ധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. എന്നാൽ ഡോപ്പമിന്റെ അളവ് കുത്തനെ കൂടുമ്പോൾ ആ ലഹരി ഉപയോഗത്തിന്റെ സമയം കഴിയുമ്പോൾ പൊടുന്നനെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകുമ്പോൾ അതുവരെ ലഭിച്ച സുഖവും സന്തോഷവും സംതൃപ്തിയൊക്കെ മാറി വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും ഉത്കണ്ഠയും അസ്വസ്ഥതയും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഈ അസ്വസ്ഥത തീവ്രമാകുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി വീണ്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തലച്ചോറിലെ ഡോപ്പമിൻ വർദ്ധിപ്പിക്കാനുള്ള പ്രവണത അവരിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം സംഭവിക്കുന്നത്. ADHD എന്ന അവസ്ഥ കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ആ കുട്ടികൾ ലഹരി വസ്തുക്കളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സാ രീതികളും മാതാപിതാക്കൾക്കുള്ള പരിശീലനവും ഒരുമിച്ച് ഉപയോഗിച്ചാൽ ബഹുഭൂരിപക്ഷം ADHD കുട്ടികളെയും ചികിത്സയിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ചികിത്സിക്കപ്പെടാതെ പോകുന്ന ADHD കുട്ടികൾക്ക് ഒരു ഹൈസ്കൂൾ കാലഘട്ടം എത്തുമ്പോൾ പഠനം ബുദ്ധിമുട്ടാകും, അവർ പഠനം അവസാനിപ്പിച്ചേക്കും. എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാം എന്ന് കരുതി ഏതെങ്കിലും തൊഴിൽശാലകളിൽ പരിശീലനത്തിന് ചേർന്നാലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തതുമൂലം അവിടെയും അവർ പരാജയമായി പോയേക്കും. അങ്ങനെ അത്തരം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും പുറത്താകുന്നതോടെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇവർ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന വ്യക്തികളുടെ ശ്രദ്ധയിൽപ്പെടാനും ക്രമേണ ലഹരി വിപണനത്തിലെ കണ്ണികളായി മാറാനും സാധ്യതയുണ്ട്. പലപ്പോഴും ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുക വഴി അവരുടെ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് വർദ്ധിപ്പിച്ച് ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി ലഹരി അടിമകളായി മാറുകയും ചെയ്യും. അതേപോലെ തന്നെ വരുമാനത്തിന് വേണ്ടി ലഹരി വിപണന ശൃംഖലയിലെ കണ്ണികളാകാനും ഇവർ വിധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഈ ADHD എന്ന അവസ്ഥ

തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത്. ഭാവിയിൽ ലഹരി അടിമകൾ ഉണ്ടാകുന്നത് തടയാനാവശ്യമായ ഒരു സാമൂഹിക നിക്ഷേപമാണ്. ADHD പോലെ തന്നെ ലഹരി അടിമത്വത്തിനുള്ള സാധ്യത കൂട്ടുന്ന മറ്റു ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. കുട്ടിക്കാലത്ത് കാണപ്പെടുന്ന പഠന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പഠനത്തിലെ പിന്നാക്കാവസ്ഥ, ഇത്തരം കുട്ടികളെ നമ്മുടെ സമൂഹം വളരെ മോശമായ കണ്ണുകളോടെയാണ് കാണുന്നത്. മാതാപിതാക്കളും സഹപാഠികളും അധ്യാപകരും ഒക്കെ ഇവരെ പരിഹസിക്കുമ്പോൾ പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ലഹരി പരീക്ഷണങ്ങളിലേക്ക് പോവുകയും ക്രമേണ അതിന് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകാം. കുട്ടിക്കാലത്ത് തന്നെ തീവ്രമായ ഉത്കണ്ഠയും വളരെ ചെറിയ കാര്യങ്ങൾക്ക് വിഷാദവും ഒക്കെ അനുഭവിക്കുന്ന കുട്ടികളും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ മറികടക്കാനുള്ള ഒരു ഔഷധം എന്നുള്ള നിലയിൽ ലഹരി വസ്തുക്കളെ പരീക്ഷിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പൊ മേൽ സൂചിപ്പിച്ച പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ കണ്ടെത്തി ആ പെരുമാറ്റ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സ കൊടുക്കുക വഴി അവർ ഭാവിയിൽ ലഹരി അടിമകളായി മാറുന്നത് നമുക്ക് ഫലപ്രദമായി തടയാൻ സാധിക്കും. കഞ്ചാവും രാസലഹരികളും അടക്കമുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ഒരു പരിധിക്ക് മുകളിലേക്ക് പോകുന്നത് ചിത്തഭ്രമ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ചെവിയിൽ അശരീര ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള മിഥ്യാ അനുഭവങ്ങളും ആരൊക്കെയോ തങ്ങളെ കൊല്ലാൻ വരുന്നു അഥവാ ഉപദ്രവിക്കാൻ വരുന്നു എന്ന മട്ടിലുള്ള മിഥ്യാവിശ്വാസങ്ങളും ഇവരിൽ ശക്തമാകുന്നതോടെ ഇവർ പലപ്പോഴും അക്രമാസക്തരായി മാറുന്നതായും കണ്ടുവരുന്നുണ്ട്. ഈ അവസ്ഥയ്ക്കാണ് ലഹരി വസ്തു ജന്യ ചിത്തഭ്രമം അഥവാ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. ഈ ചിത്തഭ്രമത്തിന്റെ പാരമ്യത്തിൽ വീട്ടിലുള്ള വ്യക്തികളെ പോലും അപായപ്പെടുത്താൻ ഇവർ തയ്യാറാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിച്ച് അക്രമ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളെ എത്രയും പെട്ടെന്ന് കൃത്യമായ ഒരു മാനസികാരോഗ്യ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ലഹരി വസ്തുവിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക? ലഹരി അടിമത്വത്തിന് പ്രധാനമായിട്ട് 6 ലക്ഷണങ്ങളാണ്. 1, രാവിലെ തൊട്ട് വൈകിട്ട് വരെ സദാസമയം ലഹരി വസ്തുക്കളെ കുറിച്ച് തീവ്രമായ ആസക്തി മനസ്സിൽ ഉണ്ടാകുക. രാവിലെ ഉറക്കത്തിൽ നുണരുമ്പോൾ തന്നെ ഇന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാമല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. ക്ലാസ്സിലിരിക്കുമ്പോഴും ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ഒക്കെ ലഹരി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളെ കുറിച്ചും ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയെക്കുറിച്ചുമുള്ള ചിന്തകൾ മാത്രമായിരിക്കും മനസ്സ് നിറയെ. 2 പ്രധാനപ്പെട്ട ലക്ഷണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ സമയവും അളവും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 15 മിനിറ്റ് കൊണ്ട് ഇത് ഉപയോഗിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതി തുടങ്ങി പലപ്പോഴും മണിക്കൂറുകളോളം തുടർച്ചയായി ഉപയോഗിച്ച് ബോധരഹിതനായി വീഴുന്ന അവസ്ഥ ആണ് ഈ നിയന്ത്രണമില്ലായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 പ്രധാനപ്പെട്ട ലക്ഷണം, ക്രമേണ ആഹ്ലാദ അനുഭവങ്ങൾ കിട്ടാൻ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവിന്റെ അളവ് കൂടിക്കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആദ്യം വളരെ ചെറിയ അളവ് ലഹരി ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു സുഖവും സന്തോഷവും അവർക്ക് കിട്ടുന്നുവെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ആ അളവ് തികയാതെ വരുന്നു. കൂടുതൽ അളവ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം സംജാതമാകുന്നു. പൊടുന്നനെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അഥവാ വിഡ്രോവൽ സിംറ്റംസ് ആണ് 4 പ്രധാന ലക്ഷണം. പ്രധാനമായിട്ടും മദ്യവും ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ബ്രൗൺ ഷുഗർ പോലെയുള്ള മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്ന വ്യക്തികളിലാണ് ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഏറ്റവും തീവ്രമായി ഉണ്ടാകുന്നത്. ഉറക്കക്കുറവും വിറയലും അമിതമായ ഉത്കണ്ഠയും തൊട്ട് അപസ്മാരവും സ്ഥലകാല ബോധമില്ലായ്മയും അക്രമവാസനയും ശരീരം ആസകലമുണ്ടാകുന്ന തീവ്രമായ വേദനയും ഒക്കെ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. 5 പ്രധാനപ്പെട്ട ലക്ഷണം, ജീവിതത്തിൽ ലഹരി വസ്തുവിന്റെ ഉപയോഗമല്ലാതെ മറ്റൊന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരുന്നില്ല എന്ന അവസ്ഥയാണ്. കായിക വ്യായാമമോ സൗഹൃദങ്ങളോ കലാരൂപങ്ങൾ ആസ്വദിക്കലോ ഒന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരില്ല. സന്തോഷം കിട്ടണമെങ്കിൽ ലഹരിയെ തന്നെ അഭയം പ്രാപിച്ച് പറ്റൂ എന്ന അവസ്ഥയുണ്ടാകും. 6, മിക്കവാറും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ അറിയാം ഈ പോക്ക് ശരിയല്ല, തന്റെ ആരോഗ്യത്തെ ഇത് തകർക്കുകയാണെന്ന്. എന്നാലും ഇത് ഒഴിവാക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. ഈ ഒരു സ്ഥിതിവിശേഷമാണ് ഈ അടിമത്വത്തിന്റെ പരിപൂർണതയായി കരുതപ്പെടുന്നത്. ഈ 6 3 കഴിഞ്ഞ ഒരു വർഷമായി ഒരു വ്യക്തി പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയാണ് എന്ന് കരുതാം. ലഹരി അടിമത്വത്തിലേക്ക് പോയൊരു വ്യക്തിയെ ശാസ്ത്രീയമായ ചികിത്സയിലൂടെ നമുക്ക് മുഖ്യധാരയിലേക്ക് മടക്കിക്കൊണ്ടുവരാം. 2 ഈ ചികിത്സ മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടം വിഷവിമോചന ചികിത്സ അഥവാ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. ലഹരി വസ്തുക്കൾ മൂലമുണ്ടായ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കുകയും പിൻവാങ്ങൽ ലക്ഷണങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുകയുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ 7

0: പത്ത് ദിവസം സമയം കൊണ്ട് ഈ ചികിത്സാഘട്ടം പൂർത്തിയാകും. എന്നാലും ഇത് കഴിഞ്ഞ് വീണ്ടും ലഹരി സുലഭമായി ലഭിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ഈ വ്യക്തി മടങ്ങുന്നത് എന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് രണ്ടാം ഘട്ട ചികിത്സ വിഭാവനം ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് പുനഃപതന പ്രതിരോധ ചികിത്സ അഥവാ റിലാപ്സ് പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. 6 മുതൽ 9 മാസം നീണ്ടു നിൽക്കുന്ന ഈ ചികിത്സാഘട്ടത്തിൽ മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും കുടുംബ ചികിത്സയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൊടുന്നനെ വർദ്ധിക്കുന്നത് തടയാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ഇതിലെ പ്രധാന ചികിത്സ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 6 മാസം തൊട്ട് 9 മാസം വരെ ഈ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും പൂർണ്ണമായ ഒരു ഫലം ലഭിക്കാൻ. ഇതിനോടൊപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് പോകുന്നത് തടയാൻ സഹായിക്കുന്ന മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി പോലെയുള്ള മനഃശാസ്ത്ര ചികിത്സകൾക്കും കുടുംബ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യം പരിഹരിക്കാൻ ആവശ്യമായ ഫാമിലി തെറാപ്പിയും ഒത്തുചേരുമ്പോൾ മിക്കവാറും ലഹരി അടിമത്തത്തിലേക്ക് പോയ ആളുകളെ നമുക്ക് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് മടക്കിക്കൊണ്ടുവരാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: 25 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15, തുടർ നാടകം 2:30, ചലച്ചിത്രഗാനങ്ങൾ 2:45. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00 നാടകഗാനങ്ങൾ, 3:30 മൈലാഞ്ചി മൊഞ്ച്. അവതരിപ്പിക്കുന്നത് ഗായിക അൻഷിത ജാസ്മിൻ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4:00, 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാം. ഇതിൽ 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം ജീവിത പാഠം.
3: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
4: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
5: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
5: കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
7: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
5: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:45.
7: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
5: എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.

0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
1: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
2: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി മൈ ജി ലാബ് മഴ ഫോർ ഡേ സെയിൽ.
3: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
2: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
4: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
5: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
4: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത്.

0: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
1: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
4: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
5: വാക്കും
4: പൊരുളും പ്രായോജകർ
5: പെരിഫറൽ വാസ്കുലാർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
4: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
7: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
8: ആയിഷ ഗർഭിണിയാണോലേ?
9: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
8: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
10: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
8: വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി.
10: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
8: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
3: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
12: എന്നും രാവിലെ 8:30.
11: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
13: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
14: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
15: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
16: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
17: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
18: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഈസി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
17: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
19: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
20: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ June 28 വരെ.
21: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
22: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
21: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
23: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
24: എന്നും രാവിലെ 7:00.
23: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
24: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
17: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
18: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഈസി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
17: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
24: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
25: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
26: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
24: സാന്ത്വനത്തിന്റെ കരസ്പർശം, MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
27: ഇന്നത്തെ ഗാനം
24: എന്നും രാവിലെ 7:35.
27: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3:00 മുതൽ 6:00 വരെ സായാഹ്ന OP.
24: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
27: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
24: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
27: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി. അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
24: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
27: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
28: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
27: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഗാനമാധുരി ശനിയാഴ്ച രാവിലെ 8:20.
16: വന്ധ്യതാ നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം.
2: ആകാശവാണി 102.7 മഞ്ചേരി FM.
3: ഷക്കീര, we are ready.
4: We are ready.
5: We are ready.
6: We are ready.

0: ഒരു പന്തിന് പിന്നിൽ ഓടുന്ന 22 പേരുടെ കഥ മാത്രമല്ല ഫുട്ബോൾ. കോടിക്കണക്കിന് ഹൃദയങ്ങളുടെ വികാരമാണത്. ലോകകപ്പിന്റെ ഓരോ ദിവസവും പുതിയ കഥകളും പുതിയ ഹീറോകളും പുതിയ അത്ഭുതങ്ങളും പിറക്കുകയാണ് അല്ലേ? ലോകത്തെ ഒന്നിപ്പിക്കുന്ന മനോഹര കളിയായ ഫുട്ബോളിന്റെ വിശേഷങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഓർമ്മകളും ഞങ്ങളുമായി പങ്കുവയ്ക്കാനായി വിളിക്കൂ. 04 8 3 2 9 5 0 3 0 0 അല്ലെങ്കിൽ
1: 04 8 3 2 9 5 0 8 0 0.
0: ഇന്ന് ഫുട്ബോൾ ബീറ്റ്സുമായി നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ സബാ മെഹബൂബ്.
1: ഞാൻ പ്രവിതയാണ്.
0: സ്റ്റുഡിയോ സഹായം ഒരുക്കുന്നു
1: രവി മേലാറ്റൂർ.
0: സാങ്കേതിക സഹായം
1: വേലായുധൻ ഹരികൂട്, ലിജീഷ് കീഴ്ശേരി.

0: സഭ, അപ്പോ നമ്മുടെ ഫുട്ബോൾ ഇതാ തുടങ്ങിയിട്ട് ഇപ്പോ ഒരു 16 ദിവസത്തോളം ആയിരിക്കണം.
1: അതെ,
0: കളി അതിന്റെ ഏറ്റവും ഹൈ പീക്കിൽ എത്തിയൊരു ടൈമാണ് അല്ലേ. ഗ്രൂപ്പിലെ കളികളെല്ലാം ഏറെക്കുറെ അവസാനിച്ച
1: ഘട്ടത്തിലാണ്. ഇനി നോക്കൌട്ടിലേക്ക് ഏതെല്ലാം ടീമുകൾ പ്രവേശിക്കുന്നുണ്ട്, ആരൊക്കെ പുറത്തായി എന്നൊക്കെ തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ.
0: ഏറെക്കുറെ തീരുമാനമായിക്കൊണ്ടിരിക്കുന്ന കളികളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 2 കളികളുണ്ടായി, അമേരിക്കയും തുർക്കിയും, 1:30 അല്ലേ. പിന്നെ മറ്റൊരു കളി,
1: പിന്നെ ഇക്വഡോറും ജർമ്മനിയും തമ്മിലുണ്ടായിരുന്നു അല്ലേ ഇന്നലെ പുലർച്ചെ അല്ലേ. അതില് ഇക്വഡോർ 2-1 ജർമ്മനിയെ തളച്ചു അല്ലേ. വമ്പന്മാരായ ജർമ്മനി വീണിരിക്കുകയാണ് അല്ലേ ഇക്വഡോറിന് മുന്നിൽ. അതെ, പിന്നെ മറ്റൊരു കളിയിൽ ഐവറി കോസ്റ്റ് ക്യൂറാസാവോ മത്സരത്തിൽ ഐവറി കോസ്റ്റ് 2-0 വിജയിച്ചിരിക്കുകയാണ്.
0: ക്യൂറാസാവോ എനിക്ക് തോന്നണു ഈ ഇതോടുകൂടി ടീം പുറത്തു പോവുകയാണ്.
1: അതെ അതെ, മത്സരത്തിൽ ഏത് മത്സരത്തിലും ഗോൾ അടിക്കാൻ കഴിഞ്ഞിട്ടില്ല തോന്നുന്നില്ല.
0: പക്ഷെ എന്നാലും അവരുടെ ആ ഒരു റെപ്രസെന്റേഷൻ പറയാതെ വയ്യ.
1: അതെ,
0: അത്രയും ചെറിയൊരു രാജ്യമാണ്,
1: 1.5 ലക്ഷം ജനസംഖ്യ മാത്രം വരുന്ന ഒരു ചെറിയ രാജ്യം ലോകകപ്പിൽ വരവ് അറിയിച്ചിരിക്കാണ് അവരല്ലേ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഫുട്ബോൾ വിശേഷങ്ങൾ പങ്കുവെക്കാനായി വിളിക്കൂ 0483-29-50-300 അല്ലെങ്കിൽ 0483-29-50-800 എന്ന നമ്പറുകളിലേക്ക്.

0: പിന്നെ പ്രവിത, ഇന്ന് പുലർച്ചെ മറ്റു മത്സരങ്ങളും നടന്നിരുന്നു അല്ലെ? ഇന്ന് പുലർച്ചെ 4:30 ടുണീഷ്യയും നെതർലാൻഡ്സും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. അതിൽ 3-1 അല്ലെ നെതർലാൻഡ്സ് ആണ് വിജയിച്ചത്. നെതർലാൻഡ്സ് വീണ്ടും തങ്ങളുടെ എന്താ ക്ലാസ് തെളിയിച്ചു തന്നെ പറയാം അല്ലെ ഈ കളിയിലൂടെ. നെതർലാൻഡ്സിന്റെ ഈ വിജയത്തോടെ അവര് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരായി.
1: തീർച്ചയായും തീർച്ചയായും. ഇനി നമുക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.

0: സഭ, നമ്മുടെ നോക്കൌട്ട് റൗണ്ടിലെ ആരൊക്കെയാണ് വന്നത്? ലോകകപ്പിലെ ടീമുകളുടെ നോക്കൌട്ട് പ്രതീക്ഷകൾ എങ്ങനെയാണ്?
1: എങ്ങനെയാണ് ആരൊക്കെയാണ് ഉറപ്പിച്ച ടീമുകൾ അല്ലെ?
0: ആദ്യം ഈ നോക്കൌട്ട് യോഗ്യത ഉറപ്പാക്കിയത് മെക്സിക്കോയും യു എസ് എയും തന്നെയാണ്. അവര് കളി നടക്കുന്ന ആതിഥേയർ കൂടിയാണ് അല്ലെ?
1: അതെ.
0: കുറസോവയെ 7 ഗോളില് തോൽപ്പിച്ച ഐവറി കോസ്റ്റിനെതിരെ പിന്നിൽ നിന്ന ശേഷം 2 ഗോൾ നേടി തിരിച്ചടിച്ച് ജയിച്ചും ആധികാരികമായിട്ടാണ് ജർമ്മനി നോക്കൌട്ടിലേക്ക് വരുന്നത്. പിന്നെ നോക്കൌട്ട് ഉറപ്പിച്ച മറ്റ് ടീമുകൾ ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ, ദക്ഷിണാഫ്രിക്ക, ഗ്രൂപ്പ് ബിയിൽ സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ, ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ, മൊറോക്കോ, ഗ്രൂപ്പ് ഡിയിൽ യു എസ് എ, ഗ്രൂപ്പ് ഇ ജർമ്മനി, ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസ്, നോർവേ, ഗ്രൂപ്പ് ജെ അർജന്റീന, ഗ്രൂപ്പ് കെ
1: കൊളംബിയ.
0: ഇതിൽ നിന്ന് പുറത്തായ കുറച്ച് ടീമുകളുണ്ട് ഗ്രൂപ്പ് എയിൽ വരുന്നു.
1: ഗ്രൂപ്പ് എയിൽ നിന്ന് ചെക്ക് റിപ്പബ്ലിക് പുറത്തായിട്ടുണ്ട്. അതുപോലെ ഗ്രൂപ്പ് ബിയിൽ നിന്ന് ഖത്തർ, ഗ്രൂപ്പ് സിയിൽ ഹെയ്റ്റി, ഗ്രൂപ്പ് ഡിയിൽ നിന്ന് തുർക്കി പുറത്തായിട്ടുണ്ട്, ഗ്രൂപ്പ് എഫിൽ നിന്ന് ടുനീഷ്യ, ഗ്രൂപ്പ് ജെയിൽ നിന്ന് ജോർദാൻ, ഗ്രൂപ്പ് എല്ലിൽ നിന്ന് പനാമ അല്ലെ.
0: അപ്പം ഈ പുറത്തായ ടീമിൽ ഖത്തർ കൂടി വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ ആ ഒരു മലയാളി താരം കളിക്കാനുണ്ടായിരുന്ന ആ ഒരു പ്രതീക്ഷ നമുക്കൊരു കോൾ ഉണ്ട് അല്ലേ. കോളർ ലൈനിൽ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
2: നമസ്കാരം.
0: ഇതാരായിരുന്നു, പേരൊന്ന് പറഞ്ഞോളൂ.
2: ജവാദ്.
0: മഞ്ചേരിയിലല്ലേ?
1: മഞ്ചേരി എവിടെയാണ്?
2: നറുകര.
0: എന്ത് ചെയ്യുന്നു?
2: ഞാൻ ഫുട്ബോൾ കോച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നു.
1: ഓ, ഞാൻ ആക്ട് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് നമുക്ക് കിട്ടിയത്.
0: ഓക്കേ. കോച്ചിങ് മാത്രമാണോ ഉള്ളത്, വേറെ എന്താ ചെയ്യണേ?
2: അല്ല, നമ്മള് പിന്നെ ഞാൻ അധ്യാപകനാണ്.
0: ഓക്കെ, അപ്പൊ ടീച്ചറെ പറഞ്ഞോളൂ, മോഷ് പറയൂ. ജവാദ് മോഷ് പറഞ്ഞോളൂ, എന്തൊക്കെയാണ് ഇപ്പൊ നിലവിലുള്ള നമ്മുടെ കളിയുടെ ഒക്കെ ഒരു അവസ്ഥ, എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്?
2: ലോകകപ്പിന്റെ ആവേശം കൊടുമുടിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കുന്നതോടുകൂടി നമുക്ക് പ്രവചനാതീതാണ്, അതായത് ആര് മുന്നോട്ട് വരും, മുന്നോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും നമുക്ക് തീരുമാനിക്കാനായിട്ടില്ല. എല്ലാ ടീമുകളും ഒന്നിനൊന്ന് മികച്ച.
1: മാഷ് ഒരു കാര്യം ചോദിക്കട്ടെ, മാഷ് ഏത് ടീമിന്റെ ആരാധകനാണ്?
2: ഞാന് ജർമ്മൻ ടീമിന്റെ ആരാധകനാണ്.
1: ജർമ്മനിയാണ്
2: ഫേവറേറ്റ്.
1: ജർമ്മനിയാണ്. അപ്പോ ഇന്നലത്തെ ഇന്ന് പുലർച്ചത്തെ കളിയിൽ ജർമ്മനിയുടെ പരാജയം എന്ത് തോന്നുന്നു?
2: ജർമ്മനിയുടെ പരാജയത്തെ നമ്മള് കളിച്ചിട്ടുണ്ട്, ടീം
1: കളിച്ചിട്ടുണ്ട്,
2: നന്നായിട്ട് തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള്

0: റൗണ്ടിലേക്ക്, അതായത് റൗണ്ട് ഓഫ് അതെ, അതിന്റെ ഒരു മാറ്റങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം സിമിച്ചിന് നേരത്തെ പിൻവലിക്കേണ്ടി വന്നു, റോഡ്രിഗിന് ആദ്യ പത്തിൽ തന്നെ കൊണ്ടുവന്നു. ഇങ്ങനെ ചില മാറ്റങ്ങൾ, അതായത് അടുത്തൊരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ കൂടി കണ്ടിട്ടാണ് ആ രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി 6 പോയിന്റോടെ കൂടി ഇതായതുകൊണ്ട്.
1: ഓക്കേ, അപ്പൊ നമ്മൾ പൊരുതി തോറ്റു എന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷിക്കുന്നു. മാഷെ, ഇപ്പം ഫുട്ബോൾ കോച്ചിങ് കൊടുക്കുന്ന ആളാണല്ലോ പറഞ്ഞത്, ഏതൊക്കെയാണ്?
0: നമ്മള് മഞ്ചേരിയിലെ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടില് ക്ലബ് ഓഫ് ജൂനിയർ ഫുട്ബോൾ അക്കാദമി എന്ന ഒരു അക്കാദമി സ്റ്റാർട്ട് ചെയ്ത് 8 വർഷമായി. നിലവിൽ നമുക്ക് 2 ഇന്ത്യൻ താരങ്ങളും 1 കേരള താരവും നിരവധി ജില്ലാ താരങ്ങളും ഉണ്ട്.
1: ഓക്കേ, ഇന്ത്യൻ താരങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞോളൂ.
0: ഇന്ത്യൻ താരങ്ങളായിട്ട് നമ്മളെ ടീമിൽ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന കാരക്കുന്ന് സ്വദേശി മുഹമ്മദ് സനാൻ,
1: നിലവിൽ
0: ISL ജംഷഡ്പൂർ FC താരമാണ്. അതുപോലെ U17 ഇന്ദ്ര റാണ എന്ന് പറഞ്ഞ പയ്യൻ,
1: ഇന്ത്യൻ പ്ലെയർ,
0: 17 സാഫ് കപ്പ് ചാമ്പ്യൻ ആണ്, FC ക്വാളിഫയറുമാണ്.
1: അപ്പം ചാമ്പ്യന്മാർ എന്നൊരു പ്രഡിക്ഷൻ നമുക്ക് നടത്താൻ പറ്റുമോ ഇപ്പൊ നിലവില്?
0: അതായത് നമുക്ക് ചാമ്പ്യന്മാരാവാനുള്ള പ്രതീക്ഷകളും നമുക്ക് കിട്ടാവുന്നതാണ്.
1: ജവാദ് മോഷ് പറയുന്നത് ജർമ്മനി ആവുന്നതാണ് അല്ലേ?
0: അതെ അതെ,
2: നമുക്ക് നോക്കാം അല്ലേ.
0: അതെ, കളികളാണ്, ഗെയിമാണ്, സ്കോർ ചെയ്താൽ മാത്രമാണ് നമുക്ക് അടുത്ത മുന്നോട്ടുള്ള പ്രയാണങ്ങൾ എളുപ്പമാവുകയുള്ളൂ.
1: തീർച്ചയായിട്ടും
0: ടീമിനെ സംബന്ധിച്ച് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ പൊസിഷനിലും മികച്ച കളിക്കാർ തന്നെ ഗവൺമെന്റ് പടക്കുന്നുണ്ട്.
2: അപ്പൊ മാഷേ, വിളിച്ചതിൽ എന്നാലും സന്തോഷം. ഇനി ഒരുപാട് താരങ്ങൾ മാഷിന്റെ ശിക്ഷണത്തിലൂടെ ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കാണ് കേട്ടോ.
0: നമ്മുടെ സ്വപ്നം തന്നെയാണ്, ഇന്ത്യൻ താരങ്ങള് ലോകകപ്പ് കളിക്കുന്നത്.
2: അങ്ങനെയൊരു നാളെ നമുക്ക് സ്വപ്നം കാണാം അല്ലേ. ഓക്കെ, അപ്പോ എല്ലാവിധ ആശംസകളും.
1: അപ്പൊ ഒരുപാട് സന്തോഷം കേട്ടോ ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ, മാഷായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്കും സന്തോഷം.
0: ഓക്കെ,
1: താങ്ക് യു.
2: ഓക്കെ, താങ്ക് യു.

0: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ ബീറ്റ്സ് ആണ്. വേഗം തന്നെ വിളിച്ചു തുടങ്ങിക്കോളൂ. 0483 2950 0300 എന്ന നമ്പറിലേക്കും 0483 2950 8000
1: എന്ന നമ്പറിലേക്ക്.
0: ഓക്കെ, നമ്മൾ നേരത്തെ നോക്കൌട്ട് ഉറപ്പിച്ച ടീമുകളും പുറത്തായവരെ കുറിച്ചൊക്കെ പറയുണ്ടായി സഭ.
1: അതെ,
0: ഇനി നമ്മളെ ഈ ലോകകപ്പിന്റെ സ്വർണ വില, അതായത് ആ ലോകകപ്പിന്റെ മൂല്യം ഇരട്ടിയായി എന്നൊരു ന്യൂസ് നമ്മൾ കാണേണ്ടായി അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോകകപ്പ് ട്രോഫി അത് സ്വർണത്തിൽ പൊതിഞ്ഞ ഒരു ട്രോഫിയാണ്, അതറിയാം. അതിന്റെ മൂല്യം ഇരട്ടിയായെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതായത് 18 ക്യാരറ്റ് സ്വർണം ഉപയോഗിച്ച് നിർമ്മിച്ച 6.175 കിലോഗ്രാം തൂക്കമുള്ള കപ്പില് ഏതാണ്ട് 4.93 കിലോയും സ്വർണമാണെന്ന് പറയുന്നു അല്ലേ. കിട്ടുന്ന ടീം എന്തായാലും ലക്കിയാണ്. അപ്പൊ 2022 ലോക

0: കപ്പിലെ ട്രോഫിയുടെ മൂല്യം എന്ന് പറയുന്നത് 2.62 കോടി ഡോളർ രൂപയായിരുന്നു. ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട്, സ്വീകരിക്കാം.
1: ഓക്കെ,
0: ഹലോ.
2: ഹലോ,
0: നമസ്കാരം.
2: നമസ്കാരം,
1: ആരാണ് സംസാരിക്കുന്നത്?
2: അറഫാത്ത് വേങ്ങര.
0: ടീം ഏതാണ്?
2: ടീം ജർമ്മനി ആയിരുന്നു.
1: ജർമ്മനി ആയിരുന്നു, അപ്പൊ ഇപ്പോഴോ?
2: ഇപ്പോഴും ജർമ്മനി തന്നെ,
1: മാറ്റൊന്നുമില്ല.
2: നോക്കോട്ട് കേറി
0: കേറിയിട്ടുണ്ട്. ഇന്നലത്തെ കളി
2: കണ്ടിരുന്നു, നല്ലൊരു കളിയായിരുന്നു. പക്ഷെ എന്താ അറിയില്ല,
0: എവിടെ നമുക്ക് പഠിച്ചു പോയില്ലേ?
1: അതാ കളിയാണ്, ജയവും പരാജയവും ഒക്കെ ഒരു ഇതാണല്ലേ. അപ്പോ ഏത് ഇഷ്ട പ്ലെയർ ആരാണ്? ടീം ജർമ്മനിയാന്ന് പറഞ്ഞു.
2: ഇഷ്ട പ്ലെയർ നമ്മളെ മാനേജ്മെന്റ് ഓർ ഗോളി തന്നെ.
0: ഓക്കേ
2: ഓക്കേ, ഉൾവർക്കാന്റെ പിൻഗാമിയിൽ ഏർപ്പെടുന്നു.
1: ഓക്കെ, മറ്റു വിശേഷങ്ങൾ പറയൂ. കളിയുടെ എന്താണ് ചെയ്യുന്നത്? അർഫാത്ത് പറഞ്ഞില്ല.
2: ഡ്രൈവറാണ്.
0: എപ്പോഴായി കളി? നമ്മുടെ ജോലി ബാധിക്കുന്നുണ്ടോ കളി, ഉറക്കമൊഴിക്കലും എല്ലാം?
2: അല്ല,
0: ജർമ്മനിയുടെ കളി മാത്രമേ കാണുന്നുള്ളൂ, അത് ബാക്കിയൊന്നും ഇല്ലേ?
1: കാണാറില്ല, ഉറക്കൊഴിച്ച് കാണാറുള്ള കളി ജർമ്മനീന്റെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലേ.
0: അങ്ങനെ ഇപ്രാവശ്യത്തെ ടൈമിങ് കുറച്ചൊരു പ്രയാസമുള്ളതായി മാറി അല്ലേ. പിന്നെ നാട്ടിൽ ഒരുപാട് ഫ്ലെക്സുകളും മറ്റൊക്കെ ഉയർന്നിട്ടുണ്ടോ?
1: അതാണ് കളി നടക്കുന്ന മെക്സിക്കോയിലും അമേരിക്കയിലും കാനഡയിൽ പോലും ഇത്രത്തോളം ഫ്ലെക്സ് ഉണ്ടോന്ന് പോലും നമുക്ക് സംശയമാണ് അല്ലേ. ഇവിടെയാണ് ആവേശം മൊത്തം.
2: ഓരോ മുക്കിലും മൂലയിൽ ലക്ഷങ്ങളാണ്
1: കേറിക്കെടുക്കുന്നത്.
0: പിന്നെ കളി അങ്ങനെ എല്ലാരും കൂടിയിരുന്ന് കാണാണോ? എങ്ങനെയാണ്, നിങ്ങൾ അവിടെ സ്ക്രീൻ
2: വെച്ചിട്ടുണ്ടോ?
0: ആണോ, വലിയ സ്ക്രീൻ എല്ലാം
2: വെച്ചിട്ടുണ്ട്.
0: അപ്പൊ കുറച്ചുകൂടി രസമായിരിക്കും അല്ലേ.
1: അപ്പോഴാണ് അതിന്റെ ഒരു ആവേശം പൂർണ്ണതയിൽ എത്തുള്ളൂ അല്ലേ.
2: പല
0: പല ടീമുകൾ ഒന്നിച്ചിരുന്ന് ഫാൻസ് ഒന്നിച്ചിരുന്ന് കാണാനുള്ള അല്ലേ.
1: ലോകകപ്പ് ഫൈനലിൽ ഏതൊക്കെ ടീമുകൾ തമ്മിലായിരിക്കും മത്സരം എന്ന് പറയാമോ? ഹലോ,
0: അദ്ദേഹത്തിന്റെ കോള് കട്ടായിട്ടുണ്ട്. നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലേ സഭ. അപ്പൊ ഇന്ന് വിളിച്ച രണ്ട് പേരും ഏതാണ്ട് ജർമ്മനിയുടെ ഫാൻസ് ആണ്.
1: അതെ,
0: അപ്പൊ നമ്മുടെ ബ്രസീൽ, അർജന്റീന, ബാക്കി ടീമുകളെല്ലാം ഫാൻസ് എല്ലാം ഇപ്പൊ വിളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ.
1: നമുക്കൊരു പോർച്ചുഗൽ ഫാൻ സോങ് കേട്ടാലോ?
0: ഓ ശരി.

0: ലോക്സഭ. നമുക്കൊരു കോളർ ഉണ്ട്, നോക്കാം അല്ലേ?
1: നോക്കാം.
0: ഹലോ, നമസ്കാരം. ഫുട്ബോൾ ബീച്ചിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
2: ബാലസുബ്രഹ്മണ്യം പട്ടാമ്പി.
0: ബാലസുബ്രഹ്മണ്യം പട്ടാമ്പി, നമ്മുടെ ടീം ഏതാദ്യം പറഞ്ഞോളൂ.
2: അർജന്റീന.
0: ഓക്കെ, ഞങ്ങളിപ്പോ പറഞ്ഞേ ഉള്ളൂ.

0: അർജന്റീന
1: ഇന്ന് വിളിച്ചവർ രണ്ടുപേരും ജർമ്മനി ആരാധകരാണ്.
0: കേട്ടിണ്ടായിരുന്നോ?
1: കേട്ടിരുന്നു.
0: എന്താണ്, എങ്ങനെയാണ് ഇപ്പൊ കളിയുടെ ഒക്കെ നിലപാട്? നമ്മുടെ
1: ടീമിനെ വിലയിരുത്തുന്നു?
2: ഇതിന് മെസ്സി പോണ പോക്കിലെ ഒരു കപ്പ് കൂടി
1: അതിൽ സംശയമില്ല അല്ലേ?
0: ഒരു റെക്കോർഡ് നേട്ടം കൂടി കൊണ്ടാണല്ലോ പോണത്.
2: ഫസ്റ്റ് പോകുന്ന അടിച്ചല്ലോ.
0: ഒരു 18 ഗോളിന്റെ റെക്കോർഡ് കൂടി ഇല്ലേ കയ്യില്?
1: 18 നമുക്ക് കൂടുമെന്ന് നോക്കാം അല്ലേ.
0: ക്ലോസ് ചെയ്ത റെക്കോർഡൊക്കെ ക്ലോസ് ചെയ്തു മെസ്സി. മെസ്സിയുടെ ഗോൾ ഉണ്ടാവും നമ്മള് പ്രതീക്ഷിക്കുന്നു
2: അല്ലേ.
0: മെസ്സി അങ്ങനെയാണ് നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പിന്നെ എങ്ങനെയാണ്
2: വയസ്സ് കഴിഞ്ഞേ?
0: വയസ്സിലൊന്നും വലിയ കാര്യമില്ലെന്ന്.
2: 40 മെസ്സിക്ക് 40 വയസ്സ് കഴിഞ്ഞു. പിറന്നാള് കഴിഞ്ഞു.
1: അതെ,
0: മിനിയാന്നായിരുന്നു. വയസ്സിലൊന്നും കാര്യമില്ല എന്ന് മെസ്സി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്
2: അല്ലേക്കാരനാണ്.
0: എങ്ങനെയാ നാട്ടിലെ കളിയുടെ ഒരു അന്തരീക്ഷമൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അവിടെ?
2: ഇവിടെ ക്ലബ്ബുണ്ട്.
0: ക്ലബ്ബുണ്ട്, അവിടെ പോയിട്ടാണോ കളി കാണുന്നത്?
2: ഇവിടെ സ്റ്റേഡിയം ക്ലബ്ബുണ്ട്.
1: എല്ലാ കളിയും കാണുമോ അതോ അർജന്റീനന്റെ കളി മാത്രാണോ കാണാറ്?
2: ബ്രസീല് അർജന്റീന
1: മുഖ്യ ശത്രുക്കളെ കളിയും കാണും അല്ലേ.
0: നമ്മളെക്കാൾ കൂടുതൽ അവര് കളിക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ. നമ്മളെ ഈ പിന്നെ മെസ്സിയുടെ ഈ പ്രകടനത്തെ കുറിച്ച് ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മുൻ കോച്ച് ഉണ്ട്, ഇവാൻ ബുക്കോമനോവിച്ച് എന്ന് പറയുന്ന ആള്. അദ്ദേഹം മെസ്സിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
2: കേട്ടിട്ടുണ്ടായിരുന്നോ?
0: എന്തായിരുന്നു? മെസ്സിയുടെ കളി ആ കളത്തിൽ നിറഞ്ഞാടുന്നത് കണ്ട് ആസ്വദിക്കുക, അത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതായത് ആ സമയമെല്ലാം മറന്ന് അദ്ദേഹത്തിന്റെ കളി ആസ്വദിക്കുക. അയാളുടെ കാലത്ത് ജീവിക്കാനായതിനും അതെല്ലാം കാണാനായതിനും ദൈവത്തിന് നന്ദി എന്ന് ഇവാൻ ബുക്കോമനോവിച്ച് പറഞ്ഞു. അപ്പം ശരിക്കും നമ്മളൊക്കെ ഒരു എന്താ പറയുക, ആനന്ദ നടനത്തിൽ ഏർപ്പെടുത്തുന്ന ഒരാൾ അല്ലേ. അങ്ങനെയാണോ മെസ്സി കളത്തിലിറങ്ങുമ്പോൾ പറയാനായിട്ട്? അപ്പൊ ഫുട്ബോളിൽ ഇനി ഒന്നും തെളിയിക്കാനില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് മെസ്സി മടങ്ങുന്നത്. അപ്പൊ നിങ്ങള് അർജന്റീന അതെ, ലാസ്റ്റ് ലോകകപ്പ് കൂടിയാണല്ലോ.
1: അതെ, മെസ്സി ക്രിസ്റ്റ്യാനോ ഇവരുടെയൊക്കെ ലാസ്റ്റ് ലോകകപ്പെന്ന് പറയുന്നു അല്ലേ.
0: എന്നാലും അവര് ചരിത്ര പുരുഷന്മാരായിട്ടാണ് മടങ്ങുന്നത്,
1: ഇതിഹാസ താരങ്ങളുടെ. അപ്പോ വേറെന്താ പറയാനുള്ളത് അർജന്റീനയെ കുറിച്ചോ കളീനെ കുറിച്ചോ എന്തെങ്കിലും പറയാനുണ്ടോ? അതന്നെയാണ്, അത് നമ്മള് തിരിച്ചു കൊടുക്കില്ല. ഇല്ല, അത് നമുക്ക് തന്നെ കൊണ്ടുപോകാനുള്ളതാണ് അല്ലേ.
2: കഴിഞ്ഞ ലോകകപ്പില്
1: തോറ്റുകൊടുത്തു ഫസ്റ്റ് കളിയിൽ അല്ലേ.
2: പിന്നെ കപ്പ് പോരേ
0: ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങനെ തന്നെയാണ്
2: വിട്ടുകൊടുക്കില്ല.
0: അപ്പൊ നമ്മുടെ പ്രതീക്ഷകളൊക്കെ അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ. അപ്പൊ വിളിച്ചതിൽ സന്തോഷം കേട്ടോ.
2: അപ്പൊ
0: ഇനി തുടർന്നും നമ്മുടെ പരിപാടി കേൾക്കുക, വിളിക്കുക.
1: താങ്ക് യു.

നമ്മുടെ കളികൾ ഇതാ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഇനിയിപ്പോ ഇന്ന് പുലർച്ചെ, നാളെ പുലർച്ചെ അല്ലേ, നാളെ പുലർച്ചെ നോർവേയും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് നാളെ 12:30. അത് കഴിഞ്ഞ് അത് 12:30 തന്നെ മറ്റൊരു കളിയും കൂടെ ഉണ്ട്, സെനഗലും ഇറാഖും കാനഡയിൽ വെച്ചിട്ട്. നോർവേയും ഫ്രാൻസും എവിടെ വെച്ചിട്ടാ? മസാച്യുസെറ്റ്സിൽ വെച്ചിട്ടാണ് അല്ലേ.

0: പിന്നെ പുലർച്ചെ 5:30 കേപ്പ് വെർഡെയും സൗദി അറേബ്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഗോളിയുടെ ആ പ്രകടനം നമ്മളെല്ലാവരും കണ്ട് ആസ്വദിച്ചതാണല്ലേ. അതെ, വീണ്ടും മിന്നുന്ന പ്രകടനങ്ങൾക്കായി കാത്തിരിക്കാനല്ലേ.
1: സമയനിലയിൽ തളച്ച് വീണ്ടും തിരിച്ചു വരികയാണ് അവര്.
0: അതെ അതെ. പിന്നെ 5:30 തന്നെ ഉറുഗ്വയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അത് മെക്സിക്കോയിൽ വെച്ചിട്ടാണ്. പിന്നെ വാഷിങ്ടണിൽ വെച്ചിട്ട് ഈജിപ്തും ഇറാനും തമ്മിലുള്ള മത്സരമുണ്ട്. പിന്നെ മറ്റൊരു മത്സരം നാളെ രാവിലെ 8:30 കാനഡയിൽ വെച്ച് ന്യൂസിലാൻഡും ബെൽജിയവും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്.
1: അപ്പം നാളത്തെ കളികളും ഇന്നത്തെ കളികളുമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്.
0: അതെ, അപ്പൊ നോക്കാം നമുക്ക് ആരൊക്കെ വിജയികളാകും, ആരൊക്കെ നോക്കൌട്ടിൽ ഇനി സ്ഥാനം ഉറപ്പിക്കാനുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ. അപ്പോ പ്രിയമുള്ളവരെ, നമ്മുടെ സമയം ഇതാ 10 മണി കഴിഞ്ഞ് 50 മിനിറ്റും 34 സെക്കൻഡും ആയിരിക്കുന്നു. ഫുട്ബോൾ ബീറ്റ്സിൽ നിന്ന് വിട പറയാനുള്ള സമയമായിട്ടിട്ടുണ്ടല്ലേ. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സബ മെഹ്ബൂബ്,
1: ഞാൻ പ്രവിത,
0: സ്റ്റുഡിയോ സഹായമൊരുക്കിയത് രവി മേലാറ്റൂർ,
1: സാങ്കേതിക സഹായമൊരുക്കിയത് ലിജീഷ് കേശേരി, വേലായുധൻ അരീക്കോട്. അപ്പൊ ഇന്ന് വിളിച്ച എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു അല്ലേ.
0: ഫുട്ബോൾ ബീറ്റ്സ് വീണ്ടും നാളെ രാവിലെ 10:15.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. FM പ്രധാന വാർത്തകൾ. നമസ്കാരം. അയോധ്യ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര സംഭാവന കേസിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ FIRൽ പേരുള്ള 8 പേരെ UP പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 135 പതിപ്പാണിത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മുഹറം ആചരിക്കുന്നു. സത്യം, നീതി എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിന് ജീവൻ ബലിയർപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും കൂട്ടാളികളുടെയും രക്തസാക്ഷിത്വ ദിനമാണിത്. ഹസ്രത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഉറച്ചുനിൽക്കാൻ ഹസ്രത് ഇമാം ഹുസൈൻ നിരവധി പേർക്ക് പ്രചോദനമേകുന്നതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മദ്യനയം കൂടിയാലോചനയില്ലാതെ നടപ്പിലാക്കില്ലെന്ന് മന്ത്രി AP അനിൽകുമാർ. പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്തേ നയപരമായ കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്നും തെറ്റാണെന്ന് ബോധ്യമായാൽ തിരുത്തുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് കോഴിക്കോട് ഫണ്ട് റൺ സംഘടിപ്പിച്ചു. മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ കീം പ്രവേശന പരീക്ഷയുടെ ഫലപ്രഖ്യാപനം നാളെ. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് മന്ത്രി റോജി എം ജോൺ

0: ഫലപ്രഖ്യാപനം നടത്തും. ഇടുക്കി രാജകുമാരി നടുമറ്റത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. മാങ്ങാത്തൊട്ടി സ്വദേശി ആദർശാണ് മരിച്ചത്.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
7: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
6: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16606, തിരുവനന്തപുരം സെൻട്രൽ, മംഗലൂരു സെൻട്രൽ, ഏറനാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:33, 16106, മംഗലൂരു സെൻട്രൽ, ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:38, 16323, കോയമ്പത്തൂർ മംഗലൂരു സെൻട്രൽ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:48 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326, കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 14 മിനിറ്റ് വൈകി 11:03 എത്തിച്ചേരും.
8: ട്രെയിൻ സമയം.
1: സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
9: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
10: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
11: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
9: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
11: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744555-0424.
12: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
13: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ,
12: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
13: സ്റ്റുഡന്റ്സിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈജിയിലെത്താം. മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
9: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
14: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
15: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
16: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
17: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
16: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
17: സ്റ്റുഡന്റ്സിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
16: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
18: അല്ല ഭാസ്കരേട്ടാ, നിങ്ങള് കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
19: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
18: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
19: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
18: അതേന്ന്, നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
19: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
0: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
19: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
0: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
14: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
4: കാർഷിക വൃത്താന്തം
14: എന്നും രാവിലെ 6:30.
4: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
14: കണ്ടംകുളത്തി പ്രസവരക്ഷ.
20: ഈ മഴ എത്ര ദിവസം നിൽക്കും?
21: 4 ദിവസം നിർത്താതെ പെയ്യും.
22: മൈ ജി ലാഭമഴ 4 ഡേ സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി

0: മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
1: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
3: നമസ്കാരം. നാട്ടുവൃത്താന്തം വായിക്കുന്നത് സബാ മെഹബൂബ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനവും നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസിലെ പുകയില രഹിത വിദ്യാലയമായുള്ള പ്രഖ്യാപനവും അഡ്വക്കേറ്റ് കെ ജയന്ത് എംഎൽഎ നിർവഹിച്ചു. ആരോഗ്യവകുപ്പും നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ വി പി രാജേഷ് അധ്യക്ഷനായി. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോ സി കെ അഫ്സൽ ദിനാചരണ സന്ദേശം നൽകി. ചെമ്മൻകാട് മലമ്പുഴ IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിന്റെ ആഭിമുഖ്യത്തിൽ RBI റീലത്തോൺ ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സാമ്പത്തിക സൈബർ തട്ടിപ്പുകൾ, അനധികൃത ലോൺ ആപ്പുകൾ, മ്യൂൾ അക്കൌണ്ടുകൾ തുടങ്ങിയവയ്ക്കെതിരെ വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ PT അനിൽകുമാർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. മലമ്പുഴ ബ്ലോക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി കൌൺസിലർ രാഗേഷ് ആർ സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് സ്വയം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു. നാട്ടുവൃത്താന്തം കഴിഞ്ഞു.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 മണി കഴിഞ്ഞ് 1:35. ഇപ്പോൾ ഗാനാഞ്ജലി. ഇന്നത്തെ ഗാനാഞ്ജലിയിൽ MK അർജുനൻ സംഗീതം പകർന്ന ഗാനങ്ങൾ കേൾക്കാം.

1936 March 1 ഫോർട്ട് കൊച്ചിയിലെ ചിരട്ടപ്പാലത്ത് കൊച്ചുകുഞ്ഞിൻ്റെയും പാർവതിയുടെയും മകനായി എം കെ അർജുനൻ ജനിച്ചു. മലയാള ചലച്ചിത്രരംഗത്തെ എക്കാലത്തെയും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളായിരുന്നു മാളിയേക്കൽ കൊച്ചുകുഞ്ഞ് അർജുനൻ എന്ന എം കെ അർജുനൻ. അദ്ദേഹം സംഗീതം പകർന്ന ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനാഞ്ജലിയിൽ കേൾക്കുന്നത്. ആദ്യ ഗാനം ഹർഷബാഷ്പം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കെ എച്ച് ഖാൻ സാഹിബ് ആണ് ഗാനരചന.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
3: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
3: കണ്ടില്ലേ
4: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
5: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
4: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
3: ഏയ് മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
5: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: RBI പറയുന്നു
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.

വളരെയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു എം കെ അർജുനൻ്റേത്. അത് കാരണം രണ്ടാം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. തൻ്റെയും കുടുംബത്തിൻ്റെയും നിലനിൽപ്പിനായി കൂലിപ്പണി ചെയ്ത് ജീവിതം തള്ളിനീക്കി അദ്ദേഹം. എം കെ അർജുനൻ സംഗീതം പകർന്ന അടുത്ത ഗാനം റെസ്റ്റ് ഹൗസ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

അക്കാലത്ത് ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടായിരുന്ന രാമൻ വൈദ്യർ എന്നൊരു സാമൂഹിക പ്രവർത്തകനാണ് എം കെ അർജുനനെ ദുരിതങ്ങളിൽ നിന്നും കരകയറ്റിയത്. പഴനിയിലെ ഒരു ആശ്രമത്തിന്റെ അനാഥാലയത്തിലേക്ക് എം കെ അർജുനനെയും ജ്യേഷ്ഠൻ പ്രഭാകരനെയും എത്തിച്ചത് രാമൻ വൈദ്യരാണ്. അടുത്ത ഗാനം ഇത് മനുഷ്യനോ എന്ന ചിത്രത്തിൽ നിന്ന്. യേശുദാസും ബി വസന്തയും ചേർന്ന് പാടിയ ഈ ഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി.

0: ഈ മഴ എത്ര ദിവസം നിൽക്കും?
1: നാല് ദിവസം നിർത്താതെ പെയ്യും.
2: മൈ ജി ലാഭ മഴ 4 ഡേയ്സ് സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
1: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ ജൂൺ 28 വരെ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനാഞ്ജലിയാണ്. എം കെ അർജുനൻ സംഗീതം പകർന്ന ഗാനങ്ങൾ. നാരായണസ്വാമി എന്നയാളാണ് ആശ്രമത്തിൻ്റെ അധിപൻ. എല്ലാ ദിവസവും ആശ്രമത്തിൽ ഭജന ഉണ്ടാകുമായിരുന്നു. എം കെ അർജുനനും ജ്യേഷ്ഠൻ പ്രഭാകരനും അതിൽ പങ്കുചേരുമായിരുന്നു. കുട്ടികളുടെ സംഗീതവാസന മനസ്സിലാക്കിയ നാരായണസ്വാമി അവർക്കു വേണ്ടി ഒരു സംഗീത അധ്യാപകനെ ഏർപ്പാടാക്കി. പിന്നീട് ആശ്രമത്തിൽ അന്തേവാസികൾ കൂടുതലായപ്പോൾ ഇരുവരും വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. അടുത്ത ഗാനം പിക്നിക് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി.

0: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി മൾജി ലാപ്മഴ 4-day സെയിൽ.
1: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
0: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
2: കുടുംബം പുലർത്താൻ സംഗീത കച്ചേരി നടത്തിയും കൂലിവേല ചെയ്തും ജീവിതം ഒരു വിധത്തിൽ MK അർജുനൻ മുന്നോട്ട് നീക്കി. പല ഗുരുക്കന്മാരിൽ നിന്നുമായി തബലയും വായ്പാട്ടും ഹാർമോണിയവും അഭ്യസിച്ചു. ഹാർമോണിയ വായന പിന്നീട് തൊഴിലാക്കി മാറി. നിരവധി നാടകങ്ങൾക്ക് ഈണം പകരുവാനുള്ള അവസരവും MK അർജുനന് ലഭിച്ചു. അടുത്ത ഗാനം കയം എന്ന ചിത്രത്തിനുവേണ്ടി S. ജാനകി പാടിയത്. ഈ ഗാനം രചിച്ചത് പൂവച്ചൽ ഖാദർ.

0: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
1: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ June 28 വരെ.
2: നാടകരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ദേവരാജൻ മാസ്റ്ററെ എം കെ അർജുനൻ പരിചയപ്പെട്ടു. അതുവഴി സിനിമയിലേക്കുള്ള അവസരവും അദ്ദേഹത്തിന് ലഭിച്ചു. ദേവരാജൻ മാസ്റ്ററുടെ സഹായിയായി നാടകഗാനങ്ങൾക്ക് അദ്ദേഹം ഹാർമോണിയം വായിച്ചു. അടുത്ത ഗാനം തുറമുഖം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഈ ഗാനം എഴുതിയത് പൂവച്ചൽ ഖാദർ.

0: മഴയും ചായയും പിന്നെ ഒറ്റിയിട്ടൊരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിലേ ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.
2: ആയിരത്തി തൊള്ളായിരത്തി 1968 കറുത്ത പൗർണമി എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലൂടെ മലയാള സിനിമാ സംഗീത ലോകത്ത് തന്റെ പേരുകൂടി എഴുതി ചേർക്കാൻ എം കെ അർജുനന് സാധിച്ചു. പി ഭാസ്കരന്റെ നിരവധി പാട്ടുകൾക്കും ഈണം പകർന്നത് എം കെ അർജുനനാണ്. അടുത്ത ഗാനം മോഹവും മുക്തിയും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഇ ജെ കാനത്തിന്റേതാണ് വരികൾ.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനാഞ്ജലിയാണ്. എം കെ അർജുനൻ സംഗീതം പകർന്ന ഗാനങ്ങൾ. ശ്രീകുമാരൻ തമ്പി എം കെ അർജുനൻ കൂട്ടുകെട്ടിൽ നിരവധി അവിസ്മരണീയ ഗാനങ്ങൾ പിറന്നിരുന്നു. കൂടാതെ വയലാർ, ഒ എൻ വി എന്നിവർക്കൊപ്പവും എം കെ അർജുനൻ പ്രവർത്തിച്ചിരുന്നു. അടുത്ത ഗാനം ചീനവല എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് വയലാറിൻ്റെ വരികൾ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: എല്ലാ ഗായകർക്കും അവസരം കൊടുത്തിരുന്നെങ്കിലും യേശുദാസ്, പി ജയചന്ദ്രൻ, വാണി ജയറാം എന്നിവരാണ് MK അർജുനന്റെ ഗാനങ്ങൾ അധികവും ആലപിച്ചത്. 218 ചിത്രങ്ങളിലായി 500-ലധികം ഗാനങ്ങൾക്ക് അദ്ദേഹം ഈണം നൽകിയിട്ടുണ്ട്. അടുത്ത ഗാനം ആശീർവാദം എന്ന ചിത്രത്തിൽ

0: മഴക്കാലം കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ഓസ്കാർ ജേതാവായ എ ആർ റഹ്മാനെ സിനിമാ സംഗീത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയതും എം കെ അർജുനൻ മാസ്റ്റർ ആയിരുന്നു. ഗായിക സുജാതയും അർജുനൻ മാസ്റ്ററുടെ സംഗീതത്തിൽ പാടിയാണ് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത്. അടുത്ത ഗാനം ജയിക്കാനായി ജനിച്ചവൻ എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം ആലപിച്ചത് ജോളി അബ്രഹാം, രാജകുമാരൻ ഉണ്ണി എന്നിവർ ചേർന്ന്. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഭയാനകം എന്ന ചിത്രത്തിൽ 2017 MK അർജുനന് ലഭിച്ചു. ഭയാനകം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയത് അഭിജിത്, ഗാനരചന ശ്രീകുമാരൻ തമ്പി.

വെള്ളാരം കുന്നിലെ വെള്ളിമീനുകൾ എന്ന ചിത്രത്തിനാണ് എം കെ അർജുനൻ അവസാനമായി ഈണം നൽകിയത്. അടുത്ത ഗാനം വെള്ളാരം കുന്നിലെ വെള്ളിമീനുകൾ എന്ന ചിത്രത്തിൽ വിധു പ്രതാപ് ആലപിച്ചത്. ഗാനരചന രാജീവ് ആലുങ്കലാണ്. മലയാള സിനിമാ ലോകത്തിന് അനശ്വരങ്ങളായ നിരവധി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ആ അതുല്യ പ്രതിഭ 2020 ഏപ്രിൽ 6 കൊച്ചിയിൽ വച്ച് അന്തരിച്ചു.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 27 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ സി പ്രവിത. മയക്കുമരുന്ന് കടത്തിനും ദുരുപയോഗത്തിനും എതിരെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ നശാമുക്ത് ഭാരത് കെട്ടിപ്പടുക്കാൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുന്ന സർവകലാശാലകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സംഘടനകളെയും അദ്ദേഹം അഭിനന്ദിച്ചു. മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരി മരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സാഹിത്യകാരനും സാംസ്കാരിക നേതാവുമായിരുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ജന്മവാർഷികത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. വന്ദേ മാതരം രചിച്ചതിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ബങ്കിം ചന്ദ്ര പുതിയ ശക്തിയും പ്രചോദനവും നൽകിയതായി അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 21 നടന്ന നീറ്റ് പുനഃപരീക്ഷയുടെ ഉത്തര സൂചികകൾ www.neet.nta.in ലഭ്യമാണെന്ന് NTA സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. പുനഃപരീക്ഷയ്ക്ക് ഹാജരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് തിരികെ ലഭിക്കുന്നതിനും ബാങ്ക് അക്കൌണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനും NTAയുടെ പോർട്ടലിൽ ഈ മാസം 30 വരെ സൗകര്യം ലഭ്യമാണ്. പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാന അലോട്ട്മെന്റ് മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ച രാവിലെ മുതൽ ബുധൻ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. ലഹരിയുടെ പിടിയിൽപ്പെടാതെ വളരുന്ന തലമുറ മുന്നോട്ടു പോകേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. ലഹരിക്കെതിരെ കേരള ഗവൺമെന്റ് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെ പദ്ധതികളോട് തലശ്ശേരി അതിരൂപത പൂർണ്ണമായും സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന 200 രൂപ കൂടി 1,03,840 രൂപയായി. ഗ്രാമിന് 12,980 രൂപ. ബെൽഫാസ്റ്റിൽ T20 ക്രിക്കറ്റ് ഇന്റർനാഷണലിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ അയർലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 6 മത്സരം.
1: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം സെൻട്രൽ, കോഴിക്കോട് ജനശതാബ്ദി 12-5, 16605 മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ ഏറനാട് എക്സ്പ്രസ്, 3 വൈകി 12:11, 16159 ചെന്നൈ എഗ്മോർ മംഗളൂരു സെൻട്രൽ, 18, 22475 ഹിസാർ കോയമ്പത്തൂർ എക്സ്പ്രസ്, 1:29, 12617 എറണാകുളം അസ്റത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, 1:48. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 254, 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്, 41 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
1: ട്രെയിൻ സമയം.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ

0: ഇന്നോവേഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കേണ്ടെന്ന എല്ലാരും പറയുന്നത്,
6: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
5: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
6: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
7: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
8: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
7: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
10: എന്നും രാവിലെ 8:30.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
11: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
12: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
6: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
5: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
6: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
5: മൈജി ലാഭമഴ,
6: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
13: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
14: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
15: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
14: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ,
16: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
9: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
9: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
9: കണ്ടംകുളത്തി പ്രസവരക്ഷ.
14: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
16: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
14: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
9: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
17: മഴയും ചായയും പിന്നെ OTT ഒരു സൂപ്പർ സിനിമയും.
14: അതൊരു വലിയ സ്മാർട്ട് TV ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
17: രസം 4 ഇരട്ടി.
14: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് TVകൾ.

0: 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈ ജിയിലേക്ക് പോകാം.
4: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ June 28 വരെ.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
5: രാവിലെ 8:23
6: പ്രായോജകർ
5: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
6: ശ്രീകാന്ത് നേത്രാലയ.

0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
2: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി. മൈ ജി ലാബ് മഴ 4-day sale.
3: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
2: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
4: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
2: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
3: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ June 28 വരെ.
5: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
6: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും.
5: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
2: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി. മൈ ജി ലാബ് മഴ 4-day sale.
3: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
2: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
0: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
8: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
0: സാന്ത്വനത്തിന്റെ കരസ്പർശം.
9: ഈ മഴ എത്ര ദിവസം നിൽക്കും?
2: 4 ദിവസം നിർത്താതെ പെയ്യും.
3: മൈ ജി ലാബ് മഴ 4-day sale എത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
2: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
10: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
11: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
10: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
12: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
13: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
12: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
13: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
12: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
14: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
15: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി EMIയിൽ സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
14: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
16: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
13: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
16: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
13: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിലെത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
17: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
0: ദിവസവും കാലത്ത് 6:35. വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
18: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
19: ഇശ്വലിൽ അവസാനമായി ഷഹബാസ് അമൻ പാടിയത്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 27 മിനിറ്റും 27 സെക്കൻഡും. ഇപ്പോൾ ജാലകം. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ അംഗ തൊഴിലാളികളുടെ മക്കൾക്ക് നൽകി വരുന്ന SSLC പഠന സഹായത്തിനുള്ള അപേക്ഷകൾ 2026 ജൂലൈ 1 മുതൽ August 1 വരെ മലപ്പുറം ജില്ലാ ഓഫീസിൽ സ്വീകരിക്കും. മറ്റേ വിവിധ കോഴ്സുകൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ഈ വർഷത്തെ ക്ലാസ് തുടങ്ങിയ ദിവസം മുതൽ 45 ദിവസത്തിനകം ഓഫീസിൽ ലഭ്യമാക്കണം. സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ബോർഡ് അംഗീകൃത കോഴ്സുകൾ സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്നവർക്ക് മെറിറ്റ് സീറ്റിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് എന്നതിനുള്ള രേഖകൾ ഹാജരാക്കണം. പാരലൽ കോളേജിൽ പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കില്ല. ഫോൺ നമ്പർ 04832738452. ഡയറക്ടറേറ്റ് ജനറൽ റീസെറ്റിൽമെൻറ്റും കോൾ ഇന്ത്യ ലിമിറ്റഡും ചേർന്ന് വിമുക്ത ഭടന്മാരുടെ ക്ഷേമത്തിനായി തൊഴിൽ പദ്ധതി ആരംഭിച്ചു. വിശദവിവരങ്ങൾ www.dgrindia.gov.in ലഭിക്കും. ഫോൺ നമ്പർ 04952271881. വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തിൽ ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. സ്റ്റേറ്റ് സിലബസിൽ 10ാം ക്ലാസ് +2 ക്ലാസുകളിൽ എല്ലാ വിഷയത്തിനും A1 അല്ലെങ്കിൽ A+ ലഭിച്ചവർക്കും CBSE ICSE സ്ട്രീമുകളിൽ 90% മുകളിൽ മാർക്ക് അഡീഷണൽ വിഷയങ്ങൾ ഒഴികെ ലഭിച്ചവർക്കുമാണ് അവസരം. അപേക്ഷകൾ സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായി നൽകാം. അവസാന തീയതി 31 മാസം. വിശദ വിവരങ്ങൾ പാലക്കാട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ നിന്ന് ലഭിക്കും. ഫോൺ നമ്പർ 04912971633. ഇതുവരെ കേട്ടത് ജാലകം. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 32 സെക്കൻഡുമായിരിക്കുന്നു. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കീം പ്രവേശന പരീക്ഷാഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഓർമ്മിപ്പിച്ച് ഇന്ന് മുഹറം. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ആഭ്യന്തര LPG വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. ഗാർഹികേതര LPG വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുൻപുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. ബൾക്ക് LPG വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. LPG നിർമ്മാണത്തിനായി C3-C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന LPG ഉൽപാദനം 40 TMT യിൽ കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്ക് എതിരെ ഒന്നിച്ചു പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേരളത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാരെ ഈ മയക്കുമരുന്നിനും അവരുടെ ലോബിക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് എക്സൈസ് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ആരാണ് ഇവിടെ വിപണനം ചെയ്യുന്നത്? ഇത്ര വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ഇത്രയും വലിയ മാഫിയ ആരാണ്? ആ മാഫിയയെ മുഴുവൻ, അതിനെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമങ്ങളുമായി ഇത് അവസാനിപ്പിക്കാനുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്.
0: ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മന്ത്രി M.ലിജു വ്യക്തമാക്കി. മദ്യനയം കൂടിയാലോചനയില്ലാതെ നടപ്പാക്കില്ലെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്തേ നയപരമായ കാര്യത്തിൽ തീരുമാനം എടുക്കൂവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തെറ്റാണെന്ന് ബോധ്യമായാൽ തിരുത്തുമെന്നും ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് സംഘടിപ്പിച്ച ഫണ്ട് റണ്ണിന്റെ ഉദ്ഘാടനം മന്ത്രി കോഴിക്കോട്ട് നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളിലെ അപാകതകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഈ ചെല്ലാൻ ഏകോപനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. വാഹൻ സാരഥി സേവനങ്ങളിൽ നിരന്തരമുണ്ടാകുന്ന തടസ്സങ്ങൾ ഒരാഴ്ചയ്ക്കകം പരിഹരിക്കാൻ ദേശീയ ഇൻഫർമാറ്റിക്സ് സെന്ററിന് കേന്ദ്രമന്ത്രി കർശന നിർദ്ദേശം നൽകി. കീം പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഫലം പ്രഖ്യാപിക്കും. നേരത്തെ ഈ മാസം 22 ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും CBSE പുനർമൂല്യനിർണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം മാറ്റിയത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസത്തേക്ക് കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_ TVM

0: എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ മൈ ജിഒവി, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ പ്രധാന വൈദ്യുത സ്രോതസ്സായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണം ആശങ്കമാംവിധം താഴ്ന്ന നിലയിൽ. നിലവിൽ അണക്കെട്ടിന്റെ ആകെ സംഭരണശേഷിയുടെ 24% വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഇടുക്കി അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 2321 അടിയായി കുറഞ്ഞിരിക്കുകയാണ്. ഈ വെള്ളം ഉപയോഗിച്ച് ഇനി 513.513 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കാനാകൂ. മൂലമറ്റം ഭൂഗർഭ വൈദ്യുത നിലയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3.363 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശരാശരി 13.2 മില്ലിമീറ്റർ മഴ മാത്രമാണ് രേഖപ്പെടുത്തിയത്. കാലവർഷം തുടങ്ങിയിട്ടും ജലനിരപ്പ് ഉയരാത്തത് സംസ്ഥാനത്ത് വൈദ്യുതി മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു.
1: ഇന്ന് മുഹറം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൌത്രൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താസിയ വിലാപയാത്രകൾ നടക്കും. വിലാപയാത്രകളോടും മറ്റ് ചടങ്ങുകളോടുമനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെയാണ് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹലബ്ധിയുടെ ഐതിഹ്യത്തിന്റെ പെരുമയിലാണ് ഈ ജലോത്സവം നടക്കുന്നത്. ഈ മാസം 29 നടക്കുന്ന ജലോത്സവത്തിൽ 7 ജലരാജാക്കന്മാരാണ് മാറ്റൊരുക്കുന്നത്. ചെറുതന, പുത്തൻചുണ്ടൻ, ചമ്പക്കുളം, വലിയ ദിവാഞ്ചി, നടുഭാഗം, നടുവിലെ പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ജലരാജാക്കന്മാർക്കൊപ്പം അരോമ എന്ന പുതിയ ചുണ്ടനും ഇക്കുറി മത്സരരംഗത്തുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ പരിശീലന തുഴച്ചിൽ പുരോഗമിക്കുകയാണ്. മൂലം ജലോത്സവത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളും കുട്ടനാട്ടിൽ നടക്കുന്നുണ്ട്.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 ഗോളിന് തുർക്കിയ പരാജയപ്പെടുത്തി. പരോഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. അമേരിക്കയും ഓസ്ട്രേലിയയും നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഈ ഗ്രൂപ്പിൽ നിന്ന് ജർമ്മനിക്കും ഐവറി കോസ്റ്റിനുമൊപ്പം ഇക്വഡോറും അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ഗ്രൂപ്പ് എഫിൽ നെതർലാൻഡ്സിനോട് 3-1 പരാജയപ്പെട്ട് ടുണീഷ്യ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഓരോ ഗോൾ നേടി സമനില പാലിച്ച സ്വീഡനും ജപ്പാനും നെതർലാൻഡ്സിനൊപ്പം നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാളണ്ടിന്റെ നോർവേയും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം അരങ്ങേറും. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സ്വർണവില ഉയർന്നു. പവന് 200 രൂപ കൂടി. 1,03,840 രൂപയും ഗ്രാമിന് 12,980 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ലഹരി വ്യാപനത്തിനു പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കീം പ്രവേശന പരീക്ഷാഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഓർമ്മിപ്പിച്ച് ഇന്ന് മുഹറം. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി. സമയം 12:40. ഇപ്പോൾ പ്രകാശധാര.

0: മയക്കുമരുന്നിന്റെ ദുരുപയോഗം, മദ്യപാനം എന്നിവ കാരണം സമൂഹത്തിൽ അധികരിക്കുന്ന അക്രമം, മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഡോക്ടർ നീനു എസ് എസ് സംസാരിക്കുന്നു.
1: സമീപകാലത്ത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറ്റകൃത്യങ്ങളുടെ തോത് വർദ്ധിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലഹരി വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും മദ്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പുകവലി, കഞ്ചാവ്, MDMA, മെത്ത്, കൊക്കെയിൻ, അതുപോലെ ഓപ്പിയോയിഡ്സ്, മോർഫീൻ, ഹെറോയിൻ തുടങ്ങിയ വസ്തുക്കൾ, ഇൻഹലേഷണൽ സാധനങ്ങൾ, ഇതൊക്കെയാണ് സാധാരണമായിട്ടും ഒപ്പിയിൽ വരുന്ന കേസുകൾ. അപ്പോൾ എന്തുകൊണ്ട് ഒരാൾ ലഹരി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. പല കാരണങ്ങളായിരിക്കും. ജനിതകമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം, ചിലർക്ക് മാനസിക രോഗങ്ങൾ ഉണ്ടായിട്ട്, ഉദാഹരണത്തിന് ആൻസൈറ്റി ഉള്ള ആൾക്കാർ, ചിലപ്പം ആൾക്കാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. ടെൻഷൻ മാറ്റാൻ എന്നുള്ള രീതിയിൽ മദ്യമോ ലഹരി ഉപയോഗിക്കാം. ആദ്യം ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു റിലാക്സേഷൻ ആണ് ഉണ്ടാവുക, ഒരു സമാധാനം തോന്നുന്നവർക്ക്. പക്ഷേ ഇത് ഒരു പരിധിവരെ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. പക്ഷേ ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എപ്പോഴാണ്? ഈ ലഹരിക്കോ മദ്യത്തിനോ നമ്മൾ അടിമയാകുന്ന സമയത്താണ്. അതായത് ആൽക്കഹോൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് എന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോഴാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മദ്യം അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് ഇരുന്നിരുന്ന അളവിനെക്കാട്ടിലും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നതായിട്ട് കാണപ്പെടുന്നു. ഇത് കിട്ടാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതുപോലെ ഇതെപ്പോഴും വേണം എന്നുള്ള ചിന്തകൾ ഉണ്ടാകുന്നു. ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ പഠനത്തിലോ ബാക്കി വീട്ടിലെ കാര്യങ്ങളിലോ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. നമ്മുടെ സമയത്തിന്റെ മേജർ പാർട്ടും ലഹരി കിട്ടുന്നതിനും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിനുമായിട്ട് ചെലവാക്കുന്നു. വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് സമയം ചെലവാക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇത് കാരണം നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം മദ്യം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ കരളിന് പ്രശ്നം ഉണ്ടാകുന്നു, രക്തം ഛർദ്ദിക്കുന്നു, സിറോസിസ് ഉണ്ടാകുന്നു, വീട്ടിലെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. മദ്യവും ലഹരി വസ്തുക്കളും കിട്ടാതെ വരുന്ന ഒരവസ്ഥയിൽ അതിന്റേതായ ബാക്കി ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്നു. അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ കാണപ്പെടുമ്പോഴാണ് നമ്മൾക്ക് ഈ ലഹരി കൊണ്ട് ഒരു പ്രശ്നമുണ്ടെന്ന് അല്ലെങ്കിൽ അതിന് നമ്മൾ അടിമപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സാധാരണഗതിയിൽ മദ്യം കഴിക്കുന്ന ഒരാള് എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു, അതായത് നിരന്തരം മദ്യം വേണമെന്നുള്ളൊരു ചിന്ത ഉപയോഗിക്കുന്ന അളവ് കൂടുന്നു എന്നൊരവസ്ഥയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മുടെ തലച്ചോറിൽ കുറെ ഏരിയാസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ റിവാർഡ് പാത്വേ എന്നൊക്കെ പറയും. അതായത് ഒരു കുട്ടിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടി, അപ്പൊ നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റ് കിട്ടുന്ന സമയത്ത് കുട്ടി എന്താ വിചാരിക്കുക? ഇനി അടുത്ത എക്സാമിന് ഇതിലും നന്നായിട്ട് പെർഫോം ചെയ്യാം, അപ്പൊ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ടീച്ചറോ വീട്ടുകാരോ തരും എന്നുള്ള ഒരു അവസ്ഥ. അവിടെ ആ കുട്ടിക്ക് റിവാർഡ് കിട്ടുവാണ്, അപ്പൊ വീണ്ടും അത് ചെയ്യാനുള്ളൊരവസ്ഥ. അപ്പൊ അതിന് നമ്മളെ ഇക്വിപ്പ് ചെയ്യുന്ന തലച്ചോറിലുള്ള ഏരിയാസ് ഉണ്ട്. അതിൽ ഒന്നാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഏരിയ. അപ്പൊ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യണമെന്ന്, അതായത് നമ്മൾ ഭാവിയിലേക്ക് ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുക, നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുക. അപ്പൊ ആ ഒരു റിവാർഡ് പാത്വേ ഇതിനെല്ലാം നമ്മൾ സഹായിക്കുന്നു. അപ്പൊ അതിനകത്ത് കുറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ പ്രത്യേകിച്ചും ഡോപ്പമീൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ചില കുട്ടികൾക്ക് ADHD എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അപ്പൊ ആ കണ്ടീഷനിലൊക്കെ അവർക്ക് ഡോപ്പമീന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് എവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നറിയില്ല, എന്ത് വേണം എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പൊ എന്താ ചെയ്യുക? അവർക്ക് ഡോപ്പമിൻ കിട്ടുന്ന കാര്യങ്ങൾ, അതായത് ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസിലായിരിക്കാം, ചിലർക്ക് TV കാണുമ്പോഴായിരിക്കാം, സ്ക്രീൻ ടൈമിലായിരിക്കാം അവർക്ക് ഡോപ്പമിൻ കൂടുതൽ കിട്ടുക. അപ്പം അതിനകത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പൊ അതിനകത്ത് അവർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെയാണ് ഇവിടെ ലഹരി ഉപയോഗിക്കുമ്പം എന്ത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഈ ഡോപ്പമിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുന്നു. നേരത്തെ പറഞ്ഞ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൽ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ തന്നെ എൻഡോർഫിൻസ്, നാച്ചുറലി കുറെ ഓപ്പിയോയിഡ്സ് ഉണ്ട്, അപ്പോൾ ഈ എൻഡോർഫിൻസിന്റെ അളവ് കൂടുകയും അത് കാരണം നമുക്ക് ആ സമയത്ത് ഒരു ഉത്തേജനം കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഈ ലഹരി കാരണം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ? നേരത്തെ പറഞ്ഞു, ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മളെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുക, ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു ഇൻഹിബിഷൻ നമുക്ക് നഷ്ടപ്പെടും. നോർമലി നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. സാധാരണയായിട്ട് നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്തു വരുന്നു. ചില സമയങ്ങളിൽ അമിതമായിട്ടുള്ള ദേഷ്യം വരുന്നു, നമ്മൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറെ. അതുപോലെ ചില ആൾക്കാരിൽ, പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും മാനസികമായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാരിൽ, ചിലപ്പോൾ ഈ മദ്യം അല്ലെങ്കിൽ ലഹരി

0: കാരണം സൈക്കോട്ടിക് ചിത്തഭ്രമം അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അതായത് ചെവിയിലെ ശബ്ദങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ആൾക്കാർ ഉപദ്രവിക്കാൻ വരുന്നതായിട്ട് തോന്നുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നേരത്തെ വരെ ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ അക്രമാസക്തമാകുന്നു, അല്ലെങ്കിൽ ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നതായിട്ട് തോന്നുന്നു ഇദ്ദേഹത്തിനെ കുറിച്ച്. അങ്ങനെ വരുമ്പോഴും അക്രമാസക്തമാകുന്നു. മാത്രമല്ല, ഈ ബൈപോളാർ പോലെയുള്ള മൂഡ് ഡിസോർഡറിലേക്ക് പോകുന്ന ഒരവസ്ഥ വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, സാധനങ്ങൾ വലിച്ചെറിയുക, വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുക, കുഞ്ഞുങ്ങളെ പോലും ഉപദ്രവിക്കുക. അപ്പൊ ഇങ്ങനത്തെയൊക്കെ അവസ്ഥയിലേക്ക് ഈ മദ്യം അല്ലെങ്കിൽ ലഹരി നമ്മളെ എത്തിച്ചേർക്കും. അതുപോലെ തന്നെ വേറൊന്ന്, ഈ മദ്യം ഉപയോഗിച്ചുകൊണ്ടുള്ള ആത്മഹത്യകൾ, അതിന്റെ എണ്ണവും വളരെയധികം കൂടിയിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ രോഗങ്ങളുടെയും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇതിനും പ്രതിരോധം തന്നെയാണ് ഏറ്റവും ഉത്തമം. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അത് നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നേ പ്രിവെന്റ് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. അപ്പൊ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ വീട്ടിലെ അവസ്ഥ, അപ്പം വീട്ടിലെ സാഹചര്യം മെച്ചപ്പെടണം. ആദ്യം തന്നെ കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ADHD എന്നുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിന് വേണ്ടതായിട്ടുള്ള ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള ചികിത്സകൾ കൊടുക്കുക. ഇനി വീട്ടിൽ അച്ഛന്റെ മദ്യപാനം കാരണം അമ്മയ്ക്ക് ഗാർഹികമായിട്ടുള്ള പീഡനം അനുഭവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് വന്ന് ബഹളം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് കുട്ടികളുടെ മാനസികാവസ്ഥയെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ വീട്ടിലെ സാഹചര്യം മെച്ചപ്പെട്ടാലേ അത് ശരിയാവുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് സ്കൂളുകളിലും അതുപോലെ കുടുംബശ്രീ വഴിയും പഞ്ചായത്ത് വഴിയും ഒക്കെ പലതരത്തിലുള്ള അവയർനെസ് ക്ലാസ് എടുക്കാവുന്നതാണ്. മദ്യം കൊണ്ടുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും അതുകൊണ്ട് കുട്ടികൾക്കുണ്ടാവാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ ഓൾറെഡി നമുക്ക് കുറേ നിയമങ്ങളുണ്ട്, അപ്പൊ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. കൺട്രോൾ ഓഫ് ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട്, അതുപോലെ നാഷണൽ ടൊബാക്കോ കൺട്രോൾ പോളിസി, ഇതിനനുസരിച്ചിട്ട് സ്കൂളിന്റെ പരിസരങ്ങളിലൊന്നും ടൊബാക്കോ പ്രോഡക്ട്സോ അതുപോലെ തന്നെ വേറെ ഡ്രഗ്സോ സാധനങ്ങളോ ഒന്നും വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഈ കുട്ടികളിലൊക്കെ പുകവലിയും അതുപോലെ സ്മോക്ക്ലെസ് ടൊബാക്കോ അതൊക്കെ ഉപയോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പേരന്റ്സ് പോയി പരാതിപ്പെട്ടാലും പോലീസ് പെട്ടിയടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇവര് ഇത് വിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ നിയമങ്ങളെല്ലാം എൻഫോഴ്സ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷെ എന്നിരുന്നാലും ഇവർക്കെല്ലാവർക്കും മദ്യത്തിനോ ലഹരിക്കോ അടിമപ്പെട്ടവർക്ക് ഏറ്റവും വേണ്ടത് സോഷ്യൽ സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ഇതൊന്നും അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള ചികിത്സ നമുക്ക് ലഭ്യമാണ്. നമ്മൾ കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ ഒപ്പിയിലോ വാർഡിലോ ഒക്കെ കണ്ടുവരുന്നതിൽ പലരും എനിക്ക് സ്വന്തമായിട്ട് നിർത്താൻ പറ്റും എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ശരിക്കും ഈ പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് ഒരു ഡിപ്പെൻഡൻസ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നിർത്തുക എന്നുള്ളതും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതിന് ഡോക്ടറിന്റെ ഹെൽപ്പ് തേടുക എന്നുള്ളത്. ഇപ്പൊ പലപ്പോഴും നമ്മൾ ഈ മദ്യത്തിന്റെ ജന്യം വന്നിട്ട് ആശുപത്രിയിൽ വരുന്നതായിട്ടും, അല്ലെങ്കിൽ വഴിയരികിൽ കിടന്ന് ആംബുലൻസ് എടുത്തുകൊണ്ട് വരുന്നതും, റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഉണ്ടായിട്ട് വരുന്നത്, അല്ലെങ്കിൽ സിറോസിസോ രക്തം ഛർദ്ദിച്ചിട്ട് വരുന്ന കേസുകളോ ഒക്കെ ആയിരിക്കും പലപ്പോഴും റെഫർ ചെയ്ത് നമ്മുടെ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് എത്തുക. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ചികിത്സ ആദ്യത്തെ ഒരു ഫേസിൽ ആന്റി ക്രേവിംഗ് തെറാപ്പിയും അതുപോലെ ബാക്കിയുള്ള ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റും ഒക്കെ ഇവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇതും ശരിക്കും ഒരു ബ്രെയിൻ ഡിസോർഡർ തന്നെയാണ്, അല്ലെങ്കിൽ തലച്ചോറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് ലഹരി ഉപയോഗവും മദ്യപാനവും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും. കുട്ടികളിൽ നിന്ന് തുടങ്ങട്ടെ, വീട്ടിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അത് കഴിഞ്ഞിട്ട് ഇതിന് അടിമപ്പെട്ടവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ്.
1: മയക്കുമരുന്നിന്റെ ദുരുപയോഗം, മദ്യപാനം എന്നിവ കാരണം സമൂഹത്തിൽ അധികരിക്കുന്ന അക്രമം, മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഡോക്ടർ നീനു SS സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 57 സെക്കൻഡും. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ യുകെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യുകെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. യുകെയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വാഷിംഗ്ടണിൽ നടന്ന 2 പാക് സിലിക്ക ഉച്ചകോടിയിൽ AI സാങ്കേതികവിദ്യ സുരക്ഷിത വിതരണവുമായി ബന്ധപ്പെട്ട സംരംഭത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങൾ ഒപ്പുവച്ചു. ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് IT മന്ത്രാലയം സെക്രട്ടറി എസ് കൃഷ്ണനും വ്യവസായ പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂഡൽഹിയിൽ നടന്ന AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായാണ് ഇന്ത്യ പാക് സിലിക്ക ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ ധനസഹായവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ 1 FIRൽ ഉൾപ്പെട്ട 8 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശുപാർശയെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. ട്രസ്റ്റ് അംഗം കൃഷ്ണമോഹൻ നൽകിയ രേഖാമൂലമുള്ള പരാതിയിൽ ശ്രീരാമ ജന്മഭൂമി പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത്, നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: ലഹരിമുക്ത ഇന്ത്യയ്ക്കായുള്ള കൂട്ടായ പരിശ്രമങ്ങളിൽ രാജ്യമൊട്ടാകെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ശക്തവും ആരോഗ്യകരവും ലഹരിമുക്തവുമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി സംഭാവനകൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന ദുരുപയോഗം എന്ന ആഗോള വെല്ലുവിളിക്കെതിരെ ഇന്ത്യ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ശ്രമങ്ങളെ ശ്രീ ഷാ അഭിനന്ദിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുവതലമുറയെ ലഹരി എന്ന വിപത്തിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് കേരളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലഹരി മാഫിയയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിച്ചു. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമായി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി BD സതീശൻ നിർവഹിച്ചു. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ മന്ത്രി M.ലിജു വ്യക്തമാക്കി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൌത്രൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യമെന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായുള്ള വിലാപയാത്രയും മറ്റ് ചടങ്ങുകളോടും അനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ

0: ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഹറം പ്രമാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ അനുസ്മരിച്ചു. സത്യത്തിന്റെയും നീതിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ജീവിതം ഇന്നും പ്രചോദനമാകുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനവും PM ശ്രീ പദ്ധതിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഉത്തരാഖണ്ഡിൽ ഗോവിന്ദ് ഭല്ലവ് പന്ത് കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരി ഉൽപാദനത്തിൽ രാജ്യം ചൈനയെ മറികടന്ന് ലോകത്ത് 1st സ്ഥാനത്തെത്തി. ബസുമതി അരി ലോകമെമ്പാടും ശ്രദ്ധ നേടി. പല രാജ്യങ്ങളിലേക്കും ഗോതമ്പ് കയറ്റുമതി നടത്തുന്നതായും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
2: चावल के उत्पादन पर हिंदुस्तान आज चीन को पीछे छोड़ के दुनिया में नंबर 1 हो गया है. गेहूं हमारे पास सरप्लस, हमारा बासमती दुनिया में धूम मचा रहा है. हमारा गेहूं दुनिया के कई देशों की भूख मिटा रहा है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135th പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 തുർക്കിയെ പരാജയപ്പെടുത്തി. പരാഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് രാത്രി 12:30 ഫ്രാൻസും നോർവേയും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. വെനിസ്വേലയിൽ ഇന്നലെയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 235 ഉയർന്നു. 1500 പേർക്ക് പരിക്കേറ്റു. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് വെനിസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സാപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ കേൾക്കാം. നമ്പർ പറയാം, 9495050606. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 നാടക ഗാനങ്ങൾ. മൂന്ന് 3:30 കേൾക്കാം മൈലാഞ്ചി മുഞ്ച്. പുനഃപ്രക്ഷേപണം. അവതരിപ്പിക്കുന്നത് ഗായിക അൻഷിത ജാസ്മിൻ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 5:00 മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം. ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 1 മണി കഴിഞ്ഞ് 2 മിനിറ്റും 51 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സാപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ കേൾക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ പറയാം, 9495050606. നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനത്തിൻ്റെ ആദ്യ വരി, സിനിമ എന്നിവയ്ക്കൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്.

സഞ്ചാരി എന്ന ചിത്രത്തിലെ റസൂലെ നിൻ കനിവാലെ എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നു ഷിബു നിഷ പാണ്ടിക്കാട് വളരാട് നിന്നും. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്ന് പാടിയത് യേശുദാസാണ്.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. വാട്സാപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ടത്, നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയക്കാം. നമ്പർ 9495055000. ഗുരു എന്ന ചിത്രത്തിലെ ദേവസംഗീതം എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ച് കാത്തിരിക്കുന്നു വിജയൻ EP പയ്യനാട് ചോലക്കല്ലിൽ നിന്നും. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നത് ഇളയരാജയാണ്. പാടിയവർ യേശുദാസും രാധിക തിലകും.

0: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും ഇഎംഐ സൗകര്യങ്ങളും,
0: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ്, എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഐ ഡി കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
2: ഞങ്ങൾക്ക് എത്തിയം എന്ന ചിത്രത്തിലെ അള്ളാവിൻ കാരുണ്യമില്ലെങ്കിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരണം. സന്ദേശം അയച്ചിരിക്കുന്നു വണ്ടൂർ തോട്ടുപുറത്ത് നിന്നും കെ പി രാമചന്ദ്രൻ, ഷീജ രാമചന്ദ്രൻ, അനന്തു കൃഷ്ണ, അനാമിക എന്നിവർ.

0: சல்லல்லாஹு அலை வசல்லம் செல்லல்லாஹு அலை வசல்லம் செல்லல்லாஹு அலை வசல்லம்.
1: ഈ മഴ എത്ര ദിവസം നിൽക്കും?
2: നാല് ദിവസം നിർത്താതെ പെയ്യും.
3: മൈ ജി ലാഭ മഴ ഫോർ ഡേയ്സ് സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
2: ലാഭം പെയ്യുന്ന നാല് ദിനങ്ങൾ ജൂൺ 28 വരെ.

ഇനി കേൾക്കാം മൈലാഞ്ചി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ കോളേജ് ലൈല ഗോളടിച്ചു എന്ന ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നു അരക്കുറിശ്ശി മണ്ണാർക്കാട് നിന്നും.

0: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി മൈജി ലാപ് മഴ 4-day സെയിൽ.
1: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
0: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സാപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളാണ്. സന്ദേശം അയക്കേണ്ട നമ്പർ പറയാം, 9495050600. ഇനി സ്പിരിറ്റ് എന്ന ചിത്രത്തിലെ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന എന്ന വിജയ് യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചത് കൊളത്തൂരിൽ നിന്ന് ഷീന ധർമ്മരാജാണ്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഈണം പകർന്നത് ഷഹബാസ് അമൻ.

0: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈ ജിയിലേക്ക് പോകാം.
1: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ ജൂൺ 28 വരെ.
2: സമയം 1 മണി കഴിഞ്ഞ് 28:47. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി സവിധം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നു ആബിദ സി, പാലൂർ പുലാമന്തോളിൽ നിന്നും. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
2: ഇനി കേൾക്കാം തെമ്മാടി വേലപ്പൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഈണം പകർന്നത് MS വിശ്വനാഥൻ. ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നു. കുറ്റിപ്പുറം മിനി പമ്പയിൽ നിന്ന് രാമകൃഷ്ണൻ, രാധ, രാജീവ്, ദേവനന്ദ, രാഗിഷ എന്നിവർ.

ദേവദൂതൻ എന്ന ചിത്രത്തിലെ പൂവേ പൂവേ പാലപ്പൂവേ എന്ന ഗാനം ആവശ്യപ്പെട്ടിരുന്നു ജെസ്സി, രാജേഷ്, അനു, മിന്നു, ചിന്നു, വണ്ടൂർ നടുവത്ത് നിന്നും. കൈതപ്രമെഴുതി വിദ്യാസാഗർ ഈണം പകർന്ന ഗാനം പാടിയത് ജയചന്ദ്രനും ചിത്രയും കൂടി.

പ്രിയപ്പെട്ടവരെ, ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. വാട്സാപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങളായിരുന്നു. സന്ദേശങ്ങൾ അയച്ച എല്ലാവർക്കും നന്ദി. സന്ദേശങ്ങൾ അയച്ച് പാട്ട് കേൾക്കാൻ സാധിക്കാത്തവർ നിരാശരാകേണ്ടതില്ല, തുടർന്നും സന്ദേശങ്ങൾ അയയ്ക്കുക.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റും 8 സെക്കൻഡും.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മോദി മുഖ്യാതിഥിയാകും. ലഹരി മാഫിയയ്ക്കെതിരെ പോരാട്ടം ശക്തമാക്കി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരി നിയന്ത്രണത്തിന് പുതിയ വിഷൻ ഡോക്യുമെന്റ്

0: ചടങ്ങിൽ അമിത്ഷാ പ്രകാശിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. അയോധ്യ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ സംഭാവന തട്ടിപ്പ് കേസിൽ ആദ്യ FIR ഉൾപ്പെട്ട 8 ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശുപാർശയെ തുടർന്നാണ് നടപടി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ രാവിലെ ആരംഭിച്ച കൂട്ടയോട്ടം ടി ഒ മോഹനൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരി വിരുദ്ധ അവബോധത്തോടൊപ്പം ലഹരി വിപണനത്തിന്റെ ഉറവിടം നശിപ്പിക്കാനുള്ള ശക്തമായ പ്രവർത്തനങ്ങളും ഗവൺമെന്റ് നടത്തുമെന്ന് MLA പറഞ്ഞു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാന ഇൻഡോർ ITI യൂണിയൻ കലോത്സവം കാസർഗോഡ് മടിക്കായിൽ ആരംഭിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ തുർക്കിയെ ആതിഥേയരായ അമേരിക്കയെ 2-3 പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 12:30 നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12075 കോഴിക്കോട് തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി 219 16324 മംഗളൂരു സെൻട്രൽ കോയമ്പത്തൂർ എക്സ്പ്രസ് 234 16650 കന്യാകുമാരി മംഗളൂരു സെൻട്രൽ പരശുരാം എക്സ്പ്രസ് 255 2609 മംഗളൂരു സെൻട്രൽ കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 259 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 254 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 41 56608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 56 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.
3: സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 21 40 എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
5: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 കഴിഞ്ഞ് 59:38. ഇനി 2 മണിക്ക് മിഡ് ന്യൂസ്.

0: വെടിയുണ്ട കൊണ്ട് വീഴ്ത്താനാവാത്തവനെയും വാക്കുകൊണ്ട് വകവരുത്താം. തോക്കിനുന്നം തെറ്റാം, പക്ഷേ വാക്കിനുന്നം തെറ്റുമോ? അയാൾ സുഡ്രികയിലോ സുഖഭോഗിയായ ധനികൻ, സോണിയെ സ്വന്തമാക്കാൻ സ്വന്തം ഭാര്യയെ കൊന്നവനാണ്. അവൾ കഥാനായകൻ കൊലപാതകത്തിന് ശിക്ഷ കാത്തിരിക്കുന്ന റസ്കോൾനിക്കോവിൻ്റെ അനുജത്തിയാണ്. തിരസ്കരിക്കുന്ന പ്രണയം തിരിച്ചറിവാകാറുണ്ട് പലർക്കും. സുഡ്രികയിലോകന് എന്തറിവാണത് നൽകിയതെന്ന് ആർക്കറിയാം?
1: എവിടെ നിന്നാണ് നിനക്ക് ഈ തോക്ക് കിട്ടിയത്? എന്താ ഇത് നിനക്ക് റസുമുഖിൻ വച്ചേക്കാൻ തന്നതാണ്? ഇത് എന്റെ പഴയ തോക്കാണല്ലോ. ഞാനത് എത്രയോ തിരഞ്ഞു. ഗ്രാമത്തിൽ വച്ച് നിന്നെ ഞാൻ തോക്ക് ഉപയോഗിക്കാൻ പഠിപ്പിച്ചത് വെറുതെ ആയില്ലല്ലോ.
2: ഇത് നിങ്ങളുടെ തോക്കല്ല. വൃത്തികെട്ടവനെ, നിങ്ങൾ നിർദ്ദയം കൊന്ന നിങ്ങളുടെ ഭാര്യയുടെ തോക്ക്. അവരുടെ വീട്ടിൽ നിങ്ങളുടേതായി ഒന്നുമില്ല. നിങ്ങളുടെ ദുരുദ്ദേശത്തിൽ സംശയം തോന്നിയപ്പോ തന്നെ ഞാനത് കൈക്കലാക്കി. ഒരടി മുന്നോട്ട് വെച്ചാൽ ഞാൻ നിങ്ങളെ കൊല്ലും, അതുറപ്പാ. വെടിവെക്കും ഞാൻ.
3: അപ്പോ നിന്റെ സഹോദരൻ?
2: നിങ്ങൾക്ക് വേണമെങ്കിൽ രഹസ്യ വിവരം പോലീസിനെ അറിയിക്കാം. പോവരുത്, എന്റെ അടുത്ത് വരരുത്. വന്നാൽ ഞാൻ തീർച്ചയായും വെടിവെക്കും. നിങ്ങൾ സ്വന്തം ഭാര്യയെ വിഷം കൊടുത്ത് കൊന്നവനാണെന്ന് എനിക്കറിയാം. നിങ്ങളൊരു കൊലപാതകിയാ, കൊലപാതകി.
3: ഞാൻ എന്റെ ഭാര്യയ്ക്ക് വിഷം കൊടുത്തു എന്ന് നീ ദൃഢമായി വിശ്വസിക്കുന്നു?
2: അതെ, അത് നിങ്ങൾ ചെയ്തു. നിങ്ങൾ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ വിഷത്തെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് വാങ്ങാൻ ടൗണിൽ പോയതായും അറിയാം. പിന്നെ അത് തയ്യാറാക്കി വെച്ചു. നിങ്ങൾ തന്നെ അത് ചെയ്തത്.
3: അത് സത്യമായിരുന്നെങ്കിൽ തന്നെ നിനക്ക് വേണ്ടിയായിരുന്നു. നീയാണ് എല്ലാത്തിനും കാരണം. നീ മാത്രം
2: ഇല്ല, നുണ നുണയാത്. ഞാൻ നിങ്ങളെ എന്നും വെറുത്തിട്ടേ ഉള്ളൂ.
3: എനിക്കറിയാം നീ വെടിവെക്കാൻ മടിക്കയില്ലെന്ന്. സുന്ദരിയായ ഭീകരയക്ഷി, നീ എന്റെ നേർക്ക് വെടിവെക്കോ? വെടിവെക്കോ? തലനാരിട വ്യത്യാസം മാത്രം. എന്റെ ശിരസിലേക്കാണ് ഉന്നം വെച്ചത്.
1: എന്താണത്? രക്തം.
3: ഒരു തൂവാല കൊണ്ട് തുടയ്ക്കാവുന്നതേ ഉള്ളൂ. കൊള്ളാം. നിനക്ക് ഉന്നം തെറ്റി. വീണ്ടും വെടിവെക്കൂ, ഞാനിതാ നിന്നു തരാം. നീ ഇങ്ങനെ ആലോചനയില്ലാതെ നിന്നുപോയാൽ തോക്ക് നേരെ ജവേ പിടിക്കുന്നതിന് മുമ്പേ എനിക്ക് നിന്നെ പിടികൂടാനാകും.
2: അടുക്കരുത്, ഞാൻ നിങ്ങളെ വെടിവെക്കും, ഞാൻ നിങ്ങളെ കൊല്ലും.
3: കൊള്ളാം, മിടുക്കി. കഷ്ടിച്ചു മൂന്നടി മാത്രം ദൂരെയായതിനാൽ ഉന്നം പിഴയ്ക്കാനിടയില്ല. എന്നാൽ നിനക്കതിന് പറ്റിയില്ലെങ്കിൽ. അത് ശരിക്കും നിറച്ചിട്ടില്ലായിരുന്നു. സാരമില്ല, ഒരു ഉണ്ട കൂടി അതിലുണ്ട്, അത് ശരിയാക്കൂ. തിടുക്കപ്പെടണ്ട, ഞാൻ അതുവരെ കാത്തു നിൽക്കാം. നീ എന്താ തോക്ക് നിലത്തെറിഞ്ഞത്? എന്നെ കൊല്ലണ്ട്? കൊല്ലുന്നില്ലേ?
2: ദയവ് ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കൂ.
3: ഓ

0: അപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ നിനക്കതിന് കഴിയില്ലേ ഡോണിയ? ഒരിക്കലും
1: ഇല്ല, ഒരിക്കലും കഴിയില്ല.
0: ഇതാ താക്കോൽ, ഇതെടുത്ത് വേഗം പോകും, വേഗം. വേഗം പോകൂ. വേഗം.

0: സ്വിഡ്രിഗേലോവ്, നിങ്ങൾ ഈ രാത്രി
1: വന്നു?
0: എന്തിന്?
1: കാണാൻ.
0: എന്നിട്ട്?
1: ഞാനൊരു യാത്ര പോവുകയാണ്. ഒരുപക്ഷേ ഇത് നമ്മൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയാവാം.
0: അവസാനത്തെയോ?
1: അതെ, അവസാനത്തെ കൂടിക്കാഴ്ച.
0: എന്തിനാണ് നാം തമ്മിൽ വീണ്ടും കാണുന്നത്?
1: വേണം, പറയാൻ ഒരു വാക്ക് ബാക്കി വച്ചിട്ടുണ്ട്. സോണിയ, നീ ആ സ്ത്രീയെ ഇന്ന് കണ്ടിരുന്നു. അവൾ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. വേണ്ട, നീ അതെന്നെ അറിയിക്കണമെന്നില്ല.
0: വീണ്ടും എന്തിനാണ് ഈ ക്രൂരത?
1: ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിന്റെ അനിയത്തിമാർക്ക്, അനിയന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതാ നിനക്ക്.
0: ഇതെന്തിനാണ് എനിക്ക്?
1: ഇരിക്കട്ടെ. രേഖകൾ, പണം കൊടുത്തതിന്റെ രസീതുകൾ, ഇത് നിന്റെ കയ്യിലിരിക്കുന്നതാണ് നല്ലത്. പിന്നീട് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിലോ?
0: വേണ്ട, എനിക്കിതെന്തിന്?
1: വാങ്ങു സോണിയ. ഇത് കണ്ടോ, 3000 വിലയ്ക്കുള്ള 3.5% ബോണ്ടുകൾ. ഇത് നിനക്കുള്ളത്.
0: എനിക്കുള്ളതോ?
1: എന്താ സംശയം? എല്ലാം നിനക്കുള്ളത്, നിനക്കു മാത്രമുള്ളത്. പിന്നൊരു കാര്യം, നമ്മളല്ലാതെ ആരും ഇതറിയാൻ പാടില്ല.
0: എനിക്ക് ആവശ്യമില്ല.
1: വേണം, നിനക്ക് ഈ പണം ആവശ്യമുണ്ട്. കാരണം ഇനിയും നീ ആ ജീവിതം ആരംഭിക്കരുത്. മോശമല്ലേ?
0: ഞാൻ
1: ഇത് പിടിക്കൂ.
0: ഞാനും എന്റെ കുടുംബവും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, ശരിയല്ലേ?
1: ഇതിനെന്തിനാണ് കടപ്പാട്?
0: ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് വാക്ക് കിട്ടുന്നില്ല. പക്ഷേ
1: എന്തു പക്ഷേ?
0: പണം ഇപ്പോൾ വേണ്ട. എനിക്കിനി എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ.
1: ജീവിക്കാൻ പണം വേണ്ടേ?
0: എനിക്ക് ജീവിക്കാനുള്ള പണം ഞാൻ സ്വയം അധ്വാനിച്ചുണ്ടാക്കും. ഒരപേക്ഷ, എന്നെ നന്ദികെട്ടവളെന്ന് മാത്രം വിളിക്കരുത്. നിങ്ങൾ അത്ര ധർമ്മിഷ്ഠനാണെങ്കിൽ.
1: സോണിയ, ഇത് നിനക്കുള്ളതാണ്, നിനക്കിത് ആവശ്യം വരും. എന്റെ മുന്നിൽ ഇനി 2 മാർഗങ്ങളേ ഉള്ളൂ. അതെ, ഒന്നുകിൽ ഒരു വെടിയുണ്ട്, അല്ലെങ്കിൽ സൈബീരിയ.
0: വെടിയുണ്ടയോ?
1: വെടിയുണ്ട പായിച്ച് ജീവിതം അവസാനിപ്പിക്കുക. എളുപ്പത്തിൽ കഥ കഴിയും. സാരമില്ല, നീ വിഷമിക്കരുത്. ഒരു കാര്യം ഞാൻ ആരോടും പറയില്ല. കീഴടങ്ങാൻ, കുറ്റസമ്മതം നടത്താൻ നീ അയാൾക്ക് നൽകിയ പ്രേരണ, ആ ഉപദേശം നന്നായി. അയാളെ സംബന്ധിച്ചിടത്തോളം എത്ര കാലമെന്ന് വച്ചാ അതും മനസ്സിലൊതുക്കി കഴിയുന്നത്?
0: കഷ്ടം.
1: ആ കുറ്റസമ്മതം സൈബീരിയയിലേക്കാണ് നീളുന്നതെങ്കിൽ അയാൾ പോകും. സോണിയ, നീയും അയാളെ പിന്തുടരും, അങ്ങനെയല്ലേ?
0: നിശ്ചയമായും ഞാനും പോകും അദ്ദേഹത്തിന് പിന്നാലെ.
1: അങ്ങനെയാണെങ്കിൽ നിനക്ക് പണത്തിന്റെ ആവശ്യം വരും, അയാൾക്കു വേണ്ടി. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ?
0: മനസ്സിലാകുന്നു. ഇപ്പോൾ എല്ലാം മനസ്സിലാകുന്നു. പക്ഷേ
1: നിനക്ക് തരുന്നത് അയാൾക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. നിന്റെ വീട്ടുടമസ്ഥയ്ക്ക് പണം കൊടുക്കാനില്ലേ? സോണിയ.

0: അതെങ്ങനെ നീ കൊടുക്കും? അരുതെന്ന് പറയരുത്, ഇത് നിനക്കാവശ്യമാണ്. ഈ പണം ആരെയെങ്കിലും കാണിക്കുകയോ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുകയോ ചെയ്യാൻ പാടില്ല. അപ്പോ പിന്നെ കാണാം.
1: പുറത്ത് മഴയാണ്, ശക്തമായ ഇടിയും മഴയും. ഇപ്പോൾ പോകണോ?
0: പോണം. ആകാശത്താണ് ഇടിയും മഴയും, അതിനിടയിലൂടെ ഒരു വാതിൽ ഞാൻ കണ്ടെത്തും, എനിക്ക് വേണ്ടി തുറക്കും. സോണിയ, പ്രിയപ്പെട്ടവളെ, ദീർഘായുസ്സായിരിക്കുക. എനിക്ക് പോയേ മതിയാവും. എന്റെ ആശംസകൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയാണ്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 56-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സ്വിഡ്രിഗൈ ലോഗ് അനന്തപുരം രവി, സോണിയ നിതുന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞ് 29:11. സേവന വാർത്തകൾ. കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിൽ OP നമ്പർ 19 പുകയില വിമുക്ത കൌൺസിലിംഗ് കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. ചൊവ്വ ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് പ്രവർത്തനം. പുകയില ലഹരി വിമുക്ത കൌൺസിലിംഗ്, വ്യക്തിഗത ഗ്രൂപ്പ് കുടുംബ കൌൺസിലിംഗ്, തുടർ ചികിത്സ, ബോധവൽക്കരണ ക്ലാസുകൾ, വൈദ്യസഹായം, വിദ്യാലയങ്ങളിൽ ലഹരി വിമുക്ത പരിപാടികൾ എന്നിങ്ങനെ വിവിധ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇവിടെ ചികിത്സ തേടുന്നതിന് OP ടിക്കറ്റ് എടുക്കേണ്ടതില്ല.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്ര പാടിയത്, വരികൾ കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ, ചിത്രം അമൃതം.

0: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും മധു ബാലകൃഷ്ണനും പാടിയത് വയലാർ ശരത് ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഈണം പകർന്നത് ദീപ് ജ്യോതി മിശ്ര.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ചിത്രപാടിയത് പി കെ ഗോപിയുടെ വരികൾക്ക് ഈണം പകർന്നത് രവീന്ദ്രൻ. ചിത്രം ധനം.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് നാടകഗാനങ്ങൾ, 3:30 മൈലാഞ്ചി മഞ്ച്. പുനഃപ്രക്ഷേപണം അവതരിപ്പിക്കുന്നത് ഗായിക അൻഷിത ജാസ്മിൻ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം.

ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ആറുപത്തിന് സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അനീസാനി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30

കണ്ടംകുളത്ത് ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. കുറഞ്ഞ ചിലവിൽ കുരുമുളക് എങ്ങനെ വ്യാപകമായി കൃഷി ചെയ്യാം. വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമർ കോയ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെഹാനായ ഹോസ്പിറ്റൽ, ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് കേൾക്കാം ചലച്ചിത്രഗാനം. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എഡ് റെക്കോർഡ്. കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7 ചിന്താവിഷയം ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. ഏഴ് 10 ദൃശ്യമായി കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. മഞ്ഞപ്പിത്തം ഗുരുതരമാക്കുന്ന വ്യാജ ചികിത്സകൾ. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കട്ട് റോഡ് മഞ്ചേരി. നോവൽ വായന യോസേ മൗറോദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. ഏഴ് 20 ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി ആയുരാരോഗ്യം. വെളുത്തുള്ളിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം KP സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കട്ട് റോഡ് മഞ്ചേരി. കാവ്യധാര പി മധുസൂദനൻ നായർ എഴുതിയ അവൻ ഇവിടെയില്ല എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം K. ദീപ. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ് കുന്നംകുളം. ജാഗ്രത. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടപ്പിലാക്കുന്ന വിവിധ വായ്പാ ധനസഹായ പദ്ധതികളെക്കുറിച്ച് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സ്വയം തൊഴിൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള എംപ്ലോയ്മെന്റ് ഓഫീസർ നസീമ കപ്രക്കാടൻ സംസാരിക്കുന്നു. 7:55 കർമ്മയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. പാട്ടുപുലിമ 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐക്യര ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. 8:05 CH സെന്റർ, ന്യൂയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി. കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ ഡോക്ടർ സിദ്ദിഖ് മേൽമുറി സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകളും. തുടർന്ന് സേവന വാർത്തകൾ.

8:20 മൗലാന IVF മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി. 8:23 ഡോക്ടർ പ്രേം സീബൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം 8:25 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്ത 9:30 മുഖാമുഖം. ഋഷിരാജ് സിംഗ് IPSമായി വിദ്യാർത്ഥികളായ കാവ്യ നായർ, അഭിഷക് ആൽബി, ഐഷ തബ്ഷിറ, സുഫിയാൻ സൌറി, നിഹാൽ മുഹമ്മദ്, സൽഹ മറിയം സലിം, എൻ നന്ദന, അനാമിക അശോക് എന്നിവർ നടത്തുന്ന സംവാദം. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. പത്ത് മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 10:15 ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 യുവവാണി. 11:30 ഹെലോ യൂത്ത്. തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 12:25 ചാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം. ഗാനാമൃതം. പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 3:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00 ഓർമ്മയിൽ ഒരു പാട്ട്. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 നാല് മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം. ഇതുവരെ കേട്ടത് ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള

0: FM പ്രധാന വാർത്തകൾ.
1: ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി വിപത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരി മരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകളുടെ കാലാവധി സംബന്ധിച്ച ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സമഗ്ര സമീപനം സ്വീകരിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. ചിനകനാലിൽ പ്രത്യേക RRTയെ നിയമിക്കുമെന്നും മന്ത്രി. കീം പ്രവേശന പരീക്ഷാ ഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റിനെ തുടർന്ന് ജപ്പാനിൽ കനത്ത ജാഗ്രത. ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. 200-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം.
0: FM പ്രധാന വാർത്തകൾ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
0: കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
5: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
4: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
0: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയക്രമം. ട്രെയിൻ നമ്പർ 16650 കന്യാകുമാരി മംഗളൂരു സെൻട്രൽ പരശുരാം എക്സ്പ്രസ്, 2:55. 2:09 മംഗളൂരു സെൻട്രൽ കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, 2:59. 16346 തിരുവനന്തപുരം സെൻട്രൽ ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ്, 4:18. 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ്, 4:20. 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ്, 4:50. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്, 4:01. 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ, 5:06. 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ, 6:34 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
8: ട്രെയിൻ സമയം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
7: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയൻ

0: റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
2: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
4: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23.
5: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം. തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
3: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം,
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
6: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
0: എന്നും രാവിലെ 7
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
0: എന്നും രാവിലെ 8:30.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
6: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
0: സാന്ത്വനത്തിന്റെ കരസ്പർശം.

സംസ്ഥാനത്തെ സ്കൂൾ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന OEC പ്രീ മാട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അർഹതയുള്ളവരുടെ വിവരങ്ങൾ സമർപ്പിക്കാം www.egrants.kerala.gov.in പോർട്ടലിൽ സ്കൂൾ ലോഗിൻ വഴിയാണ് വിവരങ്ങൾ നൽകേണ്ടത്. വിദ്യാർത്ഥികൾക്കും സ്കൂൾ അധികൃതർക്കും പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ ഈ ഗ്രാൻസ് പോർട്ടലിന്റെ ഹോം പേജിൽ ലഭ്യമാണ്. അവസാന തീയതി 15 ഫോൺ നമ്പർ 0492223235.

പാലക്കാട് ജില്ലയിലെ ഒരു അർദ്ധസർക്കാർ സ്ഥാപനത്തിൽ ഹെവി എക്യുപ്മെന്റ് ഓപ്പറേറ്റർ താൽക്കാലിക ഒഴിവ്. യോഗ്യതാ ട്രാക്ടർ മെക്കാനിക്കൽ ITI സർട്ടിഫിക്കറ്റ്, EMM മെക്കാനിക് ട്രേഡ്, ഹെവി വെഹിക്കിൾസ് ലൈസൻസ് സഹിതം. പ്രായപരിധി 2025 ജനുവരി 1-ന് 18-നും 36-നും മധ്യേ. പ്രതിമാസ വേതനം 18,000 രൂപ. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ അടുത്ത മാസം 2-നകം പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0491-2505-2004. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജിൽ ജൂലൈ സെഷനിലെ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു അഥവാ തത്തുല്യമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9446249579. ഒരു നമ്പർ കൂടി 9074504921.

ആകാശവാണി 102.7 മഞ്ചേരി FM സമയം 3 മണി. ഇപ്പോൾ നാടകഗാനങ്ങൾ. നാടകം സ്വർഗം നാണിക്കുന്നു, ഗായിക പി ലീല, രചന വയലാർ, സംഗീതം LPR വർമ്മ.

ഇനി കേൾക്കാം കാക്കപ്പൊന്ന് എന്ന നാടകത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടകഗാനങ്ങളാണ്. ഇനി നീലക്കുരുവി എന്ന നാടകത്തിന് വേണ്ടി MS ബാബുരാജ് പാടിയത്, രചന PJ ആന്റണി, സംഗീതം MS ബാബുരാജ്.

സമയം 3 മണി കഴിഞ്ഞ് 13:43 കേട്ടുകൊണ്ടിരിക്കുന്നത് നാടകഗാനങ്ങളാണ്. ഫൗസ്റ്റിൻ കപൂച്ചിൻ രചന നിർവഹിച്ച്, കുമരകം രാജപ്പൻ സംഗീതം പകർന്ന്, യേശുദാസും AP കോമളയും പാടിയത്. നാടകം വെളുത്ത പിശാചുക്കൾ.

കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ മാസം 26-ന് അതായത് ഇന്ന് നടത്താനിരുന്ന രണ്ടാം സെമസ്റ്റർ 2011 സ്കീം 2016 പ്രവേശനം BBA LLB ഹോണേഴ്സ്, രണ്ടാം സെമസ്റ്റർ 2015 സ്കീം 2018 പ്രവേശനം LLB യൂണിറ്ററി, സെപ്റ്റംബർ 2025 ഒറ്റത്തവണ റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകൾ അടുത്ത മാസം 3-നും, സമയം രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. നാലാം സെമസ്റ്റർ 2015 സിലബസ് 2015 മുതൽ 2021 വരെ പ്രവേശനം BPED, സെപ്റ്റംബർ 2024 ഒറ്റത്തവണ റെഗുലർ സപ്ലിമെന്ററി പരീക്ഷ അടുത്ത മാസം 3-നും, സമയം ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നടത്തും. നാടകഗാനങ്ങൾ തുടരുന്നു. നാടകം പൊതുമേഖല, ഗായിക ലത, രചന KV ശബരിമണി, സംഗീതം മലബാർ മനോഹരൻ.

നാടകഗാനങ്ങളിൽ അവസാനമായി പ്രതീക്ഷ എന്ന നാടകത്തിന് വേണ്ടി ടി കെ പുഷ്പവല്ലി പാടിയത്, രചന കെ എസ് മുട്ടുചിറ, സംഗീതം എം എ മജീദ്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 40 സെക്കൻഡുമായിരിക്കുന്നു. ഇപ്പോൾ
1: മൈലാഞ്ചി മുഞ്ച്,
2: മുഞ്ചോറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
1: മൈലാഞ്ചി മുഞ്ച്,
3: ഇന്നത്തെ മൈലാഞ്ചി മുഞ്ചിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം.

0: മലബാറിന്റെ തനത് മാപ്പിള കലകളെ നെഞ്ചോട് ചേർക്കുന്ന മലപ്പുറം ജില്ലയിലെ തുവൂർ സ്വദേശിയായ കലാകാരി. കേൾക്കാം നമുക്ക് ഗായിക അൻഷിത ജാസ്മിൻ അവതരിപ്പിക്കുന്ന പാട്ടുകൾ.
1: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അൻഷിത ജാസ്മിൻ, മലപ്പുറം

ജില്ലയിലെ തുവൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ മൈലഞ്ചി മുഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ ആദ്യമായിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ആസ് എ സിംഗർ എന്നുള്ള നിലയിൽ ഈ ഒരു മൈലാഞ്ചി മുഞ്ച് പരിപാടി അവതരിപ്പിക്കാൻ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ വലിയ ആളുകൾ ചെയ്ത് വൻ വിജയമാക്കി തീർത്ത ഒരു പരിപാടിയാണ് മൈലാഞ്ചി മുഞ്ച്. അപ്പം അതിൽ എനിക്കും കൂടെ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. ചെറുപ്പം മുതൽ തന്നെ പാട്ടിനോട് ഭയങ്കര പ്രിയമായിരുന്നു. റിയാലിറ്റി ഷോകളിലൊക്കെ 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്ത് ദർശന ടി വി കുട്ടിക്കുപ്പായം സീസൺ 4 പാടിയിട്ടുണ്ടായിരുന്നു. സെമി ഫൈനലിസ്റ്റൊക്കെ ആയി. ശേഷം പിന്നീടിങ്ങനെ സ്റ്റേജ് പരിപാടികൾ, അതുപോലെ തന്നെ കലോത്സവങ്ങൾ, നാട്ടിലുള്ള ക്ലബിൻ്റെ പരിപാടികൾ, അങ്ങനെ ഒരുപാട് പരിപാടികളിലൊക്കെ പാട്ട് പാടുക, പിന്നെ അതുപോലെ തന്നെ ആൽബങ്ങളിലൊക്കെ ശബ്ദം കൊടുക്കുക, അതൊക്കെയായിരുന്നു ഇഷ്ടം. അപ്പം അതെല്ലാം ഇപ്പോഴും പാടുന്നുണ്ട്, പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനേക്കാളും അധികം സന്തോഷവതിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിലെ ഡിപ്ലോമ ഇൻ മാപ്പിള മ്യൂസിക്കിലെ ടീച്ചറായിട്ടും കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചെറിയൊരു പ്രായത്തിൽ ആ ഒരു വലിയ പോസ്റ്റ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ പാട്ടിൻ്റെ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, മാപ്പിളപ്പാട്ടിനോട് തന്നെയായിരുന്നു ചെറുപ്പം മുതലേ ഉള്ളൊരു താല്പര്യം എന്ന് പറയുന്നത്. കൂടുതലായിട്ടും മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളോട് വളരെയധികം ആഴത്തിലുള്ള ഇഷ്ടമായിരുന്നു. ഞാനീയൊരു മേഖലയിലേക്ക് ആദ്യമായിട്ട് എത്തിയപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ഇറങ്ങുന്നത് നമ്മൾ റിയാലിറ്റി ഷോയിലൂടെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ആദ്യമായിട്ട് യുവർ ചോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള റൗണ്ടിൽ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു ഗാനം, അതിൽ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നത് എരഞ്ഞോളി മൂസൊക്കെ പാടി ഹിറ്റാക്കിയിട്ടുള്ള ഒരു ഗാനമാണ്. അത് ഏത് വേദിയിലും ആളുകൾ എന്നോടൊരു പാട്ട് പാടുമോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വരുന്നത് ഈ ഒരു പാട്ടാണ്.

ആ പാട്ട് ആ വേദിയിൽ പാടി അന്ന് വളരെയധികം ജഡ്ജസിൻ്റെ അടുത്തു നിന്നൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ട് വളരെയധികം സന്തോഷമായി. പിന്നീട് ആ പാട്ട് തന്നെ എരഞ്ഞോളി മൂസ ഫൗണ്ടേഷൻ കണ്ണൂർ വെച്ച് നടത്തിയിട്ടുള്ളൊരു മത്സരത്തിൽ പാടുകയും അതിലെനിക്ക് ഒന്നാം സ്ഥാനമൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെയധികം സന്തോഷമാണ്, കാരണം വളരെയധികം മാപ്പിള കലാഫീൽഡിൽ ഇഷ്ടപ്പെടുന്ന കണ്ണൂർ ഷെരീഫ് ഖാൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് അത് എനിക്ക് പാടാനുള്ള ഒരു അവസരം കിട്ടിയത്. അതുപോലെ തന്നെ ആ ഒരു പരിപാടിയിൽ ഒരു വട്ടമെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ച കെ ജെ മാർക്കോസ് ഏട്ടൻ്റെ കയ്യിൽ നിന്നാണ് സമ്മാനം എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ മദീന റൗള എന്നും വളരെയധികം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു മാപ്പിളപ്പാട്ടാണ്.

പിന്നെ അക്കാലത്ത് തന്നെ നമ്മൾ ഒരുപാട് സ്റ്റേജ് പരിപാടികളിലൊക്കെ പാടുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ തന്നെ നമ്മൾ എപ്പോഴും പാടുന്ന ഒരു പാട്ട് എന്ന് പറയുമ്പോൾ മക്കത്ത് പൂത്തൊരു ഈത്തമരം, ബാപ്പു വെള്ളിപ്പറമ്പിൻ്റെ. ഒരുപാട് വേദികളിൽ പാടി നടക്കാറുള്ളൊരു പാട്ടാണ് ഈ മക്കത്ത് പൂത്തൊരു ഈത്തമരം എന്ന് പറയുന്നത്. ബാപ്പു വെള്ളിപ്പറമ്പ് സാർ എഴുതിയിട്ടുള്ള പാട്ടാണ്, രഹനത്തെ പാടി. അപ്പോൾ ഒരുപാട് വേദികളിൽ ഈ പാട്ട് ഞാൻ റിപ്പീറ്റായിട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത് ചില ആളുകൾ പറഞ്ഞു കേട്ടതാണ് മക്കത്ത് പൂത്തൊരു ഈന്തമരം എന്ന് പലരും പാടുന്നുണ്ട് എന്ന്. പക്ഷെ അതിൻ്റെ ഒറിജിനൽ ലിറിക്സിൽ ഈത്തമരം എന്നാണ് എന്നൊരു തിരുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ വളരെയധികം ജന മനസ്സുകൾക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. നമ്മൾ പോകുമ്പോൾ തന്നെ പല ആളുകളും സജസ്റ്റ് ചെയ്യാറുള്ളൊരു പാട്ടും കൂടെയാണ്.

പ്രണയഗാനങ്ങൾ, ട്രഡീഷണൽ ആയിട്ടുള്ള മാപ്പിളപ്പാട്ടുകൾ, അതുപോലെ തന്നെ മാലപ്പാട്ട്, സർക്കീട്ട് പാട്ട്, പടപ്പാട്ട് തുടങ്ങിയ ഒരുപാട് വിവിധങ്ങളായിട്ടുള്ള ശാഖകൾ ഈ മാപ്പിളപ്പാട്ടിലുണ്ട്. അപ്പം അതിൽ തന്നെ നാടകത്തിൽ ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നിലമ്പൂർ വെച്ച് നടന്നിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു, കെ ജി ഉണ്ണീൻ അനുസ്മരണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രചനയിൽ പിറന്ന ഒരുപാട് പാട്ടുകൾ ആ ഒരു വേദിയിൽ പല ആളുകളും പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടിയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്നെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ, അക്കാദമിയിലേക്ക് ആദ്യമായിട്ട് ഞാൻ എൻട്രി ചെയ്യുന്നത് ഈ ഒരു പരിപാടിയിലൂടെയാണ്. കാരണം എന്നെ അക്കാദമിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് പരിപാടി ചെയ്തത് ഈ കെ ജി ഉണ്ണീൻ അനുസ്മരണ പരിപാടിയിലാണ്. അപ്പോൾ അതിൽ ഞാൻ പാടിയിട്ടുള്ളൊരു പാട്ടുണ്ട്, അത് നാടകഗാനത്തിലെ ഭയങ്കരമായിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്, ഈ ദുനിയാവിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറയുന്ന നാടകത്തിൽ കെ ജി ഉണ്ണീൻ എഴുതിയിട്ടുള്ള പൂച്ചെടിപ്പൂവിൻ്റെ മുട്ട്. ഒരുപാട് വേദികളിൽ ഞാൻ പോകുമ്പോൾ അവിടുത്തെ ആളുകൾ കൂടുതലായിട്ടും എന്നോട് പാടാൻ പറയുന്ന ഒരു പാട്ടാണ് ഈ പൂച്ചെടിപ്പൂവിൻ്റെ മുട്ട്. പൊതുവെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം.

അപ്പം ഇങ്ങനെ നാടകഗാനത്തിലെ പാട്ടുകളൊക്കെ ഒരുപാട് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. കാരണം ഇന്നൊന്നും നാടകങ്ങൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്നും അങ്ങനെ നാടകങ്ങൾ കണ്ടിട്ടില്ല. പണ്ടത്തെ കാലത്തെ ഒരുപാട് പാട്ടുകൾ ഇന്ന് മഹാകവി മോയിൻകുട്ടി വേദർ അക്കാദമി പോലുള്ള അക്കാദമികളൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് പാട്ടുകൾ കേൾക്കാനും പഠിക്കാനും അതൊക്കെ വേദിയിൽ അവതരിപ്പിക്കാനും പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിലൊരു വെറൈറ്റി ഭാഗമാണ് കല്യാണപ്പാട്ട്. ഏതൊരു കല്യാണം വന്നാലും അവിടെ മാപ്പിളപ്പാട്ടുണ്ടാക്കുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പണ്ട് കാലത്തുള്ള സ്കൂൾ വാർഷികങ്ങളിലൊക്കെ നമ്മൾ ഒപ്പന കളിക്കാറുള്ള ഒരു ഒപ്പനപ്പാട്ട്, ഐ മീൻ കല്യാണത്തിന് ഉള്ള ഒപ്പനപ്പാട്ട്, എൻ്റെ നാട്ടുകാരനും കൂടെയായ ഒ എം മാഷ് എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ്. കെ വി അബൂട്ടി മാഷ് സംഗീതം ചെയ്ത മധുമംഗക്കാതരമാരൻ.

അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം കേട്ടത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച കുറച്ച് മാപ്പിളപ്പാട്ടുകളാണ്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഒരുപാട് വേദികളിൽ പാടാൻ പറ്റിയത്, ഞാൻ പാടുന്നത് മറ്റുള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയാവുന്ന കുറച്ച് പാട്ടുകളാണ് നിങ്ങളിപ്പോൾ എല്ലാവരും കേട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നന്ദി, നമസ്കാരം.

ഗായിക അൻഷിത ജാസ്മിൻ അവതരിപ്പിച്ച മൈലാഞ്ചി മൊഞ്ചാണ് നിങ്ങൾ കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 8606231597. ഫോൺ നമ്പർ ആവർത്തിക്കാം, 8606231597. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ഹാരിസ് കാരശ്ശേരി.

കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നൽകുന്ന പ്രൊഫസർ എം എം ഗനി അവാർഡിന്റെ 2023-2024 അക്കാദമിക വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 20 വരേക്ക് നീട്ടി. 10 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള അധ്യാപകർക്ക് നേരിട്ടോ പ്രിൻസിപ്പൽ കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അവാർഡ് നിയമാവലി സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇമെയിൽ ID ganiaward@uoc.ac.in, ഫോൺ നമ്പർ 0494-24

0: FM പ്രധാന വാർത്തകൾ.
1: ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി മാഫിയയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരി മാഫിയയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് മാനവീയ വേദിയിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയുടെയും വാക്കത്തോണിന്റെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാളെ നടക്കുന്ന രണ്ട് പരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വെനസ്വേലയിലേക്ക് ഭൂകമ്പാന്തര അനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി ഇന്ത്യയുടെ അടിയന്തര സഹായ ഓപ്പറേഷൻ അമിസ്റ്റാഡ് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പ്രഖ്യാപിച്ചു. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റിനെ തുടർന്ന് ജപ്പാനിൽ കനത്ത ജാഗ്രത. ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. 200-ൽ അധികം വിമാന സർവീസുകൾ റദ്ദാക്കി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം സെൻട്രൽ ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.
3: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
5: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ചാവക്കാട്.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 7 സെക്കൻഡുമായിരിക്കുന്നു. ഇപ്പോൾ 4 മണിപ്പൂക്കൾ.

0: വയസ്സാവും തോറും ആളുകൾ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാതാവും എന്ന് പറയുന്നത് ശരിയല്ല. സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാതെയാവുമ്പോൾ അവർക്ക് വയസ്സാവുകയാണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. ലാറ്റിനമേരിക്കൻ എഴുത്തുകാരനായ ഗബ്രിയേൽ ഗാർസിയ മാർക്കസിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ചേസ് യുവർ ഡ്രീംസ്, സ്വപ്നങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കുന്നതാവട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ 4 മണിപ്പൂക്കൾ. ഇനി കുറച്ചു നേരം നല്ല ചില പരിപാടികളും പാട്ടുകളും പറച്ചിലുമൊക്കെയായി. ഞാനും നിങ്ങൾക്കൊപ്പം ഇന്ന് 4 മണിപ്പൂക്കളുമായി നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ പ്രവിതയാണ്.
1: Let's go, girls.

0: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന ഇന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
4: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
3: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
4: കണ്ടില്ലേ
5: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
6: നോ സിഗ്നൽ.
3: ഇനി എന്ത് ചെയ്യും?
5: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
4: ഏ മണ്ടത്തരം നിർത്ത്.
3: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
6: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
8: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
9: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
10: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
11: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
10: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
11: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
10: അതേന്ന്. നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
11: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
12: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
11: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
12: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
13: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കളാണ്. ഇത് AIയുടെ ലോകമാണ്. ഒറിജിനൽ ഏത്, ഡ്യൂപ്ലിക്കേറ്റ് ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം സകല മേഖലയിലും AI ആണ്. ഇപ്പോൾ നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ AIയുടെ സവിശേഷ പ്രാധാന്യം എന്തെന്ന് കേട്ടുനോക്കൂ. പറയുന്നു മുനി റാമയൂർ.
14: ഫുട്ബോൾ ലോകകപ്പ് ഇപ്പോൾ അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി കത്തി കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസത്തെ കളിയിൽ ആ ഓഫ്സൈഡ് തീരുമാനം എത്ര പെട്ടെന്നാണ് വന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? പണ്ടൊക്കെ റഫറിമാർ TV സ്ക്രീനിൽ വരവരച്ച് നോക്കി മിനിറ്റുകൾ കളയുമായിരുന്നു. എന്നാൽ ഇപ്പോഴോ അതൊക്കെ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തീരുന്നു. എന്താണ് ഇതിൻ്റെ രഹസ്യം എന്നറിയാമോ? ഇത്തവണ കളിക്കളത്തിൽ കളിക്കാർ മാത്രമല്ല ഉള്ളത്, കളി നിയന്ത്രിക്കുന്നതിൽ പകുതിയും AI ആണ്, അഥവാ കൃത്രിമ ബുദ്ധി. റഫറിയുടെ കണ്ണിൽ പെടാതെ പോകുന്നത് പോലും ഈ AI എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇത്തവണ ക്രിക്കറ്റ് കളിക്ക് ഉപയോഗിക്കുന്ന അഡിഡാസ് ട്രയോണ്ട എന്ന പന്ത് കണ്ടിട്ടില്ലേ? സാധാരണ പന്ത് പോലെ കണ്ടാൽ തോന്നുമെങ്കിലും അതിനുള്ളിൽ ഒരു ഭയങ്കരൻ സെൻസറുണ്ട്. ഈ പന്ത് 1 സെക്കൻഡിൽ 500 തവണയാണ് അതിൻ്റെ ലൊക്കേഷൻ വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് കളിക്കാരൻ്റെ കാൽ പന്തിൽ മുട്ടുന്ന ആ കൃത്യമായ മൈക്രോ സെക്കൻഡ് റഫറിയുടെ റൂമിലിരിക്കുന്ന കമ്പ്യൂട്ടറിന് കൃത്യമായി അറിയുവാൻ പറ്റും. അപ്പോൾ കളിക്കാരുടെ ചലനങ്ങളോ? അതിനാണ് സ്റ്റേഡിയത്തിന് ചുറ്റും ഘടിപ്പിച്ചിരിക്കുന്ന അതിവേഗ ക്യാമറകൾ. ടൂർണമെന്റിന് മുമ്പ് എല്ലാ കളിക്കാരുടെയും ശരീരത്തിന്റെ ഒരു 3D ഡിജിറ്റൽ സ്കാൻ എടുക്കും. കളിക്കാരന്റെ തോളോ കാലോ അല്പമെങ്കിലും മുന്നോട്ട് നീങ്ങിയാൽ ക്യാമറകൾ ആ വിവരങ്ങൾ ശേഖരിച്ച് നിമിഷങ്ങൾക്കകം ഒരു 3D ആനിമേഷൻ ഉണ്ടാക്കും. ഇത് TVയിലും സ്റ്റേഡിയത്തിലെ വലിയ സ്ക്രീനിലും കാണിക്കും. അതുകൊണ്ട് അത് ഓഫ്സൈഡ് അല്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇനി ആർക്കും തർക്കിക്കുവാൻ കഴിയില്ല. റെഫറിമാർക്ക് തെറ്റുപറ്റുമോ എന്ന് പേടിയേ വേണ്ട. വല്ലാത്തൊരു മാറ്റം തന്നെ അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരിക്കൽ അർജന്റീനയുടെ ഇതിഹാസ താരം മറഡോണ ലോകകപ്പിൽ ഗോളടിച്ചത് ദൈവത്തിന്റെ കൈകൊണ്ടടിച്ച ഗോൾ എന്ന പേരിൽ പ്രശസ്തമാണല്ലേ. ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ അത് ഗോളാകില്ലായിരുന്നു, ശരിയല്ലേ?
15: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
16: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.

0: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
1: എയർ ഫ്രൈയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഈസി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
4: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.

0: ഇന്ന് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലഹരി എന്ന വിപത്തിനെ തുടച്ചു നീക്കുക എന്നതാണ് ലക്ഷ്യം. കൂടുതൽ അറിയാം, കേട്ടുനോക്കൂ. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ സംസാരിക്കുന്നു.
1: നമസ്കാരം, ഞാൻ ചൈത്ര, മലപ്പുറം ഡിസ്ട്രിക്ട് പോലീസ് ചീഫാണ്. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. മയക്കുമരുന്ന് ദുരുപയോഗത്തിനും അനധികൃത മയക്കുമരുന്ന് വ്യാപാരത്തിനുമെതിരായി ബോധവൽക്കരണത്തിനും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ലോകമെമ്പാടും പ്രാധാന്യം നൽകുന്ന ദിവസമാണിത്. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് ലഹരി മരുന്നുകളുടെ വ്യാപനവും അതിലൂടെ യുവജനങ്ങളിൽ ഉണ്ടാകുന്ന അടിമത്തവും. ഈ സാഹചര്യത്തിലാണ് കേരള സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി ശക്തമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. MDMA, മെത്താംഫെറ്റമിൻ തുടങ്ങിയ രാസലഹരി വസ്തുക്കൾ വളരെ ചെറിയ അളവിൽ പോലും വലിയ തോതിൽ ലഹരി സൃഷ്ടിക്കുന്നവയാണ്. ഇവയുടെ കടത്തു ശൃംഖലകൾ സംസ്ഥാന അതിർത്തികൾക്കും സംസ്ഥാന അതിർത്തികൾക്കും അപ്പുറത്തേക്ക് വ്യാപിച്ചു കിടക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ദുരുപയോഗം ചെയ്ത് ലഹരി ശൃംഖലകൾ യുവാക്കളെ ലക്ഷ്യമിടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിനാൽ ലഹരി വിരുദ്ധ പോരാട്ടം വെറും നിയമപാലന വിഷയമല്ല, സാമൂഹികവും ആരോഗ്യപരവും സുരക്ഷാപരവുമായ ഒരു ദൗത്യമായി മാറിയിരിക്കുകയാണ്. കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് യുവജനങ്ങളാണ്. എന്നാൽ ഇന്ന് യുവാക്കളാണ് ലഹരി മാഫിയകളുടെ പ്രധാന ലക്ഷ്യം. കൗതുകം, കൂട്ടുകാരുടെ സ്വാധീനം, പരീക്ഷാ സമ്മർദ്ദം, തൊഴിലില്ലായ്മ, ജീവിതശൈലിയിലെ മാറ്റങ്ങൾ തുടങ്ങിയ നിരവധി ഘടകങ്ങൾ യുവാക്കളെ ലഹരിയിലേക്ക് ആകർഷിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികളെ തന്നെ ലഹരി വിതരണ ശൃംഖലയുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ഓപ്പറേഷൻ തൂഫാൻ? ലഹരി വ്യാപനത്തെ സമഗ്രമായി നേരിടുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംസ്ഥാനതല പ്രത്യേക ദൗത്യമാണ് ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്. ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: ലഹരി മാഫിയകളെ കണ്ടെത്തുകയും തകർക്കുകയും ചെയ്യുക, ലഹരിക്കടത്ത് ശൃംഖലകളെ ഇല്ലാതാക്കുക, യുവജനങ്ങളെ ലഹരിയിൽ നിന്ന് സംരക്ഷിക്കുക, പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുക, ബോധവൽക്കരണവും പുനരധിവാസ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുക, ലഹരി വ്യാപാരത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുക. ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തന പദ്ധതിയിൽ ശക്തമായ നിയമ നടപടികളും രഹസ്യവിവരണ ശേഖരണം, പൊതുജന പങ്കാളിത്തം, സാങ്കേതിക വിദ്യയുടെ പ്രയോജനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇടപെടൽ, പുനരധിവാസം, കൗൺസിലിംഗ്, സാമ്പത്തിക അന്വേഷണം എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിനു ശേഷം മലപ്പുറം ജില്ലയിൽ നിരന്തര പരിശോധനകൾ നടന്നു വരുന്നു. ആയതിൽ 407 ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 472 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഗണ്യമായ അളവിൽ MDMA, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ തുടങ്ങിയ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ഒരു താൽക്കാലിക പരിശോധനാ പരിപാടിയല്ല, ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ലഹരി വിരുദ്ധ ദൗത്യമാണ്. നിയമ നടപടികൾ, ബോധവൽക്കരണം, പുനരധിവാസം, പൊതുജന പങ്കാളിത്തം എന്നിവയിലൂടെ ഈ പ്രവർത്തനങ്ങൾ തുടർച്ചയായി മുന്നോട്ടു പോകും. ലഹരി എന്നത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, അത് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഭാവിയുടെയും പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ലഹരി വിരുദ്ധ പോരാട്ടം പോലീസിന്റെയും സർക്കാരിന്റെയോ മാത്രം ഉത്തരവാദിത്വമല്ല. മാതാപിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, സാമൂഹിക

0: വിവിധ സാംസ്കാരിക സംഘടനകൾ, മതസ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങി എല്ലാവരും ഈ പോരാട്ടത്തിന്റെ ഭാഗമാകണം. ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കാം. ലഹരിയോടില്ല എന്ന് പറയാം, ജീവിതത്തോട് അതേ എന്ന് പറയാം. ലഹരിമുക്ത കേരളം, സുരക്ഷിത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നന്ദി.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05. ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്.
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30
0: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും

0: ഐ കെയർ ഹോസ്പിറ്റൽ ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് നാലുമണിപ്പൂക്കളാണ്. സമയം 4 മണി കഴിഞ്ഞ് 24 മിനിറ്റ്. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു ജന്തുജന്യ രോഗമാണ് എലിപ്പനി. മുറിവുകളിലൂടെയോ മലിനജലവുമായുള്ള സമ്പർക്കത്തിലൂടെയോ ഇത് മനുഷ്യരിലേക്ക് പകരുന്നു. ഇന്ന് സംസ്ഥാനം പനിയുടെ പിടിയിലാണ്. വിവിധ തരം പനികൾ, ഇതിൽ എലിപ്പനിയുടെ ലക്ഷണങ്ങളും ചികിത്സയെയും കുറിച്ച് അറിയാം. ഇപ്പോൾ സംസാരിക്കുന്നത് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ശുഭൻ.
1: പ്രത്യേകിച്ച് എലിപ്പനിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നേരിടുന്നൊരു കാരണം എന്ന് വെച്ചാൽ, ആൾക്കാർ ഒരു 2 ദിവസം സ്വയം ചികിത്സ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആദ്യമായിട്ട് ഡോക്ടറെ കാണാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ആ ഡോക്ടറെ സംബന്ധിച്ചോളം ആ രോഗിക്ക് അപ്പോൾ എലിപ്പനി സംശയിക്കാനുള്ള ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം സാധാരണ പനിക്കുള്ള ചികിത്സ നൽകിയിട്ട് വിടും. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് അത് ലിവറിനെയോ കിഡ്നിയോ ബാധിക്കുന്ന സമയത്തായിരിക്കും എലിപ്പനി സംശയിക്കുന്നത്. ഇപ്പോൾ ചില തൊഴിലുകൾ ഏർപ്പെടുന്ന ആൾക്കാർ, ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളിലോ അല്ലെങ്കിൽ കന്നുകാലി പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇത്തരം മേഖലകളിലൊക്കെ അവർ ഇടപഴകുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അതൊരു കണ്ട്യൂസീവ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ മൊത്തമായിട്ട് ഈ ഒരു എലിപ്പനിക്കുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ അവരവരുടെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ അവിടെ സ്വയം ചികിത്സ അപകടമാണെന്ന് മനസ്സിലാക്കുകയും അത് എലിപ്പനിയല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെട്ടെന്ന് തന്നെ ചികിത്സ തേടാനുള്ളൊരു ആ ഒരു ബോധ്യമാണ് ആദ്യം വേണ്ടത്. എലിപ്പനിക്കുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കണ്ണിന് ചോപ്പ് കാണുന്നൊരു ഇതുണ്ട്, അതുപോലെ കാഫ് മസിലിന് ഉള്ള പെയിൻ വരിക, അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷണമാണ്. പക്ഷെ അത് വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രമാണ് ആ ഒരു ലക്ഷണം കാണുക. ബാക്കിയുള്ള ആൾക്കാരിലൊക്കെ പനി, മേലുവേദന അല്ലെങ്കിൽ ക്ഷീണം ഇങ്ങനെയൊക്കെ ആയിട്ടാണ് പനി ആദ്യം തന്നെ വരിക. അപ്പോൾ ആ സമയത്ത് ഏത് തരത്തിലുള്ള പനിയാണെന്ന് തിരിച്ചറിയാനുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാം കൂടി നോക്കിയിട്ടാണ് ഏത് തരം പനിയാണെന്നുള്ളത്. കാരണം ഇപ്പോൾ ഒരു എലിപ്പനിയോ ഡെങ്കുവോ ഉള്ള ഒരു മേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണ്, അയാൾക്ക് പനിയും മേലുവേദന ഉണ്ടെങ്കിൽ ഇത് എലിപ്പനിയോ ഡെങ്കുവോ അല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡോക്ടേഴ്സ് ചെയ്യുക. കാരണം നമുക്കറിയില്ല അത് എന്ത് തരത്തിലുള്ള പനിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ അത് ഡോക്ടറാകുമ്പോൾ അയാളുടെ പല കാര്യങ്ങളും നോക്കിയിട്ട്, അയാളുടെ ജോലിയുടെ സാഹചര്യം, അയാൾ വരുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത, അയാളുടെ ലക്ഷണങ്ങൾ, ഡോക്ടർ പരിശോധിക്കുമ്പോൾ കിട്ടുന്ന സയൻസ്, ഇതെല്ലാം നോക്കിയിട്ടാണ് അതിൻ്റെ കൂടെ തന്നെ ലാബ് ടെസ്റ്റുകളും ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ചെയ്ത് നോക്കിയിട്ടാണ് ഈ ഒരു രോഗനിർണയം നടത്തുന്നത്. അത് നമുക്കിപ്പോൾ നമ്മളെ സമയത്തോളം പനിയെല്ലാം ഒരേ പനിയായിരിക്കും. അതിൽ ചുമയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഛർദിയ വയറിളക്കം ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ വേർതിരിച്ച് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. അപ്പോൾ അതൊരു ഡോക്ടറുടെ സഹായം വളരെ അത്യാവശ്യമാണ്. ആ ഒരു തുടക്കത്തിൽ തന്നെ കാണിക്കുകയാണെങ്കിൽ കുറേയും കൂടിയും ഡയഗ്നോസ് നേരത്തെ ആവുമ്പോൾ പല ചികിത്സയും നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാലേ ഫലിക്കുകയുള്ളൂ. എലിപ്പനി ആണെങ്കിൽ തന്നെ ലിവറിനെയും കിഡ്നിയൊക്കെ ബാധിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ അത്ര എഫക്റ്റീവ് ആയിക്കൊള്ളുന്നില്ല. അതുപോലെ ഈ ഷിഗെല്ലാസ് ആണെങ്കിൽ തന്നെ തുടക്കത്തിൽ നമുക്ക് ഷിഗെല്ലാണ് സംശയം തോന്നി മരുന്ന് ആൻറ്റിബോഡി കൊടുത്താൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് കിട്ടുകയുള്ളൂ.
0: നമുക്കറിയാം ഒരു സുഗന്ധദ്രവ്യവും ഔഷധവുമാണ് ഇഞ്ചി. ഇപ്പോൾ ഇഞ്ചിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് കേട്ടാലോ? പറഞ്ഞു തരുന്നത് പെരിന്തൽമണ്ണ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം KP.
2: സാധാരണയായി

0: രോഗകീടങ്ങളൊന്നും മല്ലികയിൽ വരാറില്ല. മല്ലിക നമുക്ക് ഉപകാരപ്രദമായ മിത്രപ്രാണികളുടെ ഒരു ഉറവിടം കൂടിയാണ്. നമ്മുടെ വിളകളിൽ രോഗകീടബാധകൾ ഉണ്ടാക്കുന്ന ഒട്ടനവധി ജീവികളെ തിന്ന് ജീവിക്കുന്ന നമ്മുടെ മിത്രപ്രാണികൾ വസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മല്ലിക ചെടി. ആയതിനാൽ മല്ലികയിൽ ജീവികളെ കാണുന്ന മുറയ്ക്ക് ഉപകാരികളാണോ ഉപദ്രവകാരികളാണോ എന്ന് നാം ഉറപ്പുവരുത്തുന്നതിന് കൃഷിഭവൻ്റെ സഹായം തേടേണ്ടതാണ്. ചാണക സ്ലറി ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. മഴക്കാലത്ത് വാട്ടരോഗം വരാതിരിക്കാനുള്ള മരുന്നും അതുപോലെ വൈറസ് രോഗം പിടിപെടാതിരിക്കാനുള്ള പ്രതിരോധ മരുന്നും മുൻകൂട്ടി ചെയ്യേണ്ടതാണ്. കൃത്യമായി പരിപാലിക്കുന്ന ചെടികളുടെ മുകൾ ഭാഗം 20 മുതൽ 25 ദിവസത്തിനകം നുള്ളിക്കളയേണ്ടതും തുടർന്ന് വരുന്ന തലകളും 30 ദിവസത്തിനുള്ളിൽ വീണ്ടും നുള്ളി കൊടുക്കേണ്ടതുമാണ്. ഒരു ചെടിയിൽ ശരാശരി 80 മുതൽ 100 ലധികം തലപ്പുകളുള്ള ചെടികളാക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുമിച്ച് പൂക്കുന്നതിനും പൂവിൻ്റെ നിറവും തൂക്കവും നിലനിർത്തുന്നതിനുമുള്ള സൂക്ഷ്മമൂലകങ്ങൾ യഥാസമയം പ്രയോഗിക്കേണ്ടതാണ്. സൂക്ഷ്മമൂലകങ്ങൾ യഥാസമയം പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ പൂവിൻ്റെ വലുപ്പവും പൂവിൻ്റെ കളറും പൂവിൻ്റെ കാണാനുള്ള ഭംഗിയും ഇല്ലാതാകും. മൈക്രോന്യൂട്രിയൻ്റ് എന്നറിയപ്പെടുന്ന സൂക്ഷ്മമൂലകങ്ങൾ മല്ലിക കൃഷിയിൽ വളരെ പ്രധാനമാണ്. 100 രൂപ മുതൽ 200 രൂപ വരെ ഓണവിപണിയിൽ മല്ലികപ്പൂവിന് വില ലഭിക്കുന്ന ഈ കാലത്ത് ശരാശരി നല്ലപോലെ പരിപാലിക്കുന്ന ഒരു ചെടിയിൽ 700 ഗ്രാം മുതൽ 1 കിലോ വരെ പൂക്കൾ ഒരു ചെടിയിൽ നിന്നും ലഭിക്കുന്നു. അതിന് ഗുണമേന്മയുള്ള ഹൈബ്രിഡ് ചെടികളാണ് തിരഞ്ഞെടുക്കേണ്ടത്. പുരാതന കാലം മുതൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന മല്ലികൾ ചെടിയിൽ നിന്നുള്ള പൂക്കൾ ശേഖരിച്ച് നട്ടാൽ നമ്മൾ ഉദ്ദേശിച്ച അത്ര വിളവ് ഉണ്ടാകാറില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഇത്തരം കൃഷികളിലേക്ക് കർഷകർ മുന്നിട്ടിറങ്ങുക, നല്ല വരുമാനമാർഗവും ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ലഭിക്കുക എന്നുള്ളതും പുതിയ കൃഷിരീതിയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ ഏതുവിധ സംശയത്തിനും നിങ്ങളെ സഹായിക്കാനും കൃഷിഭവനും കൃഷിവകുപ്പും നിങ്ങളോടൊപ്പമുണ്ട്.
1: കേരളത്തിന്റെ കാലാവസ്ഥയിൽ വളരെ എളുപ്പത്തിൽ വിജയിപ്പിക്കാവുന്ന ഒരു ഹ്രസ്വകാല പുഷ്പ കൃഷിയാണ് ചെണ്ടുമല്ലി. ആഫ്രിക്കൻ മാരിഗോൾഡ്, ഫ്രഞ്ച് മാരിഗോൾഡ് എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ചെണ്ടുമല്ലി കൃഷിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വണ്ടൂർ കൃഷി ഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമർഗോയ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35
3: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
1: സമയം 4:30. മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നൈപുണ്യ വികസനം ഏറെ പ്രധാനമാണ്. ഇതിന് സഹായിക്കുന്ന ധാരാളം കോഴ്സുകൾ കോഴിക്കോട് നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓഫീസർ കെ ഷൗക്കത്ത് ഹുസൈൻ സംസാരിക്കുന്നത് കേൾക്കൂ.
4: ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് അതിന്റെ മനുഷ്യ വിഭവശേഷിയാണ്. പ്രത്യേകിച്ച് നൈപുണ്യമുള്ള യുവജനങ്ങളാണ് ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ നട്ടെല്ല്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലോകത്ത് നൈപുണ്യ വികസനത്തിന് വലിയ പ്രാധാന്യം ലഭിച്ചു വരികയാണ്. ഇന്ന് തൊഴിൽ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മത്സരാധിഷ്ഠിത കാലഘട്ടത്തിൽ ഒരു ഡിഗ്രി മാത്രം നേടിയാൽ വിജയിക്കാനാകില്ല. തൊഴിൽദാതാക്കൾക്ക് ഇന്ന് അന്വേഷിക്കുന്നത് അറിവിനൊപ്പം പ്രായോഗിക പരിചയവും സാങ്കേതിക നൈപുണ്യവും പ്രശ്നപരിഹാരശേഷിയും ഉള്ള യുവജനങ്ങളെയാണ്. അതിനാൽ വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ നൈപുണ്യം ആർജിക്കുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. 21-ാം നൂറ്റാണ്ട് അറിവിന്റെയും സാങ്കേതിക വിദ്യയുടെയും കാലഘട്ടമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോൺ ടെക്നോളജി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, പുനരുപയോഗ ഊർജ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവ ലോകത്തെ അതിവേഗം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭാരത സർക്കാർ നൈപുണ്യ വികസനത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ദീർഘവീക്ഷണമാർന്ന നേതൃത്വത്തിൽ സ്കിൽ ഇന്ത്യ മിഷൻ, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, PM വിശ്വകർമ്മ, ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, PM സേതു തുടങ്ങിയ പദ്ധതികൾ രാജ്യത്തിൻ്റെ നൈപുണ്യ വികസനത്തിന് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ്. യുവജനങ്ങളെ തൊഴിൽ അന്വേഷകരിൽ നിന്ന് തൊഴിൽ സൃഷ്ടിക്കുന്നവരാക്കി മാറ്റുക എന്നതാണ് ഈ പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം. ഈ ദൗത്യത്തിൻ്റെ

ഭാഗമായി കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റ് കേരളത്തിലെ യുവജനങ്ങൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള തൊഴിൽ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വ്യവസായ രംഗത്ത് ഏറ്റവും കൂടുതൽ ആവശ്യകതയുള്ള 6 പ്രധാന ട്രേഡുകളിലാണ് NSTI കാലിക്കറ്റ് പരിശീലനം നൽകുന്നത്. സോളാർ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ. ഇന്ന് ലോകം പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി സംരക്ഷണവും ഊർജ സ്വയം പര്യാപ്തതയും ലക്ഷ്യമാക്കി രാജ്യങ്ങൾ സോളാർ ഊർജത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഇന്ത്യയും അതിവേഗം സോളാർ എനർജി മേഖലയിൽ മുന്നേറുകയാണ്. വീടുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലായിടത്തും സോളാർ സംവിധാനങ്ങൾ സ്ഥാപിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ സോളാർ ടെക്നീഷ്യന്മാർക്ക് വലിയ തൊഴിൽ സാധ്യതകളാണ് ഉള്ളത്. NSTI കാലിക്കറ്റിലെ സോളാർ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ ട്രേഡിൽ സോളാർ പാനൽ സ്ഥാപിക്കൽ, ഇൻവെർട്ടർ സംവിധാനങ്ങൾ, ബാറ്ററി ബാങ്കുകൾ, അവയുടെ പരിപാലനം, തകരാർ കണ്ടെത്തൽ തുടങ്ങി വിഷയങ്ങളിൽ സമഗ്രമായ പരിശീലനം നൽകുന്നു. ഡ്രോൺ ടെക്നീഷ്യൻ. ഒരു കാലത്ത് സൈനിക ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന ഡ്രോണുകൾ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയിൽ കീടനാശിനി തളിക്കൽ, ഭൂമിശാസ്ത്ര സർവേ, ഫോട്ടോഗ്രാഫി, ദുരന്ത നിവാരണം, വനസംരക്ഷണം, സുരക്ഷാ മേഖല തുടങ്ങി അനേകം രംഗങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിക്കപ്പെടുന്നു. ഭാവിയിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മേഖലയാണ് ഡ്രോൺ വ്യവസായം. NSTI കാലിക്കറ്റിലെ ഡ്രോൺ ടെക്നീഷ്യൻ ട്രേഡിൽ ഡ്രോൺ അസംബ്ലിംഗ്, ഫ്ലൈറ്റ് കൺട്രോളറുകൾ, GPS സംവിധാനം, ഡ്രോൺ റിപ്പയർ, മിഷൻ പ്ലാനിംഗ്, സുരക്ഷാ മാനദണ്ഡങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, IoT, സ്മാർട്ട് ഹെൽത്ത് കെയർ. ആരോഗ്യരംഗം ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതിയൊരു യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രോഗിയുടെ ഹൃദയമിടിപ്പ്, ശരീര താപനില, രക്തസമ്മർദ്ദം തുടങ്ങിയ വിവരങ്ങൾ ദൂരെ ഇരുന്ന് നിരീക്ഷിക്കാൻ കഴിയുന്ന സ്മാർട്ട് സംവിധാനങ്ങൾ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇതിന്റെ അടിസ്ഥാന സാങ്കേതിക വിദ്യയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അഥവാ IoT. NSTI കാലിക്കറ്റിലെ IoT സ്മാർട്ട് ഹെൽത്ത് കെയർ ട്രേഡിൽ സെൻസറുകൾ, മൈക്രോ കൺട്രോളറുകൾ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ, ക്ലൗഡ് ടെക്നോളജി, ഹെൽത്ത് മോണിറ്ററിംഗ് സംവിധാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്. ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ബാങ്കിംഗ്, കൃഷി, വ്യവസായം തുടങ്ങി എല്ലാ മേഖലകളിലും AI നിർണായക പങ്ക് വഹിക്കുന്നു. ഭാവിയിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്ന മേഖലകളിലൊന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. NSTI കാലിക്കറ്റിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡിൽ പൈത്തോൺ പ്രോഗ്രാമിംഗ്, ഡാറ്റ അനാലിസിസ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺസെപ്റ്റ്സ്, ഡാറ്റാബേസ് മാനേജ്മെന്റ്, വെബ് അപ്ലിക്കേഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. ഡിജിറ്റൽ യുഗത്തിലെ തൊഴിൽ അവസരങ്ങൾ ലക്ഷ്യമിടുന്ന യുവജനങ്ങൾക്ക് ഈ ട്രേഡ് വലിയ സാധ്യതയാണ് തുറന്നുകൊടുക്കുന്നത്. വെൽഡിംഗ്. ഏത് വ്യവസായത്തിന്റെയും അടിസ്ഥാന ഘടകമാണ് വെൽഡിംഗ്. കപ്പൽ നിർമ്മാണം, നിർമ്മാണ മേഖല, എണ്ണവാതക മേഖല, വ്യവസായ പ്ലാന്റുകൾ, റെയിൽവേ തുടങ്ങിയ മേഖലകളിൽ പ്രാവീണ്യമുള്ള വെൽഡർമാർക്ക് എന്നും ആവശ്യകതയുണ്ട്. വെൽഡർ ട്രേഡിൽ ആധുനിക വെൽഡിംഗ് രീതികളായ മിഗ്, ടിഗ്, ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ് തുടങ്ങിയവയിൽ പരിശീലനം നൽകുന്നു. രാജ്യത്തിനകത്തും വിദേശങ്ങളിലും വെൽഡർമാർക്ക് മികച്ച തൊഴിൽ സാധ്യതകളാണുള്ളത്. ഇലക്ട്രീഷ്യൻ പവർ ഡിസ്ട്രിബ്യൂഷൻ. ആധുനിക ജീവിതത്തിന്റെ നട്ടെല്ലാണ് വൈദ്യുതി. വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വ്യവസായങ്ങളിലേക്കും സുരക്ഷിതമായി വൈദ്യുതി എത്തിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് പവർ ഡിസ്ട്രിബ്യൂഷൻ. NSTI കാലിക്കറ്റിലെ ഇലക്ട്രീഷ്യൻ പവർ ഡിസ്ട്രിബ്യൂഷൻ ട്രേഡിൽ ട്രാൻസ്ഫോർമറുകൾ, സബ്സ്റ്റേഷനുകൾ, വൈദ്യുതി വിതരണ ശൃംഖല, പ്രൊട്ടക്ഷൻ സംവിധാനങ്ങൾ, എനർജി മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. വൈദ്യുതി വിതരണ സ്ഥാപനങ്ങളിലും സ്വകാര്യ കമ്പനികളിലും ഈ മേഖലയിൽ മികച്ച തൊഴിൽ സാധ്യതകളുണ്ട്. NSTI കാലിക്കറ്റ് ഒരു സാധാരണ പരിശീലന കേന്ദ്രമല്ല. രാജ്യത്തിന്റെ വ്യവസായ ആവശ്യങ്ങൾക്കനുസരിച്ച് യുവജനങ്ങളെ വാർത്തെടുക്കുന്ന ഒരു ദേശീയ സ്ഥാപനമാണ്.
ഇവിടെ പരിശീലനം നൽകുന്നത്.

0: NCVET അംഗീകരിച്ച ദേശീയ നിലവാരത്തിലുള്ള സിലബസുകൾ അടിസ്ഥാനമാക്കിയാണ്. ആധുനിക ലാബുകൾ, പരിചയസമ്പന്നരായ പരിശീലകർ, പ്രായോഗിക പരിശീലനം, വ്യവസായ സന്ദർശനങ്ങൾ, തൊഴിൽ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ചയ്ക്ക് സഹായകമാകുന്നു. ഇവിടെ ലഭിക്കുന്ന പരിശീലനം ഒരു സർട്ടിഫിക്കറ്റ് നേടുന്നതിന് മാത്രമല്ല, ആത്മവിശ്വാസമുള്ള, നൈപുണ്യമുള്ള, ഉത്തരവാദിത്തമുള്ള ഒരു തൊഴിൽ വിദഗ്ധനായി വളരുന്നതിനുള്ള അവസരമാണ്. എല്ലാ കോഴ്സുകൾക്കും പ്രവേശനം നേടാനുള്ള അടിസ്ഥാന യോഗ്യത 10-ാം ക്ലാസ് വിജയമാണ്. അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് NSTI വെബ്സൈറ്റ് ആയ www.nstikalikat.dgt.gov.in സന്ദർശിക്കുകയോ ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. 9446979913, 9497644591. പ്രിയ ശ്രോതാക്കളെ, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസം മനുഷ്യനിലുള്ള പൂർണ്ണതയെ പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയയാണ്. ഇന്നത്തെ ലോകത്ത് ആ പൂർണ്ണത കൈവരിക്കാൻ അറിവിനൊപ്പം നൈപുണ്യവും അനിവാര്യമാണ്. യുവജനങ്ങളുടെ കൈകളിൽ നൈപുണ്യത്തിന്റെ ശക്തി നൽകുമ്പോൾ രാജ്യത്തിന്റെ ഭാവി കൂടുതൽ സുരക്ഷിതവും ശക്തവുമാകും. അതുകൊണ്ട് നമ്മുടെ യുവജനങ്ങൾ ഇത്തരം തൊഴിൽ പരിശീലന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി സ്വന്തം ഭാവിയും രാജ്യത്തിന്റെ പുരോഗതിയും ഉറപ്പാക്കണമെന്ന് താൽപര്യപ്പെടുന്നു.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23
2: പ്രായോജകർ
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
3: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
7: ആയിഷ ഗർഭിണിയാണോലേ?
8: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
7: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
9: അതപ്പ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
7: തന്നെയോ? അതേതായാലും നന്നായി.
9: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
10: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
11: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
10: ദിവസവും കാലത്ത് 6:35
6: വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
12: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ
6: കൊരുന്തയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി
13: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
14: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
6: സാന്ത്വനത്തിന്റെ കരസ്പർശം.
15: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
16: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
15: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
17: സമയം 4 മണി കഴിഞ്ഞ് 41 മിനിറ്റും 27 സെക്കൻഡുമായിരിക്കുന്നു. 4 മണിപ്പൂക്കൾ തുടരുന്നു. ഇപ്പോൾ ഇഞ്ചിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് കേൾക്കാം. പറഞ്ഞു തരുന്നു പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം KP.
18: പണ്ടുകാലങ്ങളിൽ കുട്ടികൾക്കും വലിയവർക്കും ഉണ്ടാകുന്ന ജലദോഷം, ചുമ, പനി, വയറുവേദന, ഛർദി തുടങ്ങി നിരവധി അസുഖങ്ങൾക്ക് നമ്മുടെ മുത്തശ്ശിമാർ അടുക്കളയിൽ നിന്ന് തന്നെ പ്രതിവിധികൾ തയ്യാറാക്കി ഉപയോഗിച്ചിരുന്നു. ആഹാരത്തിന് ഉപയോഗിക്കുന്ന ഇഞ്ചി, മഞ്ഞൾ, ജീരകം, വെളുത്തുള്ളി തുടങ്ങിയ ചേരുവകൾ ഭക്ഷണത്തിന് രുചിയും ഗന്ധവും നിറവും വർദ്ധിപ്പിക്കുന്നതിനു പുറമെ ഇവയെല്ലാം തന്നെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും നിരവധി രോഗങ്ങളെ ചെറുക്കുന്നതിനും ശമിപ്പിക്കുന്നതിനും കഴിവുള്ളതാണ്. ഹിതമായും മിതമായ അളവിലും കൃത്യമായ സമയത്തും കഴിക്കുന്ന ആഹാരം തന്നെയാണ് ഔഷധം എന്നാണ് ആയുർവേദ മതം. നാം നിത്യേന ഉപയോഗിക്കുന്ന ചേരുവകളിൽ ചിലതിൻ്റെ ഔഷധഗുണം നമുക്കൊന്ന് പരിചയപ്പെടാം. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇഞ്ചി. ഏലം, മഞ്ഞൾ മുതലായ സസ്യവർഗ്ഗങ്ങൾ ഉൾക്കൊള്ളുന്ന സിഞ്ചിബറേസിയ സസ്യകുലത്തിലെ അംഗമായ ഇഞ്ചി സിഞ്ചിബർ ഒഫിഷനേൽ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്നു. സസ്യത്തിൻ്റെ മൂല

0: കാണ്ഡമാണ് ഇഞ്ചി. ആയുർവേദത്തിൽ ആർദ്രക, ശുണ്ഠി, നാഗര, മഹൌഷധി തുടങ്ങിയ നാമധേയങ്ങൾ അറിയപ്പെടുന്ന ഇഞ്ചി ഉഷ്ണവീര്യപ്രദാനവും ദീപനപാചനവുമാണ്. ദഹനരസങ്ങളെ ഉത്തേജിപ്പിക്കുക വഴിയും കുടലിലെ ചലനങ്ങൾ ത്വരിതപ്പെടുത്തിയും ദഹനത്തെ സഹായിക്കുന്നു. ഇഞ്ചിയിൽ അടങ്ങിയിട്ടുള്ള ചില രാസഘടകങ്ങൾ പ്രോട്ടീൻ പോലുള്ള ആഹാരത്തെ വിഘടിപ്പിക്കുന്നതിന് കഴിവുള്ളതാണ്. ഉണങ്ങിയ ഇഞ്ചിയാണല്ലോ ചുക്ക്. ഇഞ്ചിയും ചുക്കും ഒരേ ഗുണമുള്ളതാണെന്ന് ആയുർവേദം വിവക്ഷിക്കുന്നു. ശ്വാസമുട്ടൽ, ചുമ തുടങ്ങിയ രോഗങ്ങളിലും ശരീരത്തിലെ നീര് കുറയ്ക്കുന്നതിനും വേദനാ സംഹാരിയായും ഇഞ്ചി ഉപയോഗിക്കുന്നു. നല്ലൊരു ആന്റി ഓക്സിഡന്റ് കൂടിയായ ഇഞ്ചിയിൽ 80% ജലാംശവും 3% പ്രോട്ടീനും നാരുകളും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ജിഞ്ചിറോൾ എന്ന വോളറ്റൈൽ ഓയിൽ, അയഡിൻ, വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, കാൽസ്യം, ഫോസ്ഫറസ് എന്നീ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു. ഗർഭിണികളിലും ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പി കൊണ്ടും ഉണ്ടാകുന്ന ഓക്കാനം, ഛർദി ഇവയ്ക്ക് ഇഞ്ചി ഫലപ്രദമാണ്. വയറിലെ ഗ്യാസ്, വയറുവീർപ്പ്, ദഹന സംബന്ധമായ വയറുവേദന എന്നിവയ്ക്കും ഇഞ്ചി ഉത്തമമാണ്. അകത്തേക്ക് കഴിക്കുന്നതിന് പുറമെ യുക്തമായ ദ്രവദ്രവ്യങ്ങൾ ചേർത്ത് ഇഞ്ചിയോ ചുക്കോ അരച്ച് പുറമെ ഉപയോഗിക്കാറുണ്ട്. ഇഞ്ചി ക്യാൻസർ കോശങ്ങളുടെ ദ്രുത വളർച്ച ഇല്ലാതാക്കുന്നതായി ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നു. വൻകുടലിലെ ക്യാൻസർ തടയുന്നതിന് ഇഞ്ചിക്ക് കഴിവുണ്ട്. കൂടാതെ ചീത്ത കൊളസ്ട്രോൾ അഥവാ LDL കുറക്കുക വഴി ഹൃദ്രോഗ സാധ്യത ഇല്ലാതാക്കുന്നു. ഇനി ഇഞ്ചി കൊണ്ടുള്ള ചില ഔഷധപ്രയോഗങ്ങൾ പരിചയപ്പെടാം. അഗ്നിമാന്യം, ദഹനക്കുറവ് എന്നിവയ്ക്ക് ഇഞ്ചിനീരും ശർക്കരയും ചേർത്ത് ആഹാരത്തിന് മുമ്പ് ഉപയോഗിക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ഏലക്ക എന്നിവ കഷായം വെച്ച് 20 ml വീതം കഴിച്ചാൽ വയറുവേദന, ഓക്കാനം, ഛർദി എന്നിവ ശമിക്കും. അതുപോലെ തന്നെ ഇഞ്ചി, ജീരകം എന്നിവ അരച്ച് അല്പം പഞ്ചസാര ചേർത്ത് ചേവിച്ചാൽ ചുമ കുറയും. അസഹ്യമായ ചെവിവേദനയുള്ളപ്പോൾ ഇഞ്ചിനീരിൻ്റെ തെളി അല്പം ചൂടാക്കി 1-2 തുള്ളി ചെവിയിൽ ഒറ്റിച്ചാൽ ചെവിവേദനയ്ക്ക് ശമനം ലഭിക്കുന്നതാണ്. തൊണ്ടവേദന ഉള്ളവർക്ക് ഇഞ്ചിനീര് ഉപ്പും ചേർത്ത് സാവധാനം ഇറക്കുന്നത് തൊണ്ടവേദന കുറക്കാൻ സഹായിക്കുന്നു. ഇഞ്ചി, വെളുത്തുള്ളി, കുടംപുളി അല്ലെങ്കിൽ നെല്ലിക്ക എന്നിവ അരച്ച് ചമ്മന്തിയായി ഉപയോഗിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് നല്ലതാണ്. 2-3 ഗ്രാം വരെ ഇഞ്ചി നിത്യേന ഉപയോഗിക്കുന്നത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കൽ നീക്കം ചെയ്യുന്നതിനും സഹായകമാണ്. കൂടിയ അളവിൽ ഇഞ്ചിയുടെ ഉപയോഗം ചിലരിൽ ആമാശയവ്രണങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു. ആർദ്രകാസവം, കൊട്ടൻചുക്കാദി ലേപചൂർണം, കൊട്ടൻചുക്കാദി തൈലം, ഗുളാർദ്രകം തുടങ്ങിയ ആയുർവേദ ഔഷധങ്ങളിൽ ഇഞ്ചിയോ ചുക്കോ ഒരു പ്രധാന ഘടകമാണ്.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7-10.
2: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
3: കണ്ടംകുളത്തി പ്രസവരക്ഷ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
4: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: ABC ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.

0: നല്ല കാലം, കഷ്ടകാലം, ചീത്തകാലം എന്നൊക്കെ നമ്മൾ ഓരോ സമയത്തെയും കുറ്റപ്പെടുത്തി പറയാറുണ്ട്. എന്നാൽ നമ്മുടെ സമയത്തെ നല്ലതും ചീത്തയുമൊക്കെ ആക്കുന്നത് നമ്മുടെ തന്നെ മനോഭാവമല്ലേ? ഒന്ന് കേട്ടു നോക്കൂ കാലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ.
1: കൊഴിയുന്നു കരിയിലകൾ, നാഴിക വിനാഴികകൾ, കഴിയുന്നു നിറമുള്ള കാലം. കാലം പിന്നിടുകയാണ്, കാലചക്രം തിരിയുകയാണ്, കാലം മുന്നോട്ടു പോവുകയാണ്. ഇന്ന് പുതുവർഷാരംഭം. കാലത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, പഴയ കാലം എത്ര നല്ലതായിരുന്നു, സുഖകരമായിരുന്നു, ശാന്തമായിരുന്നു. ഇന്ന് എല്ലാം തകർന്നു, തരിപ്പണമായി. കാലം കലികാലം തന്നെ എന്ന് വർത്തമാനത്തെ ശപിക്കുകയും ഭൂതത്തെ പുണരുകയും ചെയ്യുന്നവരുണ്ട്. അത് ശരിയാണോ? പുതിയ കാലമാണോ?

0: പഴയ കാലമാണോ നല്ല കാലം? മനുഷ്യ പുരോഗതിയെ വിലയിരുത്താൻ നമുക്ക് ഓരോ മേഖലയെയും പരിഗണിക്കാം. മനുഷ്യന്റെ ആയുസ് തന്നെയാകട്ടെ ആദ്യം. 1950 മനുഷ്യന്റെ ശരാശരി ആയുസ് 48 ആയിരുന്നെങ്കിൽ ഇന്ന് ശരാശരി ആയുസ് 70 മുകളിൽ എത്തിയിരിക്കുന്നു. ഈ മികവിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരോഗ്യരംഗത്തെ കുതിച്ചുചാട്ടം തന്നെയാണ്. ഡോക്ടറും ആശുപത്രിയും മരുന്നും പഴയ കാലത്തിൽ നിന്ന് പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ മാറിയ മാറ്റം ഒന്ന് വെറുതെ കണ്ണോടിക്കുക. പഴയ പട്ടിണിക്കാലം ഒന്ന് ഓർത്തുനോക്കൂ. മഹാഭൂരിപക്ഷത്തിനും വയറു നിറച്ച് ആഹാരം കഴിക്കാൻ പറ്റാതെ നിലവിളിച്ച് മുണ്ടുമുറുക്കിയുടുത്ത ദുരിതകാലം. വിശപ്പ് ഒരു പുലിയായി വന്ന് കുട്ടികളെപ്പോലും കടിച്ചു കീറി കശാപ്പു ചെയ്തിരുന്ന കഷ്ടകാലം. ഇന്ന് വറുതിക്ക് അറുതി വരികയും അതിദാരിദ്ര്യമുക്ത കേരളത്തിന് ജന്മം കൊടുക്കാൻ കഴിഞ്ഞിരിക്കുകയുമാണ്. മനുഷ്യന്റെ പാർപ്പിടം പണ്ടത്തേതിൽ നിന്ന് പരിവർത്തനം ചെയ്തത് എങ്ങനെയാണ്? പുല്ലും വൈക്കോലും മേഞ്ഞ വീട് വർഷക്കാലത്ത് ചോർന്നൊലിക്കുകയും ചിലപ്പോൾ കുത്തിയൊലിക്കുകയും ചെയ്തിരുന്നു. മഴയത്തെ വിദ്യാലയങ്ങളിൽ പോകാൻ ചേമ്പിലയും വാഴയിലയും കുടകളാക്കിയ ഓർമ്മകൾ പലർക്കും അയവിറക്കാനുണ്ടാകും. നടക്കാൻ പാതകളില്ലാതെ ഉള്ള വഴികളിൽ ചെളി പിടിച്ചും കാടുപിടിച്ചും കിടന്ന അവസ്ഥകൾ ആലോചിച്ചു നോക്കുക. റോഡുകളില്ല, പാലങ്ങളില്ല, വാഹനങ്ങളില്ല. അങ്ങനെ അങ്ങനെ ഇല്ലായ്മകളുടെ ഒരു വല്ലാത്ത കാലം. വിനോദോപാധികളുടെ കാര്യം പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. വർഷങ്ങളിൽ വല്ലപ്പോഴും വന്നെത്തുന്ന ഉത്സവങ്ങളും ആഘോഷങ്ങളും മാത്രം. പിന്നെ റേഡിയോ കടന്നുവരുന്ന കാലഘട്ടം. വൈദ്യുതിയും സിനിമയും എത്ര സാവകാശമാണ് നാട്ടിൻപുറങ്ങളിലേക്ക് കാലെടുത്തുവെച്ചത്. ടിവിയും കമ്പ്യൂട്ടറും ഇന്ന് കൈക്കുള്ളിൽ ലോകം അടക്കിപ്പിടിക്കുന്ന മൊബൈൽ ഫോണും പണ്ട് ഉണ്ടായിരുന്നില്ലെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. ഇന്നു നാം കഴിക്കുന്ന രുചികരമായ ഭക്ഷണം, താമസിക്കുന്ന രമ്യഹർമ്മ്യങ്ങൾ, നാം ധരിക്കുന്ന വർണ്ണശബളമായ വസ്ത്രങ്ങൾ, സഞ്ചരിക്കുന്ന ആഡംബര വാഹനങ്ങൾ, വിനോദോപാധികൾ, വാർത്താവിനിമയ ശൃംഖലകൾ, രോഗികളെ വരവേൽക്കുന്ന പഞ്ചനക്ഷത്ര ആശുപത്രികൾ, വിനോദയാത്രാ കേന്ദ്രങ്ങൾ, അതെ, കാലം മുന്നോട്ട് കുതിക്കുകയാണ്. പുതുകാലം ഒട്ടും മോശമല്ല. പോരാ, നമുക്ക് അഭിമാനിക്കാനുള്ള, നമുക്ക് ആവേശപൂർവം ആഘോഷിക്കാനുള്ള വക നൽകുന്നതു തന്നെയാണ്. പുതുവർഷത്തെ ആഹ്ലാദപൂർവം വരവേൽക്കാം. പുതിയതിനെ സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരം ഒന്ന് ഓർത്തുനോക്കുക. പുതുവസ്ത്രം ഉടുക്കുമ്പോൾ, പുത്തരിച്ചോർ ഉണ്ണുമ്പോൾ, പുതിയ വീട്ടിൽ താമസിക്കുമ്പോൾ, പുതിയൊരു വാഹനം ഓടിക്കുമ്പോൾ, അങ്ങനെ പുതുതായി ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമുക്ക് കിട്ടുന്ന ഒരു ഉണർവ്, ഉത്തേജനം, ഉത്സാഹം ഓർത്തുനോക്കുക. അത് മുന്നോട്ടു കുതിക്കാനുള്ള മനുഷ്യ ചോദനയുടെ പുത്തൻ നാമ്പുകൾ വിടർത്തുന്നു. അത് പുരോഗതിയിലേക്കുള്ള കാൽവെപ്പാണ്. ശക്തി സംഭരിച്ച് ഇനിയും എത്തിപ്പിടിക്കാനുള്ള ആകാശങ്ങളിലേക്ക് ചിറകുവിടർത്തലാണ്. നമ്മൾ ധാരാളം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. അതിലേക്കുള്ള ആസൂത്രണത്തിനും കഴിഞ്ഞ കാലങ്ങളിലെ പോരായ്മകൾ വിലയിരുത്തി പരിഹാരം നേടുന്നതിനുമാകട്ടെ ഈ പുതുവർഷം. പുതിയൊരു വർഷം, പുതിയൊരു ഹർഷം, പുതിയൊരു കാലം, പുതിയൊരു ലോകം. എല്ലാവർക്കും ആനന്ദപൂർണമായ നവവത്സര ആശംസകൾ.
1: എടപ്പാൾ സി സുബ്രഹ്മണ്യൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9444647223.

സന്നദ്ധ പ്രവർത്തനങ്ങളെല്ലാം ക്രിയാത്മകവും ഫലദായകവുമാകണം. സഹായം ആവശ്യമുള്ളിടത്ത് സന്ദർശനം കൊണ്ട് മാത്രം കാര്യമില്ല. വസ്തുക്കൾ വേണ്ടിടത്ത് വാഗ്ദാനങ്ങൾ നൽകിയിട്ടും കാര്യമില്ല. സഹായം ആവശ്യമുള്ളവരെല്ലാം പലപ്പോഴും നിസ്സംഗരും ദുർബലരുമായിരിക്കും. കണ്ടറിഞ്ഞ് ഒപ്പം നിൽക്കുക എന്നത് മഹത്തരവും മനുഷ്യത്വവും. ഇന്നത്തെ 4 മണിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ഇതൊരു നല്ല സായാഹ്നമാവട്ടെ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി മാഫിയയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരി മരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. ലഹരി മാഫിയയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാളെ നടക്കുന്ന രണ്ട് പരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വെനസ്വേലയിലേക്ക് ഭൂകമ്പാനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി ഇന്ത്യയുടെ അടിയന്തര സഹായം. ഓപ്പറേഷൻ അമിസ്റ്റാർഡ് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പ്രഖ്യാപിച്ചു. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റിനെ തുടർന്ന് ജപ്പാനിൽ കനത്ത ജാഗ്രത. ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. 200-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടത്തും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന്റെ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08, അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. വികസന വാർത്തകൾ.
0: നമസ്കാരം, വായിക്കുന്നത് പ്രവിത. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ

0: ത്തോടനുബന്ധിച്ച് മലപ്പുറം ചെമ്മങ്കടമ്പ് ചെമ്മങ്കടവ് PMSAMA ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിക്കെതിരെ പ്രതിരോധം എന്ന പേരിൽ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് PP അബ്ദുൽ നാസർ ചടങ്ങിൽ ലഹരി വിരുദ്ധ ദിന സന്ദേശം നൽകി. ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയോടെയാണ് പരിപാടി അവസാനിച്ചത്. ഈ മാസം 28 നടക്കുന്ന പൾസ് പോളിയോ ഇമ്യൂണൈസേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 5 വയസ്സിന് താഴെയുള്ള 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ഇതിനായി 2,187 ബൂത്തുകൾ സജ്ജീകരിക്കും. സർക്കാർ ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, നഗരാരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, സ്വകാര്യ ആശുപത്രികൾ, വായനശാലകൾ, സ്കൂളുകൾ, സന്നദ്ധ സംഘടനകളുടെ കെട്ടിടങ്ങൾ എന്നിവയിലുൾപ്പെടെയാണ് ബൂത്തുകൾ ക്രമീകരിക്കുക. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകാൻ 54 ട്രാൻസിറ്റ് ബൂത്തുകൾ, 50 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ഒരുക്കും. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാകും ട്രാൻസിറ്റ് ബൂത്തുകൾ പ്രവർത്തിക്കുക. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ, ദുർഘട പ്രദേശങ്ങൾ, ഉത്സവ സ്ഥലങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ എന്നിവ ഉൾപ്പെടെ ജനങ്ങൾ എത്തുന്ന സ്ഥലങ്ങളിൽ മരുന്ന് നൽകുന്നതിനാണ് മൊബൈൽ ബൂത്തുകൾ. പൾസ് പോളിയോ ദിനത്തിൽ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് June 29-30 തീയതികളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. ആരോഗ്യ പ്രവർത്തകർക്ക് പുറമെ ആശ, അങ്കണവാടി, കുടുംബശ്രീ പ്രവർത്തകർ വളണ്ടിയർമാരാകും.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 4 മണി കഴിഞ്ഞ് 59:30. ഇനി 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തവും 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം.

0: ആകാശവാണി സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് തിരുവനന്തപുരം 4ാം ചിറ സർവോദയ സ്കൂളിലെ ഹിന്ദി അധ്യാപിക ജയ എൻ. പഠിക്കുന്നത് ജിസ എസ് അജി, ആർദ്രിക എന്നിവർ.
1: നമസ്തേ ജി.
2: നമസ്തേ ബേഠി. അപ് ദോനോ കേ നാം ബതായേ.
3: ജി മേരാ നാം ജിസാ ഹൈ.
1: ജി മേരാ നാം ആർദ്രിക ഹൈ.
2: അച്ഛാ, ആപ് ലോഗ് വൈജ്ഞാനികോ കേ ബാരേ മേ സുനാ ഹൈ?
1: ഹാ ജി.
2: കുച്ച് വൈജ്ഞാനികോ കേ നാം ബതായേ.
1: ആൽബർട്ട് ഐൻസ്റ്റൈൻ, ഐസക് ന്യൂട്ടൻ, തോമസ് എഡിസൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, റൈറ്റ് ബ്രദേഴ്സ്.
2: അച്ഛാ, കുച്ച് നാം ജിസാ ബതായേ.
3: മേരി ക്യൂറി, അലക്സാണ്ടർ ഫ്ലെമിംഗ്, ജെയിംസ് വാട്ട്, ചാൾസ് ഡാർവിൻ, ഗലീലിയോ ഗലീലി,
2: പീറ്റർ ഹെൻലിൻ, മാർക്കോണി. അച്ഛാ ടീക്ക് ഹൈ. ദസ്വീ കക്ഷാ കേ ഗലീലിയോ നാമക് പാഠ് ആജ് ഹം പഠേംഗേ. പാഠ് കാ നാം ക്യാ ഹൈ?
3: ഗലീലിയോ.
2: യ ലേഖ ശൈലീ മേ ലിഖാ ഹൈ. കിസ് ശൈലീ മേ ലിഖാ ഹൈ? ലേഖ ശൈലീ മേ ലിഖാ ഹൈ. ഇസ്കാ ലേഖക് ശ്രീ ശുക്രാചാര്യ ഹൈ. ശുക്രാചാര്യ കാ അസലി നാം കൃഷ്ണ മേനൻ ഹൈ. ഉൻകാ അസലി നാം ക്യാ ഹൈ? കൃഷ്ണ മേനൻ. ഉൻകാ ജന്മ ബീഹാർ കെ പാറ്റ്നാ മേ ഹുവാ. ഹമാരാ സുക്രാന്ത്, ബച്ചോ കെ ലിയേ ഗലീലിയോ, ബച്ചോ കെ ലിയേ ഡാർവിൻ ആദി ഉൻകി പ്രമുഖ കൃതിയാ ഹൈ. ഗലീലിയോ നാമക് ലേഖ കാ ലേഖ കോൺ ഹൈ? ശ്രീ ശുക്രാചാര്യ. ഉസ്കാ അസലി നാം ക്യാ ഹൈ?
3: കൃഷ്ണ മേനൻ.
2: കൃഷ്ണ മേനൻ. ഉൻകാ ജന്മ കഹാ ഹുവാ?
1: ബീഹാർ കെ
2: പാറ്റ്നാ മേ ഹുവാ. ഉൻകി പ്രമുഖ കൃതിയാം ഹൈ ഹമാരാ സുക്രാന്ത്, ബച്ചോ കെ ലിയേ ഗലീലിയോ, ബച്ചോ കെ ലിയേ ഡാർവിൻ ആദി.
1: ജി
2: പാഠ് ഭാഗ് സുനിയേ. ആജ് സേ കരീബ് 400 സാൽ പെഹ്ലെ കി ബാത് ഹൈ. പൂർണ മാസി കി ഏക് രാത് തി. 12 സാൽ കാ ഏക് ലഡ്കാ ചാന്ദ് കോ ദേഖ്തെ ഹുയേ ഏക് പഹാഡി പർ ചട് രഹാ ഥാ. ഉസേ ലഗാ കി ചാന്ദ് ഭി ഉസ്കേ സാത് സാത് ചട് രഹാ ഹൈ. ഉസേ ബഡാ മസാ ആയാ. കുച്ച് ദേർ ബാദ് വോ ചാന്ദ് ദേഖ്തെ ഹുയേ ഉതർനേ ലഗാ. അബ് ഉസേ ലഗാ ജൈസേ ചാന്ദ് ഭി ഉസ്കേ സാത് സാത് ഉതർ രഹാ ഹൈ. ഉസ്നേ സോചാ കി കഹി ഏസാ തോ നഹി കി ചാന്ദ് അപ്നി ജഗഹ് പർ സ്ഥിർ ഹൈ ഔർ മേരി നസ്രേ കി ധോക്കാ ഖാ രഹി ഹൈ. ലേക്കിൻ വോ ബിനാ സബൂത് കേ കുച്ച് നഹി സ്വീകാർതാ ഥാ. ഉസ്നേ അപ്നി ദോസ്ത് കോ ബുലായാ ഔർ ഉസേ പഹാഡി പർ ചട്നേ കോ കഹാ ഔർ ഖുദ് ഉതർനേ ലഗാ. ഉസ്കേ ദോസ്ത് നേ കഹാ

0: സ്വത്ത് സ്ഥിരമായിരിക്കുകയാണോ അതോ തന്റെ കണ്ണുകളുടെ ഭ്രമമാണോ എന്ന് അവൻ ചിന്തിച്ചു. ഉൻകോ ഏസാ ലഗാ കി ചാന്ദ് ഉസ്കേ സാത് ഉതർ രഹാ ഹേ, ചട്നേ പർ ഉസ്കോ ലഗാ കി ചാന്ദ് ഉസ്കേ സാത് ചൽ രഹാ ഹേ, ലേക്കിൻ വോ ബിനാ സബൂത് കേ കുച്ച് നഹീ സ്വീകാർതാ ഥാ. ലേക്കിൻ വോ ബിനാ സബൂത് കേ മാനെ വിതൗട്ട് എനി എവിഡൻസ്, സബൂത് മാനെ
1: എവിഡൻസ്,
0: കുച്ച് നഹീ സ്വീകാർതാ ഥാ, സ്വീകാർനാ മാനെ
1: ടു അക്സെപ്റ്റ്.
0: എവിഡൻസ് ഒന്നും ഇല്ലാതെ അവൻ ഒന്നും അംഗീകരിച്ചിരുന്നില്ല. അത് അവന്റെ ഒരു ക്യാരക്ടറാണ്. ഇസ്ലേ ഉസ്നെ അപ്നെ ദോസ്ത് കോ ബുലായാ ഔർ ഉസേ പഹാഡി പർ ചട്നേ കോ കഹാ, അപ്നെ ദോസ്ത് പഹാഡി പർ ചട്നേ കോ കഹാ ഔർ വോ സ്വയം വോ ഖുദ് ഉതർനേ ലഗാ. ഉസ്നെ അപ്നെ മിത്ര കോ ബുലാകർ ഉസേ പഹാഡി പർ ചട്നേ കോ കഹാ ഔർ ദോസ്ത് നേ ഉസി പ്രകാർ കിയാ ഔർ യ ലഡ്കാ സ്വയം ക്യാ കിയാ, വോ സ്വയം ഉസ് പർവത് സേ ഉതർനേ ലഗാ, മിത്ര ഊപ്പർ ചഡ് രഹാ ഥാ ഉസി സമയ് അറ്റ് ദ സെയിം ടൈം യ ലഡ്കാ പഹാഡി സേ നീച്ചേ ഉതർനേ ലഗാ ഔർ ഫിർ ദോസ്ത് നേ കഹാ, ഊപ്പർ ചട്നേ കേ ബാദ് ദോസ്ത് നേ കഹാ ചാന്ദ് തോ മേരേ സാത് സാത് ചഡ് രഹാ ഥാ
2: ജീ,
0: മിത്ര നേ ക്യാ കഹാ
2: ചാന്ദ് തോ മേരേ സാത് സാത് ചൽ രഹാ ഥാ,
0: ചാന്ദ് മേരേ സാത് പർവത് പർ ചഡ് രഹാ ഥാ, ജബ്കി ലഡ്കേ കോ ക്യാ ലഗാ, ലഡ്കേ കോ ലഗ് രഹാ ഥാ കി ചാന്ദ് ഉസ്കേ സാത് ഉതർ രഹാ ഥാ
2: ജീ,
0: ലേക്കിൻ ലഡ്കേ കോ ഏസാ ലഗാ കി ചാന്ദ് ഉസ്കേ സാത് നീച്ചേ ഉതർ രഹാ ഥാ. ഉസ്നെ നതീജ നിക്കാലാ കി ചാന്ദ് സ്ഥിർ ഹേ, ഉസ്കാ ചട്നാ ഉതർനാ ഹമാരി നസറോ കാ ധോക്കാ ഹേ. ഉസ്നെ അപ്നെ മൻ മേ ഇസ് പ്രകാർ വിശ്വാസ് കിയാ കി ചാന്ദ് ഏക് സ്ഥാൻ പർ സ്ഥിര ഹേ വോ നഹീ ആതാ ജാതാ യാ ചാന്ദ് കാ ചട്നാ ഉതർനാ ഹമാരി നസറോ കാ ധോക്കാ ഹേ, വോ തോ ഹമാരാ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഹേ, ഉസ് ലഡ്കേ കാ നാം ക്യാ ഥാ
1: ഗലീലിയോ
0: ഔർ യ ഘട്നാ ഇറ്റലി മേ ഘടീ ഥീ, ഉസ് ലഡ്കേ കാ നാം ഗലീലിയോ ഥാ ഔർ യ ഘട്നാ ഇറ്റലി മേ ഘടീ ഥീ, ഉസ് ഛോട്ടേ ലഡ്കേ കാ ക്യാ നാം ഥാ
1: ഗലീലിയോ,
0: ഗലീലിയോ ഔർ യ ഘട്നാ കഹാ ഘടീ ഥീ
1: ഇറ്റലി മേ ഥീ,
0: ഛോട്ടാ ഗലീലിയോ പഹാഡി പർ ചാന്ദ് കോ ദേഖ് കർ ക്യാ സോച്ച് രഹാ ഥാ ജിസാ ബതായേ.
1: ഗലീലിയോ നെ പഹാഡി പർ ചട്ടേ ഔർ ഉതർതേ ഹുയേ ദേഖാ കി ചാന്ദ് ഭീ ഉസ്കേ സാത് ഊപ്പർ നീച്ചേ ഹോ രഹാ ഹേ, ഫിർ ഉസ്നേ സോച്ചാ കി യഹ് ഉസ്കി നസറോ കാ ധോക്കാ ഹേ ഔർ ഇസേ സാബിത് കർനേ കേ ലിയേ ദോസ്ത് കി മദദ് ലി.
0: ഫിർ ഉസ്നേ ക്യാ നിഷ്കർഷ് നിക്കാലാ, ഉസ്നേ നിഷ്കർഷ് നിക്കാലാ കി ചാന്ദ് സ്ഥിര ഹേ ഔർ ഉസ്കാ ചട്നാ ഉതർനാ ഹമാരി നസറോ കാ
1: ധോക്കാ
0: ഹേ. ഉസ്നേ ക്യാ നിഷ്കർഷ് നിക്കാലാ അദ്രിഗ ബതായേ.
2: ഉസ്നെ നിഷ്കർഷ് നിക്കാലാ കി ചാന്ദ് സ്ഥിര ഹേ ഔർ ഉസ്കാ ചട്നാ ഉതർനാ ഹമാരി നസറോ കാ ധോക്കാ ഹേ.
0: വോ ബിനാ സബൂത് കെ കുച്ച് നഹീ സ്വീകാർതാ ഥാ ഹേ നാ
1: ഹാ ജീ.
0: ലഡ്കേ കെ ഇസ് മനോഭാവ് കെ ബാരേ മേ ആപ്കി റായ് ക്യാ ഹേ ജിസാ ബതായേ.
1: വോ ബിനാ സബൂത് കെ കുച്ച് നഹീ സ്വീകാർതാ ഥാ വോ കേവൽ ദേഖി സുനി ബാതോ പർ വിശ്വാസ് കർനേ കെ ബജായ് പ്രത്യക്ഷ പ്രമാൺ ഔർ തർക്കോം കെ ആധാർ പർ ഹീ കിസി നിഷ്കർഷ് പർ പഹുഞ്ചനാ ചാഹതാ ഥാ, യഹി ഗുണ ഉസേ ഏക് സച്ചാ വൈജ്ഞാനിക് ബനാതാ ഹേ.
0: ഗലീലിയോ നെ ചാന്ദ് കെ സ്ഥിര ഹോനേ കാ നതീജ കേസേ നിക്കാലാ, മേ ഏക് ബാർ ബതാഊംഗാ സുനിയേ. ഉസ്നെ അപ്നെ ദോസ്ത് കോ പഹാഡി പർ ചട്നേ കോ കഹാ ഹേ നാ, പെഹ്ലേ വ
1: ജീ
0: അപ്നെ ദോസ്ത് കോ പഹാഡി പർ ചട്നേ കോ കഹാ ഔർ വ ഖുദ് പഹാഡി സേ ഉതർനേ ലഗാ ഔർ ദോനോ കേ അനുഭവ കാ മിലാൻ കിയാ
1: ജീ
0: ഹേ നാ. ബതായേ ഗലീലിയോ നെ ചാന്ദ് കെ സ്ഥിര ഹോനേ കാ നതീജ കേസേ നിക്കാലാ.
2: ഉസ്നെ അപ്നെ ദോസ്ത് കോ പഹാഡി പർ ചട്നേ കോ കഹാ ഔർ വ ഖുദ് പഹാഡി സേ ഉതർനേ ലഗാ ഔർ ദോനോ കേ അനുഭവ കാ മിലാൻ കിയാ.
0: ये उत्तर ठीक है जिसा
1: हाँ जी.
0: इस पाठ भाग में एक छोटा सा लड़का था है ना
1: जी. हाँ जी.
0: उस लड़के का क्या नाम है?
1: गलीलियो.
0: गलीलियो. उस छोटे लड़के का नाम गलीलियो है. इस पाठ भाग का नाम ही गलीलियो है ना
2: जी.
0: उसका लेखक कौन है? श्री
1: शुक्राचार्य.
0: उसका असली नाम क्या था?
1: कृष्ण मेनन.
0: कृष्ण मेनन. अच्छा, यह पाठ भाग किस शैली में लिखा है?
1: लेख शैली में.
0: लेख शैली में लिखा है. और वो छोटा लड़का कितने आयु का था?
2: 12 साल.
0: अच्छा, 12 साल का था. लड़का किसको देखते हुए पहाड़ी पर जा रहा था?
1: चांद को देखते हुए.
0: चांद को देखते हुए. चांद को देखते हुए पहाड़ी पर जाते समय उसको क्या लगा?
1: चांद भी उसके साथ चढ़ रहा था.
2: चढ़ रहा है.
0: चांद भी उसके साथ साथ चढ़ रहा है. उस लड़के का क्या नाम था?
1: गलीलियो.
0: और ये खड़ना कहाँ खड़ी थी?
1: इटली में.
0: इटली में खड़ी थी. कुछ शंका है?
1: नहीं जी.
2: नहीं जी.
0: अच्छा, आज का पाठ भाग यहाँ समाप्त होता है.
1: धन्यवाद जी.
0: धन्यवाद.
3: हिंदी पाठ केटद क्लास

0: യാത്രക്കിടയിൽ ഭക്ഷണം ആവശ്യമുണ്ടോ? റെയിൽവെൻ ആപ്പിലെ ഇ കാറ്ററിംഗ് സംവിധാനം വഴി സീറ്റിലിരുന്നു കൊണ്ട് തന്നെ ഇഷ്ടമുള്ള ഭക്ഷണം ഓർഡർ ചെയ്യാം. യാത്രക്കാർക്ക് പോർട്ടർ ബുക്കിംഗ്, ടാക്സി സേവനങ്ങൾ എന്നിവയും ഈ ഒറ്റ ആപ്പിലൂടെ ലഭ്യമാകുന്നു.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
2: ആകാശവാണി. ഇനി സ്പോൺസർഡ് പരിപാടി കേൾക്കാം. ചങ്ങാതി.
3: ചങ്ങാതി പരിപാടിയാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മഴ തകർത്തു പെയ്യുന്ന സമയമാണ് ഇടവപ്പാതിയും കർക്കിടകവും. കാർഷിക ജോലികളെയും വിളകളെയും ആശ്രയിച്ചു മാത്രം ആളുകൾ ഈ നാട്ടിൽ ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തെ കർക്കിടക മാസവും ഇപ്പോഴത്തെ കർക്കിടക മാസവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പണ്ട് മഴക്കാലത്ത് ആളുകൾക്ക് ജോലിയില്ല എന്നതായിരുന്നു പ്രശ്നം. എന്നാൽ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല. വെള്ളപ്പൊക്കം എങ്ങനെ തടയാം, വീടുകളിലും വഴികളിലും കയറിയ വെള്ളം എങ്ങനെ ഒഴിവാക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത്. എന്നാലും കർക്കിടക മാസം വരുമ്പോൾ പല പഴയ ആചാരങ്ങളും നമ്മൾ തുടരുന്നു. ചിലർ ഈ സമയം ചില ചികിത്സകൾ ചെയ്യും, ചിലർ ആത്മീയതയിലേക്ക് തിരിയും, ചിലർ പരിമിതമായ ഭക്ഷണ രീതികൾ പാലിക്കും. ഇതൊക്കെ പണ്ട് ആളുകൾ ശീലിച്ചതിന് കാരണങ്ങളുണ്ടായിരുന്നു. അത്തരം കാരണങ്ങൾ ഇന്ന് കർക്കിടക മാസത്തിൽ തന്നെ ഉണ്ടാകണം എന്നില്ല. അവ ഓരോരുത്തരുടെയും തൊഴിലിനെയും സാഹചര്യങ്ങളെയും അനുസരിച്ച് മറ്റു പല മാസങ്ങളിലുമായിരിക്കും ഉണ്ടാവുക. ഇന്ന് ഇതേപറ്റി നമുക്ക് കേൾക്കാം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ഉപയോഗിക്കുക. 9880221957 നമ്പർ വീണ്ടും 9880221957

0: നമ്മുടെ കേരളത്തിൽ കൃഷിപ്പണി ചെയ്തിരുന്നവർക്ക് പണിയൊന്നും ഇല്ലാതെ വരുന്ന സമയമാണ് മഴക്കാലം. ഈ സമയത്ത് പാടത്തും പറമ്പിലും ഒന്നും ഒരു കൃഷിപ്പണിയും ചെയ്യാൻ കഴിയില്ല. കൃഷിപ്പണി ചെയ്ത് ജീവിച്ചവർക്ക് ഈ സമയം വലിയ കഷ്ടമാണ്. അതുകൊണ്ടാണ് കർക്കിടകമാസം പഞ്ഞമാസമെന്ന് അറിയപ്പെട്ടിരുന്നത്. പണിയില്ല, പണമില്ല, കഴിക്കാനും ഒന്നുമില്ല. പിന്നെ സ്വാഭാവികമായും പഞ്ഞമാസമെന്ന് വിളിക്കാമല്ലോ. എല്ലാ വർഷവും മഴക്കാലം ഞെരുക്കമുള്ള സമയമായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആളുകൾ അതിനുവേണ്ടി തയ്യാറെടുക്കും. ഇന്നത്തെ പോലെ ഭക്ഷണം വളരെ നാളുകൾ സൂക്ഷിച്ചു വെക്കുവാനുള്ള മാർഗങ്ങളൊന്നും അക്കാലത്ത് ഇല്ലായിരുന്നല്ലോ. എങ്കിലും അവരെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ തയ്യാറെടുക്കുമായിരുന്നു. ചില ഭക്ഷ്യവസ്തുക്കൾ ഉണക്കി വെക്കും, ചിലത് മണ്ണിൽ കുഴിച്ചിടും. അതൊക്കെ മഴക്കാലത്ത് ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെയാണ് പലരും പട്ടിണി മാറ്റിയിരുന്നത്.
1: ഇക്കാലത്ത് കർക്കിടക മാസം ഒരു പഞ്ഞമാസമല്ല. കാരണം കാർഷിക മേഖലയിലല്ലോ നമ്മളിൽ ഭൂരിപക്ഷം പേരും ജോലി ചെയ്യുന്നത്. എങ്കിലും നമ്മൾ എന്ത് ജോലി ചെയ്താലും വരുമാനം കുറവുള്ള സമയവും ഉണ്ടാകും. നല്ല വരുമാനമുള്ള സമയത്ത് തന്നെ വരുമാനം കുറവുള്ള സമയത്തിന് വേണ്ടി നമ്മൾ കരുതണം. അങ്ങനെ ചെയ്യുന്നത് ഒരു നല്ല ശീലമാണ്. ഇത് ഏത് കാലത്ത് ജീവിക്കുന്ന മനുഷ്യനും ആവശ്യമാണ്. ഒരു വർഷത്തിൽ 12 മാസവും പഞ്ഞമാസങ്ങളല്ല. മഴക്കാലം ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുമെങ്കിലും അത് സ്ഥിരമല്ല. നല്ല കാലവും മോശം കാലവും സ്ഥിരമല്ല എന്ന് നമ്മൾ ഓർക്കണം. മഴക്കാലം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണിവ. നല്ല കാലത്ത് തന്നെ മോശം സമയത്തിന് വേണ്ടി കരുതണം. നല്ല കാലവും മോശം കാലവും രണ്ടും എന്നേക്കും നിലനിൽക്കുകയില്ല. പണ്ടുകാലത്ത് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കാൻ മനുഷ്യൻ ശ്രമിക്കുമായിരുന്നു. കാരണം അന്ന് പണം അധികം ആളുകളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കൂലിയായി നെല്ലും കപ്പയും തേങ്ങയും ഒക്കെ ആയിരുന്നല്ലോ കിട്ടിയിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. ഇപ്പോൾ പണമായി ആളുകൾക്ക് കൂലി അഥവാ ശമ്പളം ലഭിക്കുന്നു. അതവർ ഭാവിക്ക് വേണ്ടി സ്വരൂപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അടിസ്ഥാനപരമായി വരുമാനമില്ലാതാകുന്ന ഒരു ദിവസത്തിനു വേണ്ടി കരുതുകയാണ്. സേവിംഗ് അപ്പ് ഫോർ എ റെയിനി ഡേ എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ വിളിക്കുന്നത്. മഴയുള്ള ദിവസത്തിനു വേണ്ടി കരുതുന്നു എന്ന് ചുരുക്കം.
0: വരുമാനം കുറയുന്ന മഴക്കാലത്ത് ആളുകൾ ലളിതമായ ജീവിതശൈലി പാലിക്കുമായിരുന്നു. വില കൂടിയ രുചികരമായ ഭക്ഷണം ഒഴിവാക്കി സാധാരണ ഭക്ഷണമായിരുന്നു കഴിച്ചിരുന്നത്. കർക്കിടകക്കഞ്ഞി എന്ന് കേട്ടിട്ടില്ലേ? ആ കഞ്ഞിയിൽ ചില മരുന്നുകളും ഉണ്ടായിരുന്നുവെന്ന കാര്യം മറക്കുന്നില്ല. എങ്കിലും അതൊരു സാധാരണ ഭക്ഷണമായിരുന്നു. ഒരു വർഷത്തിൽ ഒരു മാസം ചില ആഡംബരങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്നു. അത് തീർച്ചയായും ജീവിതത്തിൽ വിലയുള്ള കാര്യങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കും. സ്ഥിരമായി ആഡംബരങ്ങളിൽ ജീവിക്കുന്നവർക്ക് സാധാരണക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും അവർ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള അവസരം കൂടിയായിരിക്കും ഇത്. പല ആഡംബരങ്ങളും അത് ആവശ്യങ്ങളോ

0: അത്യാവശ്യങ്ങളോ അല്ലെന്നും മനസ്സിലാക്കാൻ ഇതൊക്കെ സഹായിക്കും.
1: ഉദാഹരണത്തിന്, കൊറോണ കാലത്ത് ഒരുപാട് അനാവശ്യങ്ങളായ ആഡംബരങ്ങൾ നമ്മളൊക്കെ ഒഴിവാക്കിയത് ഓർക്കുന്നില്ലേ? വിവാഹങ്ങളെല്ലാം എത്ര ലളിതമായാണ് നടത്തിയിരുന്നത്. ഇങ്ങനെ ലളിതമായി വിവാഹം നടത്തിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. വിവാഹ ജീവിതമല്ലേ വിവാഹ ചടങ്ങിനേക്കാൾ പ്രധാനം, അതും നമ്മൾ അന്ന് തിരിച്ചറിഞ്ഞു. കൊറോണ പോലെ തന്നെയായിരുന്നു പ്രളയകാലവും. അന്നും ആളുകൾ എന്താണ് നമുക്ക് പ്രാഥമികമായി വേണ്ടത്, നമ്മുടെ പ്രയോറിറ്റി എന്താണ്, മുൻഗണന എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ബുദ്ധിമുട്ട് കാലം തീർച്ചയായും നമ്മെ അതിന് സഹായിക്കും. ചില നല്ല കാര്യങ്ങൾ ബുദ്ധിമുട്ട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു.
0: മഴക്കാലത്താണ് ആളുകൾ ആത്മീയതയിലേക്ക് തിരിയുന്നത്. എല്ലാ മനുഷ്യരും മഴക്കാലത്ത് ഈശ്വര വിശ്വാസികൾ ആയി

0: കൊറോണ പോലെ തന്നെയായിരുന്നു പ്രളയകാലവും. അന്നും ആളുകൾ എന്താണ് നമുക്ക് പ്രാഥമികമായി വേണ്ടത്, നമ്മുടെ പ്രയോറിറ്റി എന്താണ്, മുൻഗണന എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ബുദ്ധിമുട്ടുകാലം തീർച്ചയായും നമ്മെ അതിന് സഹായിക്കും. ചില നല്ല കാര്യങ്ങൾ ബുദ്ധിമുട്ടുകാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു.
1: മഴക്കാലത്താണ് ആളുകൾ ആത്മീയതയിലേക്ക് തിരിയുന്നത്. എല്ലാ മനുഷ്യരും മഴക്കാലത്ത് ഈശ്വര വിശ്വാസികൾ ആയി മാറുമെന്നൊന്നും ഇതിനർത്ഥമില്ല. എന്നാൽ പൊതുവെ ആ സമയത്ത് ആളുകൾ അവരവരുടെ ബലഹീനതകൾ മനസ്സിലാക്കും. നമ്മൾ സാധാരണ നടന്ന് മറുകരയെത്തുന്ന തോടുകൾ മഴക്കാലത്ത് നിറഞ്ഞു കവിയും. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഉണങ്ങിയ തൊടിയിൽ വെള്ളം നനയ്ക്കാൻ വളരെ പ്രയാസപ്പെട്ടത് ഓർമ്മയുണ്ട്. എന്നാൽ ഇപ്പോൾ ആ തൊടിയിലെല്ലാം മഴവെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതൊന്നും മനുഷ്യരാരും ചെയ്തതല്ല എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെയൊക്കെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ചും ചിന്തിക്കും. കോരിച്ചൊരിയുന്ന പേമാരിയും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയും മനുഷ്യരെ തീർച്ചയായും ചിന്തിപ്പിക്കും. ഈ പ്രകൃതി ശക്തികളെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സൃഷ്ടാവിനെക്കുറിച്ചും ആളുകൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മനുഷ്യനെ ആത്മീയതയിലേക്ക് നയിക്കും, സംശയമില്ല. മഴക്കാലം ദാരിദ്ര്യത്തിന്റെ സമയമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആളുകൾ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും കൂടി കടന്നുപോകുമ്പോൾ ആത്മീയതയിലേക്ക് തിരിയാനുള്ള സാധ്യത കൂടുതലാണ്. പണക്കാർക്ക് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല എന്ന ഒരു മനോഭാവം സാധാരണയാണ്. എന്നാൽ പാവപ്പെട്ടവർക്ക് അത്തരം മനോഭാവം കുറവായിരിക്കും. അതുകൊണ്ട് അവർക്ക് ഈശ്വരനെ അന്വേഷിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ദാരിദ്ര്യവും ജോലിയില്ലായ്മയും വർദ്ധിക്കുന്ന ഈ മഴക്കാലത്ത് ആളുകൾ ആത്മീയതയിലേക്ക് തിരിയുന്നത്.
0: മഴക്കാലത്ത് ആളുകൾ ചെയ്യുന്ന മറ്റൊരു കാര്യം ആരോഗ്യ സംരക്ഷണമാണ്. വർഷത്തിന്റെ മറ്റെല്ലാ സമയത്തും ആളുകൾക്ക് ജോലിയുണ്ട്. എന്നാൽ മഴക്കാലത്ത് കൃഷിപ്പണികൾ കുറവാണ്. എന്ന് പറഞ്ഞാൽ പോരാ, പണിയില്ല എന്നതാണ് സത്യം. ഈ സമയം ശരീരത്തിന് വിശ്രമത്തിനും ആരോഗ്യ പരിപാലനത്തിനും വേണ്ടി ഉപയോഗിക്കും. ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല, അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്കും ആ സമയത്ത് പരിപാലനം നൽകേണ്ടത് ആവശ്യമാണ്. അത് പണ്ടൊക്കെ മഴക്കാലത്തായിരുന്നല്ലോ ചെയ്തിരുന്നത്. പണ്ടുകാലത്ത് കൃഷി ജോലികൾക്കായി മൃഗങ്ങളെയും ഉപയോഗിച്ചിരുന്നല്ലോ. ആ മൃഗങ്ങൾക്കും ഇതൊരു വിശ്രമകാലമായിരിക്കും. ഇങ്ങനെ കുറച്ചു കാലം വിശ്രമം അനുവദിക്കുന്നത് അവയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും.
1: ചുരുക്കി പറഞ്ഞാൽ ഈ മഴക്കാലം പഞ്ഞമാസം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സമയം നമുക്ക് പല ഗുണങ്ങളും ചെയ്യുമെന്ന് പറയാം.
0: തീർച്ചയായും അത് ശരിയാണ്. നടുവാനൊരു കാലം, കൊയ്യാനൊരു കാലം, സന്തോഷിക്കുവാനൊരു കാലം, ദുഃഖിക്കാനൊരു കാലം, വിലാപം കഴിക്കാനൊരു കാലം, ആഘോഷിക്കാൻ പാട്ടുപാടാനൊരു കാലം എന്ന് കേട്ടിട്ടില്ലേ? ഒരു വർഷത്തെ നമ്മുടെ ജീവിതത്തിൽ 12 മാസങ്ങളിൽ പലതരത്തിലുള്ള കാലാവസ്ഥയും പലതരത്തിലുള്ള അനുഭവങ്ങളും നമുക്കുണ്ടാകും. പണ്ടുകാലത്ത് കൃഷിപ്പണി ചെയ്തിരുന്നവർക്ക് കർക്കിടക മാസത്തിലായിരുന്നു ആ കഷ്ടകാലം എന്നേ ഉള്ളൂ. ഇന്ന് അത്തരത്തിലുള്ള റിസഷൻ, അത്തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ഏത് മാസത്തിൽ വേണമെങ്കിലും ഉണ്ടാകാം. എന്നാൽ ഇതുണ്ടാകുന്നത് നമ്മളെ കൊണ്ട് ചില നല്ല കാര്യങ്ങൾ ചെയ്യിക്കും. നാം നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയും. മാത്രമല്ല, ലളിതമായി ജീവിക്കുവാൻ നമ്മെ അത് പ്രേരിപ്പിക്കും. അതിനെല്ലാം പുറമെ ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാനും അത് നമ്മെ പഠിപ്പിക്കും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള സമയം വരുന്നത് വാസ്തവത്തിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് പ്രകൃതിയിലെ ഒരു നിയമമാണ്. ഈ കാലത്ത് പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ട്രോളിംഗ് എന്ന് പറഞ്ഞാൽ യന്ത്രവൽകൃത ബോട്ട് ഉപയോഗിച്ച് കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്നതാണ്. അങ്ങനെ മീൻ പിടിക്കുന്ന ഈ സമയം മീൻ പിടിക്കാൻ ശ്രമിച്ചാൽ പിടിക്കുന്ന മീനുകൾ മുട്ടയുള്ളവയായിരിക്കും. മുട്ടയുള്ള മീനുകളെ ഈ സമയത്ത് പിടിച്ചാൽ അടുത്ത വർഷത്തെ മീനിന്റെ എണ്ണം കടലിൽ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ട്രോളിംഗ് നിരോധനം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യന്ത്രവൽകൃത ബോട്ടുകൾ വരുന്നതിന് മുമ്പ് തന്നെ ഈ സമയത്ത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കടലിൽ പോകാൻ സാധിക്കില്ലായിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. ട്രോളിംഗ് നിരോധനത്തിന്റെ ആവശ്യം വന്നില്ലായിരുന്നു, കാരണം യന്ത്രവൽകൃത ബോട്ടുകളില്ലായിരുന്നു. പക്ഷേ ഈ മഴക്കാലം കടലിലെ മത്സ്യസമ്പത്തിനെ സൂക്ഷിക്കുവാൻ ഉപകരിച്ചിരുന്നു. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുള്ള സമയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരിയാണെന്ന് മനസ്സിലാവും. ആ സമയങ്ങൾ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട്

0: അത് ആത്യന്തികമായി നമ്മുടെ ഗുണത്തിനായിത്തീരും. അതുകൊണ്ട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം. ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ് എന്ന് ചിന്തിക്കാം. ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു, വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ വീട്ടിൽ പോകുന്നത് നല്ലത്. കല്യാണ സദ്യയ്ക്ക് പോകുന്നതിൽ നല്ലത് ശവസംസ്കാരത്തിന് പോകുന്നതാണ്. താനത് പറഞ്ഞതിൻ്റെ കാരണം, ദുഃഖിക്കുന്ന മരണവീട്ടിൽ പോകുമ്പോൾ അപ്പോഴാണ് നാം ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചും ചിന്തിക്കുന്നത്. എപ്പോഴും സെലിബ്രേഷനും പാർട്ടിയുമാണെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ വിലപിടിപ്പുള്ളതാണെന്ന് മനസ്സിലാക്കി അവയെ വിവേകത്തോടെ ഉപയോഗിക്കാം.
1: ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 9880221957. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക. ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 25066, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി, ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 25066, ബാംഗ്ലൂർ 25.

പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിനു കിരിയത്ത് സംഗീതം നൽകി, സുജാത പാടിയത്. ചിത്രം ചിരിക്കുടുക്ക.

0: ചിരിക്കുടുക്ക എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി, സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ഖുർആൻ പാരായണം ചെയ്യുന്നത് കോട്ടങ്ങൽ ഇ എം എ റഹീം.

بل كذبوا بالساعة وأعتدنا لمن كذب بالساعة سعيرا.

0: ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين.
1: ഖുർആൻ പാരായണമാണ് ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് കോട്ടങ്ങൽ ഇ എം എ റഹീം.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, സമഗ്ര ശിക്ഷാ അഭിയാൻ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും. മുന്നേറാം കൃഷിയിലൂടെ. വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി ശാസ്ത്രീയ സമീപനത്തിലൂടെ അഭിലാ എസ്ആർ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 വാർത്തകൾ. 7:35 യുവവാണി. റേഡിയോ ഗൈഡ്, ഭരണഘടനാ ഭേദഗതിയും ചട്ടങ്ങളും. അധ്യാപകൻ NS ശ്യാമപ്രസാദ് സംസാരിക്കുന്നു. 8:00 സാഹിത്യവേദി. സന്ധ്യ അനീഷ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കണ്ണകി പെൺകൊടി. സതീഷ് വിളന്തറ എഴുതി അവതരിപ്പിക്കുന്ന കഥ ന്യായവിധി. ഡോക്ടർ ശ്രുതി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ ദൂരദർശിനി പ്രേതം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. കോഴ്സുകൾ സാധ്യതകൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ. 9:30 ഇംഗ്ലീഷ് പരിപാടി. 9:45 മൊഴിയാം ഒരു കഥ. തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥ രക്തത്തിന് കട്ടിയുണ്ട്. 10:00 മെഹ്ഫിൽ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. മൌലവി സുഹൈബ് VP അവതരിപ്പിച്ചത്. 11:10 മുതൽ FM ഗോൾഡ് പരിപാടികൾ കേൾക്കാം. ഡെയിലിറിലെ നാളെ രാവിലെ 5:55 സുഭാഷിതം. പള്ളിക്കൽ സുനിൽ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി. KC കേശവപിള്ളയുടെ ഈശ്വരൻ എന്ന കവിത. ആലാപനം ഭാവന രാധാകൃഷ്ണൻ. 6:15 ഉദയഗീതത്തിൽ TN ജോസ്, D മോഹൻദാസ് എന്നിവർ പാടിയത് കേൾക്കാം. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവെട്ടമാണ്. ഇതിൽ കാർഷിക മേഖല വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും കേൾക്കാം. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 61-ാം ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 സംഗീത സരണി. മൃദംഗ പാഠം പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൾ. പഠിക്കുന്നത് ശ്രീജിത് TR മണിമല. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 10:00 നേർവഴി. അധ്യാപകനായ AB ടൈറ്റസുമായി അഭിമുഖം. 10:15 തമിഴ് ചൊൽമാലൈ. പൽസുവൈ നികഴ്ചി. പൊന്നി നാടകമണ്ഡലം. തുടർന്ന് തിരയപ്പൂക്കൾ. 11:00 ഗാന കൈരളി. മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. സ്വാതി തിരുനാൾ പദങ്ങൾ 3-ാം ഭാഗം. 11:30 ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 ഏകതാര. ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാരയിൽ കളർ ബ്ലൈൻഡ്നസ് അഥവാ വർണ്ണാന്തത. ഡോക്ടർ ജാസ്മിൻ LB സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 രഞ്ജിനി. 2:15 തുടർനാടകം കുറ്റവും ശിക്ഷയും. ദസ്തേവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം ഭാഗം 57. നാടകരൂപാന്തരം ഡോക്ടർ M രാജീവ് കുമാർ. 2:30 നേർമൊഴി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ VP ജഗതി രാജുമായി അഭിമുഖം.

0: മൂന്ന് മണിക്ക് കൂട്ടുകാരി, ജെൻഡർ സ്റ്റഡീസ് വർത്തമാനവും ഭാവിയും ഡോക്ടർ മിനി സുകുമാറുമായി അഭിമുഖം. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, വൈകുന്നേരം 4 വെള്ളി വെളിച്ചം, 4:45 ചലച്ചിത്ര ഗാനങ്ങൾ, 5 സംസ്കൃതം പരിപാടി, 5:15 പാട്ടുകളം പാങ്ങപ്പാറ ജയപ്രസാദും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ട്, 5:30 സ്പോൺസർ പരിപാടി സ്പൈസ്, 5:45 ദീപപ്രിയ വി ജി പാടിയ ഭക്തിഗാനങ്ങൾ കേൾക്കാം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം മുദ്ര യോജന, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നിയമസഭാ നടപടികളുടെ വാരാന്ത അവലോകനം, 6:50 വയലും വീടും പോത്തുകുട്ടി പരിപാലനം അറിയേണ്ടതെല്ലാം ഡോക്ടർ ബീനാഡിയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, രാത്രി 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 വാർത്തകൾ, 7:35 ഇംഗ്ലീഷ് യുവവാണി, 8:00 നാടകം ഒരു ഗോവൻ ട്രിപ്പ് അവസാന ഭാഗം, രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:40 ചലച്ചിത്ര ഗാനം, 9:15 കായിക ലോകം, സ്ക്വാഷ് താരം സുഭദ്ര കെ ബോണി സോണിയുമായി അഭിമുഖം അവസാന ഭാഗം, 9:30 സാറ്റർഡേ നൈറ്റ് പ്യൂർ, 10:00 ദേശീയ സംഗീത പരിപാടിയിൽ പ്രഭാത് മുഖോപാധ്യായയുടെ സന്തൂർ വാദനം കേൾക്കാം, 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ, 11:15 മുതൽ എഫ് എം ഗോൾഡ് പരിപാടികൾ കേൾക്കാം ഡൽഹിയിലെ. ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥ ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8°C, കുറഞ്ഞ താപനില 25°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.4°C, കുറഞ്ഞ താപനില 25.2°C. ഇതോടെ ഈ നേരത്തെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി, സമയം 6:00.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
2: 2018 സമഗ്ര ശിക്ഷ എന്നറിയപ്പെടുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള സംയോജിത കേന്ദ്രാവിഷ്കൃത പദ്ധതി ആരംഭിച്ചു. പ്രീസ്കൂൾ മുതൽ 12 വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ ഈ പരിപാടി ലക്ഷ്യമിടുന്നു. 2020 ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരവും 2009 സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ അവകാശ നിയമത്തെ ആധാരമാക്കിയുമാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും അവരുടെ വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളും ഭാഷയും അവരുടെ വ്യത്യസ്തമായ പഠന കഴിവുകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പഠന അന്തരീക്ഷം ലഭ്യമാക്കുക എന്നതാണ് സമഗ്ര ശിക്ഷയുടെ ആത്യന്തിക ലക്ഷ്യം. സമഗ്ര ശിക്ഷയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ബാല്യകാല പരിചരണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. സ്കൂൾ പഠനം ലഭിക്കാത്ത പ്രാഥമിക തലം മുതൽ 16-19 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കാനുള്ള പിന്തുണ നൽകുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കായുള്ള റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് 12 വരെ മികച്ച സ്കൂൾ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകുന്നതിനു വേണ്ടിയുള്ള വ്യവസ്ഥകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ സമഗ്ര ശിക്ഷ എല്ലാ പെൺകുട്ടികൾക്കും പിന്നാക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും പ്രാഥമിക തലത്തിൽ സൗജന്യമായി പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും നൽകുന്നു. കുട്ടികൾക്ക് ഭാഷാ പഠനം സുഗമമാക്കാനുള്ള പാഠ്യ ഉപകരണങ്ങളും ആദിവാസി ഭാഷകളിലെ പാഠപുസ്തകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അടിസ്ഥാന സാക്ഷരതയിലും സംഖ്യാശാസ്ത്രത്തിലും ഊന്നൽ നൽകുന്നു എന്നതാണ് സമഗ്ര ശിക്ഷയുടെ മറ്റൊരു പ്രധാന സവിശേഷത. 1 മുതൽ 8 വരെയുള്ള ഗ്രേഡുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വായന, എഴുത്ത്, ഗണിത നൈപുണ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച നിപുൺ ഭാരത് മിഷന്റെ പിന്തുണ ഈ പദ്ധതി ലഭ്യമാക്കുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് അധ്യാപക പരിശീലനം, അധ്യാപക പഠന സാമഗ്രികളുടെ വികസനം, പഠനത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവയ്ക്ക് ഫണ്ട് നൽകുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സാമൂഹികവും ലിംഗപരവുമായ അസമത്വങ്ങൾ നികത്താനും സമഗ്ര ശിക്ഷ ലക്ഷ്യമിടുന്നു. എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതും ജനസാന്ദ്രത കുറഞ്ഞതുമായ പ്രദേശങ്ങളിൽ

0: ിലെ സെക്കൻഡറി ലെവൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതും മുതിർന്നവരുടെ സംരക്ഷണമില്ലാത്ത പാർപ്പിടവും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾക്കായി റെസിഡൻഷ്യൽ സ്കൂളുകളും ഹോസ്റ്റലുകളും സ്ഥാപിക്കുന്നതും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അധ്യാപക പരിശീലനത്തിനും വിദ്യാഭ്യാസ ഗവേഷണത്തിനുമുള്ള സംസ്ഥാന കൗൺസിലുകളെ ശക്തിപ്പെടുത്തുന്നതിനും നവീകരിക്കുന്നതിനും സംസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പരിശീലന കേന്ദ്രങ്ങൾക്കും ഈ പദ്ധതി ധനസഹായം നൽകുന്നു. അധ്യാപകർക്ക് പുതിയ അധ്യാപന പഠന രീതികൾ പഠിക്കാനും നടപ്പിലാക്കുന്നതിനും മികച്ച പ്രോത്സാഹനമാണ് ഇത് നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതും സമഗ്ര ശിക്ഷയുടെ ലക്ഷ്യമാണ്. സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും പുതിയ ക്ലാസ് മുറികൾ, സ്കൂൾ കെട്ടിടങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനും ഈ പദ്ധതി വഴി ധനസഹായം നൽകുന്നു. പഠനശേഷം തൊഴിൽ ലഭിക്കാനും തൊഴിലിൽ പ്രാവീണ്യം ലഭിക്കാനും വിദ്യാർത്ഥികളെ ഇത് സഹായിക്കുന്നു. ചുരുക്കത്തിൽ, സമഗ്ര ശിക്ഷാ പദ്ധതി ഇന്ത്യയിലെ എല്ലാ കുട്ടികളെയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ചുവടുവയ്പ്പാണ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: in India and Europe. India, along with 34 nations, signed a US-led initiative to build trusted and resilient supply chains to power artificial intelligence technologies at the second PAC-SILICA summit in Washington. India joined the initiative in February this year on the sidelines of the AI Impact Summit held in New Delhi. Commerce and Industry Minister Piyush Goyal has received the Special Award for Exceptional Leadership in Elevating UK-India Relations at the annual UK-India Awards 2026 in London. Sharing the information on social media, Mr. Goyal said, "The recognition belongs to the many bridge builders across governments, businesses, academia, culture and the vibrant diaspora who continue to strengthen India-UK ties." Indian shooters have ended their campaign at the ISSF Junior World Championship in Germany as table toppers with 24 medals, including 7 gold. They performed brilliantly in the pistol and rifle events, bagging 7 gold, 8 silver and 9 bronze, leaving behind the individual neutral athletes who claimed 14 medals and Italy at third position with 10 medals. In badminton, India's Ronak Chauhan created the biggest upset of the US Open tournament in Fullerton today when he packed off world number 6 and men's singles top seed Zhou Tianchen of Chinese Taipei in straight games 21-17, 26-24 to reach quarters. In another men's singles, Kidambi Srikanth registered a 21-14, 21-13 win over Lee Zijia of Malaysia to enter quarterfinals. Also advancing to the last 8 stage were Tanvi Sharma, Rakshita Shri and Devika Sehag in women's singles. And that is the end of this news bulletin.
1: Akashavani, Kozhikode. Palakkad Jilla Vrittantham.
2: പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി ജില്ലയിൽ 1850 പോളിയോ ബൂത്തുകൾ വഴി 175,226 കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഞായറാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകർ 5 വയസ്സുവരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കുമാണ് തുള്ളിമരുന്ന് നൽകുക. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ രമേശ് പിഷാരടി MLA നിർവഹിക്കും. പ്രത്യേകം സജ്ജീകരിച്ച ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി കുട്ടികൾ വരാൻ സാധ്യതയുള്ള പോളിയോ ബൂത്തുകൾ വഴി കുട്ടികൾക്ക് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് ലഭ്യമാക്കും. ദേശീയ മൃഗരോഗ നിയന്ത്രണ പദ്ധതിയുടെ 8ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം പാലക്കാട് ജില്ലയിൽ പുരോഗമിക്കുന്നു. 18 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പ് പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടക്കുന്നത്. ജില്ലയിലെ 1.5 ലക്ഷത്തോളം കന്നുകാലികൾക്ക് മുഴുവൻ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള 180 സ്ക്വാഡുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫണ്ട് റൺ എ സുമേഷ് അച്യുതൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മഴക്കാലത്ത് ഭക്ഷ്യ ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 94 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കിയതായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ അറിയിച്ചു. ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി പ്രത്യേക സ്ക്വാഡുകൾ വഴി 1 മാസത്തിനുള്ളിൽ ജില്ലയിലെ 676 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ നിന്നാണ് 94 സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തത്. നിയമലംഘനങ്ങളും ന്യൂനതകളും കണ്ടെത്താനുള്ള പരിശോധനകൾ കൂടുതൽ ഊർജിതമാക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. കുടുംബശ്രീയുടെ കീഴിലുള്ള മൃഗസംരക്ഷണ മേഖലയുമായി സഹകരിച്ച് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ കന്നുകാലി വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. മൃഗസംരക്ഷണ മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് രൂപീകരിച്ചിട്ടുള്ള ലൈവ് സ്റ്റോക്ക് ക്ലസ്റ്ററുകളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ചിറ്റൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ലഹരിക്കെതിരെ 1 മില്യൺ തൂഫാൻ ഗോൾ ചലഞ്ച് സംഘടിപ്പിച്ചു. ചിറ്റൂർ അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക്, ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റി, മൈ ഭാരത് ജനമൈത്രി പോലീസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഞായറാഴ്ച റൺ മലബാർ റൺ മാരത്തൺ മത്സരം സംഘടിപ്പിക്കും. ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കാഴ്ചപരിമിതരുടെ ഇടയിൽ ബ്രെയിൽ വായന പരിപോഷിപ്പിക്കുന്നതിന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച ബ്രെയിൽ ലൈബ്രറിയുടെ 2ാം വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പുതുതായി തയ്യാറാക്കിയ ബ്രെയിൽ പുസ്തകങ്ങളുടെ കൈമാറ്റവും വിവിധ രചനാ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. നാഷണൽ ആയുഷ് മിഷന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും പിരായിരി ഗ്രാമപഞ്ചായത്ത്

0: ത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പിരായിരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും ആരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. പിരായിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. യോഗാഭ്യാസ പ്രകടനം, യോഗ ഡാൻസ്, പ്രകൃതി പാചക ഭക്ഷ്യമേള തുടങ്ങിയവ അനുബന്ധമായി നടന്നു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായനാ മാസാചരണത്തിന് തുടക്കമിട്ട് ജില്ലാതല വായനാ ദിനം ജില്ലാ കളക്ടർ കെ സുധീർ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ വായനയുടെ കാലത്തും പുസ്തക വായനയുടെ പ്രാധാന്യം കുറയില്ലെന്നും പുസ്തകങ്ങളിലൂടെ സ്വാംശീകരിക്കുന്ന അറിവുകൾക്ക് ഡിജിറ്റൽ വായനയേക്കാൾ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വായനയോടുള്ള താൽപര്യം എക്കാലവും നിലനിർത്തണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാജീവ് പുലവർ പറഞ്ഞു. തുടർന്ന് വിവിധതരം തോൽപ്പാവക്കൂത്ത്, നിഴൽപ്പാവക്കൂത്ത് എന്നിവയുടെ സ്വോദാഹരണ ദൃശ്യാവിഷ്കാരവും വേദിയിൽ അവതരിപ്പിച്ചു. ലോകകപ്പിനോടനുബന്ധിച്ച് മേഴ്സി കോളേജിലെ വനിതാ താരങ്ങളുടെ സൌഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഒതുങ്ങോട് മേടാർ ടർഫ് മൈതാനിയിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി എം ശശി ഉദ്ഘാടനം ചെയ്തു. കോളേജ് വിദ്യാർത്ഥികൾ ബ്രസീൽ, അർജന്റീന എന്നീ ടീമുകളായി മത്സരിക്കുകയും ബ്രസീൽ 2-1 വിജയിക്കുകയും ചെയ്തു. മഴക്കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിലെ മത്സ്യസമ്പത്തിന് ഭീഷണിയാകുന്ന ഊത്തപിടുത്തത്തിനെതിരെ ഫിഷറീസ് വകുപ്പ് നടപടി കർശനമാക്കി. ജില്ലയിൽ പട്ടാമ്പി, തൃത്താല, പെരിങ്ങോട്ടുകുരിശി, ഞാങ്ങാട്ടിരി, കൊടുമുണ്ട പ്രദേശങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച വലകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്ത് പിഴ ഈടാക്കി. മത്സ്യങ്ങളുടെ പ്രജനനകാലമായ ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന ഊത്തപിടുത്തം തടയാൻ ജില്ലയിലുടനീളം ഫിഷറീസ് പട്രോളിംഗ് സംഘം പരിശോധന നടത്തുന്നുണ്ട്.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ കേരള കാർഷിക സർവകലാശാല മുന്നേറാം കൃഷിയിലൂടെ, വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി ശാസ്ത്രീയ സമീപനത്തിലൂടെ അഭിലായ സാർ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ, ഇതിൽ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്നു. ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ റേഡിയോ ഗൈഡ്, ഭരണഘടനാ ഭേദഗതിയും ചട്ടങ്ങളും, അധ്യാപകൻ NS ശ്യാമപ്രസാദ് സംസാരിക്കുന്നു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഇന്ന് രാത്രി 8 മണിക്കുള്ള സാഹിത്യവേദിയിൽ സന്ധ്യ അനീഷ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കണ്ണകി, പെൺകൊടി. സതീഷ് വിളന്തറ എഴുതി അവതരിപ്പിക്കുന്ന കഥ ന്യായവിധി. ഡോക്ടർ ശ്രുതി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ ദൂരദർശിനി, പ്രേതം എന്നിവ കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ.

0: ഇന്ന് രാത്രി 9:45 മൊഴിയാം ഒരു കഥ. തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ രക്തത്തിന് കട്ടിയുണ്ട്. ഇന്ന് രാത്രി 9:45 മൊഴിയാം ഒരു കഥ. ഇന്ന് രാത്രി 10 മണിക്ക് മെഹ്ഫിൽ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

നാളെ രാവിലെ 6 മണിക്ക് ഉഷമലരിയിൽ കെ സി കേശവപിള്ളയുടെ ഈശ്വരൻ എന്ന കവിത. ആലാപനം ഭാവന രാധാകൃഷ്ണൻ. നാളെ രാവിലെ 6:15 ഉദയഗീതത്തിൽ ടി എൻ ജോസ്, ഡി മോഹൻദാസ് എന്നിവർ പാടിയത് കേൾക്കാം. നാളെ രാവിലെ 10 മണിക്ക് നേർവഴിയിൽ അധ്യാപകനായ എബി ടൈറ്റസുമായി അഭിമുഖം.

0: നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കളർ ബ്ലൈൻഡ്നസ് അഥവാ വർണ്ണാന്ധത ഡോക്ടർ ജാസ്മിൻ എൽബി സംസാരിക്കുന്നു.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: നാളെ ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം കുറ്റവും ശിക്ഷയും, ദസ്തോവസ്കി എഴുതിയ നോവലിന്റെ ശബ്ദരൂപം, ഭാഗം 57.

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ലഹരി മരുന്നിനെതിരെ ഒന്നിച്ച് അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരി മരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്ത് കൈമാറാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരും DGP മാരും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയെ ഇല്ലാതാക്കാൻ സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കും. ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും പുനരധിവാസത്തിനായി സമഗ്ര പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി മാഫിയയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് മാനവീയ വീഥിയിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയുടെയും വാക്കത്തോണിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തൃശൂർ അന്തിക്കാട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജിത് പി ആർ. വളർന്നുവരുന്ന തലമുറയെ ചേർത്തു നിർത്തലാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് രാസലഹരികൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകുന്ന സാഹചര്യമാണിന്നുള്ളത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം മാരകമായ രാസലഹരികൾക്കെതിരെ ശക്തവും ജാഗ്രതയുള്ളതുമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. വേണ്ടാത്ത ലഹരികൾക്കെതിരെയുള്ള പ്രധാന ആയുധം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇത്തരം ദുശീലങ്ങൾ വ്യാപകമാകുന്നതിന്റെ അടിസ്ഥാന കാരണം കുടുംബങ്ങളിലെ കെട്ടുറപ്പില്ലായ്മയും ഛിദ്രാവസ്ഥയുമാണ്. ഓരോ രക്ഷിതാവും തങ്ങളുടെ മക്കളോടൊപ്പം മെച്ചപ്പെട്ട സമയം

0: കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിനായി ശ്രദ്ധിക്കണം.
1: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സമഗ്രമായ സമീപനം സ്വീകരിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. വനവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിന് ഇരയായ കുടുംബങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത മന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി.
2: ചിന്നക്കനാലിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളരെ സങ്കീർണമായ ഒരു വിഷയം തന്നെയാണ്. വലിയ ജനവാസമുള്ള മേഖലയിൽ ഏറെക്കാലമായി 18 ആനകൾ ആണ് ഇവിടെ ഫെൻസിംഗ് എന്നും ഈ ഇത്രയും ഒരു ജനവാസ മേഖലയിൽ മൊത്തം ഫെൻസ് ചെയ്ത് എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് നാട്ടുകാരെയും കേട്ട് ഉദ്യോഗസ്ഥരെയും കേട്ടിട്ട് നമുക്കൊരു പരിഹാരത്തിലേക്ക് പോകാം. ഇപ്പൊ അടിയന്തരമായി ചെയ്യാനൊക്കുന്നത് ഇവിടെ സ്ഥിരമായി ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ളവരെ അഡീഷണൽ RRT അതിപ്പോ തന്നെ ഉത്തരവിറക്കുന്നതായിരിക്കാം.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വൈദ്യുതി സംഭരണം പരിമിതമാണ്. ഇതിനായി പുതിയ സംരംഭങ്ങൾ ആവശ്യമാണ്. വൈദ്യുതി ഉപയോഗത്തിൽ ജനങ്ങളുടെ സ്വയം നിയന്ത്രണം അനിവാര്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വയനാട് ജില്ലയിൽ പട്ടികവർഗ വിഭാഗ കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ച് മാനന്തവാടി നഗരസഭ. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ എണ്ണം തേക്കുന്നതിനായി സ്കൂളുകളിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഇവരിൽ ഭൂരിഭാഗം പേർക്കും ശരിയായ രീതിയിലുള്ള ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന പരാതികൾ വ്യാപകമായി ഉയർന്നിരുന്നു. ഈ കുട്ടികളുടെ ഉപരിപഠനമടക്കമുള്ള കാര്യങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് വളരെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെ രേഖകൾ പരിശോധിച്ച് തത്സമയ ജനന സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത്. അടിയന്തര അദാലത്തിൽ 100 സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ആവശ്യമായവർക്ക് വരും ദിവസങ്ങളിലും രേഖകൾ കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു.
1: തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. നാളെ മുതൽ ഈ മാസം 30 വരെ പുനലൂർ മധുര എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ പാസഞ്ചറും സർവീസ് നടത്തില്ല. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. ലീഗിലെ ആദ്യപാദ മത്സരത്തിൽ 4-3 ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു. ഫിഫ ഫുട്ബോൾ ലോകകപ്പിലെ ഗ്രൂപ്പ് ഐ മത്സരങ്ങളിൽ ഇന്ന് ആവേശ പോരാട്ടങ്ങൾ. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഫ്രാൻസിനെ നേരിടും. ഇതേസമയം നടക്കുന്ന മറ്റൊരു പോരാട്ടത്തിൽ ഇറാഖ് സെനഗലുമായി ഏറ്റുമുട്ടും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. ഭൂകമ്പം വിതച്ച വെനീസ്വലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഓപ്പറേഷൻ അമിസ്താദ് പ്രഖ്യാപിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ വ്യോമസേനയുടെ 2 ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ന് വെനീസ്വലയിലേക്ക് പുറപ്പെട്ടു. സ്പാനിഷ് ഭാഷയിൽ സൌഹൃദം എന്നാണ് അമിസ്താദ് എന്ന വാക്കിന്റെ അർത്ഥം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലയിലെ ജനങ്ങൾക്കും സർക്കാരിനുമൊപ്പം നിൽക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി

0: വ്യക്തമാക്കി. മുഹറത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് സ്വലാത്ത് നഗറിൽ സംഘടിപ്പിച്ച ഹിജ്റ കോൺഫറൻസിന് പ്രൌഢ സമാപനം. പകൽ മുഴുവൻ നീണ്ടുനിന്ന ആരാധന കർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവെ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം, കൈകോർക്കാം മാരക വിപത്തിനെതിരെ. തയ്യാറാക്കിയത് സി വി ശ്രീജിത്, മാധ്യമപ്രവർത്തകൻ. അവതരണം അക്ഷയ് ഷാജി. ലോകത്താകെയുള്ള മനുഷ്യരെ നേരിട്ടുമല്ലാതെയും ബാധിക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന്. മയക്കുമരുന്നുകളുടെ ഉപയോഗവും കടത്തും അതുമൂലമുണ്ടാകുന്ന ഒട്ടനവധിയായ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക വികസന പ്രശ്നങ്ങളും മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് തന്നെ കൊടിയ ഭീഷണി ഉയർത്തുകയാണ്. പരശതം മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങൾ തകർത്ത് തരിപ്പണമാക്കുക മാത്രമല്ല ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്നത്. ഒരു സമൂഹത്തിന്റെ ശാശ്വതമായ സമാധാനം, വളർച്ച, സഹവർത്തിത്വം എന്നിവയെല്ലാം ലഹരി ഉപയോഗത്താൽ തകർക്കപ്പെടുകയാണ്. ഒരു തലമുറയെ അപ്പാടെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള മറ്റൊരു ആണവായുധമായി മയക്കുമരുന്നുകൾ മാറുകയാണ്. മയക്കുമരുന്നിന്റെ വ്യാപനവും കടത്തും അതുമൂലം അംഗരാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന വിപത്തുകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ലോകജനതയെ മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ അണിനിരത്താനും ലക്ഷ്യമിട്ടാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും June 26 ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ വിയന്ന ആസ്ഥാനമായുള്ള യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ് ആന്റ് ക്രൈം അഥവാ UNODC ആണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം ഏകോപിപ്പിക്കുന്നത്. 1987 June 17 മുതൽ 26 വരെ ഓസ്ട്രിയയിലെ വിയന്നയിൽ നടന്ന ഉച്ചകോടിയിലാണ് ലഹരി വിപത്തിനെതിരായി ഒരു ദിനാചരണമെന്ന ആശയം ഉടലെടുത്തത്. പിന്നീട് അതേ വർഷം December 7 ചേർന്ന ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കാൻ ഔദ്യോഗികമായി തീരുമാനിച്ചു. 2026 ലോക ലഹരി വിരുദ്ധ ദിനത്തിലെ പ്രമേയം ലഹരി പ്രശ്നം നിലവിലുള്ള പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതനമായ പ്രതികരണങ്ങളും എന്നതാണ്. ആഗോളതലത്തിൽ വ്യാപിച്ച മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാനുള്ള സംയുക്ത നീക്കം നടത്തുക, അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് വ്യാപനം തടയാൻ കർശന ക്രമീകരണം നടത്തുക, ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുക, ലഹരിക്ക് അടിമയായവരെയും അവരുടെ കുടുംബത്തെയും സഹാനുഭൂതിയോടെ കാണുക, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ഇടയിൽ വ്യാപകമായിട്ടുള്ള HIV, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, മയക്കുമരുന്നിന്റെ ഉപയോഗവും ആസക്തിയും തടയാൻ യുവാക്കളെയും സമൂഹത്തെയും ശാക്തീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിലും ആശയങ്ങളിലും ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ നടപ്പിലാക്കുന്നതും അംഗരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതും. 2025 ലോക മയക്കുമരുന്ന് റിപ്പോർട്ട് ആഗോളതലത്തിലെ മയക്കുമരുന്നിന്റെ അതിവ്യാപനവും ഒപ്പം ഭയാനകമായ ആശങ്കകളും പങ്കുവയ്ക്കുന്നതാണ്. മയക്കുമരുന്ന് ഉൽപാദനം, ഉപയോഗം, കടത്ത്, ഇതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയുണ്ടാക്കുന്ന ആഘാതം മഹാമാരിയേക്കാൾ വലുതും ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുമാണെന്ന് വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സംഘടിത മയക്കുമരുന്ന് കടത്ത് ഗ്രൂപ്പുകൾ ആഗോള പ്രതിസന്ധികളെ അവസരമാക്കുകയും ചൂഷണം ചെയ്യുകയും ദുർബലരായ ജനവിഭാഗങ്ങളെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നത് തുടരുന്നുവെന്നാണ് ലോക മയക്കുമരുന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം 15 മുതൽ 64 വയസ്സുവരെ പ്രായമുള്ള 316 ദശലക്ഷം ആളുകൾ മദ്യവും പുകയിലയും ഒഴികെയുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. 2013 മുതലുള്ള കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തിയാൽ ഇത് 20% വർധനയാണ്. ഐക്യരാഷ്ട്രസഭയുടെ മയക്കുമരുന്ന് നിരോധന വിഭാഗം നടത്തിയ പഠനത്തിൽ കഴിഞ്ഞ വർഷം 244 ദശലക്ഷം പേർ കഞ്ചാവ് ഉപയോഗിച്ചുവെന്നാണ് കണ്ടെത്തിയത്. കറുപ്പ് 61 ദശലക്ഷം പേരാണ് ഉപയോഗിച്ചത്. അതേസമയം മാരകമായ പാർശ്വഫലങ്ങളുള്ളതും മരണസാധ്യത ഏറെയുള്ളതുമായ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചത് 76.7 ദശലക്ഷം പേരാണ്. ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്കയിൽ മാത്രമായി

ഒതുങ്ങി നിന്നിരുന്ന കൊക്കെയിൻ ഉപയോഗവും കടത്തും നിലവിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ആംഫെറ്റാമൈൻ, മെത്താംഫെറ്റാമൈൻസ് തുടങ്ങിയ മാരകമായ സിന്തറ്റിക് ഡ്രഗുകളുടെ ഉൽപാദനവും ഉപയോഗവും കടത്തും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പതിന്മടങ്ങായി ഉയർന്നിരിക്കുകയാണ്. 2021 കുറഞ്ഞത് 450,000 മരണങ്ങളെങ്കിലും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ സംഭവിച്ചുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ. ഭൂമിശാസ്ത്രപരമായി ലോകത്തിലെ പ്രധാന മയക്കുമരുന്നുൽപാദന മേഖലകളായ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഗോൾഡൻ ക്രിസന്റ് മേഖലയുടെയും മ്യാൻമർ, ലാവോസ്, തായ്ലന്റ് രാജ്യങ്ങളുടെ പരിധിയിൽ വരുന്ന ഗോൾഡൻ ട്രയാങ്കിൾ മേഖലയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യയിലും മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. കഞ്ചാവ്, ഹെറോയിൻ, ബ്രൌൺ ഷുഗർ, കൊക്കെയിൻ, MDMA, മെത്താംഫെറ്റമിൻ തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം രാജ്യത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ വർദ്ധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മയക്കുമരുന്ന് ശൃംഖലകൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. ആവശ്യക്കാർക്ക് നിമിഷങ്ങളുടെ ഇടവേളയിൽ മയക്കുമരുന്ന് എത്തിക്കാനുള്ള സംവിധാനം ഇതിന്റെ പിറകിലുള്ള ക്രിമിനൽ മയക്കുമരുന്ന് മാഫിയയ്ക്കുണ്ട്. ആവശ്യമരുന്നുകൾക്കായി ഓർഡർ ചെയ്താൽ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും വേണ്ടിവരുമെന്നിരിക്കെ മയക്കുമരുന്നിന് ഓർഡർ ചെയ്താൽ നിമിഷങ്ങൾക്കുള്ളിൽ അത് ആവശ്യക്കാരുടെ കൈകളിലെത്തുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് നമുക്ക് ചുറ്റുമുള്ളത്. മയക്കുമരുന്ന് ശേഖരം നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഉണ്ടെന്ന ആശങ്കയാണ് ഈ വിവരം പങ്കുവയ്ക്കുന്നത്. ദേശീയ കുറ്റകൃത്യരേഖാ ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം മയക്കുമരുന്ന് സംബന്ധമായ കേസുകളിൽ ഗണ്യമായ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. പഞ്ചാബ്, മണിപ്പൂർ, മിസോറം, ഡൽഹി, മഹാരാഷ്ട്ര, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളെ കൂടാതെ കേരളവും ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. കേരളത്തിൽ MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചതായാണ് ആഭ്യന്തര എക്സൈസ് വകുപ്പുകളുടെ കണ്ടെത്തൽ. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം ക്രമാതീതമായി ഉയരുകയാണ്. കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ട്, പുതുതായി തുടക്കം കുറിച്ച ഓപ്പറേഷൻ തുഫാൻ, ആയിരക്കണക്കിന് കേസുകൾ കണ്ടെത്തുകയും വലിയ തോതിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതി ആരംഭിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇതുവരെയായി 3,910 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 4,201 പേരെ മയക്കുമരുന്ന് ഉപയോഗം, വിതരണം, കടത്ത് തുടങ്ങിയ കുറ്റങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്തു. കൂട്ടുകെട്ടിന്റെ പ്രേരണ, തൊഴിലില്ലായ്മയും ജീവിത സമ്മർദ്ദങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ തകരാറുകൾ, മാനസിക സംഘർഷങ്ങൾ, എളുപ്പത്തിലുള്ള ലഭ്യതയും വൻ സാമ്പത്തിക ലാഭവും തുടങ്ങിയ കാരണങ്ങളാണ് മയക്കുമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനും ഇടയാക്കുന്നത്. കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഉപയോക്താക്കളും കടത്തുകാരുമുള്ളതെന്നാണ് എക്സൈസ് വകുപ്പിന്റെ കണ്ടെത്തൽ. ഒരു തവണ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങുന്നതോടെ വലിയ മാഫിയയുടെ കണ്ണിയായി മാറുകയാണ് പലരും. രാജ്യത്ത് വാഹനാപകടങ്ങളിൽ മരണപ്പെടുന്ന സംഭവങ്ങളിൽ ലഹരി ഉപയോഗിച്ച ശേഷമുള്ള ഡ്രൈവിംഗ് ഒരു പ്രധാന കാരണമായി മാറിയിരിക്കുകയാണ്. ഇതോടൊപ്പം മയക്കുമരുന്നിന്റെ ഉപയോഗമുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു. മയക്കുമരുന്നിന് അടിമകളായ മക്കൾ, മാതാപിതാക്കളെ, കൂട്ടുകാരെ ഉൾപ്പെടെ നിഷ്ഠുരമായി കൊലപ്പെടുത്തിയ സംഭവങ്ങൾ നാടിനെ നടുക്കിയതാണ്. മയക്കുമരുന്ന് ഉപയോഗം ക്രമേണ ഓരോരുത്തരിലും കടുത്ത മാനസിക പ്രശ്നങ്ങളും വിഷാദവും അമിതമായ ഉത്കണ്ഠയും നിയന്ത്രിക്കാനാകാത്ത ക്രോധവുമുണ്ടാക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മയക്കുമരുന്ന് ഉപയോഗം വഴി ഓർമ്മക്കുറവും പഠിക്കാനുള്ള താൽപര്യമില്ലായ്മയും ആത്മഹത്യാ പ്രേരണയും ഉണ്ടാകുന്നു. ആസക്തിക്ക് വേണ്ടത് ആരോഗ്യാധിഷ്ഠിത പരിഹാരങ്ങളാണ്, അല്ലാതെ മയക്കുമരുന്നെന്ന മരണത്തിലേക്കുള്ള എളുപ്പവഴിയല്ല. പലവിധ സാഹചര്യങ്ങളാൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ തുടക്കത്തിൽ കണ്ടെത്താനും ഇവരെ ചേർത്ത് നിർത്തി പിന്തിരിപ്പിക്കാനുമുള്ള ശാസ്ത്രീയ മാനസിക സമീപനങ്ങളാണ് സ്വീകരിക്കേണ്ടത്. നിയമം ഉപയോഗിച്ചുള്ള കർശനമായ പ്രതിരോധവും തിരുത്തലും നടത്തുമ്പോൾ തന്നെ അറിയാതെ ചതിക്കുഴിയിൽ വീണുപോയവരെ പിന്നീട് തിരിച്ചുവരാൻ സാധിക്കാത്ത വിധം അടിമപ്പെട്ടവരെ പുനരധിവസിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കൂടി സമൂഹത്തിനുണ്ട്. സ്കൂൾ, കോളേജ് തലങ്ങളിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുക, രക്ഷിതാക്കളും അധ്യാപകരും കൂടുതൽ ജാഗ്രത പാലിക്കുക, ചികിത്സാ പുനരധിവാസ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുക, മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുക, യുവജനങ്ങൾക്ക് കായിക, സാംസ്കാരിക, സാമൂഹിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുക തുടങ്ങിയ നിരവധി പ്രതിരോധ മാർഗ്ഗങ്ങൾ വിപുലമാക്കുകയും ബഹുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. മയക്കുമരുന്ന് വ്യാപനം ഒരു നിയമ സമാധാന പ്രശ്നം മാത്രമായി ചുരുക്കരുത്. അത് പൊതുജനാരോഗ്യം, സാമൂഹ്യ പുരോഗതി, സാമ്പത്തിക സ്ഥിരത, ബൌദ്ധിക വളർച്ച തുടങ്ങിയ അടിസ്ഥാന ഘടകങ്ങളെ ബാധിക്കുന്ന ബഹുമുഖ പ്രതിസന്ധിയാണ്. ലഹരി ഉപയോഗിക്കുന്നവരും അവരുടെ കുടുംബവും മാത്രമല്ല ഇരകൾ, മറിച്ച് സമൂഹമാകെയാണ്. അതുകൊണ്ടുതന്നെ ലഹരിക്കെതിരായ പോരാട്ടം ഏതെങ്കിലും വ്യക്തിയുടെയോ സർക്കാരിന്റെയോ സംഘടനകളുടെയോ സ്ഥാപനങ്ങളുടെയോ മാത്രമുള്ള ഉത്തരവാദിത്തമല്ല. ഇന്ത്യയിലും കേരളത്തിലും
ലഹരിക്കെതിരായ

പോരാട്ടം വിജയിക്കണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബങ്ങളും പൊതുസമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. സമൂഹമാകെ ഈ മാരക വിപത്തിനെതിരെ രംഗത്തിറങ്ങുകയാണ് വേണ്ടത്. ലോകമയക്കുമരുന്ന് ദിനം അതിനുള്ള കൂടുതൽ പ്രചോദനം പകരുന്നതാവട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. തയ്യാറാക്കിയത് സി വി ശ്രീജിത്, മാധ്യമപ്രവർത്തകൻ. അവതരണം അക്ഷയ് ഷാജി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മുന്നേറാം കൃഷിയിലൂടെ കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: നിങ്ങളുടെ പ്രായം എത്രയാണെന്നതല്ല പ്രധാനം, നിങ്ങൾ എത്ര വയസ്സുകാരനെ പോലെ ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം. ഈ ശുഭചിന്തയോടെയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി എങ്ങനെ ശാസ്ത്രീയമായി ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതിനു മുൻപായി ശ്രോതാക്കൾക്കായുള്ള ചോദ്യം പറയാം. ചോദ്യം ഇതാണ്: അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ ഇനങ്ങളിലെല്ലാം ഏത് തരത്തിലുള്ള ടാപ്പിംഗ് രീതികളാണ് അനുവർത്തിക്കേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. വീടിന് ചുറ്റും അല്പമെങ്കിലും സ്ഥലമുള്ളവർക്ക് ഒന്ന് മനസ്സുവെച്ചാൽ നല്ലൊരു പച്ചക്കറി തോട്ടം നിർമ്മിക്കാം. ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ പച്ചക്കറി വിളകളും അവിടെ നമുക്ക് കൃഷി ചെയ്തെടുക്കുവാൻ സാധിക്കും. പയർ, പാവൽ, ചീര, വെണ്ട, വഴുതന, കോവൽ എന്നിങ്ങനെയുള്ള വൈവിധ്യമാർന്ന കാർഷിക വിളകൾ നമ്മുടെ തൊടിയിലും പറമ്പിലുമൊക്കെ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നത് കണ്ണിന് കുളിർമ പകരുന്ന ഒരു കാഴ്ച തന്നെയല്ലേ? ഈ പച്ചക്കറി വിളകൾ കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് ആദായം മാത്രമല്ല ആരോഗ്യവും അതിലൂടെ ലഭിക്കുന്നു. പക്ഷേ കൃഷിയിടം സജ്ജമാക്കുമ്പോഴും വിളകൾ തിരഞ്ഞെടുക്കുമ്പോഴും അവയെ പരിപാലിക്കുമ്പോഴും ഒക്കെ നാം വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അതേക്കുറിച്ചൊക്കെ പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി അഭില എസ് ആർ ആണ്.
2: കേരളീയരുടെ മുഖ്യ ആഹാരമായ നെല്ലരിയിൽ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ അന്നജമാണ് പ്രധാനമായും അടങ്ങിയിരിക്കുന്നത്. മറ്റ് പോഷകങ്ങളും ധാതുക്കളും ജീവകങ്ങളുമെല്ലാം ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് പച്ചക്കറികളിലാണ്. എന്നാൽ മാർക്കറ്റിൽ ലഭിക്കുന്ന രാസവസ്തുക്കളടങ്ങിയ പച്ചക്കറികളേക്കാൾ നല്ലതാണ് വീട്ടുവളപ്പിൽ കൃഷി ചെയ്തു വരുന്ന ജൈവ പച്ചക്കറികൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ വിഷരഹിത പച്ചക്കറികൾ വർഷം മുഴുവൻ ലഭ്യമാക്കാൻ നമുക്ക് വീട്ടുവളപ്പിൽ തന്നെ കൃഷി ചെയ്ത് സാധ്യമാക്കാം. 2.5 സെന്റ് അടുക്കളത്തോട്ടം നിർമ്മിക്കുന്നതിലൂടെ 5 അംഗങ്ങൾ ഉള്ള കുടുംബത്തിന് വർഷം മുഴുവൻ ആവശ്യമുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യാവുന്നതാണ്. ഒരു വർഷം നമ്മൾ കേരളീയർക്ക് ഏകദേശം 14 ലക്ഷം ടൺ പച്ചക്കറിയാണ് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ നമ്മുടെ വാർഷിക ഉൽപാദനം വളരെയധികം കുറവാണ്. നമ്മുടെ ആവശ്യത്തിന്റെ 50% ൽ അധികം വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ലഭ്യമായ ഭൂമിയിൽ നമുക്ക് കൃഷി ചെയ്ത് നമുക്ക് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. എന്നാൽ കൃഷിസ്ഥലം പച്ചക്കറിക്കായി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മിക്ക പച്ചക്കറികൾക്കും നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. അതിനാൽ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണ് ഇതിന് അനുയോജ്യം. കായ്ഫലം തരുന്ന

പച്ചക്കറികൾ തുറസായ സ്ഥലത്ത് കൃഷി ചെയ്താൽ ചെടികൾ നന്നായി തഴച്ചു വളരുകയും നന്നായി വിളവ് തരികയും ചെയ്യും. എന്നാൽ തണലിനെ അതിജീവിക്കാൻ കഴിയുന്ന പച്ചമുളക്, ചേന, കാച്ചിൽ തുടങ്ങിയവ തണലുള്ള സ്ഥലത്ത് നടുന്നതാണ് നല്ലത്. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണവും ജലസേചന സൗകര്യവും കണക്കിലെടുത്തായിരിക്കണം സ്ഥലത്തിന്റെ വിസ്തൃതി തീരുമാനിക്കേണ്ടത്. മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കാതിരിക്കുക. പച്ചക്കറിത്തോട്ടം എപ്പോഴും വീടിനടുത്തായിരിക്കുന്നതാണ് ഉത്തമം. കർഷകന്റെ നോട്ടം തന്നെ ചെടിക്ക് വളമെന്ന് നമ്മൾ പണ്ടുള്ളവർ പറയുമല്ലോ. തോട്ടത്തിന് ചുറ്റും ജൈവ വേലി കെട്ടുന്നത് മൃഗങ്ങളിൽ നിന്നും ആക്രമണമുണ്ടായി കൃഷിനാശം തടയുന്നതിനു പുറമെ ആവശ്യത്തിനുള്ള ഇലക്കറികളുടെ ലഭ്യതയും ഇതിനാൽ നമുക്ക് ലഭിക്കും. ഇതിനായി വേലിയിൽ കോവൽ, നിത്യവഴുതന, ചതുരപ്പയർ, വള്ളിച്ചീര, അമരപ്പയർ, പീച്ചിൽ, മധുരച്ചീര അഥവാ ചെക്കുർമാനീസ് തുടങ്ങിയ ചെടികൾ നടുന്നത് നല്ലതാണ്. മഴക്കാലം, മഞ്ഞുകാലം, വേനൽക്കാലം എന്നിവയ്ക്ക് യോജിച്ച ഒരു മാതൃക നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നല്ല ഇളക്കമുള്ള മണ്ണാണ് പച്ചക്കറിക്ക് ആവശ്യം. അതിനാൽ നിലമൊരുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി കിളച്ചിളക്കി 1 സെന്റിന് 200 കിലോഗ്രാം എന്ന തോതിൽ ചാണകമോ ഉണങ്ങിയ കമ്പോസ്റ്റോ മണ്ണുമായി ചേർത്തിളക്കണം. ഓരോ വിളകളും കൃഷി ചെയ്യുന്നതിന് ചെറിയ ചെറിയ പ്ലോട്ടുകളായി തിരിച്ചാൽ നന്നായിരിക്കും. തോട്ടം തയ്യാറാക്കുമ്പോൾ തോട്ടത്തിലെ ചെറിയ ചെറിയ പ്ലോട്ടുകളിൽ ഏത് വിള എങ്ങനെ ചെയ്യണമെന്ന് ഒരു ആസൂത്രണം ഉണ്ടാകുന്നത് നല്ലതാണ്. ഇലക്കറി വിളകൾ, കിഴങ്ങുവർഗ വിളകൾ, ചിരസ്ഥായിയായ പച്ചക്കറികൾ, ഫലവർഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും തോട്ടത്തിന്റെ വടക്കുഭാഗത്തായി വേണം ചിരസ്ഥായിയായ വിളകൾ നടാൻ. മുരിങ്ങ, പപ്പായ, കറിവേപ്പ്, നാരകം, ചെറുനാരകം, ഇലിമ്പൻ പുളി, വാഴ, പൈനാപ്പിൾ തുടങ്ങിയവ ഈ ഇനത്തിൽപ്പെടുന്നു. ഒരു പച്ചക്കറിത്തോട്ടം ആരംഭിക്കുമ്പോൾ ഏറ്റവും നല്ല നടീൽ സമയം മെയ് മാസത്തിൽ 1-2 മഴ ലഭിച്ചതിനു ശേഷമായിരിക്കണം. വെണ്ട, പയർ, പച്ചമുളക്, പച്ചച്ചീര, പാവൽ, വഴുതന എന്നിവ നടാം. കൂടാതെ അമരപ്പയർ, ചതുരപ്പയർ തുടങ്ങിയവ ജൂലൈ മാസത്തോടെ നടാവുന്നതാണ്. സെപ്റ്റംബർ മാസത്തോടെ കഠിനമായ മഴ മാറുമ്പോൾ മഴക്കാല വിളകളെല്ലാം വിളവെടുത്ത ശേഷം നിലം ഒന്നുകൂടി കിളച്ചൊരുക്കാം. ഒക്ടോബർ മാസമാകുമ്പോഴേക്കും തണുപ്പ് ഇഷ്ടപ്പെടുന്ന തക്കാളി, കുമ്പളം എന്നിവയും നടാം. ജനുവരി ഫെബ്രുവരി മാസത്തോടെ ചീര, കണിവെള്ളരി, തണ്ണിമത്തൻ, കുമ്പളം, പയർ എന്നിവ നടാം. വിളകൾ നടുമ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ വിളപരിക്രമം നടത്തണം. ഒരേ വിള തന്നെ ഒരേ ഇടത്ത് കൃഷി ചെയ്യുന്നത് തുടരാതിരിക്കുക. ഒരു വെള്ളരി വർഗ വിള കഴിഞ്ഞാൽ പിന്നീട് പയറും, പയർ വർഗ വിള കഴിഞ്ഞാൽ ചീര, വെണ്ട നട്ട സ്ഥലത്ത് വഴുതന തുടങ്ങിയ വിളകൾ മാറി മാറി നടാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അടുക്കളത്തോട്ടമാകുമ്പോൾ കൂടുതലും നമുക്ക് ജൈവവളം ഉപയോഗിക്കാവല്ലോ. അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി ഉൽപാദനത്തിനായി കാലിവളം, കോഴിവളം, ആട്ടിൻ കാഷ്ടം, പലതരം പിണ്ണാക്കുകൾ, വീട്ടുവളപ്പിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്ന മണ്ണിര കമ്പോസ്റ്റ് എന്നിവയും ഉപയോഗിക്കാം. ഫോസ്ഫറസിന്റെ ലഭ്യത ഉറപ്പുവരുത്താനായി എല്ലുപൊടിയും പൊട്ടാഷ്യം ചാരവും ഉപയോഗിക്കാം. ഇതിനു പുറമെ പലതരം വളർച്ചാ ത്വരിതങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിലമൊരുക്കുമ്പോൾ മണ്ണിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് 1 മുതൽ 3 കിലോ 1 സെന്റിന് എന്ന അളവിൽ ചേർക്കണം. ഇങ്ങനെ ചേർക്കുമ്പോൾ മണ്ണിന്റെ അമ്ലത്വം കുറച്ച് ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നിലയിലേക്ക് മണ്ണിന്റെ അമ്ലത്വത്തെ എത്തിക്കാൻ സാധിക്കുന്നതാണ്. തൈകളുടെ ഉൽപാദനത്തിനായി പ്രോട്രേകളോ ചെടിച്ചട്ടികളോ ഉപയോഗിക്കാവുന്നതാണ്. മുളക്, തക്കാളി, വഴുതന തുടങ്ങിയവ പ്രോട്രേയിൽ അല്ലെങ്കിൽ ചട്ടിയിൽ പാകി മുളച്ച് 1 മാസമാകുമ്പോൾ കൃഷിയിടത്തിലേക്ക് പറിച്ചു നടാം. എന്നാൽ പയർ, വെണ്ട, വെള്ളരി വർഗം വിളകൾ തുടങ്ങിയവ നേരിട്ട് വിത്തിടുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഇവയെ കുറച്ചുകൂടി സംരക്ഷിച്ച് നല്ല ആരോഗ്യമുള്ള തൈകൾ മാത്രം നടുന്നതിനായി പ്രോട്രേയിൽ നട്ട് തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവയുടെ വേരുകൾക്ക് യാതൊരു കേടുപാടുകളും വരുന്നില്ല എന്ന് ഉറപ്പാക്കണം. വിത്ത് നടുന്നതിനു മുൻപ് സിയോഡോമോണാസ് ഉപയോഗിച്ച് വിത്തുപചാരം നടത്തുന്നത് നല്ലതാണ്. 1 ആണ്ടൻ മുരിങ്ങ വിത്തുകൾ നേരിട്ട് 2-3 വിത്തുകൾ നടാൻ ഉദ്ദേശിക്കുന്ന തടത്തിൽ നട്ടുകൊടുക്കാവുന്നതാണ്. ഇവ വളർന്ന് 75 സെന്റിമീറ്റർ നീളം വയ്ക്കുമ്പോൾ അഗ്രഭാഗം നുള്ളിക്കളഞ്ഞാൽ ധാരാളം ശിഖരങ്ങൾ വരും. ആദ്യത്തെ വിളവെടുപ്പിന് ശേഷം ചെടികൾ 90 സെന്റിമീറ്റർ ഉയരത്തിൽ മുറിച്ചു കൊടുക്കുക. ചുവട്ടിൽ നന്നായി ജൈവവളം ചേർത്ത് കൊടുത്ത് നനയ്ക്കാവുന്നതാണ്. എന്നാൽ കറിവേപ്പ് ചെടികൾ വളർന്ന് 1 മീറ്റർ പൊക്കം വയ്ക്കുന്നതും വരെ അവയുടെ ഇലകൾ പറിക്കാതിരിക്കുക. എന്നാൽ ചെടികൾ അധികം ഉയരത്തിൽ വളരാതെ അവയുടെ അഗ്രഭാഗം കോതി

നിർത്തുന്നതാണ് കൂടുതൽ നല്ല ഇലകൾ ലഭിക്കാൻ അനുയോജ്യം. കോവിൽ വളരുന്നതനുസരിച്ച് പന്തലിലോ വേലിയിലോ പടർത്തിക്കൊടുക്കണം. വളർച്ച മുറ്റിയ വള്ളികൾ മാർച്ച് മാസത്തിൽ മുറിച്ച് മാറ്റിയ ശേഷം തടത്തിൽ നന്നായി ജൈവവളം ചേർത്ത് നനച്ചു കൊടുക്കണം. മധുരച്ചേര വേലിക്കൽ നടുമ്പോൾ അവയുടെ ഉയരം 1 മീറ്ററിൽ ക്രമീകരിച്ചാൽ എപ്പോഴും ധാരാളം നല്ല ഇലകൾ ലഭിക്കുന്നതാണ്. വിത്തുകൾ ഉപയോഗിക്കുന്നതിന് പകരം മുരിഞ്ഞു നടാന് ഏകദേശം 1.5 മീറ്റർ നീളവും കൈവണ്ണം ഘനവുമുള്ള കമ്പുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. കമ്പുകൾ നടുമ്പോൾ ഏകദേശം 2 അടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികളിൽ 10 കിലോഗ്രാം ചാണകപ്പൊടിയോ ജൈവവളമോ അതോടൊപ്പം മേൽമണ്ണും ചേർത്ത് നന്നായി ഇളക്കി അതിലേക്ക് 250 ഗ്രാം കുമ്മായവും ചേർത്ത് ഇളക്കി 10 ദിവസം കുഴി അങ്ങനെ ഇട്ട ശേഷം ആ കുഴികളിൽ കമ്പുകൾ നടാവുന്നതാണ്. എന്നാൽ കോവിൽ നടുന്നതിനായി ഏകദേശം 1.5 അടി നീളം വീതി താഴ്ച ഉള്ള കുഴികളെടുത്ത് ഇതേപോലെ മേൽമണ്ണും 10 കിലോഗ്രാമോളം വരുന്ന ജൈവവളവും ചേർത്ത് നന്നായി ഇളക്കി 250 ഗ്രാം കുമ്മായവും ചേർത്ത് 10 ദിവസം അങ്ങനെ ഇട്ട ശേഷം 25 മുതൽ 30 സെന്റിമീറ്റർ നീളത്തിൽ അല്ലെങ്കിൽ 1 അടി നീളത്തിലുള്ള കമ്പുകൾ മുറിച്ച് 2-3 കമ്പുകൾ ഒരു തടത്തിൽ നടാവുന്നതാണ്. കോവലിന് പടരാൻ വേണ്ടുന്ന പന്തലും ഇട്ടു കൊടുക്കേണ്ടതാണ്. മുരിങ്ങത്തൈകളും കമ്പുകളും ഒക്കെ നട്ട് നന്നായി വേര് പിടിച്ച് 2 മാസം കഴിയുമ്പോൾ 100 ഗ്രാം യൂറിയ, 100 ഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ്, 50 ഗ്രാം പൊട്ടാഷ് എന്നിവ ചേർത്ത് കൊടുക്കുന്നത് തൈകൾ ആരോഗ്യത്തോടെ വളരുന്നതിന് സഹായകരമാകും. പിന്നീട് 3 മാസം കഴിയുമ്പോൾ 100 ഗ്രാം യൂറിയ കൂടി ചേർത്ത് കൊടുക്കുക. ഓരോ വിളവെടുപ്പിന് ശേഷവും ജൈവവളവും ചേർത്ത് കൊടുക്കുന്നത് ചെടി ആരോഗ്യത്തോടെ നിലനിൽക്കാൻ സഹായകമാകും. ജൈവവളങ്ങളോട് നന്നായി തന്നെ പ്രതികരിക്കുന്ന ഒരു വിളയാണ് കോവൽ. 2 ആഴ്ച ഇടവിട്ട് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാരം തുടങ്ങിയ ജൈവവളക്കൂട്ട് 2 ചിരട്ട വീതമെങ്കിലും ചേർത്ത് കൊടുത്താൽ തന്നെ നല്ല വിളവ് ലഭിക്കും. ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഒഴിവാക്കുന്ന അവസ്ഥയിലാണല്ലോ. അങ്ങനെ ആകുമ്പോൾ റബ്ബർ കുട്ടകൾ അതിന് പകരം ഉപയോഗിക്കാം. കൂടാതെ മൺചട്ടിയും ഉപയോഗിക്കാം. റബ്ബർ കുട്ടയായാലും മൺചട്ടിയായാലും ആവശ്യത്തിന് ചെല്ലം വാർന്നു പോകുന്നതിനുള്ള സംവിധാനം ചെയ്തിരിക്കണം. ചട്ടിയുടെ ഹോളുകൾക്ക് മുകളിലേക്കായി ചരലുകളും ഇഷ്ടിക കട്ടകളും ചേർത്താൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാം. പോട്ട് മിക്സ്ചർ എപ്പോഴും നിറയ്ക്കുമ്പോൾ അവയിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് 50 മുതൽ 100 ഗ്രാം 1 ഗ്രോ ബാഗിലേക്ക് ഇടുന്നത് പേരിനെ ബാധിക്കുന്ന രോഗകീടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ സാധ്യമാകും. ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചെടിച്ചട്ടി നിറയ്ക്കുന്നതിനായി മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കൂടാതെ കരിയിലപ്പൊടി ലഭ്യമാണെങ്കിൽ ചകിരിച്ചോറിന് പകരം കരിയിലപ്പൊടിയും ചേർത്ത് ചട്ടിയായാലും കഞ്ഞാസായാലും റബ്ബർ കുട്ടയിലും 1/4 ഭാഗം മാത്രം നിറച്ച ശേഷം അതിന്റെ പുളിരസം മാറ്റുന്നതിനായി ഓരോ പിടി കുമ്മായം ചേർത്തിളക്കി 10 ദിവസം വയ്ക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് 50 മുതൽ 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും 100 ഗ്രാം വീതം എല്ലുപൊടിയും ചേർത്ത് വിത്തുകളോ തൈകളോ നടാവുന്നതാണ്. ചട്ടിയിൽ നടുന്ന ചെടികൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ സൂഡോമോണാസ് ലൈനി ഒഴിച്ചു കൊടുക്കാം. കൂടാതെ 1 ആഴ്ച ഇടവിട്ട് മത്തിശർക്കര മിശ്രിതം അതോ ഫിഷ് അമിനോ ആസിഡ് ദ്രവരൂപത്തിൽ ഇലകളിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിച്ചു കൊടുക്കാം. കൂടാതെ കോഴിവളം, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയവ മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ചിരട്ട വീതം കോഴിവളവും ആട്ടിൻകാഷ്ടവും ചേർക്കുമ്പോൾ നന്നായി നനച്ചു കൊടുക്കേണ്ടതാണ്. ഇവയുടെ ചൂട് ചെടികളുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നന്നായി നനച്ചു കൊടുത്താൽ ചെടിക്ക് ഏറ്റവും അനുയോജ്യമായ ജൈവവളവുമാണ് ഇവ. വളർച്ചക്കുരുവെന്ന് തോന്നിയാൽ 19:19:19 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളിൽ തളിച്ചു കൊടുത്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടും. മഴക്കാലമായാൽ ഗ്രോ ബാഗുകളിൽ മുളക്, വെണ്ട, ചീര, വഴുതന എന്നിവ നടാം. ഒക്ടോബർ മാസത്തിൽ നടിയിൽ മിശ്രിതം പുറത്തെടുത്ത് നന്നായി വെയിൽ കൊള്ളിച്ച ശേഷം വീണ്ടും നിറച്ച് ജൈവവളവും ചേർത്ത് തക്കാളി, പയർ, മുളക്, വഴുതന, ക്യാബേജ്, കോളിഫ്ലവർ, വെണ്ട, ചീര തുടങ്ങിയ വിളകൾ നടാം. വെള്ളരി വർഗ വിളകൾ നടാനായി 2.5 അടി വ്യാസമുള്ള ചട്ടിയോ റബ്ബർ കുട്ടകളോ ഉപയോഗിക്കാം. ചട്ടിയിലും കുട്ടയിലുമാണെങ്കിലും വെള്ളപരിക്രമണം അത്യാവശ്യമാണ്. മുളക്, വഴുതന, വെള്ളരി തുടങ്ങിയവ നട്ട ബാഗുകളിൽ അടുത്ത തവണ കൃഷി ചെയ്യുമ്പോൾ പയർ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. വേനൽക്കാലത്ത് ചീര, കണിവെള്ളരി എന്നിവ കൃഷി ചെയ്യാം. 1 വിളയ്ക്ക് ശേഷം ഗ്രോ ബാഗിലെ മിശ്രിതം വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി നടിയിൽ മിശ്രിതം പുറത്തെടുത്ത് നന്നായി വെയിൽ കൊള്ളിക്കണം. അതിനുശേഷം 1 പൊടി കുമ്മായം ചേർത്ത് 15 ദിവസത്തോളം വെച്ച ശേഷം വീണ്ടും ജൈവവളവും കമ്പോസ്റ്റും ചേർക്കാവുന്നതാണ്.
ആഴ്ചയിലൊരിക്കൽ സ്യൂഡമോണാസ് ഫ്ലൂറസൻസ് 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ കലർത്തി ഇലകളിൽ

അയച്ചു കൊടുക്കുന്നത് കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയൽ രോഗങ്ങളെയും ചെറുക്കാൻ സഹായിക്കുന്നു. കൂടാതെ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഓരോ ലിറ്റർ വീതം ഓരോ റബ്ബർ കുട്ടയിലും ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വേപ്പിൻ കുരിസത്ത്, വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം എന്നിവയിൽ ഏതെങ്കിലും ആഴ്ചയിലൊഴിക്കൽ തളിക്കുന്നത് കീടങ്ങളെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഒരു പൂന്തോട്ടത്തിന്റെ ഭംഗി കൂടി ഇവയ്ക്ക് നൽകുന്നതിനായി കുറച്ച് ഭംഗിയുള്ള അല്ലെങ്കിൽ പല നിറത്തിൽപ്പെട്ട പച്ചക്കറികളും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിനായി പല നിറത്തിലെ ഇലകളുള്ള ചീര ഇനങ്ങൾ നടാം. രേണുശ്രീ, കൃഷ്ണശ്രീ ചീര ഇനങ്ങളും പാലിന്റെ നിറത്തിലുള്ള വെള്ളത്തണ്ടുകളുള്ള പാൽ ചീര, പിങ്ക് ചീര, കൂടാതെ ചുവന്ന വെണ്ട ഇനമായ അരുണ, ചുവന്ന കുറ്റിപ്പയർ ഇനമായ നടുമ്പോൾ ഒരു ഉദ്യാനത്തേക്കാൾ ഭംഗിയുള്ളതായി മാറും പച്ചക്കറി തോട്ടം. ഇനി കുറച്ച് പച്ചക്കറി ഇനങ്ങൾ പരിചയപ്പെടാം. കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഇടത്തരം വലിപ്പമുള്ള ഇളം പച്ച നിറമുള്ള കായകളുള്ള ശക്തി, വെളുത്ത നിറമുള്ള ഉരുണ്ട കായകളുള്ള ബാക്ടീരിയൽ വാട്ടത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള മുക്തി, അനഘ ഇളം പച്ച നിറത്തിലെ കായകളുള്ള തക്കാളി ഇനമായ വെള്ളായണി വിജയ്, കൂടാതെ നല്ല വലിപ്പമുള്ള ഉരുണ്ട കായകളുള്ള തക്കാളി ഇനമായ മനുപ്രഭ, ദീർഘഗോളാകൃതിയുള്ള മനുലക്ഷ്മി തുടങ്ങിയ തക്കാളി ഇനങ്ങൾ ഇന്ന് ലഭ്യമാണ്. വഴുതന വർഗ വിളകളിൽ പർപ്പിൾ നിറത്തിൽ മുട്ടയുടെ ആകൃതിയുള്ള സൂര്യ, വെള്ള നിറത്തിൽ കുലകുലയായി ഉണ്ടാകുന്ന ശ്വേത, ഇളം പച്ച നിറത്തിൽ നീളമുള്ള കായകളുള്ള ഇനമാണ് ഹരിത. ഹരിത ഒരിക്കൽ നട്ടാൽ 2-3 വർഷം വരെ അവയുടെ ശിഖരങ്ങൾ മുറിച്ച് വീണ്ടും വീണ്ടും ഒരു ചിരസ്ഥായി വിള പോലെ നമുക്ക് വിളവ് നൽകാൻ കഴിയുന്ന ഒരു ഇനമാണ് ഹരിത ഇനം. കൂടാതെ അല്പം പടർന്നു വളരുന്ന നീളമുള്ള അകത്തേക്ക് വളഞ്ഞ ഇളം പച്ച നിറമുള്ള നല്ല ഭംഗിയുള്ള കായകൾ തരുന്ന പൊന്നി നല്ല ഒരു വഴുതന വർഗ വിളയാണ്. ഉജ്ജ്വല വളരെ കാലമായുള്ള ഒരു ഇനമാണെങ്കിലും ഇവയെ പ്പോഴും അവയുടെ രുചിയോടൊപ്പം എത്താൻ ഒരു മുളകിനങ്ങളും ഇല്ല എന്ന് തന്നെ പറയാം. കടും പച്ച നിറത്തിൽ കാന്താരി പോളി മുകളിലേക്ക് വളരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഇനമാണ് ഉജ്ജ്വല. നല്ല എരിയുള്ളതും നല്ല സ്വാദുള്ളതുമായ ഒരു ഇനമാണിത്. കൂടാതെ ഇളത്തരം വലിപ്പം വയ്ക്കുന്ന ചെടിയും ഇളം പച്ച നിറത്തിലെ കായകളുമാണ് അനുഗ്രഹ എന്ന ഇനത്തിലുള്ളത്. തണലിൽ വളർത്താൻ പറ്റിയ മിതമായ എരിവുള്ള ഒരു ഇനമാണ് വെള്ളായണി അതുല്യ. കാന്താരി, വെള്ളക്കാന്താരി ഇനത്തിൽപ്പെട്ട തണലിലും വളർത്താവുന്ന ഒരു ഇനമാണ് വെള്ളായണി സമൃദ്ധി. കൂടാതെ നല്ല കടും പച്ച നിറത്തിൽ ഉള്ള കുറ്റിയായി പടർന്നു വളരുന്ന ഒരു ഇനം മുളകാണ് കീർത്തി. വെണ്ട ഇനങ്ങളിലുമുണ്ട് ധാരാളം വൈവിധ്യം. ഇളം പച്ച നിറത്തിലുള്ള നീണ്ട കായകളുള്ള സൽകീർത്തി ഇനവും അടുക്കളത്തോട്ടത്തിന് ഏറെ അനുയോജ്യമായ 20 സെന്റിമീറ്ററോളം നീളം വരുന്ന പച്ച നിറത്തിലുള്ള കായകൾ തരുന്ന സുസ്ഥിര, ചുവന്ന നിറത്തിലുള്ള ഭംഗിയുള്ള കായകൾ തരുന്ന അരുണ, വേനൽക്കാലത്തിലും നല്ല വിളവ് തരാൻ കഴിവുള്ള പച്ച നിറമുള്ള കായകൾ തരുന്ന അഞ്ചിത, മഞ്ഞളിപ്പിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന സങ്കരയിനം മഞ്ചിമ, കൂടാതെ മഴക്കാലത്തിന് ഏറ്റവും അനുയോജ്യമായ അർക്ക അനാമിക, നല്ല നീളമുള്ള പച്ച നിറത്തിലുള്ള കായകളാണ് ഇതിൽ ഉണ്ടാകുന്നത്. പാവലിനങ്ങളെ പറ്റിയും പറയാതിരിക്കാൻ വയ്യ. വളരെ നീണ്ടതും പച്ച കളറില് മുള്ളുകളോടുകൂടിയ ഒരു ഇനമാണ് പ്രിയ. 39 സെന്റിമീറ്ററോളം നീളം വരും. എന്നാൽ പ്രീതി ഇനം ഒരു മീഡിയം സൈസില് വെളുത്ത നിറത്തില് മുള്ളുകളോടുകൂടിയ ഇനമാണ്, 30 സെന്റിമീറ്റർ നീളം വരികയും പ്രിയങ്ക വലിയ പച്ച നിറത്തിലുള്ള കായകളാണ്. എന്ന മുള്ളുകൾ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ളതാണ്. കൂടാതെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ നിന്നും ഹൈബ്രിഡ് ഇനങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. പ്രജനി നല്ല പച്ച നിറത്തിലുള്ള കായകളാണ്. വളരെ ആകർഷകമായ മുള്ളുകളോടുകൂടിയതുമാണ്. പ്രകൃതി എന്നാൽ ഇളം പച്ച നിറത്തിലുള്ളതും നല്ല ഭംഗിയുള്ള ഒരു ആകാരമുള്ളതുമാണ്. ഇപ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു പച്ചക്കറിയാണ് കക്കിരി അഥവാ സാലഡ് കുക്കുംബർ. കാർഷിക സർവകലാശാലയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വെജിറ്റബിൾ സെയിൽസിൽ നിന്നും പുറത്തിറക്കിയ പച്ച കലർന്ന മഞ്ഞ നിറത്തോടുകൂടിയ ഹീര എന്ന ഇനം, ഏകദേശം 250 ഗ്രാം തൂക്കമുള്ള കായകൾ, മഴമറയുണ്ടെങ്കിൽ അതിനുള്ളിലും തുറസായ സ്ഥലത്തും കൃഷി ചെയ്യാൻ പറ്റിയതാണ്. കൂടാതെ മറ്റൊരു ഇനമാണ് ശുഭ്ര. ഏകദേശം 16 സെന്റിമീറ്റർ നീളമുള്ള വെളുത്ത കായകളാണ് ഇതിൽ ഉണ്ടാകുന്നത്. ഒരു കായ്ക്ക് ഏകദേശം 250 ഗ്രാം വരെ തൂക്കം വയ്ക്കും. പരാഗണം ഇല്ലാതെ തന്നെ കായ പിടിക്കാൻ കഴിയുന്ന ഒരു സങ്കരം ഇനമാണ് KPCH1 പോളിഹൗസിൽ.

0: പുറത്തും നടാവുന്നതാണ്. ഏകദേശം നല്ല വിളവ് കിട്ടുന്ന നല്ല കടും പച്ച നിറത്തിലുള്ള ഈ ഇനം അടുക്കളത്തോട്ടത്തിലേക്ക് ഏറ്റവും അനുയോജ്യമാണ്. വെള്ളരി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പൂ വിരിഞ്ഞ് 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ഇളം കായ്കൾ വിളവെടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവ ഭക്ഷ്യരോഗ്യമല്ലാതെയായി മാറും എന്നുള്ളത് മാത്രമാണ്. ടെറസിൽ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ രാസവള പ്രയോഗം ഒഴിവാക്കേണ്ടതാണ്. ഇതിനു പകരം ആഴ്ചയിലൊരിക്കൽ പുളിപ്പിച്ച വളങ്ങൾ നൽകുന്നത് ചെടികൾ കരുത്തോടെ വളരാൻ സഹായിക്കും. മണ്ണിര കമ്പോസ്റ്റ്, പിണ്ണാക്കുകൾ, കോഴിവളങ്ങൾ, വളർച്ചാ തുരകങ്ങൾ എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. 2 ആഴ്ച ഇടവേളയിൽ സൂഡോമോണാസ് ഫ്ലോറസൻസ് ചെടികളിൽ തളിക്കുന്നത് പച്ചക്കറിയിൽ കാണപ്പെടുന്ന കുമൾ ബാക്ടീരിയ രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്നു. കൂടാതെ ഇതേ സൂഡോമോണാസ് തന്നെ 20 ഗ്രാം/ലിറ്റർ എന്ന തോതിൽ ചട്ടികളിൽ ഒഴിച്ച് മണ്ണ് കുതിർത്തു കൊടുക്കുന്നത് മണ്ണിലൂടെ പകരുന്ന ബാക്ടീരിയൽ രോഗങ്ങളെയും കുമിൾ രോഗങ്ങളെയും നിയന്ത്രിക്കാൻ സഹായിക്കും. കൂടാതെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം അടിവളമായി കൊടുക്കുന്നതും സസ്യത്തിന്റെ വേര് പടലങ്ങളുടെ ആരോഗ്യത്തിനും കുമിൾ രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭ്യമാക്കുന്നതിനും സഹായകമാകുന്നു. കീടങ്ങളെ ഒഴിവാക്കുന്നതിന് വേപ്പിൻ, കുരുസത്ത്, വെളുത്തുള്ളി, വേപ്പെണ്ണ മിശ്രിതം തുടങ്ങിയവ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തളിക്കുന്നത് കീടങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാൻ സഹായിക്കും.
1: വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി എപ്രകാരം ശാസ്ത്രീയമായി ചെയ്യാം എന്ന കാര്യങ്ങൾ ഏവർക്കും മനസ്സിലായി കാണുമല്ലോ. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി അഭില എസ് ആർ. അഭില എസ് ആറിന്റെ ഫോൺ നമ്പർ 9497782476. നമ്പർ ഒരിക്കൽ കൂടി 9497782476. അടുത്തതായി ഒരു ഗാനമാണ്. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി കേൾക്കാം.

0: നിങ്ങൾക്കറിയാമോ? പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
1: നാട്ടറിവിന്റെ നന്മ തീർത്ത തിരി, ശിരോരോഗ ശമനത്തിനായുള്ള ഒരൌഷധ പ്രയോഗം. വായിലും മേലെണ്ണാക്കിലും കുറിനാവിലും അതിനു ചുറ്റുമായി ഉണ്ടാകുന്ന നീർക്കെട്ട്, പഴുപ്പ്, മേലെണ്ണാക്കിലുണ്ടാകുന്ന ചൊറിച്ചിൽ, വായിലൂടെ വഴുവഴുപ്പുള്ള വെള്ളമൊഴിക്കുക, വിട്ടുമാറാത്ത തുമ്മൽ, പീനസം, ദുർഗന്ധവും വേദനയും ഉണ്ടാവുക, കൂടാതെ അനുബന്ധ രോഗങ്ങൾക്കും ധൂമപാന വിധിയിൽ ഉപയോഗിക്കുന്നതാണ് ഈ തിരി. തിരി നിർമ്മിക്കുവാൻ വേണ്ടതാകട്ടെ കയ്യോന്നി, വള്ളിയൊഴിഞ്ഞ കരളകം തുടങ്ങിയവയുടെ ഇടിച്ചുപിഴിഞ്ഞ നീരിൽ കൈപ്പത്തിയുടെ വലിപ്പമുള്ള തുണിക്കഷ്ണങ്ങൾ മുക്കി ഉണക്കുന്നു. ഉണങ്ങിയ തുണി വീണ്ടും മുക്കി ഉണക്കുന്നു. അങ്ങനെ മൂന്നു പ്രാവശ്യം. ഈ ഉണക്കിയ ഔഷധ തുണിയിൽ പാവ്, പവിഴപ്പുറ്റ്, കടുക് രോഹിണി, കരിഞ്ചീരകം തുടങ്ങിയ മരുന്നുകൾ പൊടിച്ച് കോഴിമുട്ടയുടെ വെള്ളക്കരുവിൽ കുഴച്ച് തുണിയിൽ പരത്തി പലകമേൽ വെച്ച് വരമ്പ് പിടിച്ച് തെറുത്ത് തിരി രൂപത്തിലാക്കി നിഴലത്ത് ഉണക്കിയെടുക്കുന്നു. തുണി മുക്കാനെടുത്ത അതേ തനി നീരിന് സമം ചെറുകറുകയുടെ നീരും വെന്ത വെളിച്ചെണ്ണയിൽ ചേർത്ത് കാച്ചിയെടുക്കുന്നു. ഈ വെളിച്ചെണ്ണയിൽ തിരിമുക്കി കത്തിച്ചു കെടുത്തുമ്പോൾ ഉയരുന്ന പുക പ്ലാവിലെ കൊമ്പിളിലെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വമിക്കുന്നു. ഈ പുക വായിലൂടെയും മൂക്കിലൂടെയും മാറി മാറി വലിച്ചെടുത്ത് പുക കൊള്ളിക്കുന്നു.
2: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ ഇനങ്ങളിലെല്ലാം ഏത് തരത്തിലുള്ള ടാപ്പിംഗ് രീതികളാണ് അനുവർത്തിക്കേണ്ടത്? ഉത്തരം, അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ ഇനങ്ങളിലെല്ലാം ഇടവേള കൂടിയ ടാപ്പിംഗ് രീതികളായ 3 ദിവസത്തിലൊരിക്കൽ മുതൽ ആഴ്ചയിലൊരിക്കൽ വരെയുള്ള ടാപ്പിംഗ് രീതികൾ അനുവർത്തിക്കാനാണ് റബ്ബർ ബോർഡ് ശുപാർശ ചെയ്യുന്നത്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ സമഗ്ര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

ആകാശവാണി സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയത്. ഓണത്തിനൊരുക്കം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ബ്ലോക്കിലെ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി, അതിയന്നൂർ, കരിങ്കുളം, കാഞ്ഞിരംകുളം, കോട്ടുകാൽ, വെങ്ങാനൂർ, വിഴിഞ്ഞം, തിരുവല്ലം എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് നെയ്യാറ്റിൻകര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 7012131408 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കരവാളൂർ, തൃക്കടവൂർ കൃഷിഭവനുകളിലും പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പുഴശ്ശേരി കൃഷിഭവനിലും ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. താൽപര്യമുള്ള കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. കാർഷിക സർവകലാശാലയും കശുവണ്ടി കൊക്കോ വികസന ഡയറക്ടറേറ്റും കേരള ഗ്രാമം കാർഷിക സമിതിയും സംയുക്തമായി നടത്തുന്ന ശാസ്ത്രീയ കൊക്കോ കൃഷിയും സംസ്കരണവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ജില്ലാതല കർഷക സെമിനാർ നാളെ രാവിലെ 10 മണിക്ക് കോതമംഗലം കീരമ്പാറ ചേലാട് ഫാമിലി ക്ലബ്ബിൽ നടക്കും. രജിസ്ട്രേഷൻ രാവിലെ 9:30 മുതൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9447815757 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2026 സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങി വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാകും. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനതല പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പറുകൾ പറയാം. 8137008197. മറ്റൊരു നമ്പർ 8921540233. ഒരു നമ്പർ കൂടി പറഞ്ഞുതരാം. 9020060507. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠനകേന്ദ്രമായ സെന്റർ ഫോർ ഇ ലേണിംഗ് പ്ലാൻ പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.clku.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യും.

ാണ് കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 ജൂലൈ 15 2026 ഓഗസ്റ്റ് 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് cel.ku@gmail.com ഇമെയിലായോ 0487243567 അല്ലെങ്കിൽ 8547

4783-7256 എന്നീ ഫോൺ നമ്പറുകളിലോ വിളിക്കാവുന്നതാണ്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ വീണ്ടും കേൾക്കാം നാളെ രാത്രി 7:20.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 58 സെക്കൻഡും. 7:25 വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലാൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി മാറിയ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും അടിയന്തര സഹായം എത്തിക്കാനുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി വ്യോമസേനയുടെ 2 MCC C-17 വിമാനങ്ങൾ വെനസ്വേലയ്ക്ക് തിരിച്ചു. ഒരു ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റും 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും അടക്കമുള്ളവ ഓപ്പറേഷൻ അമിസ്റ്റാഡിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 ആയി. 3000 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത്, നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലഹരി മരുന്നിനെതിരെ ഒറ്റക്കെട്ടായി പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരി, ദേശീയ സുരക്ഷ, സാമൂഹിക സ്ഥിരത, സാമ്പത്തിക താൽപര്യങ്ങൾ, യുവതയുടെയും രാജ്യത്തിന്റെയും ഭാവി എന്നിവയ്ക്ക് ഭീഷണിയാണെന്നും ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ ഷാ പറഞ്ഞു. 2014 മുതൽ 2026 വരെയുള്ള കാലയളവിൽ 118 ലക്ഷം കിലോഗ്രാം സിന്തറ്റിക് ലഹരി മരുന്നുകൾ സർക്കാർ പിടിച്ചെടുത്തു. ലഹരിമരുന്നിനും ലഹരിക്കടത്ത് ശൃംഖലകൾക്കുമെതിരായ രാജ്യത്തിന്റെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന് മികച്ച ഏകോപനം, സാങ്കേതികവിദ്യയുടെ ഉപയോഗവും അനിവാര്യമാണെന്നും ആഭ്യന്തരമന്ത്രി ഊന്നിപ്പറഞ്ഞു.
2: നാർക്കോ ഒഫെൻഡേഴ്സ് ആജ് ടെക്നോളജി സക്ഷം ബനെ ഹെ വോ നെറ്റ്വർക്ക് ആധാരിത് ബൻ ചുക്കേ ഹെ ഓർ മൾട്ടി ഡൊമൈൻ അപരാധ് കെ രൂപ മേ ബി ആജ് ഹമാരെ സാമനെ ഖഡേ ഹെ. ഈ സഭി ചീജേ ഈ ലഡായി കോ ഓർ കഠിൻ ബനാതി ഹെ. ഇസ്ലിയ ഹമാരി പ്രതിക്രിയ ഏക റോഡ് മാപ് ആധാരിത് ഹോനി ചാഹിയേ ഓർ ഉസ്മേ ആധുനിക് ഇന്റലിജൻസ് ലീഡ് ബേസ്ഡ് പ്രതിക്രിയ ഹോനി ചാഹിയേ. ടെക്നോളജി ഡ്രിവൻ അപ്രോച്ച് ഹോനാ ചാഹിയേ ഓർ നെറ്റ്വർക്ക് സെൻട്രിക് ലഡായി ഹമനെ കർനി പഡേഗി.
1: ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി

0: കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 16-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിക്കായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി അടുത്ത മാസം 1 മുതൽ 3 വരെ ന്യൂഡൽഹിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി ഇരുകൂട്ടർക്കും അവസരം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി തകായിച്ചിയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. നിർമ്മിത ബുദ്ധിക്കൊപ്പം ന്യൂക്ലിയർ, സ്പേസ്, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവയായിരിക്കും ഭാവിയിലെ വളർച്ചയുടെയും ആഗോള മത്സരക്ഷമതയുടെയും രൂപരേഖകൾ നിർണ്ണയിക്കുകയെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോ ജിതേന്ദ്രസിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന മീഡിയ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അതിർത്തി സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ അതിവേഗം ഒരു പ്രധാന ശക്തിയായി ഉയർന്നുവരികയാണെന്ന് ഡോ സിംഗ് അടിവരയിട്ടു.
2: സാരേ വിശ്വ കാ ഗ്രോത് കാ സ്തർ ക്യാ ഹൈ, സ്പ്രധാ മേ കോംപിറ്റിറ്റിവ്നെസ് മേ കഹാ ഖഡാ ഹൈ, ദീസ് ആർ ദി 3 ഇമ്പോർട്ടന്റ് സെക്ടേഴ്സ് വിച്ച് ആർ ഗോയിംഗ് ടു ഡിസൈഡ്. ഓൾസോ ദി ജിയോ പൊളിറ്റിക്കൽ പ്രൊഫൈൽ ഓഫ് ദി വേൾഡ്. അഭി ആപ്നെ ദേഖാ ഓപ്പറേഷൻ സിന്ധൂർ ഹുവാ തോ ജിത്നാ ഭീ വാർഫെയർ ഹൈ വോ സ്പേസ് ടെക്നോളജി ഓർ ന്യൂക്ലിയർ സെക്ടർ പർ ഹി നിർഭർ ഹൈ. ഓർ മുജേ യേ കഹത്തെ ഹുവേ ഖുഷി ഹൈ കി അൺലൈക് മേ ബി വാട്ട് വാസ് ഹാപ്പനിംഗ് അബൌട്ട് 2 ഡെക്കേഡ്സ് ബാക്ക്, ആജ് ഹം ഉസി സ്തർ പർ ഖഡേ ഹൈ ജഹാൻ ദൂസരെ ദേശ് ഹൈ.
0: സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാത്രി 12:30 മത്സരങ്ങൾ. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ സ്പെയിൻ ഉറുഗ്വയെയും സൌദി അറേബ്യ ക്യാബോ വെറുതെയെയും നേരിടും. രാവിലെ 5:30 മത്സരങ്ങൾ. ഇന്ത്യ അയർലാൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം ബെൽഫാസ്റ്റിൽ പുരോഗമിക്കുകയാണ്. കൌമാരതാരം വൈഭവ് സൂര്യവംശി ആദ്യ 11-ൽ ഇല്ല. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നേരിട്ടുള്ള US ഇറാൻ സംഘർഷ സാധ്യതകൾ കുറയ്ക്കുന്നതിനായി ഇരുരാജ്യങ്ങളിലെയും സൈനിക പ്രതിനിധികൾ ഉൾപ്പെടുന്ന പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ US ഇറാനും സമ്മതിച്ചതായി US വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്. ഈ ക്രമീകരണമനുസരിച്ച് ഇരുരാജ്യങ്ങളുടെയും സൈനിക പ്രതിനിധികളെ ഖത്തറിലെ ദോഹയിൽ വിന്യസിക്കുമെന്ന് ഒരു അഭിമുഖത്തിൽ വാൻസ് വ്യക്തമാക്കി. തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് കേരളത്തിലേക്കുള്ള ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ ഡെയിലി എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. ജൂൺ 27, 28, 29, 30 തീയതികളിൽ പുനലൂർ മധുര ഡെയിലി എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം ഡെയിലി പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ ഡെയിലി പാസഞ്ചറും സർവീസ് നടത്തില്ല. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. UKയുടെ ബിസിനസ് ആന്റ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്തമാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരുരാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും.

0: പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല, സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞ് അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി യുവവാണി.

0: ഇന്ന് യുവവാണിയിൽ ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പ്രൊഫസർ NS ശ്യാമപ്രസാദ് സാറുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം ഭാഗം 1 കേൾക്കാം.
1: യുവവാണി റേഡിയോ ഗൈഡില് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അഥവാ ഭരണഘടന ഭേദഗതിയെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് പ്രൊഫസർ NS ശ്യാമപ്രസാദ് സാറാണ്. സർ യൂണിവേഴ്സിറ്റി കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് HOD ആയിട്ട് വിരമിച്ച വ്യക്തിയാണ്. നമസ്കാരം സർ.
2: നമ്മൾ ഈ ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഭരണഘടന ഉണ്ടായത് എഴുതി തീർത്ത് ഫൈനലി റെഡിയായത് 1949 നവംബർ 26 എല്ലാവർക്കും അറിയാവുന്ന. അപ്പോൾ ഒരു ഭരണഘടനയും സ്റ്റാറ്റിക് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല, സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം. അപ്പം എല്ലാ കോൺട്രിനകത്തും അത് അമെൻഡ് ചെയ്യുന്നതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ ആദ്യം നമ്മൾ വെച്ചിരുന്ന മിനിമം ഏജ് വോട്ടിങ്ങിന് 21, പിന്നെ നമുക്ക് തോന്നി അത് റെഡ്യൂസ് ചെയ്യണം 18. അപ്പൊ ഇങ്ങനെ അമെൻമെന്റ്സ് ഇല്ലാതെ പറ്റത്തില്ല. അപ്പൊ ചില രാജ്യങ്ങളുടെ ഭരണഘടന അമെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെ റിജിഡ് എന്ന് പറയും. ചിലത് വളരെ എളുപ്പമാണ്, ഫ്ലെക്സിബിൾ എന്ന് പറയും. ഇപ്പൊ ലോകത്തിലെ ഹൈലി റിജിഡ് എന്ന് പറയുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പൊ 240 അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടെങ്കിലും ഇതുവരെ 27 പ്രാവശ്യം അമെൻഡ് ചെയ്തു. നമ്മുടെ ഭരണഘടന നമ്മൾ പറയുന്നത് പാർട്ട്ലി റിജിഡ് ആൻഡ് പാർട്ട്ലി ഫ്ലെക്സിബിൾ ആണ്. ചില ഭാഗം എളുപ്പം അമെൻഡ് ചെയ്യാം, ചില ഭാഗം സ്പെഷ്യൽ മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി എന്ന് 2/3 ഒക്കെ വേണം. അങ്ങനെ രണ്ട് തരത്തിലുള്ള അമെൻമെന്റ് പ്രൊസീഡിയർ നമുക്കുണ്ട്. അപ്പം അത്ര എളുപ്പമല്ല, പക്ഷെ നമ്മളൊരു 106 പ്രാവശ്യത്തോളം അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം 1.5 അമെൻമെന്റ് വെച്ച് ആവറേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 105. ചില അമെൻമെന്റ് റൊട്ടീനാണ്. റൊട്ടീൻ എന്ന് പറയാൻ SC/ST റിസർവേഷൻ 10 കൊടുക്കുന്നു, അടുത്ത 10 ആകുമ്പോൾ വീണ്ടും ഒരു അമെൻമെന്റ് കൂടാതെ 10 കൂടി ഇങ്ങനെ വരുമ്പോൾ ചില റൊട്ടീൻ അമെൻമെന്റ്സ് ഉണ്ട്, അല്ലാത്ത ചില പ്രധാനപ്പെട്ട അമെൻമെന്റ്സും ഉണ്ട്. അപ്പം നമ്മൾ ഈ അമെൻമെന്റ് മെത്തേഡ് എടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക എന്നാണ്. സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അമെൻമെന്റ് മെത്തേഡ് എടുത്തിരിക്കുന്നത്.
1: ഇതിൽ തന്നെ സർ ഈ അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സാറ് പറഞ്ഞു വേറൊരു രാജ്യത്തിന്റെ സൗത്ത് ആഫ്രിക്കൻ എന്നാണ് എടുത്തിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറഞ്ഞ പോലെ പാർട്ട്ലി റിജിഡും
2: പാർട്ട്ലി ഫ്ലെക്സിബിളുമാണ്.
1: ഇതിലേക്ക് വരുമ്പോൾ നമുക്കൊരു അമെൻമെന്റ് ബില്ല് ആയിട്ട് അവതരിപ്പിക്കണമല്ലോ, അത് ആർക്കാണ് പറ്റുന്നത്?
2: ഇപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വിചാരിക്കും മന്ത്രിമാർക്ക് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ ഗവൺമെന്റിനെ അവതരിപ്പിക്കാമെന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഭരണഘടന ഭേദഗതി ബില്ല് ഏത് മെമ്പർക്കും, പാർലമെന്റിലെ ഏത് മെമ്പർക്കും, ഇലക്ടഡ് ഓർ നോമിനേറ്റഡ്, ആർക്ക് വേണേലും അവതരിപ്പിക്കാം. അതുപോലെ ഏത് ഹൌസിലും അവതരിപ്പിക്കാം. ലോക്സഭയിൽ വേണേൽ അവതരിപ്പിക്കാൻ തുടങ്ങാം, അല്ലെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാം. ഒരു ഹൌസിൽ അവതരിപ്പിച്ച് പാസ്സായി കഴിഞ്ഞാൽ അത് മറ്റേ ഹൌസിലേക്ക് അയച്ചു കൊടുക്കും, അവരും കൂടെ പാസ്സായി കഴിഞ്ഞാൽ അത് പ്രസിഡന്റ് പോകുള്ളൂ. അപ്പം ഏത് മെമ്പർക്കും ഏത് ഹൌസിലും ഈ ഭരണഘടന ഭേദഗതി ബില്ല് അവതരിപ്പിക്കാനുള്ള അധികാരം അവകാശമുണ്ട്.
1: സർ ഇപ്പോ ചില ബില്ലുകൾക്ക് ജോയിന്റ് സിറ്റിംഗ് വെച്ച് നമുക്ക് പാസ്സാക്കാൻ പറ്റുമല്ലോ, അതുപോലെ ഈ അമെൻമെന്റ് ബില്ലുകൾ പാസ്സാക്കാൻ പറ്റും?
2: അതായത് നമ്മൾ ജോയിന്റ് സിറ്റിംഗ് പറഞ്ഞു, ഇപ്പൊ ലോക്സഭ ഓർഡിനറി ബില്ലാണ് ജോയിന്റ് സിറ്റിംഗ്, അതിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ലോക്സഭ ഒരു ബില്ല് പാസ്സാക്കി, ഇവിടെ രാജ്യസഭ ചെന്നപ്പോൾ ഗവൺമെന്റ് മജോറിറ്റി ഇല്ലാതെ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ രാജ്യസഭ പാസ്സാക്കി ലോക്സഭയിൽ വരുമ്പോൾ ആ ബില്ല് പരാജയപ്പെടുന്നു, അപ്പോൾ ഡെഡ് ലോക്ക് ആണ്, ആ ബില്ലിനെ കുറിച്ച് എന്ത് ചെയ്യുന്ന അറിയത്തില്ല. അപ്പോൾ ഒരു ജോയിന്റ് സിറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ രണ്ട് ഹൗസും കൂടെ ഒരുമിച്ച് കൂടും, ഇപ്പൊ ലോക്സഭയും രാജ്യസഭയും കൂടെ ഒരുമിച്ച് വന്നിരിക്കും, ആദ്യം ഒരു വോട്ടിംഗ് നടത്തും. അപ്പൊ വോട്ടിംഗ് ബില്ല് പാസ്സാണെങ്കിൽ ബില്ല് പാസ്സായിട്ട് വരും. അപ്പൊ ലോക്സഭയ്ക്ക് എപ്പോഴും ലോക്സഭയുടെ തീരുമാനത്തിനൊരു മുൻതൂക്കം ഉണ്ടെന്ന് വെച്ചാൽ ന്യൂമറിക്കൽ സ്ട്രെങ്ത് ലോക്സഭയ്ക്ക് രാജ്യസഭയെക്കാൾ ഇരട്ടിയാണ്. അതുകൊണ്ട് ബില്ല് ജോയിന്റ് സിറ്റിംഗ് വന്ന മിക്കവാറും ലോക്സഭയുടെ ബിൽ വിൽ പ്രിവെയിൽ, ബിൽ ഓഫ് ദ ലോക്സഭ വിൽ നാച്ചുറലി പ്രിവെയിൽ. പക്ഷേ ഈ ഒരു ബജറ്റ് മണി ബില്ല് അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലിന് ജോയിന്റ് സിറ്റിംഗ് ഇല്ല, രണ്ട് ഹൗസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് പാസ്സാക്കേണ്ടതാണ്.
1: പിന്നെ ഇതിന് സ്റ്റേറ്റിന്റെ അംഗീകാരം അല്ലെങ്കിൽ സംസ്ഥാനം അങ്ങനെ വേണം?
2: അതെ, നമ്മുടെ ഭരണഘടന ഭേദഗതി ഒറ്റ ആർട്ടിക്കിളാണ്, 368 എന്നൊരു ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ ഭേദഗതി. അതിനകത്ത്

0: രണ്ട് മെത്തേഡാണ് പറയുന്നത്. ഭരണഘടന ഭേദ ആകെ മൂന്ന് മെത്തേഡുണ്ട്. ഇതിനകത്ത് രണ്ട് മെത്തേഡ്, രണ്ടിൽ ഒന്നെന്ന് പറയുന്നത് ടു തേർഡ് മജോറിറ്റി എന്നാണ് പറയുന്നത്. ടു തേർഡ് മജോറിറ്റി എന്ന് പറഞ്ഞാൽ ആകെയുള്ള മെമ്പേഴ്സിന്റെ മജോറിറ്റി. ഇപ്പൊ 543 പേരുണ്ടെങ്കിൽ 272 കമ്പൾസറി പാസ്സാക്കണം. പിന്നെ വന്നവരുടെ ടു തേർഡ്. ഇപ്പൊ 540 പേര് വന്നെങ്കിൽ 360 പേരുടെ പാസ്സാക്കിയാൽ മാത്രമേ അത് പാസ്സാകത്തുള്ളൂ. ഇനി ടു തേർഡ് ചെയ്യുമ്പോൾ കുറവായിരിക്കും, 300 പേര് വന്നുള്ളെങ്കിൽ ടു തേർഡ് 200 വരുള്ളൂ. ഏതായാലും പകുതി കൂടുതൽ അങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ അത് ആവത്തുള്ളൂ. അത് സ്പെഷ്യൽ മജോറിറ്റി. നമ്മൾ സാധാരണ ബില്ലിന് സിമ്പിൾ മജോറിറ്റി മതി, ഇവിടെ സ്പെഷ്യൽ മജോറിറ്റി ആൻഡ് ടു തേർഡ്. ടു തേർഡ് അത് കഴിഞ്ഞിട്ട് ചില ബില്ലുണ്ട്. ബില്ലെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനെ സംബന്ധിച്ച, നമ്മൾ ഫെഡറൽ സിസ്റ്റമാണ്, സ്റ്റേറ്റിന്റെ പവറെ സംബന്ധിച്ച ബില്ലുകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം പലപ്പോഴും നമുക്ക് കേൾക്കാറുണ്ട് സ്റ്റേറ്റ് അധികാരത്തിൽ കേന്ദ്രം കൈകടത്തു എന്നൊക്കെ പറയും. അപ്പം സ്റ്റേറ്റിന്റെ അധികാരത്തെ അഫക്ട് ചെയ്യുന്ന ഏത് അമെന്റ്മെന്റ് ആയാലും പാർലമെന്റ് പാസ്സായി കഴിഞ്ഞിട്ട് സ്റ്റേറ്റിന് അയച്ചു കൊടുക്കണം. അങ്ങനെ സ്റ്റേറ്റിന് അയച്ചു കൊടുത്താൽ ആകെയുള്ള സ്റ്റേറ്റുകളുടെ പകുതി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പകുതി കൂടുതൽ എന്ന് പറഞ്ഞാൽ പകുതി, 28 സ്റ്റേറ്റ് ഉണ്ട്, 14 സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ സിമ്പിൾ മജോറിറ്റിയോടെ അംഗീകരിക്കണം. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ത്യ പ്രസിഡന്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റ് മെമ്പേഴ്സും അസംബ്ലി മെമ്പേഴ്സും കൂടെ. നാളെ നമ്മൾ തീരുമാനിക്കുക ഇതൊരു ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്, അസംബ്ലി മെമ്പേഴ്സ് വേണ്ട, അങ്ങനൊരു അമെന്റ്മെന്റ് പാസ്സാക്കണമെങ്കിൽ സ്റ്റേറ്റ് അംഗീകരിക്കണം. അപ്പൊ സ്റ്റേറ്റിന്റെ പവർ കട്ടേൽ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ സ്റ്റേറ്റിന് അത് ഒബ്ജക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഒരു വോയിസ് ഉണ്ട് അമെന്റ്മെന്റ്. അതിനാണ് ചിലത് സ്റ്റേറ്റിന് അംഗീകാരം വേണം.
1: ഇതിൽ തന്നെ പിന്നെ ഒരു മൂന്ന് മെത്തേഡിന്റെ ഇത് കൂടി പറഞ്ഞല്ലോ, അതും കൂടി ഒന്ന്.
0: മൂന്ന് മെത്തേഡ് എന്ന് പറയുന്നത് 368 ആണ് അമെന്റ്മെന്റ് മെയിൻ. അതിനകത്ത് രണ്ട് മെത്തേഡേ ഉള്ളൂ. അതായത് ഒന്ന് ടു തേർഡ് മജോറിറ്റി വേണം വന്നവരുടെ, അത് കൂടാതെ ആകെയുള്ളവരുടെ മജോറിറ്റി. അപ്പൊ 543 ഉണ്ടെങ്കിൽ 272 കണിശം, പിന്നെ വന്നവരുടെ ടു തേർഡ്. അത് ഒരു മെത്തേഡാണ്. അങ്ങനെ പാസ്സായാൽ ഭരണഘടന ഭേദഗതി വാലിഡ് ആവത്തുള്ളൂ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇതേപോലെ പാസ്സാക്കിയിട്ട് സ്റ്റേറ്റിന് അയച്ചു കൊടുക്കും. അതിൽ പകുതി സ്റ്റേറ്റ് സിമ്പിൾ മെജോറിറ്റിയുടെ പാസ്സാക്കുക. പാസ്സാക്കി കഴിഞ്ഞാൽ പകുതി പേരൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ 14 സ്റ്റേറ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് വാലിഡാണ്. ഇനി മൂന്നാമത്തെ മെത്തേഡ്, എന്ന് പറയുന്നത് ഭരണഘടനയ്ക്കകത്ത് ചില ആർട്ടിക്കിൾ എഴുതിയേക്കും, ദിസ് ക്യാൻ ബി അമെൻഡഡ് ബൈ എ ലോ. ലോ കൊണ്ട് അമെൻഡ് ചെയ്യാം, ഭരണഘടന ഭേദഗതി ആവശ്യമില്ല. അപ്പൊ നമ്മൾ സിമ്പിൾ മെജോറിറ്റിയോടെ നമുക്ക് മാറ്റാം. ഇപ്പൊ ഉദാഹരണത്തിന് ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്നു. ഈ അടുത്ത കാലം നമ്മളെല്ലാം കണ്ടാണ് ജഡ്ജിമാരുടെ എണ്ണം 34-ൽ നിന്ന് 38 ആകുന്നു. അപ്പൊ അങ്ങനെയുള്ള ബില്ലുകൾ ബൈ ലോ എന്നാ പറഞ്ഞത്, അല്ലെങ്കിൽ ജഡ്ജിമാരുടെ ശമ്പളം കൂട്ടുന്നു ബൈ ലോ, അതാവുമ്പം ടു തേർഡ് മെജോറിറ്റി വേണ്ട, സിമ്പിൾ മെജോറിറ്റിയോടെ ഒരു സാധാരണ ബില്ല് പോലെ പാസ്സാക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് മൂന്നുതരം ഭേദഗതികളുണ്ട്. പക്ഷേ 368 എന്ന് പറയുന്ന മെയിൻ അമെന്റ്മെന്റ് സംബന്ധിച്ച പ്രൊവിഷന് രണ്ടേ ഉള്ളൂ, ബാക്കി ഇടയ്ക്കിടയ്ക്ക് എഴുതി വെച്ചു. ഇങ്ങനൊരു മാറ്റം നമുക്ക് വരുന്നത് ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ് ഓർഗനൈസേഷൻ അമെന്റ്മെന്റ് ആവശ്യമില്ല, ഒരു നിയമം മാത്രം മതി. ഇപ്പൊ ജമ്മു കാശ്മീരിലെ സ്റ്റേറ്റ് അല്ലാതാക്കി, യൂണിയൻ ടെറിട്ടറീസ് ആക്കി, അതിനൊന്നും അമെന്റ്മെന്റ് ആവശ്യമില്ല, വെറും ലോ മതി. ദാറ്റ് കാൻ ബി ഡൺ ബൈ സിമ്പിൾ മജോറിറ്റി.
1: സർ, അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ പെർമിഷൻ അല്ലെങ്കിൽ അത് ആവശ്യമുണ്ടോ നമുക്കിങ്ങനെ?
0: നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ചില ബില്ലുകൾ മന്ത്രിമാരെ അവതരിപ്പിക്കാവോ ഗവൺമെന്റ് അവതരിപ്പിക്കാവുന്ന റൂളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, അങ്ങനെയുള്ള ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ പ്രയർ പെർമിഷൻ ഓഫ് ദ പ്രസിഡന്റ് ഇസ് റിക്വയർഡ്. ഇപ്പൊ ഉദാഹരണത്തിന് ബജറ്റ് അവതരിപ്പിക്കുന്നു, ബജറ്റ് പ്രൈവറ്റ് മെമ്പേഴ്സ് അവതരിപ്പിച്ചാൽ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് എന്ത് ചെയ്യും, അത് പ്രസിഡന്റ് പെർമിഷനോടെ അവതരിപ്പിക്കാവും. പ്രസിഡന്റിൽ ഗീവ് പെർമിഷൻ ഉള്ളിട്ട് മിനിസ്റ്റർ, അപ്പൊ മന്ത്രിമാർക്ക് അവതരിപ്പിക്കാൻ പറ്റും. അതുപോലെ സ്റ്റേറ്റ് റിയോർഗനൈസേഷൻ, ബില്ല് പ്രസിഡന്റ് പെർമിഷനിൽ അവതരിപ്പിച്ചാൽ ആരും പോയി ചുമ്മാ ബില്ലങ്ങ് അവതരിപ്പിക്കും. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് ചിലതിൽ നമ്മൾ പറയും പ്രസിഡന്റ് പ്രയർ പെർമിഷൻ വേണം. പക്ഷെ ഇവിടെ ഭരണഘടന ഭേദഗതി ബില്ല് ഏത് അവതരിപ്പിക്കുന്നതിനും പ്രസിഡന്റ് പ്രയർ പെർമിഷൻ ആവശ്യമില്ല, ഏത് മെമ്പർക്കും ഈ അമെന്റ്മെന്റ് ബില്ല് അവതരിപ്പിക്കാവുന്നതാണ്.
1: അതുപോലെ സാർ, ഇപ്പോ നമ്മളിപ്പോ പറഞ്ഞ പെർമിഷൻ വേണോ വേണ്ടോ എന്നുള്ള കാര്യമാണ് പറഞ്ഞ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഒപ്പിടുന്നത് സംബന്ധിച്ച് എങ്ങനെയാണ്?
0: ഈ നമുക്കറിയാം ബില്ലില് ഏത് ബില്ല് പാസ്സായാലും പ്രസിഡന്റ് അയച്ചു വിടണം, പ്രസിഡന്റ് ഒപ്പിട്ട് ആയാലും നിയമമാകും. അപ്പൊ പ്രസിഡന്റ് പലതരം വീറ്റോ പോർക്ക് ഉണ്ട്, ഓൾറെഡി ബില്ല് അബ്സല്യൂട്ട് വീറ്റോ ഉപയോഗിക്കാം, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പവർ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പം അമെന്റ്മെന്റ് ബില്ല് പാസ്സായാലും പ്രസിഡന്റ് വീറ്റോ ചെയ്യാവുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ 1971 നമ്മളെ 24th അമെന്റ്മെന്റ് പാസ്സാക്കി. അതിനകത്ത് അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്, അത് പാസ്സാക്കിയിട്ട് അതിനകത്ത് എഴുതി വെച്ചു ഏത് ഭരണഘടന ഭേദഗതി ബില്ല് പാസ്സായാലും പ്രസിഡന്റ് ഒപ്പിട്ടേ മതിയാവും, ഇറ്റ് ഈസ് മാൻഡേറ്ററി. അപ്പൊ നമ്മൾ നോക്കട്ടെ, പ്രസിഡന്റ് ഇരിക്കുന്നു, പ്രസിഡന്റ് അഡ്വൈസ് ആയിട്ട് ഒരു ബില്ല് തന്നെ നമ്മൾ പാസ്സാക്കി കൊണ്ടുകൊടുത്താലോ അത് ഒപ്പിട്ടേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ
1: മാൻഡേറ്ററി
0: ആണ്, വേണമെങ്കിൽ അതിനകത്ത് ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ ചലഞ്ച് ചെയ്യാം. അതേസമയത്ത് അത് ഒപ്പിടണോന്ന് ചോദിച്ചാൽ ഒപ്പിട്ടേ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ഭരണഘടന ഭേദഗതിയിൽ പ്രസിഡന്റ് ഡിസ്ക്രിഷൻ പോകുന്നില്ല, ഏത് അമെന്റ്മെന്റ് ബില്ല് പാസ്സായാലും ദാറ്റ് ഷുഡ് ബി ഡെഫിനറ്റ്ലി സൈൻഡ് ബൈ ദ പ്രസിഡന്റ്.
1: ഇപ്പൊ ചലഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞു, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോ ഈ അമെന്റ്മെന്റ് ബില്ലുകൾ അഥവാ ഭേദഗതി കൊണ്ടുവരുന്നതിന് നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റുമോ?
0: നമുക്ക് ഈ ഭരണഘടന ഭേദഗതി നമുക്ക് കോടതി ചലഞ്ച് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ 1973 ഒരു പ്രധാനപ്പെട്ട സുപ്രീം കോടതി ഡിസിഷൻ വന്നിട്ടുണ്ടായിരുന്നു, അതിനെ പറയുന്ന കേശവാനന്ദ് ഭാരതി കേസ് എന്ന് പറയും. അതിനകത്ത് ബേസിക് സ്ട്രക്ചർ തിയറി എന്ന് പറയുന്നുണ്ട്. ബേസിക് സ്ട്രക്ചർ തിയറി പറയുന്നതെന്ന് വെച്ചാൽ ഭരണഘടനയ്ക്ക് ചില ബേസിക് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു 20, 22, 23 ബേസിക് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ബേസിക് ഫീച്ചേഴ്സ്

0: എതിരായിട്ട് ഒരു അമെന്മെന്റ് പാസാക്കിയാൽ നമുക്കത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം. ഇപ്പൊ സുപ്രീം കോടതിക്ക് പറയാം ഈ അമെന്മെന്റ് വാലിഡാണ്, ഗവൺമെന്റ് എത്ര മെജോറിറ്റിയോടെ പാസ്സാക്കിയ പോലും നമുക്കതിനെ കോടതിയിൽ ചലഞ്ച് ചെയ്യാം, അത് സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ അതിനെ ക്വാഷ് ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിനായിട്ട് ഈ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് ഒരു ബില്ല് അമെന്മെന്റ് പാസ്സാക്കി, 99th അമെന്മെന്റ് എന്നാണ് പറയുന്നത്, NJC ആക്ട് എന്നൊരു ആക്ട് ഉണ്ടാക്കി. അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പൊ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ സെലക്ട് ചെയ്യുന്നത് ഒരു കൊളീജിയമാണ്. ഇപ്പൊ കൊളീജിയം എന്ന് വെച്ചാൽ ജഡ്ജസ് മാത്രമേ ഉള്ളൂ, അങ്ങനെ വേണ്ട, ഒരു കമ്മീഷൻ കമ്മിറ്റി, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി സെലക്ട് ചെയ്യട്ടെ. ജഡ്ജിമാരും ഉണ്ടായിരിക്കും, ഗവൺമെന്റ് പ്രതിനിധി മന്ത്രി ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി സെലക്ട് ചെയ്യട്ടെ. നമ്മൾ ബില്ല് പാസ്സാക്കി, 99th പാസ്സാക്കി, NJC ആക്ടും പാസ്സാക്കി, രണ്ടും സുപ്രീം കോടതി ചലഞ്ച് ചെയ്തു. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു ഇത് ഇൻവാലിഡ് ആണ്. അത് പറയാൻ കാരണം ബേസിക് സ്ട്രക്ചർ തിയറിയില് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു ബേസിക് ഫീച്ചർ ആണ്. ഈ കൊളീജിയത്തിനെ മാറ്റി NJC വരുമ്പോൾ അതിനകത്ത് ലോ മിനിസ്റ്റർ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പൊളിറ്റീഷ്യൻ അതിനകത്തുണ്ടെങ്കിൽ ഇൻഡിപെൻഡ് ആകത്തില്ല. അതുകൊണ്ട് ഈ ആക്ടും NJC ആക്ടും അമെന്മെന്റും ഭരണഘടനയുടെ ബേസിക് ഫീച്ചറിനെതിരാണ്. ദാറ്റ് വാസ് സ്ട്രക്ക് ഡൗൺ ബൈ ദ സുപ്രീം കോടതി. അപ്പം നമുക്കൊരു എക്സലന്റ് എക്സാമ്പിൾ ആണ്. സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ എത്ര ഇമ്പോർട്ടന്റ് അമെന്മെന്റ്, ഇത് സ്റ്റേറ്റ് ഒക്കെ അംഗീകരിച്ച അമെന്മെന്റ് ആണ്, എങ്കിൽ പോലും ദാറ്റ് കാൻ ബി ഇൻവാലിഡേറ്റഡ് ബൈ ദ സുപ്രീം കോടതി.
1: സാർ, അതുപോലെ തന്നെ നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അത്യാവശ്യഘട്ടങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാറുണ്ട്, അതുപോലെ അമെന്മെന്റ് അഥവാ ഭേദഗതി ബില്ലുകൾ കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ ചെയ്യാൻ
0: പറ്റും. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യമൊരു നിയമം വേണം. ആ നിയമം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എത്ര സമയം എടുക്കും? നമുക്ക് പാർലമെന്റ് ബില്ല് അവതരിപ്പിച്ച് നിയമമാക്കി വരണമെങ്കിൽ എത്ര സമയം എടുക്കും? 2 ദിവസം പാസ്സാക്കണം, പ്രസിഡന്റ് അയക്കണം, പ്രസിഡന്റ് ഒപ്പിടണം, ഒരുപാട് സമയം എടുക്കും. അപ്പം ഓർഡിനൻസ് പുറപ്പെടുവിക്കുക. അർജന്റ് നീഡ് ഓഫ് എ ബില്ലാണെങ്കിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുക. എന്നിട്ട് ഓർഡിനൻസ് ഇസ് ആസ് ഗുഡ് ആസ് എ ലോ, ഒറ്റ ഒന്നേ ഉള്ളൂ. അല്പം ഇന്ന ടൈം ലിമിറ്റിനകത്ത് ഓർഡിനൻസ് ഷുഡ് ബി റീപ്ലേസ് ബൈ എ ലോ. പക്ഷേ ഭരണഘടന ഭേദഗതിക്ക് ഓർഡിനൻസ് പറ്റത്തില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നാളെ തീരുമാനിക്കേണ്ട പ്രസിഡന്റ് 5 കൊല്ലം 6 കൊല്ലം ആക്കണം, ഓർഡിനൻസ് പറ്റത്തില്ല. അതിന് ഒരു അമെന്മെന്റ് തന്നെ വേണം. അപ്പം ഭരണഘടന ഭേദഗതിയിലും മണി ബിൽ ബഡ്ജറ്റിനും ഒക്കെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല, അസൽ നിയമം പാസാക്കി എടുത്താൽ മാത്രമേ പറ്റുള്ളൂ.
1: സാർ, അതുപോലെ തന്നെ ഒരുപാട് ഭേദഗതി വന്നിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ്സ് ധാരാളം വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഓരോന്നായിട്ടൊന്ന് മനസ്സിലാക്കാൻ തോന്നാം.
0: എല്ലാം കൂടെ നമുക്ക് പറയാൻ എളുപ്പമാണ്, 106 പറയാൻ എളുപ്പമല്ല. അതുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട അമെന്മെന്റ്സ്, ഏറ്റവും രസം വെച്ചാൽ നമുക്ക് ഫസ്റ്റ് പാർലമെന്റ് ഉണ്ടാകുന്ന 52 അതിനു മുമ്പേ ഫസ്റ്റ് അമെന്മെന്റ് വന്നു. ഈ ഭരണഘടന ഉണ്ടാക്കിയ അസംബ്ലി തന്നെയാണ് ഈ അമെന്മെന്റ് എഴുതിയത്. പക്ഷെ അന്ന് അവര് പ്രൊവിഷണൽ പാർലമെന്റ് എന്ന് അറിയപ്പെട്ടത്, എന്നുവെച്ചാൽ കോൺസ്റ്റബ്ലി ഭരണഘടന ഉണ്ടാക്കിയോടെ അവരുടെ ജോലി തീർന്നു. നമ്മൾ ഇലക്ഷൻ വരെ ഈ കോൺസ്റ്റബ്ലി പ്രൊവിഷണൽ പാർലമെന്റായി. ഈ പ്രൊവിഷണൽ പാർലമെന്റാണ് നമ്മുടെ ഫസ്റ്റ് അമെന്മെന്റ് പാസ്സാക്കുന്നത്. ഫസ്റ്റ് അമെന്മെന്റ് അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒരു 9th ചേർത്തു. നമുക്ക് നേരത്തെ 8 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു, 9th ചേർത്തു. 9th ചേർക്കാനുള്ള കാരണം വെച്ചാൽ നമ്മൾ ഭരണഘടനയൊക്കെ ഉണ്ടാക്കി ഒരുപാട് ഫണ്ടമെന്റേറ്റെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോണ്ടല്ലോ, ഏത് സ്ഥലം എടുക്കുക, സ്ഥലം ഏറ്റെടുക്കുക, എന്തെങ്കിലും വന്നാൽ എല്ലാം കേസ് പോവുക, എന്നിട്ട് ഫണ്ടമെന്റേറ്റിനെതിരാണ് വരിക. അങ്ങനെ വന്നപ്പോൾ ഗവൺമെന്റ് ചെയ്തു ഒരു അമെന്മെന്റ് എഴുതി, ഫസ്റ്റ് അമെന്മെന്റ്. അതിലെ പ്രധാനപ്പെട്ട ചേഞ്ചാണിത്. അതിനകത്ത് പറയുന്നത് ഏതെങ്കിലും ഒരു നിയമം സ്റ്റേറ്റോ കേന്ദ്രമോ ഉണ്ടാക്കിയിട്ട് 9th ചേർത്ത് കഴിഞ്ഞാൽ അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, നോ ജുഡീഷ്യൽ റിവ്യൂ. അപ്പം ഒരുപാട് നിയമത്തിനെ നോയിങ് പ്രിറ്റിവൽ ഇത് ഇല്ലീഗലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പാസ്സാക്കുന്നു, എന്നിട്ട് ദാറ്റ് ഇസ് പ്രൊട്ടക്ടഡ്. അപ്പോൾ ആ ഫസ്റ്റ് അമെന്മെന്റ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് വരും. പിന്നെ 7th amendment 56 നമ്മൾ സ്റ്റേറ്റ് ഓർഗനൈസ് ചെയ്തു. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നാളെ ഓരോ സ്റ്റേറ്റിനും ഓരോ ഗവർണർ വേണം, ഓരോ സ്റ്റേറ്റിനും ഓരോ ഹൈക്കോർട്ട് വേണം. ഇത് കഴിഞ്ഞ് റീഓർഗനൈസ് ചെയ്ത് ചെറിയ സ്റ്റേറ്റൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞു 2-3 ഒരു ഗവർണർ മതി, 2-3 ഒരു ഹൈക്കോർട്ട് മതി. അപ്പം നമ്മളൊരു മാറ്റം വരുത്തി, കൂടുതൽ രണ്ടോ മൂന്നോ സ്റ്റേറ്റ് ഹൈക്കോർട്ടോ 2-3 ഒരേ ഗവർണർക്കാകാവുന്ന ഒരു മാറ്റം. മറ്റേ ദർ ഷുഡ് ബി എ ഗവർണർ ഫോർ ഈച്ച് സ്റ്റേറ്റ് എന്നാണ്, ദർ ഷുഡ് ബി എ ഹൈക്കോർട്ട് ഫോർ ഈച്ച് സ്റ്റേറ്റ്. അത് മാറ്റിയിട്ട് ഇങ്ങനെ കമ്പയിൻ ചെയ്യാൻ, അതാണ് 7th ഭരണഘടന എന്ന്
1: പറയുന്നത്.
0: 56 പിന്നെ 24th amendment ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട അമെന്മെന്റ് ആണ്. അതിനകത്ത് 2 വരുത്തി. അപ്പൊ അതിന് മുമ്പ് ഈ ഇന്ദിരാഗാന്ധി വന്നു 24th amendment മുമ്പ് ഒരു പ്രധാന കേസ് ഉണ്ടായിരുന്നു, ഗോലക്നാഥ് കേസ് എന്ന് പറയും. അതിനകത്ത് സുപ്രീം കോടതി പറയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്നും നിങ്ങൾക്ക് അമെന്റ് ചെയ്യാൻ പാർലമെന്റിന് ലിമിറ്റഡ് പവർ ഓഫ് അമെന്മെന്റ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞു അങ്ങനെയല്ല, നമുക്ക് പാർലമെന്റ് മാക്സിമം പവർ വേണം, അവർ 24th amendment പാസ്സാക്കും. അതിനകത്തിട്ട് പറഞ്ഞു പാർലമെന്റിന് അൺലിമിറ്റഡ് പവർ, അൺറിസ്ട്രിക്റ്റഡ് പവർ ടു അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് എഴുതി ചേർത്താണ് 24th amendment പാസ്സാക്കി.
1: ഈ വന്ന കേസ് അതിനെ ഓവർറൈഡ് ചെയ്യാൻ വേണ്ടിയാണ്,
0: ഗോലക്നാഥ് ഡിസിഷൻ ഓവർറൂൾ ചെയ്യാനാണ് 24th amendment പാസ്സാക്കി. എന്നിട്ട് പറഞ്ഞു പാർലമെന്റിന് അൺലിമിറ്റഡ് പവർ ഉണ്ട്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് നാച്ചുറലി കോടതി പോകുന്നറിയാം. അത് അതിന്റെ കൂടെ വേറൊരു പ്രൊവിഷൻ കൂടെ എഴുതിച്ചു, പ്രസിഡന്റ് എല്ലാ അമെന്റ്മെന്റും ഒപ്പിടണം. ഇത് രണ്ടും 24th ലെവലാണ്. അപ്പൊ ഇനി പ്രസിഡന്റിന് ഒരു തടസ്സം ഉണ്ടാക്കാൻ പറ്റില്ല. അമെന്റ്മെന്റ്

0: ഹി ഷുഡ് ഡെഫിനറ്റ്ലി സൈൻ. ഈ 24th അമെന്മെന്റ് ആണ് മെയിൻ ആയിട്ട് കേശവാനന്ദവാരത്തി കേസ് ചലഞ്ച് ചെയ്തു. അപ്പം ചോദിക്കും 24th അമെന്മെന്റ് പറയുന്നു പാർലമെന്റിന് എല്ലാം ചെയ്യാം, അമെന്റ് ചെയ്യാം, സുപ്രീംകോടതി വന്ന് ശരിയാ ചെയ്യാം, പക്ഷേ ബേസിക് സ്ട്രക്ചർ തൊട്ടേക്കല്ല. എന്ത് അമെന്മെന്റ് വേണേ നിങ്ങൾ വരുത്തിക്കൂ, വട്ട് ഇഷ്യൂ നോട്ട് അഫക്ട് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ 24th ചലഞ്ച് ചെയ്താണ് ഈ തിയറി വന്ന് ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത്.
1: കേശവാനന്ദ ഭാരതി
0: കേസിലാണ് ഇങ്ങനെ വന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കേസ് പറഞ്ഞാൽ അമെന്മെന്റ് 42nd അമെന്മെന്റ് ആണ്. 42nd എമർജൻസി കാലത്ത് പാസാക്കിയ അമെന്മെന്റ് ആണ്. അതിനൊരു നിക്നെയിം ഉണ്ട്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. 42nd അമെന്മെന്റ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ പറയാൻ കാരണം വെച്ചാൽ ഒരുവിധപ്പെട്ട എല്ലാ പാർട്ടീസ് അമെന്റ് ചെയ്തു, എല്ലാ ഒരുപാട് മാറ്റം, വാച്ച് ചേഞ്ചസ്, പ്രിയാമ്പിൾ തൊട്ട് അമെന്റ് ചെയ്തു, പ്രിയാമ്പിൾ ചില വേർഡ്സ് ആഡ് ചെയ്തു, പിന്നെ ഒരുപാട് മാറ്റം വരുത്തിക്കൊണ്ട് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അറിയപ്പെടുന്നത്. ഇതിലെ പല പ്രൊവിഷൻസും കോടതി ചലഞ്ച് ചെയ്തൊക്കെ പോയിട്ട്, അപ്പൊ അത് എമർജൻസി കാലത്ത് പാസാക്കിയ അമെന്മെന്റ് ആണ്. 42nd മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്.
1: അതിലെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് അന്ന് അമെന്റ് ചെയ്തത് എന്തൊക്കെയായിരുന്നു?
0: മെയിൻ ആയിട്ട് പ്രിയാമ്പിൾ അമെന്റ് ചെയ്തു. പ്രിയാമ്പിളിനകത്ത് 3 വേർഡ്സ് ചേർത്തു. സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ളത് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാക്കി. അതുപോലെ ഇടയ്ക്ക് യൂണിറ്റി ഓഫ് ഇന്ത്യ എന്നായിരുന്നു, അവിടെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ എന്ന് ചേർത്തു. അപ്പൊ ഇന്റഗ്രിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത് അഖണ്ഡത. അപ്പൊ നേരത്തെ ഇന്ത്യയുടെ ഐക്യം മാത്രമല്ല അഖണ്ഡത, അഖണ്ഡത കൂടെ ചേർക്കാൻ കാരണം ഇനി ഒരു സ്റ്റേറ്റിനും പിരിഞ്ഞു പോകാനുള്ള അവകാശം ഒന്നുമില്ല, അതുകൊണ്ട് ഇന്റഗ്രിറ്റി ചേർത്ത. അപ്പൊ പ്രിയാമ്പിൾ അമെന്റ് ചെയ്ത് ഒരിക്കൽ മാത്രമാണ് ഈ 3 വേർഡ്സ് ആഡ് ചെയ്തത്. 42nd വന്ന ആദ്യത്തെ ചേഞ്ച് പ്രിയാമ്പിളിലാണ്. പ്രിയാമ്പിളിൽ 3 വാക്കുകൾ മാറ്റി. ഈ പ്രസിഡന്റ് മന്ത്രിസഭ പറയുന്ന പോലെ മാത്രമേ പ്രവർത്തിക്കാവൂ, മന്ത്രിസഭ പറയാത്തൊന്നും ചെയ്യാനും പാടില്ല, അങ്ങനൊരു പ്രൊവിഷൻ ഈ 42nd അമെന്മെന്റിലുണ്ടാക്കി. അതോടെ പ്രസിഡന്റിന്റെ പവറ് കട്ടയിൽ ചെയ്യപ്പെട്ടു. പ്രസിഡന്റിന്റെ പവർ നേരത്തെ അമെന്മെന്റ് എല്ലാം സൈൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പം കുറഞ്ഞു. ഇതോടെ പ്രസിഡന്റിന്റെ പവർ ഒരുപാട് കുറഞ്ഞു. വെച്ചാൽ പ്രസിഡന്റ് മസ്റ്റ് ഓൾവേസ് ആക്ട് ആൻഡ് അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഈ കനോട് ഡു എനിത്തിങ് എഗൻസ്റ്റ് അഡ്വൈസ് ആൻഡ് ഈ കനോട് ഡു എനിത്തിങ് വിത്തൌട്ട് അഡ്വൈസ്. ഉപദേശം ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതിന് പിന്നീട് ഒരു മാറ്റം വന്നിട്ടുണ്ട്, അത് ഞാൻ പറയാം. അപ്പൊ ഇങ്ങനൊരു മാറ്റം വരുത്തി. പിന്നെ ഫണ്ടമെൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു. ഇതുവരെ ഫണ്ടമെൽ ഡ്യൂട്ടീസ് ഇല്ലായിരുന്നു, ഭരണഘടനയ്ക്കകത്ത് ഫണ്ടമെൽ റൈറ്റ്സ് ഉള്ളായിരുന്നു. അപ്പൊ പുതിയൊരു പാർട്ട് ആഡ് ചെയ്തു, 4A എന്ന് പറയും. ആ ആർട്ടിക്കിൾ ആഡ് ചെയ്തു 51A എന്ന് പറയും. ഈ ഫണ്ടമെൽ ഡ്യൂട്ടീസ് നമ്മൾ ടെസ്റ്റെടുത്തെന്ന് പറയുന്നത് 10 ഫണ്ടമെൽ ഡ്യൂട്ടീസ് നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ ഡ്യൂട്ടീസ് നടപ്പിലാക്കാൻ വലിയ മാർഗങ്ങളില്ല, സിറ്റിസൺസ് മാത്രമേ ഡ്യൂട്ടീസ് ഉള്ളൂ. പക്ഷെ നമ്മൾ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ എന്ന് പറയും. അപ്പൊ റൈറ്റ്സ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇതുമൂലം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. 42nd അങ്ങനെ കുറെ മാറ്റങ്ങൾ വരുത്തി. അത് കഴിഞ്ഞിട്ടാണ് ജനതാ പാർട്ടി അധികാരത്തിലിരുന്നു മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ. ഇപ്പൊ മൊറാർജി പ്രൈം മിനിസ്റ്റർ ആയപ്പം ആദ്യം ചെയ്തത് ഈ എമർജൻസി പവേഴ്സ് കട്ടേൽ ചെയ്തു. പ്രസിഡന്റിന് അധികാരം ഒരുപാട് വെട്ടിക്കുറച്ചു. അപ്പം എമർജൻസി ഒരു സിവിൽ റീസണാണ് ഇന്റേണൽ ഡിസ്റ്റർബൻസ്, അത് എടുത്തു പറഞ്ഞു. എന്നിട്ട് അതിന് പകരം ആംഡ് റെബല്യനാക്കി. പിന്നെ ഇത് കോടതി ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതായി. അതുപോലെ എമർജൻസി ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ക്യാബിനറ്റ് കൂടണം, ക്യാബിനറ്റ് തീരുമാനിക്കണം. ദ ഡിസിഷൻ ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റ് ടു ദ പ്രസിഡന്റ് റൈറ്റിംഗ്, എന്നാൽ മാത്രമേ പ്രസിഡന്റ് എമർജൻസി പ്രഖ്യാപിക്കാവൂ. ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം. അപ്പൊ എമർജൻസി പ്രഖ്യാപിക്കാൻ ഒരുപാട് റിസ്ട്രിക്ഷൻസ് ഈ 44th അമെന്മെന്റിൽ ദേശീയ ഗവൺമെന്റ് കൊണ്ടു. പിന്നെ മറ്റൊന്ന്, റൈറ്റ് പ്രോപ്പർട്ടി എടുത്തു കളഞ്ഞു. റൈറ്റ് പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുണ്ടായിരുന്നത് 44th അമെന്മെന്റിൽ, അത് ഇമ്പോർട്ടന്റ് ചേഞ്ച് ആണ്. എടുത്തു കളഞ്ഞിട്ട് അതൊരു ലീഗൽ റൈറ്റ് ആയി, ലീഗൽ റൈറ്റ് ആയിട്ട് മാറി. ആർട്ടിക്കിൾ ഫണ്ടമെന്റൽ റൈറ്റ് ഉള്ള ആർട്ടിക്കിളിനെ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. അങ്ങനെ 44th. പിന്നെ വരുന്ന ഏറ്റവും വലിയൊരു അമെന്മെന്റ് 52nd അമെന്മെന്റ് ആണ്, 85-86 പീരിയഡിൽ രാജീവ് ഗാന്ധി ഒരു ഷെഡ്യൂൾ ആഡ് ചെയ്തു. 10th ഷെഡ്യൂൾ എന്ന് പറയും, ആന്റി ഡിഫെക്ഷൻ ലോ. ഈ 10th ഷെഡ്യൂൾ അറിയപ്പെടുന്നത് ആന്റി ഡിഫെക്ഷൻ ലോ. അപ്പോൾ ഡിഫെക്ഷൻ കൺട്രോൾ
1: ചെയ്യാനായിട്ട്
0: കൂറുമാറ്റം നിരോധിച്ചുകൊണ്ടുള്ള നിയമമാണ് ആന്റി ഡിഫെക്ഷൻ ലോ. അത് 10th പട്ടിയാണ്. അത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഈ കൂറുമാറ്റം നിരോധിച്ചുകൊണ്ട് നിയമം ഉണ്ടാക്കി. അപ്പം അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് അതിനെ ഭരണഘടനയുടെ ഒരു ഷെഡ്യൂളായിട്ട് മാറ്റി, 10th ഷെഡ്യൂളായിട്ട് ചേർത്തു. അപ്പോൾ ഇപ്പം കൂറുമാറ്റ നിരോധനം നമുക്ക് ഇന്ത്യയിലും സ്റ്റേറ്റിലും എല്ലാം ബാധകമാണ്. അങ്ങനൊരു നിയമം ഉണ്ടാക്കിയാണ് 52nd അമെന്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പുതിയ ഷെഡ്യൂളിലൂടെ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട അമെന്മെന്റ് 61st അമെന്മെന്റ് ആണ്, വോട്ടിംഗ് ഏജ്. ഇതൊരു 21 ഇപ്പൊ രാജീവ് ഗാന്ധി വന്ന് വിചാരിച്ചു എല്ലാ രാജ്യത്തും 18 അല്ലെ 16 പിന്നെ നമ്മൾ മേജറാകുന്ന 18 പിന്നെ എന്തിനാണ് വോട്ടിംഗ് ഏജ് 21? വോട്ടിംഗ് ഏജ് റെഡ്യൂസ്. അതാണ് 61st അമെന്മെന്റ് എന്ന്
1: പറയാം.
0: 21 ഉള്ളത് ആർട്ടിക്കിൾ 326 അമെന്റ് ചെയ്തിട്ടാണ് 21-18 മാറ്റി. പിന്നെയുള്ള പ്രധാനപ്പെട്ട രണ്ട് അമെന്മെന്റ്സ് പറയാം, 73rd and 74th. പഞ്ചായത്ത് നഗരപാലിക ബിൽസ് എന്ന് പറയും. പഞ്ചായത്തിലെ റൂറൽ ഏരിയാസിലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഒരു റൂള്, അർബൻ ഏരിയാസിലെ അഡ്മിനിസ്ട്രേഷൻ ഒരു റൂള്. അങ്ങനെ ഇപ്പൊ രാജീവ് ഗാന്ധിയുടെ ഡ്രീം ആയിരുന്നു. രാജീവ് ഗാന്ധി രണ്ട് ബില്ല് അവതരിപ്പിച്ചു. പക്ഷേ

0: രാജീവ്ൻ്റെ കാലത്ത് ഈ രണ്ട് ബില്ലും പാസ്സായില്ല. ലോക്സഭയിൽ രാജീവ് ഗാന്ധിക്ക് നല്ല ക്ലിയർ മെജോറിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ രാജ്യസഭ വന്നപ്പം പാസ്സായില്ല. അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി രാജിവെച്ച് പോയി. അത് കഴിഞ്ഞ് ബി പി സിംഗ് വന്നു. ബി പി സിംഗിൻ്റെ കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് ഷോർട്ട് ടെന്യൂറേ ബി പി സിംഗിന് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നരസിംഹറാവുവിൻ്റെ കാലത്ത് ഈ ബില്ല് പാസ്സാകുന്നു. 1992 ഈ ബില്ല് പാസ്സായി. അത് 1974-1974 ബില്ല് പാസ്സാക്കി. അത് ഒരു കൊല്ലത്തിനായി സ്റ്റേറ്റിൽ അംഗീകരിച്ചു. 1993 തൊട്ട് വാലിഡായി. അപ്പോൾ ഇത് പാസ്സാകുന്നു, വാലിഡാകുന്നു April 24 എന്ന് പറയുന്ന ഡേറ്റിലായതുകൊണ്ട് നമ്മളിപ്പം പഞ്ചായത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് April 24 ഈ 1974 കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട 86 എന്ന് പറയും, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഇപ്പം നമ്മൾ 14 താഴെയുള്ള എല്ലാ കുട്ടികൾക്കും, അതായത് 5-14 ഇടയ്ക്കുള്ള കുട്ടികൾക്കെല്ലാം ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കും. 8 വരെ അവർക്ക് ഫ്രീ ആയിട്ട്. അതിനൊരു അമെൻമെന്റ് ഒരു 21A എന്നൊരു ഫണ്ടമെന്റൽ റൈറ്റിനൊരു ആർട്ടിക്കിൾ ഉണ്ടാക്കി തീർത്തു. അതാണ് 86th Amendment എന്ന്
1: പറയുന്നത്,
0: റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അത് കഴിഞ്ഞപ്പം പ്രധാനപ്പെട്ട ഒരു അമെൻമെന്റ് 91st Amendment എന്ന് പറയും. 91st Amendmentിൽ ഉണ്ടാക്കിയ ഒരു നിയമം, നേരത്തെയുള്ള കാര്യം എന്ന് വെച്ചാൽ സ്റ്റേറ്റിലും കേന്ദ്രത്തിലും എത്ര മന്ത്രിമാർ വേണേക്കാം, അതിനൊരു നമ്പറും ഇല്ല, ലിമിറ്റും ഇല്ല. അപ്പോൾ ചിലപ്പം ചില കോലീഷൻ ഗവൺമെൻറ്സ് ഒരുപാട് മന്ത്രിമാരെ അങ്ങ് അപ്പോഴിയോ. അവസാനം ഗവൺമെൻറ് തീരുമാനിച്ചു ദേർ ഷുഡ് ബി എ റിസ്ട്രിക്ഷൻ. അപ്പോൾ എങ്ങനെ റിസ്ട്രിക്ഷൻ കൊണ്ടുവന്ന് വെച്ചാൽ, അത് ആ സ്റ്റേറ്റിലെ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ലോവർ ഹൗസിലെ മെമ്പേഴ്സിൻ്റെ 15% വരെ മന്ത്രിമാരാകും. അപ്പോൾ കേന്ദ്രത്തിലാണെങ്കിൽ ലോക്സഭയുടെ 15%, സ്റ്റേറ്റാണെങ്കിൽ അസംബ്ലിയുടെ 15%. ഇപ്പം കേരളത്തിൽ 150 എംഎൽഎമാരുണ്ട്, 21 മന്ത്രിമാരെ പറ്റുള്ളൂ. ദാറ്റ് ഇസ് എ ലിമിറ്റ്. ഈ ലിമിറ്റ് വന്നത് 91st Amendmentലാണ്. അപ്പോൾ 91st Amendmentൽ ഉള്ളതുകൊണ്ട് ഒരു 22 മന്ത്രിയെ കേരളത്തിൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. മുഖ്യമന്ത്രി ആവശ്യപ്പെടത്തില്ല, ആവശ്യപ്പെട്ടാലും ഗവർണർ അപ്പോയിന്റ് ചെയ്തില്ല, ഇനി അപ്പോയിന്റ് ചെയ്ത് തന്നെ കോളേജ് ചലഞ്ച് ചെയ്യുക. എന്ന് വെച്ചാൽ ദാറ്റ് ഷുഡ് ബി ലിമിറ്റഡ് ടു 15%. 91st Amendment അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 99 നമ്മൾ നേരത്തെ പറഞ്ഞത് കൊളീജിയത്തിൽ റീപ്ലേസ് ചെയ്യാനുള്ള അമെൻമെന്റ് അവസ്ഥയ്ക്ക്, പക്ഷേ അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അങ്ങനെ ആ അമെൻമെന്റിന് അത്ര വാലിഡിറ്റി ഉള്ളതായി. പിന്നെ ഇനിയും എല്ലാ ഒരു പ്രധാനപ്പെട്ട അമെൻമെന്റ് 96th Amendment. അത് നമ്മൾ നേരത്തെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ വനിതകൾ 33.3% റിസർവേഷൻ കമ്പൽസറി ആക്കി. പക്ഷേ സ്റ്റേറ്റ് കൂടുതൽ കൊടുക്കാം. ഇപ്പോൾ കേരള ഗവൺമെന്റ് 50% കൊടുക്കും. വനിതകൾക്ക് വേണമെങ്കിൽ 50% കൊടുക്കാമെന്ന് റിപ്പോർട്ടുണ്ട്. കേരളത്തിൽ 50% റിസർവേഷൻ കൊടുക്കും. അപ്പോൾ 106th Amendmentിൽ പറയുന്നത് ലോക്സഭയിലും സ്റ്റേറ്റ് അസംബ്ലിയിലും അടുത്ത മിക്കവാറും അടുത്ത സെൻസസ് കഴിഞ്ഞ പോലെ അത് നിയമം വാലിഡേറ്റ് വരും, എൻഫോഴ്സ് ചെയ്യും. ആകെ ഉള്ള മെമ്പേഴ്സിന്റെ 33% വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കണം എന്നൊരു നിയമം 106 വരുത്തി. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട, ഒന്ന് ഓഡിഷ് പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമെന്റ്മെന്റ്സ്.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പ്രൊഫസർ NS ശ്യാമപ്രസാദ് സാറുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം ഭാഗം 1. നിർവഹണ സഹായം തേജസ്. യുവവാണി.

ഇന്ന് രാത്രി 9:45 മൊഴിയാം ഒരു കഥ. തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ രക്തത്തിന് കട്ടിയുണ്ട്. ഇന്ന് രാത്രി 9:45 കേൾക്കാൻ മറക്കരുത്. മൊഴിയാം ഒരു കഥ.

0: ആകാശവാണി
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി
2: സാഹിത്യവേദി
1: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ സന്ധ്യ അനീഷ്, ഡോക്ടർ ശ്രുതി എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും സതീഷ് വെളുന്തറ എഴുതി അവതരിപ്പിക്കുന്ന കഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം സന്ധ്യ അനീഷ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത കണ്ണകി.

0: എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി സതീഷ് വെളുന്തറ എഴുതി അവതരിപ്പിക്കുന്ന കഥയാണ് ന്യായവിധി.
1: കോടതി മുറിയിലെ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ജഡ്ജിയുടെ ചേംബറിന് പിന്നിലെ ചുമരിൽ പഴയ ബ്രിട്ടീഷ് രാജിന്റെ ശേഷിപ്പുകൾ അയവിറക്കുന്ന ഘടികാരം 10 തവണ ശബ്ദിച്ചു. ഓരോ തവണ മണിമുഴങ്ങുമ്പോഴും അതിന്റെ പ്രതിധ്വനി ഏതാനും നിമിഷങ്ങൾ കൂടി അവശേഷിച്ചു. കുടുംബക്കോടതി ജഡ്ജി രവിപ്രസാദ് ചേംബറിലേക്ക് ആഗതനായി. ആദരസൂചകമായി കോടതി മുറിയിലുണ്ടായിരുന്ന ജീവനക്കാരും അഭിഭാഷകരും എഴുന്നേറ്റു നിന്നു. തലയോടൊപ്പം തോളുകളും അല്പം താഴ്ത്തി ജഡ്ജിയും പ്രത്യഭിവാദ്യം ചെയ്തിട്ട് സീറ്റിൽ ഉപവിഷ്ടനായി, ഒപ്പം ജീവനക്കാരും അഭിഭാഷകരും. ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെയും ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെയും ഒരു വകുപ്പുകളും തങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിൽ ഒരു പറ്റം ഉറുമ്പുകൾ വരിവരിയായി അവിടെവിടെയായി കുമ്മായം അടർന്നു വീണ ഭിത്തിയിലൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. കുടുംബം എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ നടത്തിപ്പിൽ പരാജയപ്പെട്ട മേധാവികളും ഉപമേധാവികളുമായ ദമ്പതിമാർ തങ്ങളുടെ അഭിഭാഷകരുമായി അവസാനവട്ട തന്ത്രാലോചനകൾ കോടതി തിണ്ണയിലും പരിസര പ്രദേശങ്ങളിലും വച്ച് നടത്തിക്കൊണ്ടിരുന്നു. പുതിയ ജീവിതത്തിലേക്കുള്ള പ്രയാണം തുടങ്ങുന്ന പ്രത്യാശയും ആഹ്ലാദവുമാണ് ചിലരുടെ മുഖങ്ങളിൽ എങ്കിൽ ഉള്ള ജീവിതം കൈവിട്ടു പോകുന്നതിന്റെ ആശങ്കയും നെടുവീർപ്പും മറ്റു ചില മുഖങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം. സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങളോ ജാതി വ്യത്യാസത്തിന്റെ മേൽക്കോയ്മയോ കീഴ്ക്കോയ്മയോ ഔദ്യോഗിക പ്രൗഢിയുടെ ആഡംബരങ്ങളോ അവിടെ ബാധകമാകുന്നില്ല. രാജയുടെ മനസ്സ് നിർവികാരമായിരുന്നു. നിറമങ്ങിയ അവരുടെ സാരിക്ക് അല്പം വർണ്ണഭേദങ്ങൾ ചാർത്താനാണെന്ന് തോന്നുന്നു. ജനാലയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശം അവരുടെ മേൽ തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. ഒപ്പി നമ്പർ 318/2016. ബെഞ്ച് ക്ലാർക്ക് കേസ് നമ്പർ വിളിച്ചു. തന്റെ കേസാണ് വിളിച്ചിട്ടുള്ളതെങ്കിലും അത് രാജിയിൽ പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. കാരണം വിധിപ്പകർപ്പിൽ ജഡ്ജി എന്തൊക്കെയാണ് എഴുതി വയ്ക്കുന്നത് എന്നറിയില്ലെങ്കിലും വിധി എന്താകും എന്നവൾക്ക് കൃത്യമായ ധാരണയുണ്ട്. ആചാരപ്രകാരമുള്ള നടപടിക്രമങ്ങളെല്ലാം തീർത്ത് ജസ്റ്റിസ് രവിപ്രസാദ് വിധിന്യായം വായിക്കാൻ ആരംഭിച്ചു. ജഡ്ജി വിധിന്യായം എഴുതിയ കടലാസു കഷണങ്ങളിലൂടെ ആരോഹണത്തിന്റെ പടി കയറുമ്പോൾ രാജി അവളുടെ ജീവിതത്തിന്റെ അവരോഹണത്തിന്റെ കണക്ക് പുസ്തകം തുറന്നുവച്ച് ആയവ്യയങ്ങൾ പരതി. കൗമാരത്തിന്റെ കുതൂഹലങ്ങൾ വിട്ട് യൗവനത്തിലേക്കുള്ള പദമൂന്നൽ, പെണ്ണുകാണലിന് വേണ്ടിയുള്ള കെട്ടിയൊരുങ്ങൽ, കാൽവിരൽ കൊണ്ടുള്ള ചിത്രലേഖനം, പ്രതിശ്രുത വരനാകാൻ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥിക്ക് മുന്നിലുള്ള റിയാലിറ്റി ഷോ കഴിഞ്ഞ ശേഷം പകുതി ചാരിയ വാതിലിന് പിന്നിൽ മറഞ്ഞു നിന്നുള്ള വിദൂര വീക്ഷണം, ഇതൊക്കെ എത്രയോ ടേക്കുകളും റീടേക്കുകളും കഴിഞ്ഞതാണ് അവളുടെ ജീവിതത്തിൽ. പിന്നെ ഞാൻ പാടിയൊരീണങ്ങളൊക്കെയും നിന്നെക്കുറിച്ചുള്ളതായിരുന്നു എന്ന് ONV എഴുതിയതുപോലെ പിന്നീട് അവളുടെ ജീവിതത്തിൽ ഒറ്റ സീനിൽ പോലും റീടേക്ക് എന്നൊന്നുണ്ടായിട്ടില്ല. എല്ലാം ഒറ്റ ടേക്കിന് ഒക്കെയായ സീനുകളായിരുന്നു. ആദ്യ രാത്രിയിലും തുടർന്നുള്ള രാത്രികളിലും സുന്ദര സ്വപ്നങ്ങൾ കാണേണ്ട ക്യാൻവാസിൽ ദുസ്വപ്നങ്ങൾ കണ്ടതും ഉച്ചമയക്കത്തിന്റെ ആലസ്യത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ കവിൾത്തടങ്ങളിൽ കൈവിരൽ പാടുകൾ പതിഞ്ഞതും മസാലദോശയും പുളിമാങ്ങയും കൊതിച്ച ആമാശയത്തിന്റെ അറകൾ ഉപ്പ് ചേർത്ത കഞ്ഞിവെള്ളത്താൽ സമൃദ്ധമായതും അങ്ങനെ അങ്ങനെ. പരാതിക്കാരിയല്ലാതെ എതിർകക്ഷി ഒരു തവണ പോലും ഹാജരാകാത്ത കേസിൽ സാധാരണ സംഭവിക്കുന്നത് തന്നെ ഇവിടെയും സംഭവിച്ചു. പരാതിക്കാരിക്ക് അനുകൂലമായി എക്സ് പാർട്ടി വിധി. ഇനി യാത്ര. ഒരു വയസ്സ് മാത്രം പ്രായമുള്ള മകനെയും മാറോടടക്കി പിടിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒട്ടേറെ ചോദ്യശരങ്ങൾക്ക് മുന്നിലേക്ക്, സഹതാപത്തിൽ തുടങ്ങി സൗഹൃദത്തിലേക്ക് മാറി ഒടുവിൽ വേണമെങ്കിൽ ഒരു അന്തിക്കൂട്ടിന് കൂടാം എന്നുവരെ എത്തുന്ന വാഗ്ദാനങ്ങൾ, വിവാഹമോചനം നേടിയ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച ഒരു ശരാശരി ഭാരത സ്ത്രീ നേരിടേണ്ടി വരുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ. ബാക്കിയുണ്ടായിരുന്ന കുറച്ച് സ്വർണം മുഴുവൻ വിറ്റാണ് വക്കീൽ ഫീസ് കൊടുക്കാനുള്ള തുക ഒപ്പിച്ചത്. പക്ഷേ സ്നേഹപൂർവ്വം അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഓഫീസ് കയറിയിറങ്ങിയപ്പോഴും ചെറുപ്പക്കാരനായ വക്കീലിന്റെ കണ്ണുകൾ തന്റെ യൗവനത്തുടിപ്പ് കൊത്തിപ്പറിച്ചില്ല എന്ന് നന്ദിപൂർവ്വം അവൾ ഓർത്തു. അതുകൊണ്ടുതന്നെ ഈ ഫീസ് സൗജന്യം മറ്റൊരു പ്രത്യുപകാരത്തിന് ചൂണ്ടലിൽ കോർത്ത ഇരയല്ല എന്ന് തീർച്ചയായും വിശ്വസിക്കാം. കഴുത്തിൽ താലിയോ സീമന്തരേഖയിൽ സിന്ദൂരമോ ഇല്ലാത്ത യുവതിക്ക് ചുറ്റും പരിക്രമണം നടത്താൻ ഭ്രമണപഥം തെറ്റിച്ചു വരുന്ന ചില ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ടാകും. ഈ വരുന്ന ഗ്രഹങ്ങൾക്കെല്ലാം ഉപഗ്രഹങ്ങളും ഉപഗ്രഹങ്ങൾക്കെല്ലാം മാതൃഗ്രഹങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളത് വേറെ വസ്തുത. കത്തിജ്വലിക്കുന്ന നക്ഷത്രമായില്ലെങ്കിൽ അവയിൽ പലതും ഭ്രമണപഥം തെറ്റിച്ചും നിയന്ത്രണരേഖ ലംഘിച്ചും

0: കടന്നു വരും. ചേച്ചിക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ കഴിയാം, സഹോദരന്റെ സൗമനസ്യം. പക്ഷേ ആ സൗമനസ്യം അവൻ വിവാഹം കഴിച്ചാൽ അവന്റെ ഭാര്യയ്ക്ക് ഉണ്ടാകണമെന്നില്ല. ഉണ്ടായിരുന്ന 20 സെന്റ് വസ്തുവിലുള്ള മൺകട്ടകെട്ടിയ ചെറിയ വീടും 5 സെന്റും സഹോദരന്റെ പേരിൽ എഴുതി വയ്ക്കുകയും ബാക്കിയുള്ള 15 സെന്റിൽ 5 സെന്റ് വിവാഹാവശ്യത്തിന് വിൽക്കുകയും 10 സെന്റ് അവരുടെ പേരിൽ ഓഹരിയായി എഴുതി വയ്ക്കുകയും ചെയ്തിട്ടാണ് വിവാഹം നടന്നത്. കയറി ചെല്ലാൻ ആ വീടല്ലാതെ മറ്റൊരു ആശ്രയ കേന്ദ്രമല്ല. പക്ഷേ വീടെന്ന നിർമ്മിതിക്ക് തണലും സുരക്ഷിതവും മാത്രമേ നൽകാൻ കഴിയൂ. അവിടുത്തെ ഓരോ പകലും ഇരുളുന്നതിനിടയിൽ പട പൊരുതേണ്ടി വരുന്ന മറ്റു ചില ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിന് മറ്റൊരു നിർമ്മിതി അത്യന്താപേക്ഷിതമാണ്. റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ദ സം ഓഫ് ഡാഷ് റുപ്പീസ് എന്ന് ആലേഖനം ചെയ്തിട്ടുള്ള കടലാസ് തുമ്പുകൾ. ഒരു ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിനിടയിലാണ് അവരുടെ കേസ് വാദിച്ച അഡ്വക്കേറ്റ് മനോജ് കുമാറിന്റെ ഫോൺ കോൾ തേടിയെത്തുന്നത്. അദ്ദേഹത്തിന് ഒരു ക്ലർക്കിന്റെ ആവശ്യമുണ്ട്. സർ, എനിക്കതിന് എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്ന് അവൾ പറഞ്ഞെങ്കിലും, എനിക്കിവിടെ വേറെ 2 ഗുമസ്തന്മാർ കൂടിയുണ്ട്, കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിച്ചുകൊള്ളും. ഒരു ലേഡി സ്റ്റാഫ് ജോലി ലഭിച്ചു പോയ ഒഴിവിലേക്കാണ് തന്നെ പരിഗണിക്കുന്നത്. തനിക്ക് ഇതൊരു സഹായകവുമാവും. അടുത്ത ദിവസം രാവിലെ 9 മണിക്ക് ഓഫീസിലെത്താൻ പറഞ്ഞപ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുമുളയ്ക്കുകയാണ്. വിവിധ വർണ്ണങ്ങളിലുള്ള ചിത്രശലഭങ്ങൾ അവൾക്ക് ചുറ്റും നൃത്തം വയ്ക്കുന്നത് പോലെ തോന്നി. മറ്റേതോ വഴിക്ക് പോകാൻ വന്ന ഒരു ഇളം കാറ്റ് അവളുടെ സന്തോഷം അറിഞ്ഞിട്ടെന്നതുപോലെ അതിൽ പങ്കാളിയാകാൻ അതുവഴി വന്ന് മെല്ലെ അവളെ തലോടിയിട്ട് പോയി. വിവാഹനാളുകളിൽ കാണാതെ പോയ മധുര സ്വപ്നങ്ങൾ ആ നിശയിൽ അവളുടെ ചങ്ങാതിമാരായി. കവിളുകളിൽ കൈവിരൽപ്പാടുകൾ പതിയാത്ത ഒരു പ്രഭാതം അവൾക്ക് വേണ്ടി കാത്തിരുന്നു.
1: സതീഷ് വിളന്തറ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി ഡോക്ടർ ശ്രുതി എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ് ആദ്യ കവിത ദൂരദർശിനി.

0: ഡോക്ടർ ശ്രുതി എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്.
1: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

0: യാത്രയ്ക്കിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ റെയിൽവൺ ആപ്പിലെ റെയിൽ മദത് ഫീച്ചർ ഉപയോഗിച്ച് ഉടൻ തന്നെ പരാതി രജിസ്റ്റർ ചെയ്യാം. സിംഗിൾ സൈൻ ഓൺ സംവിധാനത്തിലൂടെ നിലവിലുള്ള IRCTC UTS അക്കൌണ്ട് വിവരങ്ങൾ ഉപയോഗിച്ച് ഒറ്റ പാസ്വേഡിൽ എല്ലാ റെയിൽവേ സേവനങ്ങളും ആക്സസ് ചെയ്യാനും സാധിക്കുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10 മണിക്ക് ഗസൽ ഗാനങ്ങളുമായി മഹ്ഫിൽ. ഇന്ന് രാത്രി 10:30 മുതൽ 11 മണി വരെ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നാളെ രാവിലെ 7 മണി മുതൽ 8 മണി വരെ പുലർവെട്ടമാണ്. ഇതിൽ കാർഷിക മേഖല വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ നിന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, കൂടാതെ ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. നാളെ രാവിലെ 7 മണി മുതൽ 8 മണി വരെ പുലർവെട്ടം.
0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പി എം സേതു പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം.
1: ഐടിഐകൾ നവീകരിക്കുന്നതിലൂടെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫർമേഷൻ ത്രൂ അപ്ഗ്രേഡഡ് ഐടിഐസ് പി എം സേതു പദ്ധതി. രാജ്യത്തെ 1000 സർക്കാർ ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ബൃഹത്തായ പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം 200 ഐടിഐകളെ ഹബ്ബായി തിരഞ്ഞെടുക്കും. ഈ ഹബ്ബുകൾക്ക് കീഴിൽ 800 സ്പോക്ക് ഐടിഐകൾ പ്രവർത്തിക്കും. ഹബ് ഐടിഐകളിൽ അത്യാധുനിക മെഷീനറികളും ഇൻക്യുബേഷൻ സെന്ററുകളും ഉണ്ടായിരിക്കും. ഇതിന്റെ ഗുണഫലങ്ങൾ സമീപത്തെ സ്പോക്ക് ഐടിഐകൾക്കും ലഭിക്കും. ഐടിഐകൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരിക്കുമെങ്കിലും അവയുടെ മാനേജ്മെന്റ് പ്രമുഖ കമ്പനികൾ, അതായത് ആങ്കർ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ആയിരിക്കും നിർവഹിക്കുന്നത്. ഇതിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. ഇതിൽ വ്യവസായ പങ്കാളികൾക്ക് 51% പങ്കാളിത്തമുണ്ടായിരിക്കും. പരമ്പരാഗത കോഴ്സുകൾക്ക് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾ, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ പുതിയ പരിശീലനങ്ങൾ ആരംഭിക്കും. ഈ പദ്ധതിയിലൂടെ ഭുവനേശ്വർ, ചെന്നൈ, ഹൈദരാബാദ്, കാൺപൂർ, ലുധിയാന എന്നിവിടങ്ങളിലെ 5 നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള സെന്റർ ഓഫ് എക്സലൻസുകളായി ഉയർത്തും. പി എം സേതു പദ്ധതിയിലൂടെ ഐടിഐ വിദ്യാർത്ഥികൾക്ക് നിരവധി ഗുണങ്ങൾ ലഭിക്കും. വ്യവസായ സ്ഥാപനങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പരിശീലനം ലഭിക്കുന്നതിനാൽ കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ ലഭിക്കാൻ എളുപ്പമാകും. ലോകോത്തര നിലവാരത്തിലുള്ള മെഷീനുകളിലും സോഫ്റ്റ്വെയറുകളിലും പരിശീലനം ലഭിക്കുന്നു. അതോടൊപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ഉള്ളടക്കവും വഴി പഠനം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: രാജ്യത്തെ വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുക, പഴയ ഐടിഐ കെട്ടിടങ്ങളും ലാബുകളും നവീകരിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുകയും ചെയ്യുക, ഇൻഡസ്ട്രി 4.0, റോബോട്ടിക്സ്, എഐ, ഗ്രീൻ എനർജി തുടങ്ങിയ ആധുനിക മേഖലകളിൽ പരിശീലനം നൽകുക, വ്യവസായ സ്ഥാപനങ്ങളുമായി നേരിട്ട് സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പാക്കുക, ഐടിഐകളിലെ ഇൻസ്ട്രക്ടർമാർക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പരിശീലനം നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. പി എം സേതു പദ്ധതിയുടെ പ്രധാന സവിശേഷത ചില വലിയ ഐടിഐകളെ പ്രധാന കേന്ദ്രങ്ങളായും മറ്റുള്ളവയെ അവയുമായി ബന്ധിപ്പിച്ചും വികസിപ്പിക്കുന്നു എന്നതാണ്. അതോടൊപ്പം പ്രമുഖ ആഗോള കമ്പനികളുമായി ചേർന്ന് പരിശീലന സിലബസുകൾ പരിഷ്കരിക്കുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി പഠന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഐടിഐ പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് ആധുനിക വ്യവസായശാലകളിൽ ഉടൻ തൊഴിൽ ലഭിക്കാൻ ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. പ്രാദേശിക തലത്തിൽ നൈപുണ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിലൂടെ ചെറുകിട വ്യവസായങ്ങൾക്കും ഗുണകരമാകുന്നു. സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സാങ്കേതിക പരിജ്ഞാനവും ഈ പദ്ധതിയിലൂടെ നൽകുന്നു. ഐടിഐകളെ സ്മാർട്ട് ലേണിംഗ് സെന്ററുകളാക്കി മാറ്റുന്നതിലൂടെ ഇന്ത്യയെ ഒരു ആഗോള സ്കിൽ ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതിയാണ് പി എം സേതു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി എം സേതു പദ്ധതിയെക്കുറിച്ചാണ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി 8:35 വാർത്ത ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത്

ആമിന നജുമ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി മാറിയ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും അടിയന്തര സഹായം എത്തിക്കാനുമായി ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളുമായി വ്യോമസേനയുടെ 2 വിമാനങ്ങൾ വെനസ്വേലയിലേക്ക് തിരിച്ചു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിലുണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 ആയി. 3000 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി തിരുവനന്തപുരം കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150 വാർഷികത്തോടനുബന്ധിച്ച് ദുബായിൽ ഇന്ത്യൻ പീപ്പിൾസ് ഫോറം യുഎഇയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. മുതിർന്ന നയതന്ത്രജ്ഞർ, സാമൂഹ്യരംഗത്തെ പ്രമുഖർ, കലാകാരന്മാർ, ഇന്ത്യൻ പ്രവാസികൾ എന്നിവരെ ഒരു കുടക്കീഴിൽ അണിനിരത്തിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വന്ദേമാതരം ഇന്ത്യയുടെ ആത്മാവിനെയും പൈതൃകത്തെയും ദേശീയ ഉണർവിനെയും ആഘോഷിക്കുന്നു എന്ന പ്രമേയത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാളെ നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഞായറാഴ്ച നടക്കുന്ന അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിന പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി മൈ ജി ഒ വി നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാത്രി 12:30 മത്സരങ്ങൾ. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ സ്പെയിൻ ഉറുഗ്വേയെയും സൌദി അറേബ്യ ക്യാബോവെർദെയെയും നേരിടും. രാവിലെ 5:30 മത്സരങ്ങൾ. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 183 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം ബെൽഫാസ്റ്റിൽ പുരോഗമിക്കുകയാണ്. മലയാളി താരം സഞ്ജു സാംസൺ 5 റൺ നേടി പുറത്തായി. മുംബൈ, ബംഗളൂരു, വിശാഖപട്ടണം എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടി. ഒന്നിലധികം സ്ഥലങ്ങളിൽ നടത്തിയ ഓപ്പറേഷനുകളിലായി 23 കോടി രൂപ വില മതിക്കുന്ന 15 കിലോഗ്രാം വിദേശ സ്വർണം പിടിച്ചെടുത്തതായും 15 പേരെ അറസ്റ്റ് ചെയ്തതായും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. സൂറത്തിൽ നടന്ന മറ്റൊരു ഓപ്പറേഷനിൽ DRI 2 കിലോഗ്രാം കൊക്കെയിൻ പിടികൂടുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SCCensus.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, വിദ്യാധരൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്. ചിത്രം കാണാൻ കൊതിച്ച്.

0: കാണാൻ കൊതിച്ച് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 54 സെക്കൻഡും. 8:45 സമാചാർ സന്ധ്യയുടെ സമയമാണ്. തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ
1: ആകാശവാണി സമാചാർ സന്ധ്യ വിശാൽ ശർമ്മ.

0: വിദ്യാഭ്യാസ രംഗം.
1: കോഴ്സുകൾ, സാധ്യതകൾ, പ്രത്യേക പരിപാടി. പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ
2: പ്ലസ് ടു തലത്തിൽ ഹ്യൂമാനിറ്റീസ് അഥവാ ആർട്സ് സ്ട്രീം തെരഞ്ഞെടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇന്നും ചില തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. സയൻസിനോ കൊമേഴ്സിനോ സീറ്റ് കിട്ടാത്തവർ മാത്രം തെരഞ്ഞെടുക്കുന്ന ഒന്നാണ് ഹ്യൂമാനിറ്റീസ് എന്ന ചിന്താഗതി തികച്ചും തെറ്റാണ്. യഥാർത്ഥത്തിൽ ലോകത്തെ നയിക്കുന്ന ആശയങ്ങളും ഭരണസംവിധാനങ്ങളും നിയമങ്ങളും രൂപപ്പെടുത്തുന്നത് മാനവിക വിഷയങ്ങൾ പഠിച്ച വ്യക്തികളാണ്. പാരമ്പര്യമായി ഈ മേഖലയിലുള്ള കുട്ടികൾ തെരഞ്ഞെടുക്കുന്ന പ്രധാന പാതയാണ് BA ബിരുദ കോഴ്സുകൾ. ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, സോഷ്യോളജി, സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, ജിയോഗ്രഫി എന്നിവയിലെല്ലാം ഇന്ന് വിശാലമായ ഉപരിപഠന സാധ്യതകളുണ്ട്. ഇന്ന് രാജ്യത്തെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ BA ഓണേഴ്സ് കോഴ്സുകൾ ലഭ്യമാണ്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 4 വർഷത്തെ പ്രായോഗിക റിസർച്ച് ബിരുദങ്ങളായി ഇവ മാറ്റിയിരിക്കുന്നു എന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും PhD നേടുന്നവർക്ക് സർവകലാശാലകളിൽ പ്രൊഫസർമാരായും തിങ്ക് ടാങ്കുകളിൽ കൺസൾട്ടന്റുമാരായും വലിയ കരിയർ പടുത്തുയർത്താൻ സാധിക്കും.
1: രാജ്യത്തെ ഏറ്റവും ഉന്നതവും അഭിമാനകരവുമായ കരിയറായ സിവിൽ സർവീസിനെ ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ട്രീം ഹ്യൂമാനിറ്റീസ് തന്നെയാണ്. UPSC നടത്തുന്ന IAS, IPS, IFS പരീക്ഷകളുടെ പ്രിലിംസ് മെയിൻ പരീക്ഷകളിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും വരുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് തുടങ്ങിയ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടുതന്നെ പ്ലസ് ടുവിലും ബിരുദതലത്തിലും ഈ വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കുന്നത് സിവിൽ സർവീസ് മോഹിക്കുന്ന കുട്ടികൾക്ക് വലിയൊരു മുൻതൂക്കം സമ്മാനിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കേന്ദ്ര സർവകലാശാലകളായ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, JNU, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ ഹ്യൂമാനിറ്റീസ് ബിരുദ കോഴ്സുകൾക്ക് ചേരുന്നത് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് മികച്ച അന്തരീക്ഷം ഒരുക്കും. ഈ കേന്ദ്ര സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന CUET UG കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ എഴുതേണ്ടതുണ്ട്. പ്ലസ് ടു പഠനകാലത്ത് തന്നെ ഈ പ്രവേശന പരീക്ഷയ്ക്കായി വ്യവസ്ഥാപിതമായി തയ്യാറെടുക്കുന്നത് മികച്ച ക്യാമ്പസുകളിലേക്ക് വഴി തുറക്കും.
2: ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് കരിയർ സുരക്ഷയും ഉയർന്ന പദവിയും നൽകുന്ന മറ്റൊരു പ്രധാന പ്രൊഫഷണൽ മേഖലയാണ് നിയമ പഠനം. 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് നിയമ ബിരുദങ്ങളായ BA LLB കോഴ്സുകൾക്ക് ഇന്ന് വലിയ ഡിമാൻഡാണ് ഉള്ളത്. രാജ്യത്തെ 20-ലധികം വരുന്ന നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടുന്നതിനായി നാഷണൽ ലോ സ്കൂളുകൾ സംയുക്തമായി നടത്തുന്ന ക്ലാറ്റ്, അതായത് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് പരീക്ഷ എഴുതാവുന്നതാണ്. കൂടാതെ കേരളത്തിലെ ഗവൺമെന്റ് ലോ കോളേജുകളിലേക്കായി പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന KLEE പരീക്ഷയും എഴുതാം. നിയമപഠനം പൂർത്തിയാക്കുന്നവർക്ക് കേവലം കോടതികളിലെ പ്രാക്ടീസിന് പുറമെ കോർപ്പറേറ്റ് കമ്പനികളിൽ ലീഗൽ അഡ്വൈസർമാരാകാനും ജുഡീഷ്യൽ സർവീസ് പരീക്ഷകളെഴുതി ജഡ്ജിമാരാകാനും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളിൽ ലീഗൽ ഓഫീസർമാരാകാനും സാധിക്കും. സാമൂഹിക പ്രതിബദ്ധതയും മികച്ച വാദമുഖങ്ങളും അവതരിപ്പിക്കാൻ താൽപര്യമുള്ള കുട്ടികൾക്ക് തെരഞ്ഞെടുക്കാവുന്ന ഏറ്റവും ഉത്തമമായ പ്രൊഫഷണൽ കോഴ്സാണ് ഇത്.
1: സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ ആഗ്രഹിക്കുന്ന ക്രിയേറ്റീവായ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു ശാഖയാണ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ അഥവാ മാധ്യമപ്രവർത്തനം. വാർത്താ ചാനലുകൾ, പത്രങ്ങൾ, ഡിജിറ്റൽ മീഡിയ പോർട്ടലുകൾ, റേഡിയോ, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്,

0: പബ്ലിക് റിലേഷൻസ്, പരസ്യമേഖല എന്നിവയിലെല്ലാം ജേർണലിസം കഴിഞ്ഞവർക്ക് വലിയ അവസരങ്ങളുണ്ട്. 3 വർഷത്തെ BA മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദ കോഴ്സുകൾ ഇതിനായി തിരഞ്ഞെടുക്കാം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡൽഹി കോട്ടയം ക്യാമ്പസുകളിൽ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകൾ, തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം നടത്തുന്ന കോഴ്സുകൾ എന്നിവ ഈ രംഗത്ത് പ്രൊഫഷണൽ ട്രെയിനിംഗ് നൽകുന്നവയാണ്. എഴുതാനും സംസാരിക്കാനും താൽപ്പര്യമുള്ള, ലോകകാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രാഷ്ട്രീയ സാമൂഹിക ബോധ്യമുള്ള കുട്ടികൾക്ക് മാധ്യമരംഗത്ത് വലിയ പേരും പ്രശസ്തിയും നേടാൻ സാധിക്കും. ഡിജിറ്റൽ മാധ്യമങ്ങളുടെ വരവോടെ ഈ മേഖലകളിൽ തൊഴിൽ സാധ്യതകൾ 10 മടങ്ങായി വർദ്ധിച്ചിട്ടുണ്ട്.
1: മാനുഷിക പെരുമാറ്റങ്ങളെയും മാനസിക ആരോഗ്യത്തെയും കുറിച്ച് പഠിക്കാൻ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് സൈക്കോളജി അഥവാ മനഃശാസ്ത്രം മികച്ചൊരു കരിയർ പാതയാണ്. BA സൈക്കോളജി അല്ലെങ്കിൽ BSc ക്ലിനിക്കൽ സൈക്കോളജി കോഴ്സുകൾ ഇന്ന് ഏറെ ജനപ്രിയമാണ്. ആധുനിക ലോകത്ത് മനുഷ്യർ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളും കൌൺസിലിംഗ് ആവശ്യകതകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൈക്കോളജിസ്റ്റുകൾക്ക് വലിയ ആവശ്യക്കാരുണ്ട്. ഈ കോഴ്സിന് ശേഷം ക്ലിനിക്കൽ സൈക്കോളജി, കൌൺസിലിംഗ് സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി, ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നിവയിൽ സ്പെഷ്യലൈസേഷൻ പൂർത്തിയാക്കുന്നവർക്ക് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ എന്നിവിടങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ കൌൺസിലർമാരായും സൈക്കോളജിസ്റ്റുകളായും സേവനമനുഷ്ഠിക്കാം. അതുപോലെ തന്നെ സാമൂഹിക സേവനങ്ങളിൽ താൽപ്പര്യമുള്ളവർക്കായി ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് അഥവാ BSW കോഴ്സുകളുണ്ട്. ഇതിനുശേഷം MSW മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് പൂർത്തിയാക്കുന്നവർക്ക് അന്താരാഷ്ട്ര NGOകൾ, ലോകാരോഗ്യ സംഘടന, യുണിസെഫ്, വിവിധ ഗവൺമെന്റ് സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്നിവിടങ്ങളിൽ പ്രോജക്ട് മാനേജർമാരായി കരിയർ കെട്ടിപ്പടുക്കാം.
0: കലയും സർഗാത്മകതയും ഡിസൈനിംഗ് കഴിവുകളുമുള്ള ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് ആഗോളതലത്തിൽ തിളങ്ങാൻ വലിയ അവസരങ്ങൾ നൽകുന്ന മേഖലയാണ് ഡിസൈനിംഗ് കോഴ്സുകൾ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NID നടത്തുന്ന പ്രവേശന പരീക്ഷ വഴിയോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നടത്തുന്ന പരീക്ഷകൾ വഴിയോ ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സുകൾക്ക് പ്രവേശനം നേടാം. പ്രോഡക്ട് ഡിസൈൻ, ഗ്രാഫിക് ഡിസൈൻ, അനിമേഷൻ ഡിസൈൻ, ഇന്റീരിയർ ഡെക്കറേഷൻ, ഫാഷൻ ഡിസൈനിംഗ് എന്നിവയിലെല്ലാം ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് മികച്ച കരിയറുണ്ട്. കൂടാതെ ഫിലിം മേക്കിംഗ്, സിനിമാറ്റോഗ്രാഫി, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സൗണ്ട് ഡിസൈൻ എന്നിവയിൽ താൽപ്പര്യമുള്ളവർക്കായി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊൽക്കത്തയിലെ സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവനന്തപുരത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് എന്നിവിടങ്ങളിൽ മികച്ച പ്രൊഫഷണൽ കോഴ്സുകൾ ലഭ്യമാണ്.
1: ബിസിനസ് മാനേജ്മെന്റും കസ്റ്റമർ റിലേഷൻസും താൽപ്പര്യമുള്ള ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് BBA ബിരുദ കോഴ്സുകൾ ധൈര്യമായി തെരഞ്ഞെടുക്കാവുന്നതാണ്. BBA പ്രവേശനത്തിന് സയൻസോ കൊമേഴ്സോ വേണമെന്ന നിർബന്ധമില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകൾ നടത്തുന്ന IPMAT പരീക്ഷ എഴുതി 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് കോഴ്സുകൾക്ക് ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്കും പ്രവേശനം നേടാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് എന്നിവയിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ വലിയ സഹായമാകും. ഇതുകൂടാതെ ടൂറിസം വ്യവസായവുമായി ബന്ധപ്പെട്ട ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, BA ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സുകൾ എന്നിവയും മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട്. ആഗോളതലത്തിൽ ഹോസ്പിറ്റാലിറ്റി രംഗം വലിയ രീതിയിൽ വികസിക്കുമ്പോൾ മികച്ച വ്യക്തിത്വവും ഭാഷാ നൈപുണ്യവുമുള്ള പ്രൊഫഷണലുകളെയാണ് കമ്പനികൾ തിരയുന്നത്. വിദേശ ഭാഷകളായ ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, ജാപ്പനീസ് എന്നിവയിൽ ബിരുദമോ ഡിപ്ലോമയോ നേടുന്നവർക്ക് വിദേശ കാര്യാലയങ്ങളിലും എംബസികളിലും ട്രാൻസ്ലേറ്റർ തസ്തികകളിൽ ജോലി ലഭിക്കാറുണ്ട്.
0: ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നേരിട്ട് ജോലി നേടാൻ സഹായിക്കുന്ന മത്സര പരീക്ഷകളെക്കുറിച്ചുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷകൾ, ബാങ്കിംഗ് പരീക്ഷകൾ എന്നിവയ്ക്കെല്ലാം ഹ്യൂമാനിറ്റീസ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. ഈ പരീക്ഷകളിലെ ജനറൽ നോളജ്, കറണ്ട് അഫയർ

0: ഭാഗങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമ്മുടെ കേരള പി എസ് സി നടത്തുന്ന KAS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പരീക്ഷകൾക്കെല്ലാം ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നിർണായക പങ്കുവഹിക്കുന്നത്. കോളേജ് പഠനകാലത്ത് തന്നെ കൃത്യമായ പത്രവായനയും പൊതുവിജ്ഞാനവും വളർത്തിയെടുത്താൽ ആദ്യ ശ്രമത്തിൽ തന്നെ ഉയർന്ന സർക്കാർ ജോലികൾ സ്വന്തമാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. ലക്ഷ്യബോധത്തോടെയുള്ള കഠിനാധ്വാനം മാത്രമാണ് ഇതിനായി ആവശ്യം.
1: പുതിയ ഡിജിറ്റൽ യുഗത്തിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ തങ്ങളുടെ പരമ്പരാഗത അറിവുകൾക്കൊപ്പം ചില ഡിജിറ്റൽ സ്കില്ലുകൾ കൂടി വളർത്തിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്.

0: കൃത്യമായ പത്രവായനയും പൊതുവിജ്ഞാനവും വളർത്തിയെടുത്താൽ ആദ്യ ശ്രമത്തിൽ തന്നെ ഉയർന്ന സർക്കാർ ജോലികൾ സ്വന്തമാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. ലക്ഷ്യബോധത്തോടെയുള്ള കഠിനാധ്വാനം മാത്രമാണ് ഇതിനായി ആവശ്യം.
1: പുതിയ ഡിജിറ്റൽ യുഗത്തിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ തങ്ങളുടെ പരമ്പരാഗത അറിവുകൾക്കൊപ്പം ചില ഡിജിറ്റൽ സ്കില്ലുകൾ കൂടി വളർത്തിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് ആഗോള വിപണിയിൽ വലിയ ഡിമാൻഡുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്, സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി, SEO തുടങ്ങിയ മേഖലകളിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് വലിയ സാധ്യതകളാണ് ഉള്ളത്. ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ക്രിയേറ്റീവ് ചിന്തകളും ഈ കരിയറുകളിൽ വലിയ വിജയങ്ങൾ നൽകും.
0: ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്ക് മുന്നിൽ അനന്തവും വിപുലവുമായ ഒരു കരിയർ ലോകമാണ് തുറന്നുകിടക്കുന്നത്. സിവിൽ സർവീസോ നിയമ പഠനമോ മാധ്യമ പ്രവർത്തനമോ സൈക്കോളജിയോ ഏതുമാകട്ടെ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ ആഴത്തിലുള്ള വായനയും സാമൂഹിക ബോധ്യവും ഉണ്ടെങ്കിൽ ആഗോളതലത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സമൂഹത്തിന്റെ അനാവശ്യമായ മുൻവിധികൾക്ക് കാതോർക്കാതെ സ്വന്തം അഭിരുചിയും സർഗാത്മകതയും എന്തിലാണെന്ന് തിരിച്ചറിഞ്ഞു വേണം മുന്നോട്ടു പോകാൻ.

0: കോഴ്സുകൾ, സാധ്യതകൾ. പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
1: ആരണ്യ കേരളം, ഇരവികുളം ദേശീയോദ്യാനം.
2: മൂന്നാറിൽ നിന്ന് 17 കിലോമീറ്റർ അകലെയായി വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണം പ്രധാന ലക്ഷ്യമാക്കി നിലവിൽ വന്നതാണ് ഇരവികുളം ദേശീയോദ്യാനം. പശ്ചിമഘട്ടത്തിന്റെ ചെരുവിൽ 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്. ഹാമിൽട്ടന്റെ പീഠഭൂമി എന്നറിയപ്പെട്ടിരുന്ന ഇവിടം 1895 ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമാക്കി. 1971 കേരള സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഇവിടത്തെ പ്രത്യേകത മൂലം വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചു. 1975 ദേശീയോദ്യാനമായി. 1978 ഇരവികുളം ദേശീയോദ്യാനം എന്ന് പേരിട്ടു. 97 ചതുരശ്ര കിലോമീറ്ററാണ് ഉദ്യാനത്തിന്റെ വിസ്തീർണം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. പുൽമേട്, കുറ്റിച്ചെടി, ചോലമനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ സസ്യജാലങ്ങളാണ് ഇവിടെയുള്ളത്. സിംഹവാലൻ കുരങ്ങടക്കം വിവിധ ഇനം കുരങ്ങുകൾ, മാനുകൾ, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികൾ ഇവിടെയുണ്ട്. ഈ പ്രദേശം അപൂർവമായ സസ്യജാലങ്ങൾ നിറഞ്ഞതാണ്. ഓർക്കിഡുകൾ, കാട്ടുബോൾസം എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത ഇനങ്ങൾ ഇരവികുളത്തുണ്ട്. അതീവ ശ്രദ്ധയോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശമാണ് ഇരവികുളം. ദേശീയോദ്യാനത്തെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കോർ ഏരിയ, ബഫർ ഏരിയ, ടൂറിസം ഏരിയ എന്നിങ്ങനെ. ടൂറിസം ഏരിയയായ രാജമലയിലേക്ക് മാത്രമാണ് സന്ദർശകർക്ക് പ്രവേശനമുള്ളത്. ഇവിടെ വരയാടുകളെ വളരെ അടുത്തുനിന്ന് വീക്ഷിക്കാനാകും.
1: ആരണ്യ കേരളം.

0: ആകാശവാണി
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ രക്തത്തിന് കട്ടിയുണ്ട് അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
3: ഞാനത് നിശ്ചയിച്ചതാ, ഞാനത് നടത്തും. അച്ഛന്റെ നേരെ നിന്നല്ലെങ്കിലും ഗോപാലൻ അത് പറഞ്ഞു. അവൻ പുരയുടെ വടക്കുവശത്ത് നിൽക്കുകയാണ്. ശങ്കരൻ നായർ കിഴക്കുവശം തിണ്ണയിലും

മകൻ ഉറപ്പിച്ചു പറയുകയാണ്, അവനത് നടത്തും. ശങ്കരൻ നായർ, നീ അത് നടത്തുമോടാ എന്ന് അലറിക്കൊണ്ട് ചാടി എഴുന്നേറ്റ് വടക്കുവശത്തേക്ക് ഓടി. കയ്യിൽ വടിയുമുണ്ട്. അച്ഛന്റെ വരവ് കണ്ട് ഗോപാലൻ ഓടുന്ന മട്ടിൽ നടന്നു. ശങ്കരൻ നായർ കയ്യിലിരുന്ന വടി ഗോപാലന്റെ കാൽമുട്ടുകൾ നോക്കി വട്ടമെറിഞ്ഞു. ഭാഗ്യം കൊണ്ട് ആ ഏറ് കൊണ്ടില്ല. ലഹള കേട്ട് പാർവതിയമ്മ പുറത്തിറങ്ങി വന്നു. അവർ അടുക്കളയിലായിരുന്നു. അവർ ശാസനാരൂപത്തിൽ ഭർത്താവിനോട് ചോദിച്ചു, എന്തോന്നായി ഈ കലി കൊള്ളുന്നത്? ശങ്കരൻ നായർ പറഞ്ഞു, അവൻ എന്റെ മുഖത്ത് നോക്കി പറയുന്നു ആ കല്യാണം അവൻ നടത്തുമെന്ന്. അവൻ എന്നോട് ധിക്കാരം പറയുകയല്ലയോ? അവൻ അത് നടത്താൻ നിശ്ചയിച്ചെങ്കിലും മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ എന്തിനാ ഇടകൊടുത്തത്? ശങ്കരൻ നായരുടെ ദേഷ്യം ഭാര്യയുടെ നേർക്ക് തിരിഞ്ഞു. പാർവതിയമ്മ വഴക്ക് വർദ്ധിക്കാതിരിക്കാനായി അകത്തു കയറിപ്പോയി. വീട്ടിൽ നിന്നു പോയ ഗോപാലൻ നേരെ നടന്നു കയറിയത് ഗൗരിക്കുട്ടിയുടെ വീട്ടിലേക്കാണ്. അതൊരു തരം വെല്ലുവിളി പോലെയായിരുന്നു. ശങ്കരൻ നായർ കാണണമെന്നുള്ള ഉദ്ദേശത്തോടെ. അച്ഛൻ കാണുന്നുണ്ടോ എന്നൊരു ഒളിവു പോലുമില്ല. ഇപ്രാവശ്യം പാർവതി അമ്മയ്ക്കാണ് കലി കൊണ്ടത്. അവള് തേ നോക്കിയേ നിന്ന് കൊഴയുന്നത്. നാട്ടിലെ ആ മാസത്തിലെ വലിയ സംഭവമായിരുന്നു അത്. ഗോപാലന് ഗൗരിക്കുട്ടിയെ വിവാഹം കഴിക്കണം. ശങ്കരൻ നായർക്കും പാർവതി അമ്മയ്ക്കും അതിഷ്ടമില്ല. എന്നല്ല, എതിരാണ്. ഒന്നു രണ്ട് മധ്യസ്ഥന്മാർ വന്നു. പെണ്ണ് നല്ലവളെന്നും അൽപ്പക്കമായതുകൊണ്ട് ആ ബന്ധം ഗുണകരമായിരിക്കുമെന്നും വാദിച്ചു. ഏതായാലും അവൻ കല്യാണം നടത്തും. നിങ്ങളാരും ചെന്നില്ലേലും. ഞങ്ങൾ കൂടുന്നില്ല. ആ കൊച്ചുഞ്ഞന്റെ ചേട്ടന്റെ മോളല്ലയോ പെണ്ണ്. അവൻ എന്റെ ശത്രുവാ. അവൻ തന്നെ നടത്തട്ടെ. അച്ഛനമ്മമാർ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നത് സ്വാഭാവികമാണ്. ശങ്കരൻ നായർ പറഞ്ഞു, പക്ഷേ എനിക്കും ഈ പെണ്ണും പിള്ളയ്ക്കും ഇവന് വേണ്ടി വന്നിട്ടുള്ള കഷ്ടത കുറച്ചൊന്നുമല്ല. അവനാ എന്റെ മുഖത്ത് നോക്കി ഞാൻ ഈ കല്യാണം നടത്തുമെന്ന് ധിക്കാരം പറഞ്ഞത്. പാവം ശങ്കരൻ നായർ കരഞ്ഞുപോയി. കേശവ പിള്ള പറഞ്ഞു, അവൻ അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു. പക്ഷേ അവനും ഒന്ന് വിഷമിച്ച നിലയിലാ അങ്ങനെ പറഞ്ഞത്. ശങ്കരൻ നായർക്ക് അത് മനസ്സിലായില്ല. എന്നാ വിഷമമാ കേശവ പിള്ളേ? അതുണ്ട് ശങ്കരൻ നായരെ, അതുണ്ട്. അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാ അവൻ കല്യാണം തന്നെ നടത്തുമെന്ന് നിശ്ചയിച്ചത്. ശങ്കരൻ നായർക്ക് ഒരു പിടിയും കിട്ടിയില്ല. താൻ എന്തോന്നാടോ പറയണത്? കേശവപിള്ള ഒരു ചെറു ചിരിയോടെ പറഞ്ഞു, അവന്റെ അച്ഛനെ പറയിക്കരുതെന്ന് അവന് നിർബന്ധമുണ്ട്. അതാ ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കുമെന്ന് നിശ്ചയിച്ചത്. ആ കാര്യം അവന് നിങ്ങളോട് പറയാമോ? വയ്യതാനും. ആ രഹസ്യം കേശവപിള്ള ശങ്കരൻ നായരുടെ ചെവിയിൽ മന്ത്രിച്ചു. ആ പെണ്ണിന് ഗർഭമുണ്ട്, അവനാണ്. അപ്പോൾ അവൻ അവളെ സ്വീകരിക്കാതിരിക്കുന്നത് ശരിയാണോ? ശങ്കരൻ നായർക്ക് അതൊരു പുതിയ അറിവായിരുന്നു. ഒരു നിമിഷം അയാൾ പകച്ചുപോയി. എന്നാലും അയാൾ പറഞ്ഞു, ആ വീട്ടിൽ പോയിക്കൂടാ എന്ന് എന്നു മുതലേ ഞാൻ പറയുന്നതാ. അത് ആ ശകുനി കൊച്ചുഞ്ഞന്റെ വീടാ. ചെന്നാൽ അപകടമാ. ഇപ്പം ഇങ്ങനെ ഒരു ചൊണയൊലിപ്പിച്ച് വന്നിരിക്കുക. അച്ഛനും അമ്മയും അങ്ങ് സമ്മതിച്ചോളുമല്ലോ, അല്ലയോ? അനുനയപരമായി കേശവപിള്ള പറഞ്ഞു, അങ്ങനാണോ? അല്ല, അവൻ നെറിവായിട്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കാത്തത് എന്താ? ശങ്കരൻ നായർ തീർത്തു പറഞ്ഞു, താൻ എന്തു പറഞ്ഞാലും ഞങ്ങൾ അതിന് കൂടുകയില്ല. ഞങ്ങളുടെ സമ്മതത്തോടെ നടക്കത്തുമില്ല. ആ ദൗത്യവും പരാജയപ്പെട്ടു. അച്ഛന്റെയും അമ്മയുടെയും സമ്മതത്തോടുകൂടി കല്യാണം നടക്കുകയില്ലെന്ന് തീർച്ചയായി. ഗൗരിക്കുട്ടിക്ക് ബന്ധപ്പെട്ടതായി അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ ഒരു പിടിപ്പില്ലാത്ത ആളാണ്. അച്ഛന്റെ അനുജൻ ഒരു മിടുക്കനായ മനുഷ്യനുണ്ട്, കൊച്ചുകുഞ്ഞുപിള്ള. കൊച്ചുകുഞ്ഞുപിള്ളയും ശങ്കരൻ നായരും തമ്മിൽ വലിയ വിരോധമാണ്. ശങ്കരൻ നായർക്ക് കുറവ് വരുത്താൻ ഒരു നല്ല അവസരം കൊച്ചുകുഞ്ഞുപിള്ളയ്ക്ക് കിട്ടി. അതയാൾ ശരിക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. യാതൊരു ആഘോഷവും കൂടാതെ നാല് കരക്കാരുടെ സാന്നിധ്യത്തിൽ വിളക്ക് കത്തിച്ചു വെച്ച് പുടവ് കൊടുത്ത് നടത്തിയാൽ മതിയെന്നാണ് ഗോപാലന്റെ അഭിപ്രായം. അച്ഛനും അച്ഛനോടൊപ്പം അമ്മാവന്മാരും മറ്റു വേണ്ടപ്പെട്ടവരുമെല്ലാം പിണങ്ങിക്കഴിഞ്ഞു. അവരാരുമില്ലാതെ സദ്യയുമൊക്കെയായി അടിയന്തിരം നടത്തുന്നത് ശരിയല്ല. കൂടാതെ പണച്ചെലവുമാണ്. ഗൗരിക്കുട്ടിയുടെ അച്ഛൻ അത് സമ്മതിച്ചു. പക്ഷേ കൊച്ചുകുഞ്ഞുപിള്ളയ്ക്ക് ഇഷ്ടമല്ല. അയാളുടെ ജ്യേഷ്ഠൻ നടത്തുന്ന അവസാനത്തെ അടിയന്തിരമാണ് മോടിയായിട്ട് നടത്തണം. ഗൗരിക്കുട്ടിയുടെ അച്ഛന്റെ കയ്യിൽ കുറച്ച് കാശുമുണ്ട്. അനുജന്റെ നിർബന്ധത്തിന് ജ്യേഷ്ഠൻ കീഴ്വഴങ്ങിപ്പോയി. അടിയന്തിരത്തിന് കരയടച്ച് ക്ഷണിച്ചിരുന്നു. നല്ല സദ്യയുമാണ്. കൊച്ചുകുഞ്ഞുപിള്ള ആലപ്പുഴയിൽ നിന്ന് ഒരു പാട്ടുപെട്ടി കൊണ്ടുവന്നു. അതാ നാട്ടിൽ പുത്തരിയാണ്. എന്നിട്ട് ആ പാട്ടുപെട്ടിയുടെ കോളാമ്പി ശങ്കരൻ നായരുടെ വീട്ടിലേക്ക് തിരിച്ചുവച്ചു. തലേന്നാൾ രാത്രി മുഴുവൻ പാട്ടായിരുന്നു. കൊച്ചുകുഞ്ഞുപിള്ള ഒരു സംതൃപ്തിയോടെ ഒരു സ്നേഹിതനോട് പറഞ്ഞു, അവൻ ആ ശങ്കരൻ ഉറങ്ങണ്ട. പാട്ടു മാത്രമല്ല നാഗസ്വരവും ഉണ്ടായിരുന്നു. അന്ന് വൈകിട്ട് വരെ സദ്യയും ഉണ്ടായി. ശങ്കരൻ നായർ രാവിലെ സ്ഥലം വിട്ടു. പാർവതി അമ്മയ്ക്ക് വല്ലിടത്തും പോകാനൊക്കുമോ?
അവരുടെ കണ്ണ് അന്ന് തോർന്നിട്ടില്ല.

പെറ്റുവളർത്തിയ മകൻ ധിക്കരിക്കുക മാത്രമാണോ? അവരെ അപമാനിക്കുകയും കൂടിയല്ലേ ചെയ്തത്? ഗോപാലന്റെ പഴയ അനുസരണാശീലം ഓർക്കുമ്പോൾ അവർക്ക് വിശ്വാസമാണ് കൂടോത്രം ചെയ്തതാണ് എന്ന്. ഒരു കാര്യം ശരിയാണ്, ഗോപാലൻ നല്ല അനുസരണയുള്ളവനായിരുന്നു. കല്യാണം അങ്ങനെ കഴിഞ്ഞു. വീട്ടിൽ നിന്ന് ശങ്കരൻ നായരും പാർവതിയമ്മയും ഗോപാലനെ കാണാറുണ്ട്. ആ കല്യാണം നാട്ടിലെല്ലാം ഒരു സംസാര വിഷയമായി. രണ്ടു വശത്തെക്കുറിച്ചും പറയാൻ കാര്യങ്ങളുണ്ട്. ഗൗരിക്കുട്ടിയുടെ അച്ഛന് കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ സദ്യ കഴിച്ചു തീർത്തെങ്കിലും പെണ്ണിനൊരാളായി എന്ന ആശ്വാസമുണ്ട്. കൊച്ചുകുഞ്ഞു പിള്ളയ്ക്ക് പാൽപായസം കുടിച്ച ഒരു തൃപ്തിയുണ്ട്. കല്യാണം നടന്നു. പക്ഷേ ഗോപാലന് ഒരു മനസമാധാനവുമില്ല. അങ്ങ് അകലെ അച്ഛനെയും അമ്മയെയും അവൻ കാണുന്നുണ്ട്. അവരുടെ അടുത്ത് ചെല്ലുവാൻ വയ്യ. എന്തൊരകലമാണ് ഇടയ്ക്കുള്ളത്! അകലം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. അവർ കരയുന്നുണ്ടാവും. എന്നുമിങ്ങനെ ഭാര്യ വീട്ടിൽ കഴിഞ്ഞാൽ മതിയോ? എങ്ങനെ കഴിയും? തൊഴിലൊന്നുമില്ല. 4 കാശ് വേണമെങ്കിൽ ഗൗരിക്കുട്ടിയോട് ചോദിക്കണം. 6-7 ദിവസമായപ്പോൾ അതൊരു നാണക്കേടായി ഗോപാലന് തോന്നി. ആയിടെ അമ്പലത്തിലെ കളിത്തട്ടിൻ ചുവട്ടിൽ വെച്ച് ഒരു സംഭവമുണ്ടായി. കൊച്ചുകുഞ്ഞുപിള്ള കളിത്തട്ടിൽ ഇരിക്കുകയായിരുന്നു. ശങ്കരൻ നായർ അവിടെ ചെന്നുപെട്ടു. ശങ്കരൻ നായർക്ക് കൊച്ചുകുഞ്ഞുപിള്ളയോടുള്ള വിരോധം സ്നേഹിതനുമായുള്ള സംഭാഷണ മധ്യേ ചില അസല് കുത്തുവാക്കായി പുറത്തു വന്നു. കൊച്ചുകുഞ്ഞുപിള്ള മറ്റൊരു സ്നേഹിതനോട് അതിനു മറുപടി പറഞ്ഞു. അങ്ങനെ ആ സമരം നേരിട്ടായി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെയേറെ ചീത്ത പറഞ്ഞു. കൊച്ചുകുഞ്ഞുപിള്ള ശങ്കരൻ നായരെ അടിക്കാൻ ചാടി അടുക്കുക വരെ ചെയ്തു. ആരോ തടസ്സം പിടിക്കയാൽ അടി നടന്നില്ല. 2-4 മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഗോപാലൻ അവന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. ശങ്കരൻ നായരും പാർവതിയമ്മയും മുറ്റത്ത് കുനിഞ്ഞ് ഓലമടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് മുൻപ് ഇറങ്ങിയതിനു ശേഷം ഗോപാലൻ ആ വീട്ടിൽ കയറുകയാണ്. എന്തോ നിശ്ചയിച്ചുറച്ചു വരുത്തിയ ഒരു ഗൗരവം അവന്റെ മുഖത്ത് കാണുവാനുണ്ട്. കാലച്ചു കേട്ട് ശങ്കരൻ നായർ തല ഉയർത്തി നോക്കി. യഥാർത്ഥത്തിൽ ഗോപാലൻ നടുങ്ങി. സംഭരിച്ച ധൈര്യത്തിൽ ഒരംശം കാറ്റുപോലെ പോയിപ്പോയി. ശങ്കരൻ നായർ കോപത്തോടെ ചാടി എഴുന്നേറ്റു. എന്തടാ ഇവിടെ കയറിയത്? അതൊരലർച്ചയായിരുന്നു. ഗോപാലൻ പഠിച്ചുവെച്ച ആ വാചകം പറഞ്ഞു. എനിക്കെന്റെ ഓഹരി വേണം. നിനക്കോഹരി? ശങ്കരൻ നായർ കൈ നിവർത്തിക്കൊണ്ട് മുന്നോട്ടു കുതിച്ചു. ഗോപാലൻ ഓടിക്കളഞ്ഞു. പലരും ഭാഗകാര്യം ആലോചിക്കാൻ ശങ്കരൻ നായരുടെ അടുത്ത് ചെന്നു. ശങ്കരൻ നായരുടെ ഉത്തരം എല്ലാവരോടും ഒന്നായിരുന്നു. അവൻ ചെന്ന് മേടിക്കട്ടെ ഓഹരി. ഈയിടേക്ക് ഗൗരിക്കുട്ടിയുടെ അച്ഛൻ മരിച്ചു. ഗൗരിക്കുട്ടിയുടെ ഗർഭം പൂർത്തിയായി വരികയുമാണ്. ചെലവിന് തന്നെയും പരിങ്ങലിലാണ്. 2 പശുക്കളെ കറക്കാനുണ്ട്. അതുകൊണ്ടാണ് ദിവസം കഴിഞ്ഞു പോകുന്നത്. പട്ടിണിയുടെ വക്കോളം ഗോപാലൻ എത്തി. ഇപ്പോഴത്തെ രക്ഷകർത്താവ് കൊച്ചുകുഞ്ഞുപിള്ള മാത്രമാണ്. അയാൾ ഉപദേശിച്ചു. നീ കേറി തേങ്ങ ഇടടാ. നിനക്ക് കൂടെ അവകാശപ്പെട്ടതല്ലയോ? വീട്ടിലെ പുരയിടത്തിൽ കയറി പകൽ തേങ്ങയിടാൻ ഗോപാലന് പേടി. രാത്രിയിലായി ആ നടപടി. അച്ഛനില്ലാത്ത ഒരവസരത്തിൽ വീട്ടിൽ ചെന്ന് തിണ്ണയിലിരുന്ന് ഒരു ഓട്ടുപാത്രം അവൻ എടുത്തുകൊണ്ടു പോന്നു. അമ്മ തടസ്സപ്പെടുത്തിയത് കൂട്ടാക്കിയില്ല. വാശിയുള്ള ശങ്കരൻ നായർ പോലീസിൽ കേസ് കൊടുത്തു. പോലീസുകാർ ഗോപാലനെ പിടിച്ചുകൊണ്ടുപോയി. വൈകിട്ട് കൊച്ചുകുഞ്ഞുപിള്ള ചെന്ന് ഇറക്കിക്കൊണ്ടുപോന്നു. അവസാനം ഭാഗം കൊടുക്കാൻ ശങ്കരൻ നായർ സമ്മതിച്ചു. വീടിരിക്കുന്ന പുരയിടത്തിന്റെ തെക്കേ അറ്റത്ത് 15 സെന്റ് സ്ഥലം. ഇതിനിടയ്ക്ക് ഗൗരിക്കുട്ടി പ്രസവിച്ചിരുന്നു. സ്വല്പം അരിഷ്ടതയുള്ള പ്രസവമായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നു. 2-4 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അവിടുന്നും ഇവിടുന്നുമെല്ലാം കടം വാങ്ങിയാണ് ആ കാര്യങ്ങൾ സാധിച്ചത്. ഓഹരി കിട്ടിയത് 15 സെന്റാണ്. അതിൽ കൂവ പോലെ 8-10 തെങ്ങും. അതുകൊണ്ട് ജീവിക്കാനൊക്കുമോ? കടക്കാരാണെങ്കിൽ ഗോപാലൻ നായരെ പൊതിയുന്നു. കൊച്ചുകുഞ്ഞുപിള്ളയുടെ സഹായത്തോടെ ആ സ്ഥലം 600 രൂപയ്ക്ക് വിറ്റു. ഗോപാലന്റെ കയ്യിൽ റൊക്കം 600 രൂപ കിട്ടി. അതിൽ 200 രൂപയോളം കടം വീട്ടി. ബാക്കി സംഖ്യയിൽ നിന്ന് 50 രൂപയ്ക്ക് ഗൗരിക്കുട്ടി ഉടുക്കാൻ പുടവയും ബ്ലൗസും തുണിയും വാങ്ങി. ആദ്യമായി ഗോപാലൻ അവൾക്ക് തുണി വാങ്ങി കൊടുക്കുകയാണ്. കല്യാണത്തിന് കൊടുത്ത പുടവ അവളുടെ അച്ഛൻ വാങ്ങിക്കൊടുത്തതാണ്. അതിലൊരു പ്രത്യേക സന്തോഷം ഗോപാലന് തോന്നി. 350 രൂപ കൈവശമുണ്ട്. ആകെ സ്വത്ത് അതാണ്. അങ്ങനെ വച്ചിരുന്നാൽ ദിവസം 1 രൂപ വീതമെടുത്ത് 1 കൊല്ലം കഴിയാം. പിന്നെയോ? ഗൗരിക്കുട്ടിക്ക് ഒരു യുക്തി തോന്നി. ഒരു കച്ചവടം തുടങ്ങിയാൽ എന്താ, അത് കൊള്ളാമെന്ന് ഗോപാലന് തോന്നി. ഒരു ദിവസം പാർവതിയമ്മ ഒരു പറമ്പിൽ നിന്ന് പുല്ലു ചെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിവർന്നു നോക്കുമ്പോൾ ആ പറമ്പിലുള്ള ഒരു മാവിന്റെ ചുവട്ടിൽ ഒരു പെൺകുട്ടി ഒരു നല്ല കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. കുഞ്ഞ് ഏതെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് യാതൊരു സംശയവുമുണ്ടായിരുന്നില്ല. ആ പെൺകുട്ടി ഗൗരിക്കുട്ടി.

0: ദേവിയുടെ തെക്കേ വീട്ടിലെയാണ്. അവളുടെ എളിയിലിരുന്ന് അവൻ തകർക്കുന്നു. പാർവതിയമ്മ ആ പെൺകൊച്ചിനെ വിളിച്ചു. എടി, ആ കൊച്ചിനെ ഇങ്ങ് കൊണ്ടുവന്നേ. അവൾ നടന്നു വന്നു. അവളുടെ അകവും പുറവും ഒരുമിച്ചടിച്ച് തകർക്കുന്ന കുഞ്ഞ് അടുത്തു വന്നപ്പോൾ പാർവതിയമ്മ കൈനീട്ടാതെ തന്നെ അവരുടെ നേർക്ക് ചാടി. പാർവതിയമ്മ പിടിച്ചില്ലെങ്കിൽ കുഞ്ഞ് താഴത്ത് വീഴുമായിരുന്നു. അവൻ കൂവി കുറുക്കു വിളിച്ച് അമ്മൂമ്മയോട് ഒട്ടിച്ചേർന്നു. അവൻ അവരുടെ കവിളിൽ കടിച്ചു, തലമുടി പിടിച്ചു പറിച്ചു. എന്തൊരു ഉത്സാഹമെന്നോ! ആ പെണ്ണ് വിളിച്ചിട്ടും കൊച്ചുപോയില്ല. അവൾ പിടിച്ചെടുത്തപ്പോൾ അവൻ കരഞ്ഞു. അന്ന് വൈകിട്ട് ശങ്കരൻ നായർ ഊണും കഴിഞ്ഞിരിക്കുമ്പോൾ അതൊരു നല്ല സമയമാണെന്നറിയാമെങ്കിലും സ്വൽപ്പം സങ്കോചത്തോടെ പാർവതിയമ്മ പറഞ്ഞു, ഇന്നൊരു വിശേഷമുണ്ടായി. ശങ്കരൻ നായർ ചോദിച്ചു, എന്നതാ? പാർവതിയമ്മ പറഞ്ഞു, രക്തബന്ധമെന്ന് പറയുന്നത് വലുതാ. എന്തുപറ്റി? ആ കൊച്ച് ഞാൻ പുല്ല് ചെത്തിക്കൊണ്ടിരുന്നപ്പം എന്നെ കണ്ടു, മൂമേ എന്നു പറഞ്ഞ് ചാടി വീണു. ഞാൻ കൈനീട്ടിയില്ലെങ്കിൽ കൊച്ചു താഴത്ത്. ഒരു കൊച്ചല്ലയോ എന്ന് വിചാരിച്ചു. ശങ്കരൻ നായർ പറഞ്ഞു, ഞാൻ ഇന്നാള് ആ കൊച്ചിനെ കണ്ടു, അത് എന്റെ നേരെ ചാടി വീണു. ആ കൊച്ച് നിന്നെ പോലെയായിരിക്കുന്നെ. പാർവതിയമ്മ എതിർത്തു, ആര് പറഞ്ഞു? അപ്പൂപ്പനെ പോലെയാ. ഗോപാലന്റെ കച്ചവടം അത്ര അഭിവൃദ്ധിയിലല്ല. ഒന്നാമത് കച്ചവടത്തിൽ അയാൾക്ക് പരിചയമില്ല. പിന്നെ അതിൽ നിന്ന് വേണ്ട ചെലവിനെടുക്കാനും കടയിൽ സാമാനങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പറമ്പിൽ ചേമ്പ് നട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശങ്കരൻ നായരും പാർവതിയമ്മയും. അന്നും ആ പെൺകൊച്ച് കുഞ്ഞിനെയും കൊണ്ടുവന്നു. അന്നവൻ അപ്പൂപ്പന്റെ കയ്യിലേക്കാണ് ചാടി വീണത്. അമ്മൂമ്മ വിളിച്ചിട്ട് പോയില്ല. ശങ്കരൻ നായർ അവന്റെ മുഖം പാർവതിയമ്മയുടെ മുഖത്തോട് ചേർത്ത് വച്ചിട്ട് പറഞ്ഞു, ദേ, ഒരു വ്യത്യാസവും ഇല്ല. പാർവതിയമ്മ എതിർത്തു. എന്നാലും അതിലൊരു സന്തോഷമുണ്ടായിരുന്നു. കൊച്ചിനെയും കൊണ്ടു പോകാൻ നേരത്ത് ഒരു ഉപദേശം ഗൗരിക്കുട്ടിയെ അറിയിക്കാൻ പാർവതിയമ്മ പറഞ്ഞയച്ചു. കൊച്ചു നല്ല കൊച്ചാ, അവന് കണ്ണു കിട്ടാതെ നോക്കണം. ഒരു തകിട എഴുതി കെട്ടാൻ പറയണം. ഒരു ദിവസം സന്ധ്യയ്ക്ക് ഗൗരിക്കുട്ടിയുടെ വീട്ടിൽ ആ കുഞ്ഞ് വാ കൂട്ടാതെ നിലവിളിക്കുന്നത് കേട്ടു. ശങ്കരൻ നായരും പാർവതിയമ്മയും അവരുടെ വീടിന്റെ പടിഞ്ഞാറ് വശത്ത് നിൽക്കുന്നു. കുഞ്ഞു കരയുന്നത് എന്തെന്ന് അവർക്ക് മനസ്സിലായില്ല. പാർവതിയമ്മ സ്വൽപ്പം ഉത്കണ്ഠയോടെ പറഞ്ഞു, കൊച്ചു കരഞ്ഞു ചാകുന്നു. ആ പെണ്ണാ കുഞ്ഞിനെ എടുത്തിരിക്കുന്നേ. തള്ളയില്ലയോ അവിടെ? ഇല്ലെന്നാ തോന്നുന്നേ. എന്ത് കരച്ചില ഇത്? വല്ല ദണ്ണവുമാണോ? പാർവതിയമ്മ ഒരു അനുവാദത്തിന് അപേക്ഷിച്ചു. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ആ കൊച്ചിന്റെ കരച്ചില്! അതിനുള്ള ഉത്തരം പെട്ടെന്നായിരുന്നു. വേണ്ട, അവനില്ലയോ? അവൻ ചന്തയ്ക്ക് പോയിരിക്കുമായിരുന്നു. അന്ന് രാത്രി മുഴുവൻ അവിടെ വിളക്ക് കണ്ടു. കൊച്ചിന്റെ കരച്ചിലും കേട്ടു. ഗൗരിക്കുട്ടിക്ക് ബോധമില്ലാതെ കിടക്കുന്നെന്ന് പിറ്റേന്നറിഞ്ഞു. ഉഗ്രമായ പനി. ഡോക്ടറെ മൂന്നോ നാലോ പ്രാവശ്യം കൊണ്ടുവന്നു. ഒരു ഭേദവുമില്ല. രണ്ടാം ദിവസം ശങ്കരൻ നായരും പാർവതിയമ്മയും കൂടി കുഞ്ഞിനെ വരുത്തി. അവർ പോയില്ല. ആ പെണ്ണ് കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുത്തു. അഞ്ചാം ദിവസം രാത്രിയിൽ ഗൗരിക്കുട്ടി കണ്ണു തുറന്നു. ഗോപാലന് നെഞ്ചിലൊരു തണുപ്പായി. അവൾ ചോദിച്ചു, എന്റെ കുഞ്ഞെന്തിയേ? അവൻ വീട്ടിലാ, അച്ഛന്റെയും അമ്മയുടെയും കൂടെ. ഗൗരിക്കുട്ടിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു. അവളുടെ കണ്ണുകൾ അടഞ്ഞു. പിന്നെ ആ കണ്ണുകൾ തുറന്നില്ല. ശങ്കരൻ നായരും പാർവതിയമ്മയും കൂടി മുറ്റത്തിരിക്കുകയാണ്. ആ കുഞ്ഞ് അപ്പൂപ്പനെ നിർബന്ധിക്കുന്നു. അപ്പൂപ്പൻ നാലുകാലിൽ നിൽക്കണം, എന്നിട്ട് അവന് ആന പുറത്ത് കയറണം. ശങ്കരൻ നായർ അങ്ങനെ നാലുകാലിൽ നിന്നു. അവൻ പുറത്തു കയറി. നടക്കുന്നതിനു വേണ്ടി ആനയുടെ തല പിടിച്ചു കുലുക്കി. അപ്പോൾ ഗോപാലൻ അവിടെ വന്നു. അവൻ കുഞ്ഞിനെ ശാസിച്ചു, എന്തടാ ഈ കാണിക്കുന്നത്? പാർവതിയമ്മ പറഞ്ഞു, 30 കൊല്ലം കൂടിയാ അച്ഛൻ ആന കിടക്കുന്നത്. നിനക്ക് ആന കിടന്നു തന്നിട്ട് പിന്നെ ഇന്നാണ്.
1: മുഴിയാം ഒരു കഥയിൽ ഇതുവരെ കേട്ടത് തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ രക്തത്തിന് കട്ടിയുണ്ട്. അവതരിപ്പിച്ചത് ഐശ്വര്യ.

0: ആകാശവാണി സമയം 10 മണി.
1: മെഹഫിൽ ഭാവസാന്ദ്രമായ ഗസലുകൾക്ക് ഗിറ്റാറിന്റെ ഈണം പകർന്നു നൽകിയ ഒരു ഗായകനുണ്ട്.

ആഴമേറിയതും ഘനഗാംഭീര്യമുള്ളതുമായ അദ്ദേഹത്തിന്റെ ശബ്ദം ഇന്ത്യൻ സംഗീത ലോകത്ത് തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇന്നത്തെ നമ്മുടെ മഹഫിൽ ആ അതുല്യ കലാകാരനെ ഓർക്കുകയാണ്.

0: 1940 ഫെബ്രുവരി 6 പഞ്ചാബിലെ അമൃത്സറിലായിരുന്നു ഭുപീന്ദർ സോയിൻ എന്ന ഭുപീന്ദർ സിംഗിന്റെ ജനനം. സംഗീതജ്ഞനായ പിതാവ് നാഥാസിംഗ്ജി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഗുരു. വളരെ കർക്കശക്കാരനായ ഒരു അധ്യാപകനായിരുന്നു പിതാവ്. അദ്ദേഹത്തിന്റെ ശിക്ഷ ഭയന്ന ഒരു ഘട്ടത്തിൽ സംഗീതത്തോടും സംഗീത ഉപകരണങ്ങളോടും ഭുപീന്ദറിന് വെറുപ്പ് തോന്നി തുടങ്ങിയിരുന്നു.
1: कभी पहन लेता हूं कभी उतार देता हूं बस यही पेश कर रहा हूं नाम पता नहीं रखा भी नहीं जानता हूं वक्त की गर्द में डूब जाएगा गुम हो जाएगा

ഓൾ ഇന്ത്യ റേഡിയോ ഡൽഹിയിൽ ഒരു സാധാരണ ആർട്ടിസ്റ്റായാണ് ഭൂപീന്ദർ തന്റെ കരിയർ ആരംഭിക്കുന്നത്. ഒപ്പം ദൂരദർശനിലും അദ്ദേഹം പ്രവർത്തിച്ചു. ഒരു മികച്ച ഗായകൻ എന്നതിലുപരി അസാമാന്യ ഗിറ്റാറിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം.

1962 ഡൽഹിയിൽ വെച്ച് പ്രശസ്ത സംഗീത സംവിധായകൻ മദൻ മോഹൻ ഭുപീന്ദറിനെ യാദൃച്ഛികമായി കേൾക്കാനിടയായി. ഭുപീന്ദറിന്റെ ശബ്ദത്തിലെ സവിശേഷത തിരിച്ചറിഞ്ഞ അദ്ദേഹം മുംബൈയിലേക്ക് ക്ഷണിച്ചു. ഹക്കീഖത്ത് എന്ന ചിത്രത്തിൽ മുഹമ്മദ് റഫി, തലത് മെഹമൂദ്, മന്നാഡേ എന്നീ ഇതിഹാസങ്ങൾക്കൊപ്പം ഹോക്കേ മജ്ബൂർ എന്ന ഗാനം പാടിക്കൊണ്ട് ഭുപീന്ദർ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു. ഗസലുകളെ ഗിറ്റാറുമായി ബന്ധിപ്പിച്ചതായിരുന്നു.

2022 ജൂലൈ 18 82 വയസ്സിൽ ആനാദം നിലച്ചു. കോവിഡും മറ്റ് അസുഖങ്ങളും ആ കലാകാരനെ നമ്മിൽ നിന്ന് തട്ടിയെടുത്തെങ്കിലും അദ്ദേഹം ബാക്കി വെച്ച ഗിറ്റാർ തന്ത്രികളിലൂടെയും ആഴമുള്ള ശബ്ദത്തിലൂടെയും ഇന്നും ശ്രോതാക്കൾക്കിടയിൽ ആ പേര് നിലനിൽക്കും.

ആകാശവാണി സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇനി 11 മണി വരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കാവാലം നാരായണ പണിക്കർ എഴുതിയതാണ്. ഗായകൻ കൃഷ്ണചന്ദ്രൻ. സംഗീത സംവിധാനം MB ശ്രീനിവാസൻ. ചിത്രം ഇടവേള.

ശങ്കർ ഗണേഷിന്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനമാണ് ഇനി. ഗാനരചന പൂവച്ചൽ ഖാദർ, ചിത്രം എന്റെ പൊന്നുമോൾ

ജി ദേവരാജൻ ഈണം പകർന്ന മറ്റൊരു ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ ഗാനവരികൾ പി ജയചന്ദ്രനും പി മാധുരിയും പാടിയത് ചിത്രം നക്ഷത്രങ്ങളെ കാവൽ.

0: ആകാശവാണി സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. മൗലവി സുഹൈൽ വി പി അവതരിപ്പിച്ചത്. പുനഃപ്രക്ഷേപണം.
1: ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏവർക്കും ഹൃദ്യമായ നമസ്കാരം. നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ നാം പുതിയൊരു ഹിജറ വർഷത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഹിജറ വർഷം ആരംഭിക്കുന്നത് മുഹറം മാസത്തോടുകൂടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച ഇപ്രകാരമായിരുന്നു. മദീനയിലെ ജൂതമത വിശ്വാസികളായ ആളുകൾ മുഹറം 10 നോമ്പെടുക്കുന്നു. പ്രവാചകൻ ചോദിച്ചു, ഇതെന്താണ് നിങ്ങൾ മുഹറം 10 നോമ്പെടുക്കുന്നത്? അവർ പ്രവാചകനോട് പറഞ്ഞു, ഇത് മോശെ പ്രവാചകനെ, മോസസിനെ, അവരുടെ ഭാഷയിൽ, അതായത് മൂസാ നബി അലൈഹിസ്സലാമയെ അള്ളാഹു തആല രക്ഷപ്പെടുത്തുകയും മൂസാ നബി അലൈഹിസ്സലാമയുടെ എതിരാളിയായിരുന്ന ഫറോവയെ ചെങ്കടലിൽ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിനമാണ്. മൂസാ നബി അലൈഹിസ്സലാമയെ അള്ളാഹു രക്ഷപ്പെടുത്തിയതിൻ്റെ നന്ദി സൂചകമായി, അതുപോലെ തന്നെ ഏകാധിപതിയെ അള്ളാഹു തആല നശിപ്പിച്ചതിന്

0: നന്ദി സൂചകമായിട്ടാണ് ഈ ദിനം അവർ നോമ്പെടുക്കുന്നത് എന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, മൂസയോട് നിങ്ങളെക്കാൾ കൂടുതൽ ആശയപരമായി അടുത്തിരിക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ പറഞ്ഞു, ഞാനും നോമ്പെടുക്കും. അങ്ങനെ പ്രവാചകൻ തുടർന്ന് അങ്ങോട്ട് മുഹറം 10 നോമ്പെടുക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, അടുത്ത വർഷം ജീവിക്കുകയാണെങ്കിൽ മുഹറം 9 നോമ്പെടുക്കും. സഹോദരങ്ങളെ, അങ്ങനെയാണ് മുഹറം 9 10 പ്രത്യേകമായിട്ടുള്ള ഐച്ഛിക നോമ്പുണ്ടാവുന്നത്. മുഹറം മാസത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. നമ്മുടെ കലണ്ടർ ആരംഭിക്കുന്നത് മുഹറം മാസത്തോടുകൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അറിയണം, ഹിജറ വർഷ കലണ്ടറാണ് നമ്മുടെ കലണ്ടർ. ത്യാഗോജ്വലമായിട്ടുള്ള ഒരു പലായനമായിരുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകനും ശിഷ്യന്മാരും നടത്തിയത്. അവർക്ക് മക്കയിൽ ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥാവിശേഷം ഉണ്ടായപ്പോൾ, എന്ന് പറഞ്ഞാൽ അവരതിനെ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, അവർക്ക് സ്വന്തം ജന്മനാടിനെ വളരെ ദുഃഖത്തോടുകൂടി കൈവിടേണ്ടി വന്നു. അങ്ങനെ മക്കയോട് വിട പറഞ്ഞ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ ശിഷ്യന്മാരും മറ്റൊരു പ്രദേശത്തേക്ക്, മദീനയിലേക്ക് അവരുടെ ജീവിതം പറിച്ചു നട്ടു. ഇതിനെയാണ് ചരിത്രത്തിൽ ഹിജറ എന്ന് പറയുന്നത്. ഈ ഹിജറയെ മുൻനിർത്തിയാണ് ഹിജറ വർഷ കലണ്ടർ ഉണ്ടാവുന്നത്. ഹിജറ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അത് റബീഉൽ അവ്വൽ മാസത്തിലാണ് പ്രവാചകന്റെ ഹിജറ ഉണ്ടായത്. എന്നാൽ പോലും ഹിജറയ്ക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ആരംഭിച്ചതും പ്രവാചക ശിഷ്യന്മാരിൽ പലരും ഹിജറ ചെയ്ത് തുടങ്ങിയതും മുഹറം മാസത്തിലായിരുന്നു. അതുകൊണ്ടാണ് മുഹറം മാസത്തോടുകൂടി ഹിജറ വർഷ കലണ്ടർ ആരംഭിക്കുവാൻ പ്രവാചക ശിഷ്യന്മാർ ഐക്യകണ്ഠേന തീരുമാനിച്ചത്. മുഹറമിന്റെ പവിത്രമായ സ്മരണകളിലൂടെ മുന്നോട്ട് നീങ്ങാൻ ജഗന്നിയന്താവായ നാഥൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമസ്കാരം.
1: മൗലവി സുഹൈബ് VP അവതരിപ്പിച്ച സുഭാഷിതം പുനഃപ്രക്ഷേപണമാണ് കേട്ടത്. സുഭാഷിതം വീണ്ടും കേൾക്കാം നാളെ രാവിലെ 5:55. നാളത്തെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് പള്ളിക്കൽ സുനിൽ.

ആകാശവാണി മഞ്ചേരി എഫ് എം 102.7 മെഗാഹെർട്സ്. ഈ നിലയത്തു നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.